ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ഭാദ്രപദം 25, കൊല്ലവർഷം 1202, ചിങ്ങം 31, 2026 സെപ്റ്റംബർ 16 ബുധനാഴ്ച. സമയം 5 മണിക്കഴിഞ്ഞ് 53 മിനിറ്റും 38 സെക്കൻഡും. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ഇപ്പോൾ സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഷിജി ജോൺസൺ.
1: കളിയിൽ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചൊരു മൂന്നാം ക്ലാസ്സുകാരൻ തയ്യാറാക്കിയ കുറിപ്പ് നമ്മളാരും മറക്കാൻ സമയമായിട്ടില്ല. മൂന്നാം ക്ലാസ് പരീക്ഷയുടെ ചോദ്യപേപ്പറിലാണ് നിങ്ങൾക്കിഷ്ടപ്പെട്ട കളിയുടെ നിയമാവലി തയ്യാറാക്കാമോ എന്ന ചോദ്യം വന്നത്. അഹാൻ എഴുതിയത് നാരങ്ങയും സ്പൂണും എന്ന കളിയെക്കുറിച്ചായിരുന്നു. നമുക്കെല്ലാം അറിയുന്ന 5 നിയമങ്ങൾ എഴുതിയ ശേഷം ആ കൊച്ചുമിടുക്കൻ ആറാമതായി എഴുതിയത് ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്നതായിരുന്നു. ആലോചിച്ചാൽ നമ്മുടെ കുടുംബജീവിതത്തെയും സമൂഹ ജീവിതത്തെയും ഇതുപോലെ പ്രകാശമാനമാക്കുന്ന മറ്റൊരു നിയമമില്ല. ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്ന ഒരു ലിഖിത നിയമം ലോകത്തെവിടെയും ഇല്ല. ഒരു ഭരണഘടനയും അതനുശാസിക്കുന്നുമില്ല. പക്ഷേ അഹങ്കാരം വെടിയാനും അപരനെ ചേർത്ത് നിർത്തും

0: ത്വാനമുള്ള ഈ സൂത്രവാക്യം നമ്മുടെ സംസ്കാരത്തെ പുതുക്കിപ്പണിയാനുള്ളതാണ്. കളിയിലായാലും ജീവിതത്തിലായാലും തോറ്റവരെ, പിന്നോക്കമായവരെ, ദൗർബല്യങ്ങളുള്ളവരെ, ന്യൂനപക്ഷങ്ങളെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, ദരിദ്രരെ, ആരെയും കളിയാക്കരുത്, അപമാനിക്കരുത്, അവരുടെ തല കുനിയാനിടയാക്കരുത്. ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്ന സന്ദേശത്തിൻ്റെ വ്യാപ്തി നമ്മുടെ നാട്ടിൽ മാത്രം ഒതുങ്ങിയില്ല. യുദ്ധത്തിൽ വിജയിച്ചെന്ന് അവകാശപ്പെടുന്നവർ തോൽക്കുന്നവരെ കളിയാക്കുന്ന വിധം അപഹാസ്യമായ ഉടമ്പടികളിൽ ഒപ്പിടുവിക്കുന്നത് അടുത്തൊരു യുദ്ധത്തിന് തന്നെ കാരണമാകുന്നത് നാം കണ്ടിട്ടുണ്ട്. വിജയത്തിനൊടുവിൽ പരാജിതർക്ക് കൈകൊടുത്ത് പിരിയുന്ന കായിക താരങ്ങൾ നല്ല മാതൃകയാണ് കാട്ടിത്തരുന്നത്. വിജയിച്ചവർ മാത്രമല്ല, വിജയികളുടെ അനുയായികളും തോൽക്കുന്നവരെ കളിയാക്കാറുണ്ട്. എതിരാളികളെ നേരിട്ടും സമൂഹ മാധ്യമങ്ങളിൽ കൂടിയും വ്യക്തിഹത്യ ചെയ്യുന്നത് ഇന്ന് സാധാരണയാണ്. സമൂഹ മാധ്യമ പോസ്റ്റുകളിലെ കമന്റുകൾ അസഹ്യമാകുന്നതായുള്ള പരാതികൾ നാം കേൾക്കാറില്ലേ? എതിരാളി അപമാനിക്കപ്പെടാതിരിക്കാൻ പരമാവധി ശ്രദ്ധ വയ്ക്കുന്നിടത്താണ് കളിക്കാർ മാത്രമല്ല നമ്മളെല്ലാവരും അന്തസ്സുള്ളവർ എന്ന പദവിയിലേക്ക് ഉയരുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നമ്മെ പരിചയപ്പെടുത്തിയ സ്പോർട്സ്മാൻഷിപ്പ് ഓർക്കണം. കളി അന്തസ് എന്നും പറയാം. ഒരിക്കൽ പാകിസ്ഥാൻ ടീം ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ത്യയിലെത്തി. 10 ലക്ഷത്തിലേറെ പച്ച മനുഷ്യർ ഇരു രാജ്യങ്ങളിലുമായി പരസ്പരം കശാപ്പ് ചെയ്യപ്പെട്ട വിഭജനത്തിന്റെ ഓർമ്മയിൽ പാകിസ്ഥാൻ താരങ്ങളെ കൂവി വിളിച്ചാണ് കാണികൾ ഗ്രൗണ്ടിലേക്ക് എതിരേറ്റത്. വിവരമറിഞ്ഞ ഉടൻ നെഹ്റു അന്നത്തെ BCCI പ്രസിഡന്റിന് കത്തെഴുതിയത് ഇങ്ങനെയാണ്: ദ വേർഡ് ക്രിക്കറ്റ് ഇറ്റ്സെൽഫ് ഹാസ് കം ടു മീൻ ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഗുഡ് സ്പോർട്സ്മാൻഷിപ്പ്. ഇറ്റ് ഈസ് ഇൻ ദാറ്റ് സ്പിരിറ്റ് ദ ക്രിക്കറ്റ് ഓർ ഇൻഡീഡ് എനി ഗെയിം ഷുഡ് ബി പ്ലേയ്ഡ്. വി പ്ലേ ടു വിൻ ഓഫ് കോഴ്സ് ആൻഡ് ട്രൈ അവർ അറ്റ്മോസ്റ്റ് ടു ഡു സോ, ബട്ട് ഈവൻ മോർ ദാൻ ദാറ്റ് വി പ്ലേ ക്രിക്കറ്റ് ടു മെയിൻറ്റെയിൻ ദ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് സ്പോർട്സ്മാൻഷിപ്പ്. കളിയിലായാലും ജീവിതത്തിലായാലും പരാജിതരെ ധൈര്യപ്പെടുത്തുന്നവർ വീണെടുത്ത് നിന്ന് എഴുന്നേൽക്കാൻ അവർക്കൊരു കൈ കൊടുക്കുകയാണ്. ആ കൈ വിജയിച്ചവൻ്റേത് തന്നെ ആയാൽ പരാജിതൻ പുതിയൊരു മനുഷ്യനാകും.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഷിജി ജോൺസൺ. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: സംസ്ഥാന ഗവൺമെന്റ് ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിന് റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒന്നിച്ചു ചേർത്ത് പദ്ധതികൾക്ക് രൂപം നൽകി നടപ്പാക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട്ട് സമാപിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ TP രാമകൃഷ്ണനും തോമസ് ഐസക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവായി. അടുത്തമാസം എല്ലാ ജില്ലകളിലും വിപുലീകൃത ജില്ലാ കമ്മിറ്റികൾ വിളിച്ചു ചേർക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തെറ്റുതിരുത്തി കൂട്ടായ തീരുമാനം കൈക്കൊള്ളുമെന്നും MV ഗോവിന്ദൻ കോഴിക്കോട്ട് പറഞ്ഞു. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സംയുക്ത സൈനിക അഭ്യാസമായ യുദ്ധ അഭ്യാസിന്റെ 22-ാമത് പതിപ്പിന് ഉത്തരാഖണ്ഡിലെ ഔലിയിൽ തുടക്കമായി. ഔലിയോടൊപ്പം രാജസ്ഥാനിലെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലും ഒരേ സമയം അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. മറ്റ് ലഹരികൾക്കെതിരെ എന്ന പോലെ മദ്യവ്യാപനത്തിനെതിരെയും ഗവൺമെന്റ് നടപടികൾ കൈക്കൊള്ളണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. തിരുവനന്തപുരത്ത് കേരള മദ്യനിരോധന സമിതിയുടെ മന്മഥൻ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് KSAB മൈലാട്ടി സബ്സ്റ്റേഷൻ മുതൽ വിദ്യാനഗർ സബ്സ്റ്റേഷൻ വരെ 110 kV ലൈനിന്റെ ശേഷി ഉയർത്തും. ഇതുമായി ബന്ധപ്പെട്ട് പുതുതായി നിർമ്മിച്ച 110 kV ലൈനിലൂടെ വൈദ്യുതി കടത്തിവിടുമെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും KSAB അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ വർദ്ധിച്ചുവരുന്ന ക്യാൻസർ രോഗത്തെ ഇല്ലാതാക്കാൻ ജില്ലാ പഞ്ചായത്തിന്റെ ജീവകാരുണ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ക്യാൻസർ കെയർ സൊസൈറ്റിയും മാവൂർ ഗ്രാമപഞ്ചായത്തും ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ അജയ്കുമാർ ക്ലാസിന് നേതൃത്വം നൽകി. അഫ്ഗാനിസ്ഥാനെതിരായ രണ്ടാം 2020 ക്രിക്കറ്റിൽ സഞ്ജു

ഇസ്ലാംസിന്റെ മികവിൽ ഇന്ത്യയ്ക്ക് 7 വിക്കറ്റ് ജയം. ന്യൂഡൽഹിയിൽ അഫ്ഗാൻ ഉയർത്തിയ 160 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 163 റൺസ് നേടി മറികടന്നു. പ്രധാന വാർത്തകളിനി 8 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്നിനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മലരി. പുത്തൻകാവ് മാത്തൻ തരകൻ എഴുതിയ ഭാരതഗാനം എന്ന കവിത ആലാപനം കൊല്ലം സുമേഷ് കൃഷ്ണ. ഉദയഗീതം സുകുമാരി നരേന്ദ്രമേനോൻ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇന്നത്തെ ചോദ്യം: കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് നല്ല മലയാളം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കരുണാസായി മനോയാനം. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം: കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഗ്രാമകേരളം, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജുവല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, ഭാഗം 142. 8:35 തൃശൂർ ഫാഷൻ ജുവല്ലേഴ്സ് സ്മൃതിമധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 അക്ഷരച്ചെപ്പ്. 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 അക്ഷരച്ചെപ്പ് തുടരും. 11:02 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡോക്ടർ റോബർട്ട് മാത്യു മറുപടി നൽകുന്നു. 12:02 കൂട്ടുകാരി, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 12:40 പ്രകാശധാര, മൈഗ്രെയിനുള്ള ഹോമിയോ ചികിത്സ, ഡോക്ടർ സതീഷ് ജി സംസാരിക്കുന്നു. 12:50 ചലച്ചിത്രഗാനങ്ങൾ. 1:02 ഇതാ ഒരു ചോദ്യം തത്സമയ പ്രശ്നോത്തരി. 2:02 ചിത്രീകരണം, കൈവരികൾ മരിച്ച ഒറ്റത്തുരുത്തുകൾ, രചന അശ്വിൻ കെ വി നമ്പൂതിരി. ചലച്ചിത്രഗാനങ്ങൾ. 2:45 തിരയ്പൂക്കൾ. 3:00 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പുനഃപ്രക്ഷേപണം. നിതീഷ് കുമാർ പങ്കുവയ്ക്കുന്ന ഹിമാചൽ യാത്രാവിശേഷങ്ങൾ ഇന്ന് കേൾക്കാം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 5:02 ചലച്ചിത്രഗാനങ്ങൾ. 5:40 കരുണാസായി മനോയാനം. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 ഫാം ടു സിറ്റി. 7:20 8:02 ചലച്ചിത്രഗാനങ്ങൾ. 9:00 മൊഴിയാം ഒരു കഥ. 9:30 സംഗീതസുധ. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഷിജി ജോൺസൺ അവതരിപ്പിച്ചത്. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.4 ഡിഗ്രി സെൽഷ്യസ്.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരിയിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പരിപാടിയിലേക്ക്,
1: ഉഷമലരിയിൽ ഇന്ന് പുത്തൻകാവ് മാത്തൻതരകന്റെ ഭാരതഗാനം എന്ന കവിത കേൾക്കാം. ആലാപനം സുമേഷ് കൃഷ്ണ, കൊല്ലം.

0: ജയിക്ക മഞ്ജുള സുമഹിത വരദേ ഭാരത ജനയത്രി, ജയിക്ക മഞ്ജുള സുമഹിത വരദേ ഭാരത ജനയത്രി.
1: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് പുത്തൻകാവ് മാത്തൻതരകന്റെ ഭാരതഗാനം എന്ന കവിത. ആലപിച്ചത് സുമേഷ് കൃഷ്ണ, കൊല്ലം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് സുകുമാരി നരേന്ദ്രമേനോൻ ആലപിക്കുന്ന ഗാനങ്ങൾ കേൾക്കാം. തുഷാരഹാരം ചാർത്തിക തുളസികൾ എന്നാരംഭിക്കുന്നു ആദ്യ ഗാനം.

0: സുകുമാരി നരേന്ദ്രമേനോൻ ആലപിച്ച ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഉദയഗീതത്തിലൂടെ ഇതുവരെ കേട്ടത്.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.

0: ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. പാടിയത് യേശുദാസ്. രചന പി ഭാസ്കരൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
0: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.

പ്രഭാതഭേരി. ആദ്യം പത്രവൃത്താന്തം. രാജ്യത്ത് UPI ഇടപാടുകൾക്ക് ഇനി വ്യാപാരികൾ ചാർജ് നൽകണം. ഒക്ടോബർ 15 മുതൽ വ്യാപാരി കമ്മീഷൻ ഈടാക്കും. 2000 രൂപയിൽ കൂടുതൽ വരുന്ന ഇടപാടുകൾക്കാണിത് ബാധകം. വ്യക്തികൾ തമ്മിലുള്ള ഇടപാടുകൾക്ക് ബാധകമാവില്ല. വൈദ്യുതി പ്രതിസന്ധി നേരിടുന്ന കേരളത്തിന് 250 മെഗാവാട്ട് വൈദ്യുതി ഹിമാചൽ പ്രദേശ് ഉടൻ നൽകും. തമിഴ്നാടിന് നൽകുന്ന വൈദ്യുതിയുടെ തോതിൽ താൽക്കാലിക ക്രമീകരണം വരുത്തിയാണ് കേരളത്തെ പരിഗണിച്ചത്. സൈബർ തട്ടിപ്പ് സംഘങ്ങൾ മ്യൂൾ അക്കൌണ്ടുകളിലൂടെ തട്ടിയെടുക്കുന്ന ചെറിയ തുകകൾ തിരിച്ചെടുക്കാൻ ഇനി കോടതി കയറേണ്ടതില്ല. പുതുക്കിയ മാനദണ്ഡപ്രകാരം മ്യൂൾ അക്കൌണ്ടുകളിൽ മരവിപ്പിച്ച് നിർത്തിയ 50,000 രൂപ വരെയുള്ള തുക പരാതിക്കാരന് ബോണ്ട് ഹാജരാക്കി തിരിച്ചെടുക്കാം. ഇതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മണി രജിസ്ട്രേഷൻ മൊഡ്യൂളിൽ ലോഗിൻ ചെയ്ത് ബോണ്ടും പാൻ നമ്പറും നൽകിയാൽ മതി. വയോജനക്ഷേമത്തിന് പുതിയ വകുപ്പ് രൂപീകരിച്ച സാഹചര്യത്തിൽ വയോജനങ്ങളെ പരിചരിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കാൻ നിയമനിർമ്മാണത്തിന് സർക്കാർ തീരുമാനിച്ചു. നിയമത്തിന്റെ ഫലപ്രദമായ നടത്തിപ്പിനും നിരീക്ഷണത്തിനും പരാതി പരിഹാരത്തിനുമായി സംസ്ഥാന ജില്ലാതല സംവിധാനങ്ങൾ ഉണ്ടാകും. യുഎസിലെത്തുന്ന വിദ്യാർത്ഥികളുടെയും മാധ്യമപ്രവർത്തകരുടെയും വിസ കാലാവധി വെട്ടിച്ചുരുക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം ഫെഡറൽ കോടതി താൽക്കാലികമായി തടഞ്ഞു. ഈ മാസം 27 തിരുവനന്തപുരം സ്പോർട്സ് ഹബ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന നാളെ വൈകിട്ട് 7 മണി മുതൽ ടിക്കറ്റ് ജീനി .in എന്ന പ്ലാറ്റ്ഫോമിലൂടെ ടിക്കറ്റുകൾ വാങ്ങാം. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ഇന്ത്യയ്ക്ക് 7 വിക്കറ്റ് ജയം. ഇതോടെ 3 മത്സര പരമ്പരയിൽ ഇന്ത്യ 2-0 മുന്നിലായി. സഞ്ജു സാംസന് അർദ്ധ സെഞ്ചുറി. 46th ഫിഡെ ചെസ് ഒളിമ്പ്യാഡിന്റെ ആദ്യ റൌണ്ട് മത്സരങ്ങൾ ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ ഇന്ന് നടക്കും.

0: മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ അതിജീവിച്ചവർക്ക് പുനരധിവാസം എന്നത് കുടിയൊഴിപ്പിക്കലിന്റെയോ ആകസ്മികമായി അകപ്പെട്ടുപോയ അനിശ്ചിതത്വത്തിന്റെയോ അവസാനമാകേണ്ടതായിരുന്നു. എന്നാൽ വാഗ്ദാനം ചെയ്യപ്പെട്ട ടൌൺഷിപ്പിലെ വീടുകൾ ലഭ്യമല്ലാത്തതിനാൽ വീടുകളിലോ താൽക്കാലിക സംവിധാനങ്ങളിലോ കഴിയുന്ന കുടുംബങ്ങൾ ഇപ്പോഴുമുണ്ട്.
1: 2024 ജൂലൈ 30 ഉരുളപൊട്ടി, അതിന്റെ പിറ്റേ ദിവസമാണ് ഞങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയത്.
0: മുണ്ടക്കൈ നിവാസി റഖീബ.
1: പിന്നീട് ഞങ്ങൾ വാടക വീട്ടിലേക്ക് 2 വർഷവും 2 മാസവും ആയി. ഇപ്പോൾ വാടക 6000 രൂപയാണ് സർക്കാർ തരുന്നത്. പക്ഷേ ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്നത് 10000 രൂപയാണ് ചോദിക്കുന്നത്, ഞങ്ങൾ കൊടുക്കുന്നതും. ഓരോ 6 മാസം കൂടുമ്പോൾ വാടക കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാന് 4ാമത്തെ വീടാണ് താമസം മാറുന്നത്. ടൗൺഷിപ്പിന്റെ പണികള് വളരെ സ്ലോവിലാണ് നടക്കുന്നത്, പണിക്കാരും വളരെ കുറവാണ്. 2500 പേര് പണിക്കാരുള്ള സ്ഥലത്ത് ഇപ്പോ 800 പേരാണ് ഉള്ളത്. ഇപ്പോ ഞങ്ങൾക്ക് 2ാം ഘട്ടം 2B ആൾക്കാർ 159 പേർ വീട് കിട്ടാനുണ്ട്. അവർക്ക് ഞങ്ങൾക്ക് ഈ മാസം നറുക്കെടുപ്പ് നൽകാന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ നറുക്കെടുപ്പിന്റെ കാര്യം ഞങ്ങളോട് അന്ന് പറഞ്ഞു, 30 സെപ്റ്റംബർ നിങ്ങൾക്ക് താക്കോല് കൈമാറുന്നാണ്. പക്ഷെ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് താക്കോല് തന്നിട്ടില്ലെങ്കിലും ഞങ്ങളെ വീട് ഏതാന്നുള്ളത് നറുക്കെടുത്ത് ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൂടി ടൗൺഷിപ്പിലേക്ക് സന്ദർശനം ചെയ്തിട്ടുണ്ടായിരുന്നു. കലക്ടർ പറഞ്ഞത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാന്നാണ് പറഞ്ഞ്. പക്ഷെ ഞങ്ങളെ കാഴ്ചപ്പാടിൽ അവിടെ വർക്ക് വളരെ സ്ലോവിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ആശങ്കയാണ് ഉള്ളത്. ഞങ്ങളെ വീട് എപ്പോ കിട്ടും, എന്ത് കിട്ടും, എങ്ങനെ കിട്ടും, വിഷമത്തിലാണ് ഞങ്ങൾ ഇവിടെ കഴിയുന്നത്.
0: വിജയൻ മഠത്തിൽ
2: ശ്വാസമുട്ടി ജീവിക്കുന്ന പോലെയാണ് അവരുടെ ജീവിതം. മുണ്ടക്കയില് ബാക്കിയുള്ളവർക്ക് അവർക്കൊക്കെ പേടിയ, വീടും കിട്ടൂല, എവിടെ എവിടെ ഇല്ലാതാവും, നാടും ഇല്ലാതായി, നാട്ടിലെ ആൾക്കാരും ഇല്ലാതായി. അപ്പൊ ആ ഒരു പേടി അവർക്കുണ്ട്. എത്രയും പെട്ടെന്ന് വീട് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് നമ്മളൊക്കെ ശ്രമിക്കുന്നത്. കാരണം അത്രയും പാവങ്ങളാണ്. മുണ്ടക്കൈ ഫുൾ വാഷൌട്ടാണ്. അപ്പൊ അവിടുന്ന് അവിടെ പാടികളിലും ഒറ്റപ്പെട്ട സ്ഥലത്ത് താമസിക്കുന്ന ആള് 10-26 ആള് ഇനിയും ഉണ്ട്. അതിൽ ചില ആൾക്കാർക്ക് സംഘടന വീട് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഒന്നും കിട്ടാത്ത പാവപ്പെട്ട ആൾക്കാരുണ്ട്. അവർക്ക് 9000 വാടകയും കിട്ടുന്നുണ്ട്, പക്ഷെ അവർക്ക് വീട് ഇതുവരെ അവർക്കില്ല. അവര് ദിവസം നമ്മളൊക്കെ വിളിച്ചോണ്ടിരിക്കുക. കാരണം അവരുടെ അവസ്ഥ വളരെ മോശമാണ്. കാരണം നമുക്ക് ലിസ്റ്റിലേക്ക് വന്ന അവർക്ക് ലിസ്റ്റിലും ഇല്ല. അത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും
0: ഇതിനകം സമ്പാദ്യം മുഴുവൻ ഒലിച്ചു പോവുകയും ഉപജീവന മാർഗം നഷ്ടപ്പെടുകയും ചെയ്ത കുടുംബങ്ങൾക്ക് സാമ്പത്തിക ബാധ്യത വലിയൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. അവരുടെ കാഴ്ചപ്പാടിൽ ചോദ്യം ലളിതമാണ്. ഉരുൾപൊട്ടലിനെ അതിജീവിച്ച ഒരു കുടുംബത്തിന് ഒടുവിൽ സ്വന്തമെന്ന് പറയാവുന്ന ഒരു വീട്ടിലേക്ക് മാറാൻ ഇനിയും എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും?
3: 298 ആൾക്കാർ നമ്മളെ വിട്ടുപിരിഞ്ഞു.
0: ദുരന്തം നടന്ന സമയത്തെ വാർഡ് മെമ്പർ NK സുകുമാരൻ.
3: ഇപ്പോൾ ജനങ്ങൾ താമസിക്കുന്നത് പല പ്രദേശങ്ങളാണ്. വയനാട് ജില്ലയിലും മറ്റന്യ ചേരമ്പാടിയും കോഴിക്കോടും. ദുരന്തവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കൽപ്പറ്റ ടൗൺഷിപ്പ് 400-450 വീടുകൾ പടിയുന്നുണ്ട്. അതിലിപ്പോ നിലവിൽ താമസിക്കുന്നത് 178 കുടുംബങ്ങളാണ്. പല കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. Phase 1, Phase 2A, Phase 2B കൂടാതെ അവസാനം ഒരു 49 പേരും കൂടി ലിസ്റ്റിലുണ്ട്. ഈ Phase 1 178 പേര് ഇപ്പോൾ ടൗൺഷിപ്പിൽ താമസിക്കുന്നു. ഇനി താമസിക്കാനുള്ളത് Phase 2A, Phase 2B 49 പേര് നിലവിൽ പ്രഖ്യാപിച്ച ഗവൺമെന്റ് ലിസ്റ്റിലാണ് ഉള്ളത്. കൂടാതെ കുറച്ച് വീട് കൂടി ആ പ്രദേശത്ത് ടൗൺഷിപ്പിൽ വരുന്നുണ്ട്. പുതിയ ഗവൺമെന്റ് അവരൊക്കെ ഉൾക്കൊള്ളിച്ച് ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ഒരു ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങളെ പോലെ പ്രദേശവാസികൾക്കുള്ളത്. നമുക്കൊരു വീട് കിട്ടിയാൽ മാത്രം നമ്മുടെ ജീവിതം പൂർണ്ണമാവുന്നില്ല. അവർക്ക് ജോലി കാര്യങ്ങൾ, മറ്റുള്ള സംരംഭം തുടങ്ങുന്നതിന്, കച്ചവടം തുടങ്ങുന്നതിന്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദുരിതം നടന്ന സമയത്ത് പല സംഘടനകളും നല്ല രീതിയിൽ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് നമുക്ക് ജീവിതം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ഗവൺമെന്റ് ആയാലും ശരി, ഈ ഗവൺമെന്റ് ആയാലും ശരി, ഇപ്പോൾ ദുരന്തബാധിതരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുകയാണ്.
0: ഗുണഭോക്താക്കളുടെ പട്ടികയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇതിലെ ഏറ്റവും സങ്കീർണമായ വശം. പുനരധിവാസം വിവിധ ഘട്ടങ്ങളിലായും വിഭാഗങ്ങളിലായും നടപ്പിലാക്കിയെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പട്ടിക വയനാട് ജില്ലാ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്നാൽ പട്ടികയിൽ ഇടം നേടാത്ത കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അന്തിമ പട്ടികയുണ്ട് എന്നത് പരാതികൾക്ക് പരിഹാരമാകുന്നില്ല.
4: ലിസ്റ്റ് പൂർണ്ണമായി ഗവൺമെന്റ് ഇനിയും ഒന്നുകൂടി പുനഃപരിശോധിക്കാനുണ്ട്.
0: ചൂരൽമല നിവാസി പ്രവീൺ.
4: ലിസ്റ്റ് വരാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പടവട്ടിക്കുന്നു പറഞ്ഞ സ്ഥലത്ത് പിന്നെ ആട്ടപ്പാടി എസ്റ്റേറ്റ് പാടി താമസിച്ച കുറെ ആൾക്കാർ ലിസ്റ്റ് വരാണ്. മുണ്ടക്കയിൽ കുറെ ആൾക്കാർ ലിസ്റ്റ് വരാറുണ്ട്. കാരണം അവർക്കൊക്കെ ഈ മുണ്ടക്കൈ ഭാഗത്തൊക്കെ പറഞ്ഞാൽ ലൈഫിന്റെ വീട്ടിൽ ഫസ്റ്റ് ഗേഡ് മേടിച്ച ആൾക്കാർ ഇവരെ ലിസ്റ്റിൽ വന്നിട്ടില്ല. കാരണം ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു ലൈഫിന്റെ വീട്ടിൽ നിങ്ങളെ പേര് ലിസ്റ്റിലുണ്ട്, ഫസ്റ്റ് ഗേഡ് മേടിച്ചതല്ലേ എന്നാണ്. പക്ഷെ അവരെ വീടൊക്കെ കുറെ പാടികളൊക്കെ വാഷൌട്ടായി പോയ സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അവരെയും കൂടി ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ്. ചൂരൽമല കഴിഞ്ഞ അട്ടവര എന്ന ഒരു പ്രദേശമുണ്ട്. കാരണം ഈ പാലം പോയ സ്ഥിതിക്ക് അട്ടവര ഒറ്റപ്പെട്ട് കിടക്കണം. അവിടുത്തെ കുറച്ച് ആൾക്കാർ വരാറുണ്ട്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പടവട്ടിക്കുന്ന് മുണ്ടക്കൈ എന്നാണ് ഈ ഉരുൾപൊട്ടി വന്നത്. അവിടുന്ന് കുറെ ആൾക്കാർ ഈ ലിസ്റ്റ് വരാറുണ്ട്.
0: വിജയൻ മഠത്തിൽ
2: പിന്നെ കുറച്ച് മാനദണ്ഡങ്ങളെ വെച്ചിട്ട് കുറെ ആളെ തള്ളിപ്പോയിട്ടുണ്ട്. കാരണം തറവാട് സ്വത്തില് എല്ലാരും കൊടുന്നു പോയി. അപ്പൊ ആ തറവാട് ഏട്ടനും അനിയന്മാരും പെങ്ങന്മാർക്കൊന്ന് ആ വീട് സ്ഥലം കിട്ടൂല എന്ന് പറയുമ്പോൾ ഭയങ്കരമായ സങ്കടമുണ്ട്. കാരണം ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് പിന്നില്ല, അവർക്ക് തറവാട് എന്ന് പറയാൻ ഒരു സംഭവം ഇല്ലാതായി. പിന്നെ പാടി എന്നൊരു മാനന്ദനം, ആ പാടിയിൽ താമസിക്കുന്ന ഒരു മനുഷ്യരല്ലാതാവില്ലല്ലോ, അവർക്ക് വീടെന്തായാലും വേണം. ഇപ്പം മുണ്ടക്കയില് പടവട്ടിക്കുന്നില് തീരെ കിട്ടാത്ത ആൾക്കാരുണ്ട്, അട്ടമല കുറച്ച് ആൾക്കാരുണ്ട്, റാട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത്. അതിന്റെ കയ്യിന്റെ അകത്താണ്, ബെയിലിപ്പാലം കഴിഞ്ഞു പോകേണ്ട സ്ഥലങ്ങളാണ്, അവരെയൊക്കെ ഉൾപ്പെടുത്തേണ്ടത് നിർബന്ധമാണ്.
0: പുനരധിവാസത്തിനുള്ള യോഗ്യത വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ സാങ്കേതികമായ വിവരണത്തെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാകണോ, അതോ ആ കുടുംബം നേരിട്ട നഷ്ടത്തിന്റെയും കുടിയൊഴിപ്പിക്കലിന്റെയും യഥാർത്ഥ വ്യാപ്തി കൂടി ഇതിൽ വേണ്ടത്ര പരിഗണിക്കപ്പെടണോ എന്ന ചോദ്യവും തുടക്കം മുതലേ നിലനിൽക്കുന്നു.
5: എന്റെ പേര് ജോബിഷ് കുര്യൻ, ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്. അവരുടെ പുനരധിവാസത്തിനത്തെ തകർന്ന വീടിന്റെ വലിപ്പത്തിനോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട കൃഷിയിടത്തിനോ അനുസരിച്ചല്ല നമ്മളിവിടെ സർക്കാർ അവർക്ക് വീട് കൊടുത്തിരിക്കുന്നത്. എല്ലാവരും അവരെ എല്ലാവരും ഈക്വാലിറ്റി ആയിട്ട് ഒരേ പ്ലാൻ ഒരേപോലെയുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും അങ്ങനെ ചെയ്തത് വളരെയേറെ നന്നാവും. കാര്യം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരേ തട്ടിൽ സർക്കാർ പരിഗണിച്ചുള്ളൂ എന്നുള്ളതാണ് അതിനായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്.
0: വീട് നഷ്ടപ്പെട്ട ഒരാൾക്ക് പലതവണ ഓഫീസുകൾ കയറിയിറങ്ങാൻ ആവശ്യമായ രേഖകളോ യാത്രാ സൗകര്യമോ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയോ സാമ്പത്തിക ശേഷിയോ ഉണ്ടാകണമെന്നില്ല. അപ്പീൽ നടപടികൾ എത്രത്തോളം സങ്കീർണമാണോ, ദുർബലരായവരുടെ ശബ്ദം അത്രത്തോളം തന്നെ കേൾക്കപ്പെടാതെ പോകാനുള്ള സാധ്യതയും കൂടുതലാണ്.
6: എന്റെ പേര് ദീന സുരേഷ് എന്നാണ്. അമുണ്ടക്കൈ ദുരന്തം നടന്ന സമയത്തുള്ള ഭരണസമിതി അംഗമായിരുന്നു. ആ സമയത്ത് ദുരന്ത ബാധിതർക്ക് തൊഴിൽപരമായ കാര്യങ്ങളിലും പിന്നീട് വീട് നിർമ്മാണത്തിലൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് സർക്കാർ ഇടപെടുക. അതേപോലെ ജനപ്രതിനിധികളും എല്ലാ മേഖലകളിലുള്ള ആൾക്കാരും നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളായി തരംതിരിച്ചതിന്റെ ഭാഗമായി എല്ലാം നഷ്ടപ്പെട്ടവർക്കാണ് ആദ്യം വീടുകളൊക്കെ നൽകിയത്. ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസ് ഒക്കെ ആകുമ്പോഴേക്കും മറ്റുള്ളവർക്ക് കുറച്ചും കൂടി ആൾക്കാർക്ക് ഇപ്പം ഇനി അടുത്ത ഘട്ടത്തിൽ നൽകും. ദുരന്ത ബാധിത പ്രദേശത്ത് താമസിക്കാൻ പറ്റാത്ത ആൾക്കാർക്കും കൂടി വീട് കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു കാര്യമായിരുന്നു. അവർക്കും അവിടെ താമസിക്കുക എന്നത് വളരെ പേടിയാണ്. നമുക്ക് ആ പ്രദേശത്ത് പോയാലാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുക.
0: സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ.
7: UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങൾക്കൊപ്പം ഗവൺമെന്റ് ഉണ്ട് എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സമയബന്ധിതമായി പൂർത്തീകരിച്ച് രണ്ടാം ഘട്ടം രണ്ടാമത്തെ ഫേസ് പൂർത്തിയാക്കി ഈ കുടുംബങ്ങൾക്ക് വീട് നൽകുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി AP അനിൽകുമാർ, MLA മന്ത്രിയുമായ ടി സിദ്ദിഖ് ഒരു ജോയിന്റ് ആയിട്ട് എല്ലാവരും ടീമായി പ്രവർത്തിക്കുന്നുള്ളതാണ്. അത് മുണ്ടക്കൈ തൊഴിലുമല പ്രദേശവാസികൾക്ക് ഏറ്റവും അനുഗ്രഹമായ ഒരു ടൗൺഷിപ്പ് അവിടെ ഉയർന്നു. അതിന് ഗവൺമെന്റിന് എല്ലാ സപ്പോർട്ടും ഉണ്ട്. എല്ലാവരും ചേർത്ത് പിടിച്ച് അവർ കൂടെ ഉണ്ടാകുമെന്ന് കൂടി അറിയിക്കുകയാണ്.
0: എത്ര വീടുകൾ തയ്യാറാണ്, എത്ര വീടുകൾ നിർമ്മാണത്തിലാണ്, ആർക്കൊക്കെ വീടുകൾ അനുവദിച്ചു, നറുക്കെടുപ്പോ അലോട്ട്മെന്റോ എപ്പോൾ നടക്കും, അപ്പീൽ നൽകിയ കുടുംബങ്ങൾക്ക് എന്ത് സംഭവിക്കും, മാറാനുള്ള കൃത്യമായ സമയക്രമം എന്താണ്, അതിജീവിച്ചവർക്ക് മുന്നിൽ ചോദ്യങ്ങളുടെ ഒരു നീണ്ട നിരയാണ്.
8: വീട് നഷ്ടപ്പെട്ടവർക്ക് വീടും അതോടൊപ്പം എല്ലാവിധ സൗകര്യങ്ങളും നൽകിക്കൊണ്ട് തന്നെയാണ് ഭരണ സംവിധാനം മുന്നോട്ട് പോകുന്നത്.
0: കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രിക കൃഷ്ണൻ.
8: ഒരു വീട് നഷ്ടപ്പെട്ടവരെ ഒരിക്കലും വിഷമിപ്പിക്കാതെ തന്നെ മുന്നോട്ട് പോകണം എന്നുണ്ടായിരുന്നു. വീടുകളുടെ പണിയുടെ അല്പതാമസം നേരിട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഈ മാസം ഒരു അവസാനത്തെ ഒക്ടോബർ ആദ്യ വാരം തന്നെ ബാക്കി വീടുകളുടെയും നറുക്കെടുപ്പും പൂർത്തീകരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അവർക്ക് എല്ലാവിധ സഹായവും സഹകരണങ്ങളും നൽകി അവരുടെ കൂടെ തന്നെയുണ്ട്. അവരെ ഒരിക്കലും വിഷമിപ്പിക്കുന്ന തരത്തിലോ വേദനിപ്പിക്കുന്ന തരത്തിലോ ഒരു പ്രവൃത്തിയും ഉണ്ടാവില്ല. വീടുകളുടെ താക്കോല് അടുത്ത മാസം തന്നെ നൽകുന്നതാണ്. ഏകദേശം പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒക്ടോബർ മാസത്തോടുകൂടെ എല്ലാ വീടുകളുടെയും പണി പൂർത്തീകരിക്കും. സെപ്റ്റംബറോടുകൂടെ ടൗൺഷിപ്പിന്റെ എല്ലാ പണികളും പൂർത്തീകരിച്ച് ടൗൺഷിപ്പ് സമർപ്പിക്കുന്നതാണ്.
0: നിർമ്മാണ പ്രവർത്തനങ്ങൾ നിശ്ചയിച്ച സമയക്രമം അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നും സാങ്കേതിക കാരണങ്ങളാൽ ഉപഭോക്താക്കളുടെ പട്ടികയിൽ നിന്ന് ആദ്യം ഒഴിവാക്കപ്പെട്ടവരെ അതിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും അധികൃതർ പറയുന്നു.
9: ചോരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട്
0: റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ.
9: സംസ്ഥാന ഗവൺമെന്റ് ഇതിനകം തന്നെ പൂർത്തീകരിച്ച 178 വീടുകളിൽ 177 വീടും കൈമാറിക്കഴിഞ്ഞു. ഇനി രണ്ടാംഘട്ട വീടിന്റെ പൂർത്തീകരണം ഈ ഒക്ടോബർ മാസത്തോടുകൂടി പ്രതീക്ഷിക്കുകയാണ്. അത് ലഭ്യമായി കഴിഞ്ഞാൽ ഉടനെ ബാക്കിയുള്ളവർക്ക് നമുക്ക് വീട് കൊടുക്കാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ മറ്റു പല പദ്ധതികളും ആനുകൂല്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. മുണ്ടക്കൈ ചോരൽമല ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഗവൺമെന്റ്. അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. അവരുടെ കടങ്ങൾ എഴുതി തള്ളുന്ന കാര്യത്തിൽ ഗവൺമെന്റ് ഇതിനകം തന്നെ തീരുമാനമെടുത്തു കഴിഞ്ഞു. കുറേയേറെ അതിനുവേണ്ടി പണം നീക്കിവെച്ച് അത് കൊടുത്തു. അതോടൊപ്പം തന്നെ അനുബന്ധമായ പല കാര്യങ്ങളും അവരുടെ ഭാഗത്ത് വന്നതൊക്കെ പരമാവധി ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. ഇനിയും അത്തരം കാര്യങ്ങളിൽ എല്ലാ രീതിയിലും

0: പിന്തുണ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം പൂർണ്ണമായും ഗവൺമെന്റ് നിറവേറ്റും.
1: ദുരന്തം, പലായനം, മനുഷ്യത്വം എന്നിവയിലൂടെ മുണ്ടക്കൈ ചുരൽമലയിലെ ജനങ്ങൾ ഇതിനകം രണ്ടു വർഷങ്ങൾ കടന്നു. പുനരധിവാസത്തിന്റെ രണ്ടാംഘട്ടം കാത്തിരിപ്പിന്റെ മറ്റൊരധ്യായമായി മാറാൻ പാടില്ല. കേവലം ഒരു വീട് കൈമാറുന്നതിലപ്പുറം സുരക്ഷിതത്വബോധവും അന്തസ്സും ഒപ്പം തങ്ങൾ ഈ സമൂഹത്തിന്റെ ഭാഗവുമാണെന്ന ബോധ്യവും ഒരു കുടുംബത്തിന് തിരികെ നൽകുന്നതാവട്ടെ ഈ പ്രക്രിയയുടെ അന്തിമ ലക്ഷ്യം.

0: ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കാൻ റീ ഇമാജിനിങ് കേരളം വട്ടമേശ സമ്മേളനം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യായീകരിക്കാൻ പറ്റാത്ത തോൽവിയുണ്ടായതായി CPIM ജനറൽ സെക്രട്ടറി എം എ ബേബി. സേവാസങ്കൽപ്പ് അഭിയാൻ സംസ്ഥാനത്തും വിപുലമാക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ഇന്ന് ലോക ഓസോൺ ദിനം. അഫ്ഗാനിസ്ഥാനെതിരായ രണ്ടാം 2020 ക്രിക്കറ്റിൽ സഞ്ജു സാംസന്റെ മികവിൽ ഇന്ത്യക്ക് 7 wicket ജയം. വാർത്തകൾ വിശദമായി. സംസ്ഥാന ഗവൺമെന്റ് ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിന് 3 ദിവസത്തെ റീ ഇമാജിനിങ് കേരളം വട്ടമേശ സമ്മേളനം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒന്നിച്ചു ചേർത്ത് പദ്ധതികൾക്ക് രൂപം നൽകി നടപ്പാക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
2: കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് 40-ലധികം വകുപ്പുകളെയും 73 പദ്ധതികളെയും ഒരേ കുടക്കീഴിൽ കൊണ്ടുവന്ന് വിപുലമായ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. 1-ലധികം വകുപ്പുകൾ ഉൾപ്പെടുന്ന പദ്ധതികൾക്ക് പ്രത്യേക മുൻഗണന നൽകും. കൂട്ടായ ചിന്തയിൽ നിന്ന് കൂട്ടായ പ്രവർത്തനത്തിലേക്ക് നയിക്കുന്ന പ്രക്രിയയാണ് റീ ഇമാജിനിങ് കേരളം പ്രതിഫലിപ്പിക്കുന്നതെന്ന് VD സതീശൻ വ്യക്തമാക്കി. അടിസ്ഥാന സൌകര്യ വികസനം, കണക്ടിവിറ്റി, തുറമുഖ സമുദ്രാധിഷ്ഠിത വികസനം, വ്യോമഗതാഗതം, വ്യവസായ സാമ്പത്തിക ഇടനാഴികൾ, ഊർജ്ജവും പുനരുപയോഗ സ്രോതസ്സുകളും, നഗരവികസനം, ഉന്നത വിദ്യാഭ്യാസം, ആരോഗ്യം, ലൈഫ് സയൻസ്, ബഹിരാകാശം, നിർമ്മിത ബുദ്ധി, ദുരന്ത നിവാരണം, ഡിജിറ്റൽ മേഖല, വിനോദസഞ്ചാരം, ക്രിയേറ്റീവ് മേഖല തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ വട്ടമേശ സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓരോ പദ്ധതിക്കും ഗവൺമെന്റ് അംഗീകരിച്ച പൊതുചട്ടക്കൂട് രൂപപ്പെടുത്തുക കൂടിയാണ് പ്രധാന ലക്ഷ്യമെന്നും VD സതീശൻ അറിയിച്ചു.
1: പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ കുടുംബങ്ങൾക്ക് അടിയന്തര ആശ്വാസമായി 25.64 കോടി അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പ്രളയബാധിതരായ 25,648 കുടുംബങ്ങളുടെ വീടുകൾ വാസയോഗ്യമാക്കുന്നതിനാണ് തുക വിനിയോഗിക്കുന്നത്. ഒരു കുടുംബത്തിന് 10,000 രൂപ വീതമാണ് ധനസഹായമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമാണ് തുക അനുവദിച്ചത്. സഹായം ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയതായും വൈകാതെ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക കൈമാറുമെന്നും VD സതീശൻ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യായീകരിക്കാൻ പറ്റാത്ത തോൽവിയുണ്ടായതായി CPIM ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു. കോഴിക്കോട്ട് വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ സമാപനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ബഹുജന റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തെറ്റുപറ്റിയാൽ സമ്മതിക്കുന്നത് സത്യസന്ധതയാണെന്നും പാർട്ടിയിൽ സംഘടനാപരമായ തിരുത്തലുകൾ വരുത്തണമെന്നും ബേബി നിർദ്ദേശിച്ചു. സംഘടനാ നേതൃതലത്തിൽ പുതിയ തലമുറയെ ഉൾപ്പെടുത്തി പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്തുമെന്നും എം എ ബേബി അറിയിച്ചു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ TP രാമകൃഷ്ണനെയും തോമസ് ഐസക്കിനെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കാൻ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. പി ജയരാജൻ, MB രാജേഷ്, VV ശിവൻകുട്ടി എന്നിവരെ പുതുതായി സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി. സൂസൻ കോടിയെ വീണ്ടും സംസ്ഥാന സമിതി അംഗമാക്കാനും യുവജന മഹിളാ സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെ 9 പേരെ പുതുതായി സംസ്ഥാന സമിതി ക്ഷണിതാക്കളായി ഉൾപ്പെടുത്താനും തീരുമാനിച്ചതായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു. അടുത്ത മാസം എല്ലാ ജില്ലകളിലും വിപുലീകൃത ജില്ലാ കമ്മിറ്റികൾ വിളിച്ചു ചേർക്കുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തെറ്റുതിരുത്തി കൂട്ടായ തീരുമാനം കൈക്കൊള്ളുമെന്നും MV ഗോവിന്ദൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി BJP ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന സേവാസങ്കല്പ് അഭിയാൻ സംസ്ഥാനത്തും വിപുലമാക്കുമെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. നാളെ മുതൽ അടുത്ത മാസം 17 വരെ വിവിധ സേവന ജനകീയ പരിപാടികളാണ് സംഘടിപ്പിക്കുകയെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. മാസപ്പിടി കേസിൽ പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് സംസ്ഥാന ഗവൺമെന്റ് വ്യക്തമാക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. ഇന്ന് ലോക ഓസോൺ ദിനം. ഭൂമിയിലെ ജീവൻ സംരക്ഷിക്കുന്നതിൽ ഓസോൺ പാളിയുടെ നിർണായക പങ്കിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 16 ഓസോൺ ദിനം ആചരിക്കുന്നത്. 1987 സെപ്റ്റംബർ 16 മോൺട്രിയയിൽ ഉടമ്പടി ഒപ്പുവെച്ചതിൻ്റെ സ്മരണാർത്ഥം 1988 ഐക്യരാഷ്ട്ര സംഘടനാ ജനറൽ അസംബ്ലി യോഗത്തിലാണ് ദിനാചരണം പ്രഖ്യാപിച്ചത്. ഭൂമിയുടെ കുട എന്ന് വിശേഷിപ്പിക്കുന്ന ഓസോൺ പാളി സൂര്യനിലെ ദോഷകരമായ അൾട്രാവയലറ്റ് രശ്മികളെ തടയുന്ന സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സംയുക്ത സൈനിക അഭ്യാസമായ യുദ്ധ അഭ്യാസിൻ്റെ 22-ാമത് പതിപ്പിന് ഉത്തരാഖണ്ഡിലെ ഔലിയിൽ തുടക്കമായി. ഔലിയോടൊപ്പം രാജസ്ഥാനിലെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലും ഒരേ സമയം അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. ജൽ സഞ്ജയ് ജൻ ഭാഗീദാരി ക്യാച്ച് ദി റെയിൻ ക്യാമ്പയിന് വേണ്ടി തയ്യാറാക്കിയ പ്രത്യേക ഗാനം കേന്ദ്ര ജൽശക്തി മന്ത്രാലയം പുറത്തിറക്കി. പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ ശങ്കർ മഹാദേവനാണ് ഗാനം ആലപിച്ചത്. ജനപങ്കാളിത്തത്തോടെ ജലസംരക്ഷണത്തിനും മഴവെള്ള സംഭരണത്തിനും സംഗീതത്തിലൂടെ ശബ്ദം നൽകുകയാണ് ഗാനം ലക്ഷ്യമിടുന്നത്. 15 അതിൽ അധികവും പ്രായമായവരുടെ പ്രതിമാസ തൊഴിൽ സേവന പങ്കാളിത്ത നിരക്ക് വർദ്ധിച്ചതായി കേന്ദ്ര സ്ഥിതിവിവര കണക്ക് പദ്ധതി നിർവഹണ മന്ത്രാലയം അറിയിച്ചു. ജൂലൈയിലെ 55.4% നിന്ന് ആഗസ്റ്റിൽ ഇത് 55.6% വർദ്ധിച്ചതായി മന്ത്രാലയത്തിൻ്റെ സർവേയിൽ കണ്ടെത്തി. നേപ്പാളിൽ മിന്നൽ പ്രളയം ബാധിച്ച 8 ജില്ലകളിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തതോടെ മരണസംഖ്യ 1399 ഉയർന്നു. 5170 പേരെ ഇനിയും കണ്ടെത്താനായില്ല. തിരുവനന്തപുരം ജില്ലയിലെ നവരാത്രി ഉത്സവ മുന്നൊരുക്കങ്ങൾ മന്ത്രി കെ മുരളീധരൻ വിലയിരുത്തി. ഘോഷയാത്രയുടെയും ഉത്സവത്തിൻ്റെയും സുഗമമായ നടത്തിപ്പിന് തിരുവനന്തപുരം ജില്ലാ കളക്ടറേയും റൂറൽ SPയെയും കോർഡിനേറ്റർമാരായി നിയോഗിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ന്യൂഡൽഹിയിൽ അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റിൽ മലയാളി താരം സഞ്ജു സാംസന്റെ അർദ്ധ സെഞ്ചുറിയുടെ മികവിൽ ഇന്ത്യ 7 വിക്കറ്റിന് ജയിച്ചു. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ 160 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 31 പന്ത് ശേഷിക്ക് 163 റൺസ് നേടി വിജയം കൈപ്പിടിയിൽ ഒതുക്കി. 3-ാം 2020 മത്സരം നാളെയാണ്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൻ്റെ ടിക്കറ്റ് വിൽപ്പന നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കുമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിച്ചു. വൈകിട്ടാണ് ടിക്കറ്റ് വിൽപ്പനയുടെ ഉദ്ഘാടനം. ടിക്കറ്റ് ജീനി എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈനിൽ ടിക്കറ്റുകൾ ലഭ്യമാകുമെന്ന് KCA അറിയിച്ചു. ഈ മാസം 27-ാണ് പരമ്പരയിലെ ആദ്യ മത്സരം. അണ്ടർ 17 ദേശീയ സുബ്രതോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വിജയത്തുടക്കം. ഡൽഹിയിലെ മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത മലപ്പുറം അത്താണിക്കൽ MIC EHSS ടീം ഏകപക്ഷീയമായ 8 ഗോളുകൾക്ക് മണിപ്പൂർ സൈനിക് സ്കൂളിനെ പരാജയപ്പെടുത്തി. ഇന്ന് വൈകിട്ട് IPSC ടീമുമായി MIC മത്സരിക്കും. കണ്ണൂരിൽ സമാപിച്ച സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് 1 ഗെയിംസ് ചാമ്പ്യൻഷിപ്പിലെ തൈക്കോണ്ടോ മത്സരത്തിൽ 119 പോയിന്റോടെ മലപ്പുറം ജേതാക്കളായി. 113 പോയിന്റുമായി കാസർകോട് ജില്ല 2-ാം സ്ഥാനവും 81 പോയിന്റുമായി കോഴിക്കോട് 3-ാം സ്ഥാനവും നേടി. കന്നിമാസ പൂജയ്ക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. കന്നി 1-ആയ നാളെ രാവിലെ 5 മുതൽ പൂജകൾ ആരംഭിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21-ന് രാത്രി 10-ന് നട അടയ്ക്കും. ഹജ്ജ് തീർത്ഥാടകർക്ക് മെഡിക്കൽ സ്ക്രീനിംഗ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ സമയം ഈ മാസം 30 വരെ നീട്ടിയതായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. ഇക്കാര്യത്തിൽ തീർത്ഥാടകർ

0: നേരിടുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാട്ടി മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിനും ഹജ്ജ് കമ്മിറ്റിക്കും കത്തയച്ചിരുന്നു. സ്വാതന്ത്ര്യസമര സേനാനിയും തപസ്യ മുൻ അധ്യക്ഷനും ജന്മഭൂമി മുഖ്യ പത്രാധിപരുമായിരുന്ന വി എം കൊറാത്തിൻ്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് കോഴിക്കോട്ട് തുടക്കമായി. വി എം കൊറാത്തിൻ്റെ വസതിയായ ശ്രീഹരിയിലാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. നോവലിസ്റ്റ് പി ആർ നാഥൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇന്ന് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. രാസലഹരികൾക്കെതിരെ ഉയരുന്നതുപോലെ മദ്യവ്യാപനത്തിനെതിരെയും ഗവൺമെൻറ് നടപടികൾ കൈക്കൊള്ളണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് കേരള മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ മന്മഥൻ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള തീരത്ത് അനധികൃത മത്സ്യബന്ധനം നടത്തുകയായിരുന്ന നൂർ ഇ ബഹർ എന്ന കർണാടക രജിസ്ട്രേഷൻ മത്സ്യബന്ധന ബോട്ട് കാസർകോട്ട് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലെ പെട്രോളിംഗ് സംഘം പിടികൂടി. നിയമനടപടി സ്വീകരിച്ച ശേഷം ബോട്ടിന് 2,50,000 രൂപ പിഴ ചുമത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കാൻ റീ ഇമാജിനിങ് കേരളം വട്ടമേശ സമ്മേളനം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യായീകരിക്കാൻ പറ്റാത്ത തോൽവിയുണ്ടായതായി സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി. സേവാസങ്കല്പ് അഭിയാൻ സംസ്ഥാനത്തും വിപുലമാക്കുമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ഇന്ന് ലോക ഓസോൺ ദിനം. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റിൽ സഞ്ജു സാംസന്റെ മികവിൽ ഇന്ത്യക്ക് 7 വിക്കറ്റ് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി അനന്തപുരി FM 101.9.

നമസ്തേ അനന്തപുരി തുടരുന്നു. നമുക്ക് യേശുദാസും സംഘവും പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം നീയെത്ര ധന്യ. ഗാനരചന ONV കുറുപ്പ്. സംഗീതം ജി ദേവരാജൻ.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: നമസ്തേ അനന്തപുരിയിലിനി ഇന്നത്തെ ചോദ്യമാണ്, കേരളത്തിലെ ആദ്യത്തെ നിലക്കടല ഗ്രാമം ഏതാണ്? ഇതാണ് ചോദ്യം. ഒരിക്കൽ കൂടി, കേരളത്തിലെ ആദ്യത്തെ നിലക്കടല ഗ്രാമം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8:00 പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം. നമുക്കിനി ചിത്ര പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ഔസേപ്പച്ചൻ.

കാർഷിക മേഖലാ വാർത്തകൾ. റബ്ബർ വിപണനത്തിനും റബ്ബർ ഉൽപ്പന്ന നിർമ്മാണത്തിനും റബ്ബർ ബോർഡ് നൽകുന്ന വിവിധ തരം ലൈസൻസുകളെക്കുറിച്ചും ലൈസൻസുകൾ എടുക്കുന്ന നടപടിക്രമങ്ങളെക്കുറിച്ചും അറിയാൻ കോൾ സെന്ററിലേക്ക് വിളിക്കാം. ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് റബ്ബർ ബോർഡിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ പ്രിയ തോമസ് ഇന്ന് രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ മറുപടി നൽകുന്നു. കർഷകർക്ക് 0481-2567-6622 എന്ന കോൾ സെന്റർ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 0481-2567-6622. മഷ്റൂം ഫാർമേഴ്സ് ആൻഡ് ബൈപ്രോഡക്ട്സ് പ്രൊഡ്യൂസേഴ്സ് വെൽഫെയർ സൊസൈറ്റി കൂൺപുരയുടെ നേതൃത്വത്തിൽ ഈ മാസം 23-ാം തീയതി ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ കൈമനം കൂൺപുരയിൽ വെച്ച് സൌജന്യ കൂൺകൃഷി പരിശീലനം നടത്തുന്നു. കൂടാതെ ഗ്രൂപ്പുകൾക്കും സംഘടനകൾക്കും അവരവരുടെ സ്ഥലത്ത് വെച്ച് പരിശീലനം നൽകുന്നതിനോടൊപ്പം കൃഷിക്കാവശ്യമായ വിത്തും മറ്റ് സാധനങ്ങളും എത്തിച്ചു കൊടുക്കുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 9847-328-975-9447-00-2-290 കൊച്ചി വൈറ്റില കൃഷിഭവന്റെ പരിധിയിലുള്ള പൂണിത്തുറ, പള്ളുരുത്തി, മട്ടാഞ്ചേരി, ഇടക്കൊച്ചി, തോപ്പമ്പടി, ഇടപ്പള്ളി സൌത്ത് വില്ലേജുകളിൽ ഡിജിറ്റൽ വിള സർവേ ചെയ്യുന്നതിനായി സർവേയർമാരെ നിയോഗിക്കുന്നു. താൽപര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 9383-471-169 കേരള കാർഷിക സർവകലാശാലയുടെ തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗത്തിൽ 3 അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ താൽക്കാലിക ഒഴിവുണ്ട്. ബന്ധപ്പെട്ട വിജ്ഞാപനം സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. നിർദ്ദിഷ്ട യോഗ്യതകളുള്ളവർക്ക് ഈ മാസം 19-ന് രാവിലെ 10 മണിക്ക് കോളേജിൽ നടക്കുന്ന വാക്കിൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി www.kau.in എന്ന വെബ്സൈറ്റിലോ 0487-2438-302 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. ക്ഷീരവികസന വകുപ്പിന്റെ വലിയ തുറയിൽ പ്രവർത്തിക്കുന്ന തീറ്റപ്പുൽകൃഷി വികസന പരിശീലന കേന്ദ്രത്തിൽ ക്ഷീരകർഷകർക്ക് വിവിധ വിഷയങ്ങളിൽ ഈ മാസം 16-17 തീയതികളിൽ പരിശീലനം നൽകുന്നു. താൽപര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക.

0: 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: കൈതപ്രം എഴുതി ഇളയരാജ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം കളയൂഞ്ഞാൽ.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ആരോഗ്യദായകമായ വേനൽക്കാല പാനീയങ്ങൾ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ അനൂപ ശിവപാൽ.
2: ഇന്നത്തെ കാലത്ത് ആരോഗ്യകരമായ ഭക്ഷണത്തോടൊപ്പം സുരക്ഷിതമായ കുടിവെള്ളത്തിനും അത്ര തന്നെ പ്രാധാന്യമുണ്ട്. ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാട്ടുന്നതുപോലെ മലിനമായ കുടിവെള്ളം വയറിളക്കം, ടൈഫോയിഡ്, കോളറ, ഹെപ്പറ്റൈറ്റിസ് എ തുടങ്ങിയ ജലജന്യ രോഗങ്ങളുടെ പ്രധാന കാരണമാണ്. ആരോഗ്യകരമായ ഏത് പാനീയത്തിന്റെയും അടിസ്ഥാന ഘടകം ശുദ്ധമായ വെള്ളമാണ്. തിളപ്പിക്കാത്ത വെള്ളം പലപ്പോഴും രോഗാണുക്കളുടെ ഉറവിടമാകാം. കുടിക്കാനും പാനീയങ്ങൾ തയ്യാറാക്കാനും തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഉപയോഗിക്കുക. പാചകം ചെയ്യാത്ത വിഭവങ്ങളിലും ജ്യൂസുകളിലും സാലഡുകളിലും ചേർക്കുന്ന വെള്ളം തിളപ്പിച്ചാറിയതാണെന്ന് ഉറപ്പാക്കുക. ഇന്നത്തെ സാഹചര്യത്തിൽ ഏത് കിണറ്റിലെ വെള്ളവും മലിനമാകാനുള്ള സാധ്യത ഉള്ളതിനാൽ കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കുന്നതാണ് കൂടുതൽ സുരക്ഷിതം. തണുത്ത വെള്ളം ആവശ്യമെങ്കിൽ മുൻകൂട്ടി തിളപ്പിച്ച് മൺകൂജയിൽ സൂക്ഷിക്കുക. മൺപാത്രം വെള്ളത്തിന്റെ സ്വാഭാവിക തണുപ്പ് നിലനിർത്താൻ സഹായിക്കുന്നു. ചൂടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളോ പാനീയങ്ങളോ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ സൂക്ഷിക്കുകയോ പകരുകയോ ചെയ്യരുത്. ഉയർന്ന ചൂടിൽ ചില പ്ലാസ്റ്റിക്കുകളിൽ നിന്ന് രാസപദാർത്ഥങ്ങൾ ഭക്ഷണത്തിലേക്ക് കലരാൻ സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ആരോഗ്യകരമായ പാനീയങ്ങൾ നോക്കാം. തേൻ നാരങ്ങ പാനീയം. ശുദ്ധമായ തേൻ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ചേർത്ത് നൽകാം. രുചി വർദ്ധിപ്പിക്കാൻ നാരങ്ങാനീരോ നെല്ലിക്കാനീരോ ചേർക്കാം. ശ്രദ്ധിക്കുക, ചൂടുവെള്ളത്തിൽ തേൻ ചേർക്കാതെ ഇളം ചൂടോ തണുത്തതോ ആയ വെള്ളത്തിൽ മാത്രം ചേർക്കുക. ചുക്ക്, മല്ലി വെള്ളം. ചുക്ക്, കൊത്തമല്ലി എന്നിവ ചേർത്ത് തിളപ്പിച്ച വെള്ളം ദഹനത്തിന് സഹായിക്കുന്ന ആരോഗ്യകരമായ ഒരു പാനീയമാണ്. കരിക്കിൻ വെള്ളം. കരിക്കിൻ വെള്ളവും അതിന്റെ കാമ്പും ചേർത്ത് ജ്യൂസ് തയ്യാറാക്കാം. അതുപോലെ പനനൊങ്കും ഉപയോഗിക്കാം. കരിക്കിൻ വെള്ളത്തിൽ പൊട്ടാസ്യം ഉൾപ്പെടെയുള്ള ധാതുക്കൾ അടങ്ങിയിരിക്കുന്നതിനാൽ വേനൽക്കാലത്ത് ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കുന്നു. നെല്ലിക്കാ പാനീയം. കുരുനീക്കിയ നെല്ലിക്ക അരച്ച് അരിച്ചെടുത്ത് ആവശ്യത്തിന് വെള്ളവും അല്പം ഉപ്പും മധുരവും ചേർത്ത് തയ്യാറാക്കാം. നെല്ലിക്ക വിറ്റാമിൻ സിയും ആന്റി ഓക്സിഡന്റുകളും ധാരാളമായി അടങ്ങിയ മികച്ച ആരോഗ്യ പാനീയമാണ്. പേരയില വെള്ളം. പേരയില ഇട്ട് തിളപ്പിച്ച വെള്ളം രുചികരവും ആരോഗ്യകരവുമായ ഒരു പാനീയമാണ്. കക്കരിക്ക ചെറുനാരങ്ങ ജ്യൂസ്. കക്കരിക്കയും ചെറുനാരങ്ങയും ചേർത്ത് തയ്യാറാക്കുന്ന ജ്യൂസ് വേനൽക്കാലത്ത് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു. പുതിന നാരങ്ങ പാനീയം. പുതിനച്ചാറും നാരങ്ങാനീരും ചേർത്ത് തയ്യാറാക്കുന്ന പാനീയം ദഹനത്തിനും വായിലെ ദുർഗന്ധത്തിനും സഹായകരമാണ്. മുതിര, പേരയില, ഉലുവ ചേർത്തുള്ള വെള്ളം. മുതിര, പേരയില, ഉലുവ എന്നിവ ചേർത്ത് തിളപ്പിച്ച വെള്ളം ആരോഗ്യദായകമായ ഒരു പാനീയമാണ്. രക്തത്തിലെ കൊഴുപ്പിന്റെ അളവ് നിയന്ത്രിക്കാൻ സഹായകമാണെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. നറുനീണ്ടി സർബത്ത്. നറുനീണ്ടി നന്നാറി ചൂടുകാലത്ത് ഏറ്റവും മികച്ച പാനീയങ്ങളിൽ ഒന്നാണ്. ഇതിന്റെ വേരും കിഴങ്ങും ഉപയോഗിച്ചാണ് സർബത്ത് തയ്യാറാക്കുന്നത്. ഇതിൽ ഏലക്ക, ഇഞ്ചി, ഈന്തപ്പഴം എന്നിവ ചേർത്ത് തണുത്ത പാലിൽ മിക്സിയിലടിച്ചും ഉപയോഗിക്കാം. അല്ലെങ്കിൽ നറുനീണ്ടി സിറപ്പ്, നാരങ്ങാനീര്, തുളസി വിത്ത്, വെള്ളം എന്നിവ ചേർത്ത് പാനീയം തയ്യാറാക്കാം. കരിമ്പിൻ ജ്യൂസ്. ശുദ്ധമായ സാഹചര്യത്തിൽ തയ്യാറാക്കിയ കരിമ്പിൻ ജ്യൂസും നല്ല പാനീയമാണ്. എന്നാൽ പ്രമേഹ രോഗികൾ മിതമായ അളവിൽ മാത്രമേ ഉപയോഗിക്കാവൂ. ആയുർവേദത്തിൽ ഈന്തപ്പഴത്തിൽ നിന്നും കശുമാങ്ങയിൽ നിന്നും മുക്കുടി മുതലായവ വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. ക്യാരറ്റ് ബീട്രൂട്ട് ജ്യൂസ്. ക്യാരറ്റും ബീട്രൂട്ടും തേങ്ങാപ്പാൽ ചേർത്ത് ജ്യൂസാക്കി ആവശ്യത്തിന് മധുരം ചേർത്ത് വേനൽക്കാലത്ത് ഉപയോഗിക്കാം. ഇവയിൽ ബീറ്റാ കരോട്ടിൻ, ഫോളേറ്റ്, നൈട്രേറ്റുകൾ തുടങ്ങിയ പോഷക ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇത്തരം പാനീയങ്ങളിൽ മധുരം ആവശ്യമുള്ളിടത്ത് തേനോ ശർക്കരയോ ചേർക്കുന്നതാണ് രീതി. എന്നിരുന്നാലും പ്രമേഹം, അമിതവണ്ണം തുടങ്ങിയ അവസ്ഥകളുള്ളവർ മധുരത്തിന്റെ അളവ് നിയന്ത്രിക്കുകയും ഡോക്ടറുടെയോ ഡയറ്റീഷ്യന്റെയോ നിർദ്ദേശം പാലിക്കുകയും വേണം. ഷടങ്കചൂർണം, ഗുളൂച്ചാദി കഷായ ചൂർണം, ദ്രാക്ഷാദി ചൂർണം എന്നിവ ചെറിയ അളവിൽ ആരോഗ്യ പാനീയങ്ങളായി ഉപയോഗിക്കാം. എന്നാൽ ഔഷധ പാനീയങ്ങൾ വൈദ്യ ഉപദേശപ്രകാരം ഉപയോഗിക്കുന്നതാണ് ഉചിതം. ശുദ്ധമായ വെള്ളമാണ് എല്ലാ ആരോഗ്യ പാനീയങ്ങളുടെയും ആത്മാവ്. വെള്ളം ശുദ്ധമായാൽ

0: പാനീയവും ആരോഗ്യദായകമാവും. ആയുരാരോഗ്യത്തിൽ നിന്ന് ആരോഗ്യദായകമായ വേനൽക്കാല പാനീയങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനൂപ ശിവപാൽ.
1: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാൽ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
2: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: നമുക്കിനി ബ്രോ ഡാഡി എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. എം ജി ശ്രീകുമാറും വിനീത് ശ്രീനിവാസനും പാടിയത്. രചന ലക്ഷ്മി ശ്രീകുമാർ, സംഗീതം ദീപക് ദേവ്.

0: ഇന്ന് സെപ്റ്റംബർ 16. നമുക്ക് ഈ ദിവസത്തിന്റെ ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കാം.
1: മലയാള ഭാഷയെ ആധുനിക വിജ്ഞാനത്തിന്റെ എല്ലാ ശാഖകളും കൈകാര്യം ചെയ്യാൻ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 1968 സെപ്റ്റംബർ 16 ഔദ്യോഗികമായി രൂപീകൃതമായത്. തിരുവനന്തപുരത്താണ് ഇതിന്റെ ആസ്ഥാനം. സർവ്വവിജ്ഞാന കോശങ്ങൾ, ശാസ്ത്ര സാങ്കേതിക ഗ്രന്ഥങ്ങൾ, സർവകലാശാലാ തലത്തിലുള്ള പാഠപുസ്തകങ്ങൾ എന്നിവ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിൽ ഈ സ്ഥാപനം വളരെ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. മധുര ഷൺമുഖവടിവ് സുബ്ബുലക്ഷ്മി എന്ന MS സുബ്ബുലക്ഷ്മി ജനിച്ചത് 1916 സെപ്റ്റംബർ 16. 1998 ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകി രാജ്യം അവരെ ആദരിച്ചു. 1966 യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിൽ സംഗീത കച്ചേരി അവതരിപ്പിച്ച ആദ്യ ഇന്ത്യക്കാരിയും അവരാണ്. കർണാടക സംഗീത ലോകത്തിന് അവർ നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്. സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ആംസ് സംരക്ഷണ ദിനമായി ആചരിക്കുന്നു. ഭൂമിയിലെ ജീവന് കാവലായ ഓസോൺ പാളിയുടെ സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താനാണ് ഈ ദിനം മാറ്റിവച്ചിരിക്കുന്നത്. ഓസോൺ പാളിക്ക് നാശമുണ്ടാക്കുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ പോലുള്ള രാസവസ്തുക്കളുടെ ഉൽപാദനവും ഉപയോഗവും നിയന്ത്രിക്കുന്നതിനായി 1987 സെപ്റ്റംബർ 16 ചരിത്ര പ്രസിദ്ധമായ മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവച്ചത്. ഈ ഓർമ്മപ്പെടുത്തലിന്റെ ഭാഗമായാണ് ഐക്യരാഷ്ട്രസഭ ഈ ദിവസം ഓസോൺ ദിനമായി പ്രഖ്യാപിച്ചത്. എല്ലാ വർഷവും സെപ്റ്റംബർ 16 മലേഷ്യ ദിനമായി ആഘോഷിക്കുന്നു. 1963 സെപ്റ്റംബർ 16 മലായ, വടക്കൻ ബോർണിയ, സരവാക്, സിംഗപ്പൂർ എന്നിവർ ഒന്നിച്ചു ചേർന്ന് മലേഷ്യ എന്ന പുതിയ ഫെഡറേഷൻ ഔദ്യോഗികമായി രൂപീകരിച്ചത്. പിന്നീട് 1965 സിംഗപ്പൂർ ഈ ഫെഡറേഷനിൽ നിന്ന് വേർപെട്ടു. 2010 മുതലാണ് ഈ ദിവസം മലേഷ്യയിൽ ഔദ്യോഗിക പൊതു അവധിയായി പ്രഖ്യാപിച്ചത്. ഇന്റർവെൻഷണൽ കാർഡിയോളജിയുടെ അന്താരാഷ്ട്ര ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ 16 ആചരിക്കുന്നത്. 1977 സെപ്റ്റംബർ 16 ഡോക്ടർ ആൻഡ്രിയാസ് ഗ്രുവൻ സിംഗ് ലോകത്താദ്യമായി ഒരു മനുഷ്യനിൽ വിജയകരമായ കൊറോണറി ആൻജിയോപ്ലാസി നടത്തിയത്. വൈദ്യശാസ്ത്ര രംഗത്തെ മാറ്റിമറിച്ച ഈ ചരിത്ര ദിനത്തിന്റെ ഓർമ്മപ്പെടുത്തലായാണ് സെപ്റ്റംബർ 16 ഈ ദിനമായി തിരഞ്ഞെടുത്തത്. ഹൃദ്രോഗ ചികിത്സയിൽ ഇന്റർവെൻഷണൽ കാർഡിയോളജി നൽകുന്ന സംഭാവനകളെ മുൻനിർത്തി 2022 ഐക്യരാഷ്ട്രസഭ ഈ ദിനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. വലിയ ശസ്ത്രക്രിയകൾ കൂടാതെ കത്തീറ്ററുകൾ ഉപയോഗിച്ച് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ സുഖപ്പെടുത്തുന്ന ആൻജിയോപ്ലാസി പോലുള്ള അത്യാധുനിക ചികിത്സാ രീതികളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ദക്ഷിണ മേഖലയിലെ ശാസ്ത്ര സാങ്കേതിക നവീകരണ ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ 16 ആചരിക്കുന്നത്. 2023 സെപ്റ്റംബർ 15-16 തീയതികളിൽ ക്യൂബയിലെ ഹവാനയിൽ വെച്ച് നടന്ന G77 രാജ്യങ്ങളുടെയും ചൈനയുടെയും ഉച്ചകോടിയിലാണ് സെപ്റ്റംബർ 16 ഈ ദിനമായി ആചരിക്കാൻ ആദ്യമായി തീരുമാനിച്ചത്. പിന്നീട് 2024 ജനുവരി 9 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ഈ ദിനം ഔദ്യോഗികമായി അംഗീകരിച്ച് പ്രമേയം പാസാക്കി. വികസ്വര രാജ്യങ്ങളുടെ ഉന്നമനത്തിനായി ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ പുരോഗതിയും നൂതന ആശയങ്ങളും എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് ചർച്ച ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. വികസിത രാജ്യങ്ങളും വികസ്വര രാജ്യങ്ങളും തമ്മിലുള്ള ശാസ്ത്ര സാങ്കേതിക വിടവ് കുറയ്ക്കാനും ആഗോളതലത്തിൽ കൂടുതൽ തുല്യത ഉറപ്പാക്കാനും ഈ ദിനാചരണം ആഹ്വാനം ചെയ്യുന്നു.
0: നമുക്കിനി യേശുദാസും സുജാതയും പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം സുന്ദര കില്ലാടി, ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ഔസേപ്പച്ചൻ.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ആർ ഹരിചന്ദ്രൻ.
2: കുറഞ്ഞ കാലം കൊണ്ട് വളരെ വേഗം വളർന്ന ഭാഷയാണ് മലയാളം. മറ്റു ഭാഷകളുമായുള്ള സമ്പർക്കത്തിന്റെ ഫലമായാണ് ഈ വളർച്ച ഉണ്ടായത്. പ്രാചീന കാലത്ത് തമിഴായിരുന്നു നമ്മുടെ ഭാഷ. പ്രാകൃത ഭാഷയുമായുള്ള ബന്ധം ആദ്യകാലത്ത് തന്നെ ഉണ്ടായിരുന്നു. തുടർന്ന് സംസ്കൃതവുമായുള്ള ബന്ധം ഒരു സ്വതന്ത്ര ഭാഷയായി രൂപപ്പെടാൻ ഇടയാക്കി. ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട മലയാളത്തിന് ദ്രാവിഡത്തിലെ അനേകം പദങ്ങൾ പ്രാരംഭകാലത്തിൽ തന്നെ സ്വന്തമായി. അതിനും പുറമെയാണ് പ്രാകൃതത്തിൽ നിന്നും സംസ്കൃതത്തിൽ നിന്നും അനേകം പദങ്ങൾ മലയാളത്തിലേക്ക് വന്നത്. ചന്ത, ഏണി, തവി തുടങ്ങിയ പദങ്ങൾ പ്രാകൃതത്തിൽ നിന്നാണ് ലഭിച്ചത്. മണിപ്രവാളത്തിൻ്റെയും എഴുത്തച്ഛൻ്റെയും കൃതികളുടെ പ്രചാരത്തോടെ സംസ്കൃതത്തിൻ്റെ വ്യാപനം മലയാളത്തിൽ വ്യാപകമായി. സംസ്കൃതത്തിലെ എല്ലാ പദങ്ങളും മലയാളത്തിലും ഉപയോഗിക്കാമെന്ന അവസ്ഥ വരെ വന്നു. ഇതിനും പുറമെ തൊപ്പി, പടക്കം, ലഹള, ലാത്തി തുടങ്ങിയ ഹിന്ദി പദങ്ങളും തപാൽ, പൂരി, പങ്ക തുടങ്ങിയ മറാത്തി പദങ്ങളുമൊക്കെ മലയാളത്തിലേക്ക് എത്തി. മലയാള ഭാഷയുടെ വളർച്ചയ്ക്ക് ഏറെ സഹായകമായത് വിദേശ ഭാഷകളുടെ സമ്പർക്കമാണ്. സവാരി, തമാശ, സുമാർ എന്ന പേർഷ്യൻ പദങ്ങൾ, ഈശോ, യഹോവ, ആമേൻ എന്നീ ഹീബ്രു പദങ്ങൾ, യേശു, മാലാക, കുർബാന എന്നീ സിറിയൻ പദങ്ങൾ, മൗലവി, ചെകുത്താൻ, ഒപ്പന, ഇൻഗിലാബ് എന്നീ അറബി പദങ്ങൾ, വരാന്ത, മേശ, അലമാര, റാന്തൽ തുടങ്ങിയ പോർച്ചുഗീസ് പദങ്ങൾ എന്നിങ്ങനെ വിവിധ വിദേശ ഭാഷകളിൽ നിന്ന് അനേകം പദങ്ങൾ മലയാളത്തിലേക്ക് എത്തിച്ചേർന്നു. വിദേശ ഭാഷകളിൽ ഇംഗ്ലീഷിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ പദങ്ങൾ സ്വീകരിച്ചത്. ആര്യന്മാരുടെ സ്വാധീനം സംസ്കൃത വ്യാപനത്തിന് കാരണമായതുപോലെ ഇംഗ്ലീഷ് ഭരണം ഇംഗ്ലീഷ് വ്യാപനത്തിനും കാരണമായി. അന്യഭാഷകളിൽ നിന്ന് മലയാളത്തിലേക്ക് സ്വീകരിച്ച പദങ്ങളിൽ കൂടുതലും നാമപദങ്ങളാണ്. മലയാളത്തിലെ നാമപദങ്ങളോട് ചേരുന്ന ലിംഗ വചന വിഭക്തി പ്രത്യയങ്ങൾ അന്യഭാഷകളിലെ നാമപദങ്ങളോട് സ്വാഭാവികമായി ചേരുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ബസ്സുകൾ, ബസ്സിൽ, ബസ്സിൻ്റെ, ബസ്സിനെ എന്നീ ഉദാഹരണങ്ങളിൽ ബസ് എന്ന നാമപദത്തോടൊപ്പം മലയാളത്തിലെ ലിംഗ വചന വിഭക്തി പ്രത്യയങ്ങളാണ് ചേർത്തിരിക്കുന്നത്. മണിപ്രവാള കൃതികളിലും എഴുത്തച്ഛൻ്റെ കൃതികളിലും സംസ്കൃതത്തിൽ നിന്ന് ധാരാളം ക്രിയകൾ മലയാളത്തിൽ ഉപയോഗിച്ചു. പ്രവഹിച്ചു, പ്രസംഗിച്ചു, പ്രശംസിച്ചു എന്നിങ്ങനെ. എന്നാൽ മറ്റു ഭാഷകളിലെ ക്രിയകളോട് മലയാള വ്യാകരണ പ്രത്യയങ്ങൾ ചേർക്കുന്ന രീതി മലയാളത്തിൽ തുടർന്നില്ല. മാത്രമല്ല, മറ്റൊരു ഭാഷയിലെ ക്രിയകളോടും മലയാള വ്യാകരണം ചേർക്കുന്ന രീതി ഉണ്ടായതുമില്ല. ഈ കാരണത്താലാണ് മറ്റു ഭാഷകളിൽ നിന്ന് മലയാളത്തിലേക്ക് ക്രിയാപദങ്ങളുടെ ഉപയോഗം തുടരാതെ ഇരുന്നത്. അന്യഭാഷയിൽ നിന്ന് പദങ്ങൾ മാത്രമേ സ്വീകരിക്കാറുള്ളൂ. വ്യാകരണ കാര്യങ്ങൾ മലയാളത്തിൻ്റേതാണ്. പ്രാരംഭകാലം മുതൽ ഈ നിലയാണ് തുടർന്നത്. പദസമ്പത്ത് വർദ്ധിക്കാനും ഭാഷ വളരാനും ഇത് കാരണമായി.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ ആർ ഹരിചന്ദ്രൻ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30
3: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: അടുത്തത് അൽഫോൺസ് ജോസഫിന്റെ സംഗീതത്തിൽ മൃദുല വാര്യർ പാടിയൊരു ഗാനമാണ്. ചിത്രം സുന്ദരി ഗാർഡൻസ്. ഗാനരചന ജിയോപോൾ.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
4: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
3: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: തൊഴിൽ ദർശനം.
6: ഡൽഹിയിലുള്ള കൌൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ടെക്നീഷ്യൻ ഗ്രൂപ്പ് 2 തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 43 ഒഴിവുണ്ട്. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് 21, ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ 7, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിന്റനൻസ് 5, മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ 2, ഡ്രാഫ്റ്റ്സ്മാൻ 4, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് 2, ലാബ് അസിസ്റ്റന്റ് 1, ഇന്റീരിയൽ ഡിസൈനർ 1. യോഗ്യത 10 ക്ലാസും ബന്ധപ്പെട്ട ട്രേഡിൽ ITI അല്ലെങ്കിൽ 10 ക്ലാസും 2 വർഷത്തെ അപ്രന്റീസ് ട്രെയിനിങ്ങും അല്ലെങ്കിൽ 10 ക്ലാസും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. 10 ക്ലാസിൽ 55% മാർക്ക് നേടിയിരിക്കണം. പ്രായം 28 വയസ്സ് കവിയരുത്. അപേക്ഷാ ഫീസ് 500 രൂപ. വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി September 17. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.csir.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.csir.res.in. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ സബ്സിഡിയറി സ്ഥാപനമായ മംഗളൂരു റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽസ് ലിമിറ്റഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 26 ഒഴിവുണ്ട്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ വിഷയങ്ങളിലെ ഒഴിവുകൾ SC/ST/OBC/NCL വിഭാഗക്കാർക്ക് മാത്രം നീക്കിവച്ചതാണ്. 2026 ഗേറ്റ് സ്കോർ അടിസ്ഥാനമാക്കിയാണ് തിരഞ്ഞെടുപ്പ്. വിഷയങ്ങൾ മെക്കാനിക്കൽ 8, ഇലക്ട്രിക്കൽ 3, കെമിക്കൽ 15. യോഗ്യത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ ടെക്നോളജി, പെട്രോകെമിക്കൽ എഞ്ചിനീയറിംഗ്, പെട്രോകെമിക്കൽ ടെക്നോളജിയിൽ BE, BTech, BSc എഞ്ചിനീയറിംഗ്. പ്രായം 27 വയസ്സ് കവിയരുത്. OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും ഇളവ് ലഭിക്കും. അപേക്ഷാ ഫീസ് 118 രൂപ. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല. അപേക്ഷ ഓൺലൈനായി അയക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://mrpl.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://mrpl.co.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി September 19. കൌൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന് കീഴിൽ ബംഗളൂരുവിലുള്ള നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 ഒഴിവുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത 10 ക്ലാസ്. പ്രായം 25 വയസ്സ് കവിയരുത്. സംവരണ വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. അപേക്ഷാ ഫീസ് വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസില്ല. മറ്റുള്ളവർ 500 രൂപ ഡിമാൻഡ് ഡ്രാഫ്റ്റ് മുഖേന അടയ്ക്കണം. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെയും മാർക്ക്ഷീറ്റുകളുടെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ്, സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ കൊറിയർ സഹിതം അയക്കണം. വിലാസം ദ ഡയറക്ടർ, CSIR, നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസ്, CSIR, NAL, പോസ്റ്റ് ബാങ്ക് നമ്പർ 1779, HAL, എയർപോർട്ട് റോഡ്, കൊടിഹള്ളി, ബംഗളൂരു 5600017, കർണാടക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി

0: സെപ്റ്റംബർ 21. വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nal.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nal.res.in.
1: തൊഴിൽ ദർശനം.
2: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
3: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
4: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര. കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ. 2 സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: സ്വന്തം സംഗീതത്തിൽ രഞ്ജൻ രാജ് പാടിയ ഗാനം. ചിത്രം മാളികപ്പുറം. ഗാനരചന ഹരിനാരായണൻ.

0: സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
1: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: കരുണാസായി ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472283856.
3: മനോയാനം.
4: നമ്മുടെ ശരീരത്തിന്റെ ആകൃതിയിലോ രൂപത്തിലോ ഉള്ള ചെറിയ പോരായ്മകളിൽ ആകുലപ്പെടുന്നത് സ്വാഭാവികമാണ്. ഏതൊരാളും അങ്ങനെ ആകുലപ്പെടാം. എന്നാൽ മറ്റുള്ളവർക്ക് ശ്രദ്ധിക്കാൻ പോലും കഴിയാത്ത വിധം നിസ്സാരമായ ഒരു ശാരീരിക പ്രത്യേകതയെ, ഉദാഹരണത്തിന് മൂക്കിന്റെ വലിപ്പം, ചർമ്മത്തിലെ ചെറിയ പാട് തുടങ്ങിയവ വലിയൊരു വൈകല്യമായി കാണുകയും അതിൽ മണിക്കൂറുകളോളം ആശങ്കപ്പെടുകയും ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ഈ അവസ്ഥയാണ് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ അഥവാ BDD എന്ന് വിളിക്കുന്നത്. ഇത് കേവലം സൗന്ദര്യത്തോടുള്ള അമിത താൽപര്യമല്ല, മറിച്ച് ഗൌരവകരമായൊരു മാനസികാരോഗ്യാവസ്ഥയാണ്. ഇത് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന വിഭാഗത്തിലാണ് വരുന്നത്. ശരീരത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തെക്കുറിച്ച്, ചർമ്മം, മുടി, മൂക്ക്, മുഖം എന്നിവയെക്കുറിച്ച് അമിതമായ ഉത്കണ്ഠയുണ്ടാവുക, ദീർഘനേരം കണ്ണാടിയിൽ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ ആ ഭാഗം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുക, വസ്ത്രം, മേക്കപ്പ് അല്ലെങ്കിൽ തൊപ്പി എന്നിവ ഉപയോഗിച്ച് താൻ പോരായ്മയായി കാണുന്ന ഭാഗം എപ്പോഴും മറച്ചു പിടിക്കാൻ ശ്രമിക്കുക, സ്വന്തം രൂപത്തെ എപ്പോഴും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുകയും താൻ മോശമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുക, തന്റെ രൂപത്തെക്കുറിച്ച് മറ്റുള്ളവർ പരിഹസിക്കുമോ എന്ന പേടി കാരണം ആൾക്കൂട്ടങ്ങളിൽ നിന്നും സൌഹൃദങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക എന്നിവയാണ് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ ബാധിച്ച ഒരാളിൽ കാണപ്പെടുന്ന പ്രധാന ലക്ഷണങ്ങൾ. ബോഡി ഡിസ്മോർഫിക് ഡിസോർഡറിന്റെ കൃത്യമായ കാരണം ഇപ്പോഴും ഗവേഷണ വിഷയമാണെങ്കിലും പ്രധാനമായും 3 ഘടകങ്ങൾ ഇതിൽ പങ്കുവഹിക്കുന്നു. 1, ജനിതക കാരണങ്ങൾ. കുടുംബത്തിൽ ആർക്കെങ്കിലും ഇത്തരം മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. 2, തലച്ചോറിലെ മാറ്റങ്ങൾ. തലച്ചോറിലെ സെറോട്ടോണിൻ പോലുള്ള രാസവസ്തുക്കളുടെ അസന്തുലിതാവസ്ഥ ഇതിന് കാരണമാകാറുണ്ട്. 3, സാമൂഹിക ഘടകങ്ങൾ. കുട്ടിക്കാലത്തെ മോശം അനുഭവങ്ങൾ, ബോഡി ഷെയ്മിംഗ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നൽകുന്ന അയഥാർത്ഥമായ സൗന്ദര്യ സങ്കല്പങ്ങൾ എന്നിവ ഈ അവസ്ഥയെ വഷളാക്കും. യേൽ ബ്രൌൺ ഒബ്സസീവ് കമ്പൾസീവ് സ്കെയിൽ പോലുള്ള പരിശോധനകൾ വഴി ഒരു സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന് ഈ അവസ്ഥ തിരിച്ചറിയാൻ സാധിക്കും. കൃത്യമായ ചികിത്സയിലൂടെ ഇതിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടാനും കഴിയും. തെറ്റായ ചിന്തകളെ തിരിച്ചറിയാനും അവ മാറ്റിയെടുക്കാനും സഹായിക്കുന്ന ഫലപ്രദമായ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഇതിന് അനിവാര്യമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നൽകുന്ന സെറോട്ടോണിൻ നിയന്ത്രിക്കുന്ന മരുന്നുകളും ഇത്തരം ഉത്കണ്ഠ കുറയ്ക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ശരീരത്തോടുള്ള പോസിറ്റീവ് മനോഭാവം വളർത്താനും കൌൺസിലിംഗും സഹായിക്കും. ശാരീരിക രൂപത്തേക്കാൾ പ്രധാനം മാനസികാരോഗ്യമാണ്. ഇത്തരം അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് മറച്ചുവെക്കാതെ വിദഗ്ധ സഹായം തേടുകയാണ് വേണ്ടത്. സ്വയം സ്നേഹിക്കാനും അംഗീകരിക്കാനും പഠിക്കുക എന്നതാണ് രോഗമുക്തിയിലേക്കുള്ള ആദ്യപടി. പിന്നെ ഇതാണ് ഞാൻ, ഇതാണ് എന്റെ ശരീരം, ഇതൊക്കെ ചേർന്നതാണ് എന്റെ വ്യക്തിത്വം, അങ്ങനെ ചിന്തിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നു മാത്രം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.
0: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ.
1: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.

0: നാളെ ശാസ്ത്രലോകത്തിൽ എപ്പിജെനറ്റിക്സ്, ജീനുകൾക്കപ്പുറമുള്ള ശാസ്ത്രം. ഡോക്ടർ മായാ മാധവൻ സംസാരിക്കുന്നു.
1: ആധുനിക വൈദ്യശാസ്ത്ര ലോകം ഇന്ന് നമ്മളോട് പറയുന്നത് മറ്റൊന്നാണ്. നമ്മൾ ജനിക്കുമ്പോൾ ലഭിക്കുന്ന ജീനുകളുടെ ഘടന മാറ്റാൻ കഴിയില്ല എന്നത് ശരി തന്നെ. പക്ഷേ അവ എപ്പോൾ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നിശ്ചയിക്കാൻ നമ്മുടെ ദൈനംദിന ജീവിതശൈലിക്ക് കഴിയും.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 8 മണി.
3: നമസ്കാരം, പ്രധാന വാർത്തകൾ.
2: ജൽ സഞ്ജയ് ജൻ ഭാഗ്ദാരി ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിന് വേണ്ടി തയ്യാറാക്കിയ പ്രത്യേക ഗാനം കേന്ദ്ര ജൽശക്തി മന്ത്രാലയം പുറത്തിറക്കി. പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ ശങ്കർ മഹാദേവനാണ് ഗാനം ആലപിച്ചത്. 15 അതിലധികവും പ്രായമായവരുടെ പ്രതിമാസ തൊഴിൽ സേന പങ്കാളിത്ത നിരക്ക് വർദ്ധിച്ചതായി കേന്ദ്ര സ്ഥിതി വിവര കണക്ക്. പദ്ധതി നിർവഹണ മന്ത്രാലയം ജൂലൈയിലെ 55.4% നിന്ന് ഓഗസ്റ്റിൽ ഇത് 55.6% വർദ്ധിച്ചതായി മന്ത്രാലയത്തിന്റെ സർവേയിൽ കണ്ടെത്തി. ഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ 5 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഹമാസ്. 2 കുട്ടികളും ഒരു ഹമാസ് സായുധ കമാൻഡറും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. നേപ്പാളിൽ മിന്നൽ പ്രളയം ബാധിച്ച 8 ജില്ലകളിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തതോടെ മരണസംഖ്യ 1399 ഉയർന്നു. 5170 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഇന്ന് ലോക ഓസോൺ ദിനം. ഭൂമിയിലെ ജീവൻ സംരക്ഷിക്കുന്നതിൽ ഓസോൺ പാളിയുടെ നിർണായക പങ്കിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 16 ഓസോൺ ദിനം ആചരിക്കുന്നത്. ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് KG മാരാരുടെ സ്മരണയ്ക്കായി കണ്ണൂർ പയ്യാമ്പലത്ത് നിർമ്മിച്ച മാരാർജി സ്മൃതി മണ്ഡപം നാളെ രാവിലെ പാർട്ടി മുൻ സംസ്ഥാന പ്രസിഡന്റ് CK പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും. ഉണ്ണിക്കാനായി നിർമ്മിച്ച മാരാർജിയുടെ പ്രതിമ ഉൾപ്പെടുന്നതാണ് സ്മൃതി മണ്ഡപം. 57 ഗ്രാം MDMA-യുമായി 4 യുവാക്കളെ കൊല്ലം നഗരത്തിലെ ലോഡ്ജിൽ നിന്ന് രാത്രി പോലീസ് പിടികൂടി. വാളത്തുങ്കൽ സ്വദേശി റഫീഖ്, ഇരവിപുരം സ്വദേശി അൽത്താഫ്, പോളയത്തോട് സ്വദേശി ഹാസിഫ്, മാടനട സ്വദേശി അഭിജിത്ത് എന്നിവരാണ് കൊല്ലം വെസ്റ്റ് പോലീസും ഡാൻസ് ഓഫ് സംഘവും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പിടിയിലായത്. സ്ത്രീകളെ കബളിപ്പിച്ച് സ്വർണ്ണാഭരണങ്ങൾ രാസലായനിയിൽ മുക്കി സ്വർണം തട്ടുന്ന ഇതര സംസ്ഥാനക്കാരായ 2 പേർ കൊല്ലം ചവറയിൽ പിടിയിലായി. ബീഹാർ സ്വദേശി ദിനേശ് സഹ, സച്ചിൻ കുമാർ സഹ എന്നിവരാണ് പിടിയിലായത്.

0: നമസ്തേ അനന്തപുരിയിലിനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ്. ചോദ്യം ഒന്നുകൂടി പറയാം. കേരളത്തിലെ ആദ്യത്തെ നിലക്കടല ഗ്രാമം ഏതാണ്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം എലപ്പുള്ളി പാലക്കാട്. ഉത്തരം ഒരിക്കൽ കൂടി പറയാം, എലപ്പുള്ളി പാലക്കാട്. ഇതുകൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ. കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ മിഷൻ ഓൺ എഡിബിൾ ഓയിൽസ് പദ്ധതിയിലെ ഓയിൽ സീഡ്സ് പദ്ധതിയുടെ ഭാഗമായാണ് എലപ്പുള്ളിയെ കേരളത്തിലെ ആദ്യ നിലക്കടല ഗ്രാമമായി മാറ്റുന്നത്. ആദ്യഘട്ടത്തിൽ ഇവിടെ 112 ഏക്കറോളം സ്ഥലത്താണ് നിലക്കടല കൃഷി വ്യാപിപ്പിക്കുന്നത്. നിലക്കടല കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രാദേശികമായി എണ്ണ ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ എത്തിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്.
1: സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.

0: ഇനി കാലം സാക്ഷി.
1: കർണാടക സംഗീതജ്ഞയായിരുന്ന എം എസ് സുബ്ബുലക്ഷ്മി 1916 സെപ്റ്റംബർ 16 തമിഴ്നാട്ടിലെ മധുരയിൽ ജനിച്ചു.

1945 പുറത്തിറങ്ങിയ മീരയിലെ ഭക്തമീരയെ MS അനശ്വര്യാക്കി. വാനമ്പാടി, സ്വരലക്ഷ്മി, എട്ടാമത്തെ സ്വരം, തപസ്വിനി എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾ അവർക്കുണ്ടായിരുന്നു. 1998 ഭാരതരത്നം നൽകി രാഷ്ട്രം അവരെ ആദരിച്ചു. 1975 പത്മഭൂഷൺ, 74 മാഗ്സസെ അവാർഡ്, കാളിദാസ സമ്മാൻ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അവരെ തേടിയെത്തി. 2004 ഡിസംബർ 11 MS സുബ്ബുലക്ഷ്മി അന്തരിച്ചു. MS സുബ്ബുലക്ഷ്മി ആലപിച്ച രംഗപുര വിഹാര എന്ന ദീക്ഷിതർ കൃതിയിലൂടെ ആ ശബ്ദം നമുക്ക് കേൾക്കാം.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ല ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: എം ജയചന്ദ്രന്റെ സംഗീതത്തിൽ ശ്രേയാ ഘോഷാൽ പാടിയൊരു ഗാനം. ചിത്രം റേഡിയോ ജോക്കി. ഗാനരചന സന്തോഷ് വർമ്മ.

0: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
1: ആരെ കാണാൻ പോവാ?
0: ഭഗവതിയെ കാണാൻ.
1: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
0: ഇത് വിശ്വാസമാ. കഴിഞ്ഞ തവണത്തെ ഓണം മെമ്പർ അടിച്ചത് ഭഗവതി നടത്തിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം മെമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
0: നീന്തന ഈ മാസത്തെ 4 കല്യാണങ്ങളുടെയും വെഡിംഗ് കാർഡ് എടുത്ത് കൈപിടിച്ചിരിക്കണം.
1: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിംഗ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ? 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
0: കേട്ടല്ലോ, വെഡിംഗ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
3: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
4: സൈക്ലോസ് ടെയിൽ പ്രിന്റിംഗ് കഥ.
5: ആധുനികത നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിന്റെ ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഒരു കാലത്ത് ഏറെ ഉപയോഗിച്ചിരുന്ന അച്ചടി രീതിയാണ് സൈക്ലോസ് ടെയിൽ പ്രിന്റിംഗ് എന്ന് ഓർമ്മിക്കേണ്ടതുണ്ട്. പ്രത്യേകമായ വിഷയങ്ങൾ വളരെ കുറഞ്ഞ ചെലവിൽ പകർപ്പെടുക്കുന്നതിന് ഈ സംവിധാനം സഹായിച്ചിരുന്നു. മെഴുകു പുരട്ടിയ ഒരു പ്രത്യേകതരം കടലാസാണ് ഇതിനായി ഉപയോഗിച്ചിരുന്നത്. ഇതിനെ സ്റ്റെൻസിൽ പേപ്പർ എന്നാണ് വിളിച്ചിരുന്നത്. ടൈപ്പ്റൈറ്റർ ഉപയോഗിച്ചോ മൂർച്ചയുള്ള പേന ഉപയോഗിച്ചോ സ്റ്റെൻസിൽ പേപ്പറിൽ എഴുതുന്നു. ഇങ്ങനെ എഴുതുന്ന ഭാഗത്തെ മെഴുക് ഇളകി മാറുകയും അവിടെ എഴുത്തിനനുസരിച്ച് സുഷിരങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. സൈക്ലോസ്റ്റൈൽ മെഷീനിലെ ഡ്രമ്മിൽ ഈ സ്റ്റെൻസിൽ പേപ്പർ ചുറ്റുന്നു. ഡ്രം കറങ്ങുമ്പോൾ മഷി സുഷിരങ്ങളിലൂടെ അടിയിലുള്ള സാധാരണ പേപ്പറിലേക്ക് പതിയുന്നു. വളരെ കുറഞ്ഞ ചെലവിൽ 100 കണക്കിന് കോപ്പികൾ എടുക്കുന്നതിന് ഈ സംവിധാനത്തെയാണ് പരക്കെ ആശ്രയിച്ചിരുന്നത്. എഴുതുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ ഇതിലൂടെ കുറിപ്പുകൾ തയ്യാറാക്കാം. വൈദ്യുതിയുടെ സഹായമില്ലാതെ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്ന മെഷീനുകളും പ്രചാരത്തിലുണ്ടായിരുന്നു. കൈകൊണ്ട് കറക്കിയാണ് പകർപ്പുകൾ എടുത്തിരുന്നത്. കേരളത്തിലെ ഗ്രാമീണ ജീവിതത്തിൽ ഈ മെഷീന് വളരെയേറെ സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞതായി കാണാൻ കഴിയും. 20-ാം നൂറ്റാണ്ടിലെ ആകമാനം സ്കൂളുകളിലെ

0: ചോദ്യക്കടലാസുകൾ, സർക്കാർ കാര്യാലയങ്ങളിലെ സർക്കുലറുകൾ, ലഘുലേഖകൾ എന്നിവ തയ്യാറാക്കുന്നതിന് സൈക്ലോസ്റ്റൈലിനെയാണ് ആശ്രയിച്ചിരുന്നത്. ഇന്നത്തെ ഫോട്ടോസ്റ്റാറ്റ് മെഷീനുകൾ, ലേസർ പ്രിന്റിംഗ് ഡ്യൂപ്ലിക്കേറ്റുകൾ എന്നിവയുടെ വരവോടെ സൈക്ലോസ്റ്റൈൽ മെഷീനുകളുടെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചെന്ന് തന്നെ പറയാം. അക്കാലത്ത് ഒരൊറ്റ സ്റ്റെൻസിൽ കൊണ്ട് 500-1000 കോപ്പികൾ എടുക്കാൻ സാധിച്ചിരുന്നു. കേരളത്തിന്റെ ഭരണ നിർവഹണത്തിലും വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയിലും ഈ മെഷീന് വളരെയേറെ സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട്. പണ്ടുകാലത്ത് സെക്രട്ടേറിയറ്റ് മുതൽ വില്ലേജ് ഓഫീസ് വരെയുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ ഉത്തരവുകളും സർക്കുലറുകളും തയ്യാറാക്കാൻ സൈക്ലോസ്റ്റൈൽ മെഷീനുകളെയാണ് ഏറെ ആശ്രയിച്ചിരുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയിൽ ഈ മെഷീന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അടിയന്തരാവസ്ഥക്കാലത്ത് നിരോധിക്കപ്പെട്ട ലഘുലേഖകളും വാർത്തകളുമൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പാർട്ടി പ്രവർത്തകർ സൈക്ലോസ്റ്റൈൽ മെഷീനുകളെയാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത്. സമരങ്ങൾക്കും വിപ്ലവ ആഹ്വാനങ്ങൾക്കുമായി പെട്ടെന്ന് നോട്ടീസുകൾ അച്ചടിച്ച് വിതരണം ചെയ്യാൻ അച്ചടിശാലകളെ ആശ്രയിക്കുന്നതിനേക്കാൾ എളുപ്പം പാർട്ടി ഓഫീസുകളിലെ ഈ മെഷീനുകളായി. സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ നോട്ടുകളും ചോദ്യപേപ്പറുകളും ഒക്കെ തയ്യാറാക്കാൻ ദീർഘകാലമായി ആശ്രയിച്ചിരുന്നതും ഈ മെഷീനുകളെയാണ്. പരീക്ഷാ ദിവസങ്ങളിൽ പോലും ഈ യന്ത്രം കറക്കി ചോദ്യക്കടലാസ് നിർമ്മിച്ചിരുന്നത് ഒരിക്കലും വിസ്മരിക്കാനാവില്ല. ഒരു കാലത്ത് ലിറ്റിൽ മാഗസിനുകൾ ആകെ ഉടലെടുത്തിരുന്നത് ഇത്തരം മെഷീനുകളുടെ സഹായത്താലാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ സാഹിത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങളിൽ ഒട്ടേറെ ചലനങ്ങൾ സൃഷ്ടിച്ച് ലിറ്റിൽ മാഗസിനുകൾ ആദ്യകാലത്ത് സൈക്ലോസ്റ്റൈൽ ചെയ്താണ് പുറത്തിറക്കിയിരുന്നത്. വളരെ കുറഞ്ഞ ചെലവിൽ മാസികകൾ ഇറക്കുന്നതിന് ഈ സംവിധാനം ഏറെ സഹായകരമായെന്ന് വേണം പറയേണ്ടത്. മിനിറ്റിൽ 50-ലധികം കോപ്പികൾ എടുക്കാൻ ഇവയ്ക്ക് കഴിയുമായിരുന്നു. സൈക്ലോസ്റ്റൈൽ മഷിയുടെ ഗന്ധം മുറിയിലാകെ പടർന്നിരുന്നത് അക്കാലത്തുള്ള അധ്യാപകർക്ക് ഇന്നും ഓർമ്മിച്ചെടുക്കാൻ കഴിയും. അന്നൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ തെറ്റുപറ്റിയാൽ തിരുത്താൻ പ്രയാസമായിരുന്നു. കറക്റ്റിംഗ് ഫ്ലൂയിഡ് ഉപയോഗിച്ച് ആ ഭാഗം അടച്ച ശേഷം തിരുത്താൻ വീണ്ടും ടൈപ്പ് ചെയ്യണമായിരുന്നു. കേരളത്തിന്റെ സമസ്ത മേഖലകളിലും ഒട്ടേറെ സ്വാധീനം സ്ഥാപിച്ച ഈ മെഷീൻ അടുത്ത കാലത്ത് പാടെ അപ്രത്യക്ഷമായിരിക്കുന്നു. ഈ മെഷീനുകൾ ഇന്നും പലയിടങ്ങളിലും സൂക്ഷിച്ചു വച്ചിരിക്കുന്നതായി കാണാം. നമ്മുടെ ഗ്രാമീണതയിൽ ഇത്തരത്തിലുള്ള മെഷീനുകൾക്കും വലിയ പങ്കുവഹിച്ചിരുന്ന നാളുകൾ അവിസ്മരണീയമാണ്.
1: സൈക്ലോസ്റ്റൈൽ പ്രിന്റിംഗ് കഥ രചന സുരേഷ് മണ്ണാറശാല, ആഖ്യാനം കുരിപ്പുഴ സജീവ്, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.
2: ഇനി നമുക്ക് ചുറ്റും. ക്ഷീരവികസന വകുപ്പിൽ ഡയറി പ്രൊമോട്ടർമാരെ നിയമിക്കുന്നതിനായി ഇന്ന് നടത്താനിരുന്ന അഭിമുഖം ഈ മാസം 22-ലേക്ക് മാറ്റിയതായി ക്ഷീരവികസന ഡയറക്ടറേറ്റ് അറിയിച്ചു. ഈ മാസം 18-ന് വൈകിട്ട് 5 മണിവരെ അപേക്ഷിക്കാം. RDSS നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പേട്ട പള്ളി ട്രാൻസ്ഫോമർ പരിധിയിലുള്ള പ്രദേശങ്ങളിൽ ഇന്ന് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണിവരെ വൈദ്യുതി മുടങ്ങും. കേരള യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ കാര്യവട്ടത്തിലേക്ക് 2026-27 അധ്യയന വർഷത്തിൽ BEd കോഴ്സിലേക്ക് ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിലാണ് ഒഴിവുള്ളത്. താൽപര്യമുള്ളവർ നാളെ നടക്കുന്ന സ്പോട്ട് അഡ്മിഷന് രാവിലെ 10:30 മുൻപായി എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിലേക്ക് വിളിക്കാവുന്നതാണ്: 8848310617, മറ്റൊരു നമ്പർ 04712413855. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 8848310617, 04712413855. കേരള സർക്കാർ സ്ഥാപനമായ IHRD 2026 ജൂൺ മാസത്തിൽ നടത്തിയ PGDC

ഒന്നും രണ്ടും സെമസ്റ്റർ, PGDCF ഒന്നും രണ്ടും സെമസ്റ്റർ, ഡിപ്ലോമ ഇൻ ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ ഒന്നും രണ്ടും സെമസ്റ്റർ, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നീ കോഴ്സുകളുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. IHRD വെബ്സൈറ്റായ www.ihrd.ac.in ഫലം ലഭ്യമാണ്. നമുക്കിനി ജയചന്ദ്രൻ പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം ദിവ്യദർശനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം MS വിശ്വനാഥൻ.

0: പൂജപുര ശ്രീ നാഗരികാവ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം, കളമെഴുത്തും സർപ്പംപാട്ടും തുള്ളലും ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
1: ഒന്നാം ഉത്സവം ഒക്ടോബർ 4 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പംപാട്ടും തുള്ളലും.
0: രണ്ടാം ഉത്സവം ഒക്ടോബർ 5 തീയതി തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
1: മൂന്നാം ഉത്സവം ഒക്ടോബർ 6 നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
0: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാമവഴി ദേവൻകൃഷ്ണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
5: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
7: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ എന്ന് ആലോചിക്കാം.
8: ആനിശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയ മതി, അപ്പൊ കാറ് കിട്ടും.
9: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം, ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
8: സുബയ്യ ജ്വല്ലറി ആനിശാല.
1: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
10: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
1: നോവൽ സഞ്ചാരം.
11: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
12: കേട്ടോടാ ജോണി, കേട്ടോ.
13: പള്ളിയുടെ പടി കടന്നപ്പോൾ ഹിൽഡാക്ക മകന്റെ നേരെ തിരിഞ്ഞു ചോദിച്ചു. തലയിലിട്ടിരിക്കുന്ന സാരിയുടെ മുന്താണി ചുമലിലേക്ക് തന്നെ മാറ്റിയിടുകയും ചെയ്തു. ആ യുവാവ് ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി അമ്മയുടെ കൂടെ നടന്നു.
12: നീ കേൾക്കുന്നുണ്ടോടാ ജോണി?
13: എന്ത്? സ്വൽപ്പം വെറുപ്പോടുകൂടി അവൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി.
12: അച്ഛൻ പറഞ്ഞത് കേട്ടോ?
13: കേട്ടു. യജമാനനെ ദാസൻ എതിർക്കുന്ന കാലം, മറുതലിപ്പിന്റെ കാലം എന്ന് അങ്ങൊരു 2-3 തവണ ഊന്നി ഊന്നി പറഞ്ഞില്ലടാ. കർത്താവിന്റെ മൊഴിയാ ആ പറഞ്ഞത്. നീ ആ കുഞ്ഞിരാമന്റെ കൂട്ടുകെട്ടങ്ങ് വിട്ടേക്ക്.
12: കർത്താവ് എല്ലാം ഇയാളെ ഏൽപ്പിച്ചാ പോയത്. അമ്മ കുറച്ച് മിണ്ടാ നടക്ക്.
13: അയാൾ പറഞ്ഞത് മുതലാളിയുടെ മൊഴിയാ.
12: ജോണി,
13: അമ്മ നടന്നോ?
12: ഞാൻ വരാം. നീ എങ്ങോട്ടാടാ?
13: ഇപ്പോ വരാം. അവൻ ഇടത്തോട്ടുള്ള നിരത്തിലേക്ക് നീങ്ങി. അത് കടപ്പുറത്തേക്ക് പോകുന്ന നിരത്താണ്.
12: ചോറ് തിന്നു പോടാ ജോണി.
13: ഞാൻ വരാം, അവൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് വെച്ചടിച്ചു. ഹിൽഡാക്ക മകൻ പോകുന്നത് ഒരു നിമിഷം നോക്കി നിന്നു. എന്നിട്ട് തന്റെ പ്രാർത്ഥനാ പുസ്തകവും താങ്ങി ധൃതിയിൽ നേരെ നടന്നു. ആ അമ്മയുടെ ഹൃദയം അസ്വസ്ഥമായിരുന്നു. കാലം ചെല്ലുന്നിടത്തോളം കാര്യങ്ങളൊക്കെ അവതാളമായാണ് വരുന്നത്. ഈശ്വരഭയം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അതിന്റെ ഫലമായി യജമാനഭക്തിയും കുറയുന്നു. അവരുടെ പിതാവ് കൊടക്കൽ ഓട്ടുകമ്പനിയിലെ ഒരു വേലക്കാരനായിരുന്നു. ആ ഓട്ടുകമ്പനിയിലെ അന്തരീക്ഷമാണ് അയാളെ പരിശുദ്ധ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത് തന്നെ. അദ്ദേഹത്തിന് എന്ത് യജമാനഭക്തിയായിരുന്നു! മീശ നരയ്ക്കുന്നതുവരെ ജീവിച്ച ആ മനുഷ്യന്റെ പാരമ്പര്യം മഹത്തായതാണ്. ഒരു എലിമെന്ററി സ്കൂൾ അധ്യാപികയായ ഹിൽഡാക്ക അത് നിലനിർത്തിയിട്ടുണ്ട്. നല്ലവനായ ദൈവം എന്നും അവരെ സ്വന്തം ചിറകിൻ കീഴിൽ സംരക്ഷിച്ചു പോന്നിട്ടുണ്ട്. നിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ, ആമേൻ. അവർ സ്വയം പിറുപിറുത്തു. പക്ഷേ തന്റെ കുട്ടികൾ തന്റെ വഴിക്കല്ല നടക്കുന്നത്. അവർ എതിർത്തു നിൽക്കുന്നു, ചോദ്യം ചോദിക്കുന്നു. നാടുവാഴുന്നവരെക്കുറിച്ച് അവർക്ക് നിന്ദയാണ്. ജോണി സർക്കാരിനെപ്പറ്റി സംസാരിക്കുന്നത് പുല്ലുവിലയായിട്ടാണ്. നോക്കണം കാലം പോയ പോക്ക്. അവർ കലാപത്തിന് വട്ടം കൂട്ടുകയാണ്. അവർക്ക് രാജ്യം ഭരിക്കണം പോലും നടക്കുന്ന കാര്യമാണോ? ഭരിക്കുന്നവൻ എന്നും രാജാവാണ്. ഇന്ന് ഭരിക്കുന്നതോ ഒരു സത്യവിശ്വാസിയും. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. അതെന്തെങ്കിലും ആകട്ടെ, ജോണി മുതലാളിക്കെതിരായ സംഘത്തിൽ പെടുന്നുവല്ലോ. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും എഴുന്നേൽക്കും എന്ന തിരുവചനം നിവർത്തിക്കപ്പെടുകയാണോ?
11: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
1: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
14: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
15: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
16: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
15: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
17: ഹൃദയത്തിന്റെ കണ്ണാടിയാണ് മിഴി, അല്ലേ? ഒരു നോട്ടത്തിൽ സ്നേഹവും പ്രണയവും, ഒരു തിളക്കത്തിൽ പ്രതീക്ഷയും, ഒരു നനവിൽ വിരഹവുമൊക്കെ ഒളിപ്പിക്കുന്ന മിഴികൾ. മലയാള സിനിമാ ഗാനങ്ങളിൽ മിഴിക്ക് എന്നും പ്രത്യേക സ്ഥാനമാണുള്ളത്. കവിഭാവനയിൽ നിന്നും വിടർന്നു വന്ന മിഴിയുടെ വർണ്ണനകളാണ് ഇന്നത്തെ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിന്റെ പ്രമേയം. ആദ്യ ഗാനത്തിലേക്ക്. പെരുമഴക്കാലം എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണനും ചിത്രയും പാടിയതാണ്. രചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ.

തൃശൂർ ഫാഷൻ ജുവല്ലേഴ്സ് സ്മൃതി മധുരത്തിൽ അടുത്തത് നിറം എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനമാണ്. രചന ബിച്ചു തിരുമല, സംഗീതം വിദ്യാസാഗർ.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
5: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
3: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
7: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP/IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
8: ഇന്ന് ഈ പരിപാടിയിൽ അനുലോമ വിലോമ പ്രാണായാമം ഡോക്ടർ ബിജു ജി സംസാരിക്കുന്നു.
9: ജീവൽ പ്രവർത്തനങ്ങളുടെ സൂക്ഷ്മഭാവമാണ് പ്രാണൻ. ശ്വാസകോശത്തിന് ഗുണകരവും ഫലപ്രദവും ലളിതവുമായ അനുലോമ വിലോമ പ്രാണായാമത്തെ പരിചയപ്പെടാം. തസ്മിൻ സതി ശ്വാസപ്രശ്വാസോർ ഗതിവിച്ഛേദ പ്രാണായാമം എന്നാണ്. ബോധപൂർവമായ ശ്വാസോച്ഛ്വാസ നിയന്ത്രണമാണ് പ്രാണായാമം എന്ന് പറയാം. ശ്വാസമാണ് ജീവനെ നിലനിർത്തുന്നത്. പ്രാണൻ എന്ന വാക്കിനെ ശ്വസിക്കുന്ന വായു, ജീവശക്തി, പ്രപഞ്ചചേതന എന്നിങ്ങനെ പല വിധത്തിൽ ഉപയോഗിക്കാറുണ്ട്. പ്രാണായാമം അഷ്ടാംഗയോഗയിലെ 4 ഘട്ടമാണ്. ആസന സ്ഥിരത വന്നാൽ പ്രാണായാമം പരിശീലിക്കാം. പ്രാണായാമം ശ്വാസകോശ ആരോഗ്യം, രക്തചംക്രമണം, വാതകവിനിമയം എന്നിവയ്ക്ക് വളരെ ഏറെ ഗുണം ചെയ്യുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഗുണം ലഭിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മിൽ ചിലരെങ്കിലും അധികമായി പ്രാണായാമം ചെയ്യാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് കാര്യം സാധിക്കുന്നത് ചിലരുടെ ശൈലിയാണ്. അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അതിനാൽ തുടക്കക്കാർ ലളിതമായ ആസനവും ലളിതമായ പ്രാണായാമവും പരിശീലിക്കണം. ഒരു പരിശീലകന്റെ നിർദ്ദേശം കൂടി വാങ്ങിയാൽ വളരെ നല്ലത്. നമുക്കിനി അനുലോമ വിലോമ പ്രാണായാമത്തിലേക്ക് കടക്കാം. ഏതെങ്കിലും സുഖകരമായ ആസനത്തിൽ നിവർന്നിരിക്കുക. നട്ടെല്ല് വളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ ഒരു വിദ്യയുണ്ട്. അതായത് താടി പൊങ്ങാതെ തറനിരപ്പിൽ തന്നെ സമാന്തരമായി സ്ഥിതി ചെയ്യിക്കുക. വലത് മൂക്ക് അടയ്ക്കുക. ഇടത് മൂക്കിലൂടെ ആദ്യം ശ്വാസം പുറത്തുവിടുക. അതേ മൂക്കിലൂടെ തന്നെ വളരെ സാവധാനം ശ്വാസമെടുക്കുക. നടുവിരലും മോതിരവിരലും ഉപയോഗിച്ച് ഇടത് മൂക്ക് അടച്ചതിന് ശേഷം വലത് മൂക്ക് തുറന്ന് ശ്വാസം സാവധാനം വിടുക. ശ്വാസം എടുക്കുന്ന സമയത്തേക്കാൾ ഇരട്ടി സമയം എടുത്തുകൊണ്ട് നിശ്വസിക്കാൻ ശ്രമിക്കുക. ഈ പ്രക്രിയ ആവർത്തിക്കുക. കുറച്ചു നാളത്തെ പരിശീലനത്തിന് ശേഷം ഓരോ മൂക്കിലൂടെയും എടുക്കുന്ന ശ്വാസം അല്പസമയം ഇരുമൂക്ക് അടച്ച് ഉള്ളിൽ നിർത്തിയതിനു ശേഷം പുറത്തുവിടുക. ശ്വാസം അകത്തെടുക്കുന്നതിനെ പൂരകമെന്നും ഉള്ളിൽ നിലനിർത്തുന്നതിനെ കുംഭകമെന്നും പുറത്തുവിടുന്നതിനെ രേചകം എന്നും അറിയപ്പെടുന്നു. ഈ ശ്വാസക്രമം 1:4:2 എന്നതിലായാൽ നന്ന്. തുടക്കത്തിൽ ഈ സംഖ്യകൾക്ക് പ്രാധാന്യം കൊടുത്താൽ മതി. കുറച്ചു നാളത്തെ സ്ഥിരമായ പരിശീലനത്തിന് ശേഷം നമ്മുടെ മനസ്സും പ്രാണനുമൊക്കെ പരസ്പരം യോജിക്കുന്ന ഒരു അനുഭവമുണ്ടാകുമ്പോൾ എണ്ണത്തിൽ അല്ല മറിച്ച് ശ്രദ്ധയിലും അവബോധത്തിലുമാണ് കാര്യമെന്ന് സ്വയം ബോധ്യപ്പെടുന്നു. അപ്പോൾ നാം അറിയാതെ തന്നെ യോഗയുടെ പാതയിലായി എന്ന് അനുഭവപ്പെടുന്നു.
8: അനുലോമ വിലോമ പ്രാണായാമം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.
6: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
10: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
11: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st ടാറ്റാ ടിയാഗോ കാർ, 2nd TVS ഇലക്ട്രിക് സ്കൂട്ടർ, 3rd ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം

0: അടിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
1: സുബയ്യ ജ്വല്ലറി കോട്ടകകം. കോൾ 8891765534.
2: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ റോബർട്ട് മാത്യു മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, 9495565321, 9495569321. മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ.
4: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
5: ആരാണെന്ന് മനസ്സിലായില്ലല്ലോ, കൂടെ പഠിച്ചാലോ?
4: ഹാപ്പി ബർത്ത്ഡേ ടു യു.
6: ഓ, താങ്ക് യു.
4: ഹലോ,
5: നിന്റെ ദൈവമേ, എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
4: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതു.
7: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
4: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
7: 8281420305.
4: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.
3: അടുത്തത് സാന്ത്വനം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയൊരു ഗാനമാണ്. രചന കൈതപ്രം, സംഗീതം മോഹൻ സിത്താര.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ല എന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 9:30.

പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. എന്നീ പരിപാടിയിൽ 1981 മുതൽ 90 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യാത്ര എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും അമ്പിളിയും സംഘവും പാടിയ ഗാനമാണ്. രചന ONV കുറുപ്പ്, സംഗീതം ഇളയരാജ.

നമുക്കിനി മയിൽപ്പേലി എന്ന ചിത്രത്തിനു വേണ്ടി ONV കുറിപ്പെഴുതി KP ഉദയഭാനു സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: ഇളയരാജയുടെ സംഗീതത്തിൽ MG ശ്രീകുമാറും ചിത്രയും പാടിയൊരു ഗാനം. ചിത്രം 3 പക്കം. ഗാനരചന ശ്രീകുമാരൻ തമ്പി.

അടുത്തത് കണ്ണൂർ രാജൻ്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് ചിത്രം എന്ന ചിത്രത്തിന് വേണ്ടി ഈ ഗാനം എഴുതിയത് ഷിബു ചക്രവർത്തി.

0: പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: അടുത്തത് സൈമൺ പീറ്റർ നിനക്ക് വേണ്ടി എന്ന ചിത്രത്തിലെ ഗാനമാണ്. ബിജു തിരുമല രചിച്ച്, എ ടി ഉമർ സംഗീതം നൽകി, ജയചന്ദ്രൻ പാടിയത്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ശ്യാമിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം. ചിത്രം എങ്ങനെ നീ മറക്കും. ഗാനരചന ചുനക്കര രാമൻകുട്ടി.

0: ഇന്നത്തെ ഗാനോപഹാരത്തിലൂടെ ശ്രോതാക്കൾ കേട്ടത് 1981 മുതൽ 90 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ശക്തമായ സാമ്പത്തിക അടിത്തറയുടെ പിൻബലത്തോടെ ആഗോള വളർച്ചയുടെ അടുത്ത ഘട്ടത്തിന് നേതൃത്വം നൽകാൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ നൈജൽ ക്ലാർക്ക്. അതിവേഗം വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥയും അന്താരാഷ്ട്ര സാമ്പത്തിക വികാസത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന രാജ്യവുമാണ് ഇന്ത്യയെന്ന് ക്ലാർക്ക് വിശേഷിപ്പിച്ചു. കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കാനും പ്രാദേശിക ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്തിന് പുറത്ത് വിപണനം ചെയ്യാനും മിസോറാം ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കണമെന്ന് കേന്ദ്രസഹമന്ത്രി രക്ഷാ നിഖിൽ ഖഡ്സെ. ഇന്നലെ മിസോറാമിലെത്തിയ കേന്ദ്രസഹമന്ത്രി മുതിർന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുമായും കായിക സംഘടനകളുടെ പ്രതിനിധികളുമായും ചർച്ചകൾ നടത്തി. നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട സുരക്ഷാ നടപടികൾ ചർച്ച ചെയ്യുന്നതിന് AI കമ്പനി മേധാവികൾ കാലിഫോർണിയയിൽ യോഗം ചേർന്നു. സുരക്ഷയ്ക്ക് മുൻഗണന നൽകി ഒന്നിച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യകത OpenAI എക്സിക്യൂട്ടീവ് ക്രിസ് ലെഹേൻ വ്യക്തമാക്കി. ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ കേസിൽ വ്യാപക പരിശോധനയുമായി പ്രത്യേക അന്വേഷണ സംഘം. കൊച്ചിയിൽ ആന്റോ അഗസ്റ്റിന്റെ ഫ്ളാറ്റ്, റിപ്പോർട്ടർ ചാനൽ ഓഫീസ് തുടങ്ങിയ ഇടങ്ങളിലാണ് പുലർച്ചെ പരിശോധന നടത്തിയത്. ഹജ്ജ് തീർത്ഥാടകർക്ക് മെഡിക്കൽ സ്ക്രീനിംഗ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ സമയം ഈ മാസം 30 വരെ നീട്ടിയതായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി. ഇക്കാര്യത്തിൽ തീർത്ഥാടകർ നേരിടുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാട്ടി മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിനും ഹജ്ജ് കമ്മിറ്റിക്കും കത്തയച്ചിരുന്നു. ആറന്മുള പള്ളിയോട സേവാ സംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി 2 മാസമായി നടത്തിവരുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യകാലത്തിന് ഇന്ന് സമാപനമാകും. ഉച്ചയ്ക്ക് 12 മന്ത്രി PC വിഷ്ണുനാഥ് സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. സ്ത്രീകളെ കബളിപ്പിച്ച് സ്വർണ്ണാഭരണങ്ങൾ രാസലായനിയിൽ മുക്കി സ്വർണം തട്ടുന്ന ഇതര സംസ്ഥാനക്കാരായ 2 പേർ കൊല്ലം ചവറയിൽ പിടിയിൽ. ബീഹാർ സ്വദേശികളായ ദിനേശ് സഹ, സച്ചിൻകുമാർ സഹ എന്നിവരാണ് പിടിയിലായത്. ചെസ് ഒളിമ്പ്യാഡിന് ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 ഒന്നാം റൌണ്ട് മത്സരങ്ങൾ തുടങ്ങും. പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: അക്ഷരച്ചെപ്പ്. ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
1: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
0: അക്ഷരച്ചെപ്പ്. കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
1: ഏറ്റവും മുകളിൽ ഇടത്തുനിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
0: തൊട്ട് താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
1: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിന് താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
0: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
1: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ല എന്നാരാ പറഞ്ഞെ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: ഓണമെല്ലാം കഴിഞ്ഞു അല്ലേ?
4: ഓണം കഴിയുന്നില്ലല്ലോ.
3: അതെ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നും ഓണമാണ് അല്ലേ?
4: ആണ്.
3: പിന്നെ വല്ലപ്പോഴും വരുന്ന ആ ഒരു നല്ല ദിനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ഒരു ഓണം മുതൽ അടുത്ത ഓണം വരെയാണ് മലയാളിയുടെ ജീവിതത്തിന്റെ കാത്തിരിപ്പ് എന്ന് സാധാരണ പറയാറുണ്ട്.
4: ഇപ്പോഴും പലയിടത്തും ഓണാഘോഷങ്ങൾ തീർന്നിട്ടില്ല.
3: അതെ, ഓണം ഒരിക്കലും നമ്മെ വിട്ടു പോകുന്നില്ല. അക്ഷര കളങ്ങൾ പൂരിപ്പിക്കാൻ എല്ലാവരും തയ്യാറായിരിക്കുകയാണ്.
4: വെറുതെ വാചകം അടിച്ചിരുന്നാൽ സമയം പോകും.
3: അതെ അതെ, എല്ലാവരും കളങ്ങളെല്ലാം വരച്ച് റെഡിയാണല്ലോ അല്ലേ?
4: ആണ്. ആദ്യത്തെ വാക്കും പാട്ടും അവർക്ക് കൊടുക്കാം.
3: അല്ല, എല്ലാ പാട്ടും വാക്കും അവർക്ക് തന്നെയാണ്.
4: എങ്കിലേ കളം പൂർത്തിയാക്കാൻ പറ്റൂ അല്ലേ?
3: അതെ, ആദ്യത്തെ വാക്ക് പറയുകയാണ്. ഇടത്തുനിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 1, 2, 3, 4, 5 എന്നീ 5 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
4: ഇടത്തുനിന്നും വലത്തോട്ട് 1, 2, 3, 4, 5 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 5 അക്ഷരമുള്ള വാക്ക്.
3: ഇപ്പോൾ പ്രേക്ഷകരെല്ലാം ഹൃദയത്തിലേറ്റിയ ഒരു ചിത്രമുണ്ടല്ലോ.
4: ഏതാണ് ആ പടം? ബെത്ലഹേം കുടുംബ യൂണിറ്റ് ആണോ ഉദ്ദേശിക്കുന്നത്?
3: അതെ, ആ ചിത്രത്തിൽ അല്പം പഴയൊരു ഗാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
4: യവന കഥയിൽ നിന്നു വന്ന ഇടയ കന്യകേ.
3: എന്ത് പ്രണയാർദ്രമാണല്ലേ ആ ഗാനം.
4: ഈ ഗാനം എന്തിനാ ഇപ്പൊ എന്നെ കൊണ്ട് പാടിച്ചത്?
3: അതെ, നമ്മുടെ ആദ്യത്തെ വാക്കിന്റെ ഉത്തരം ഇതുമായി വളരെയധികം ബന്ധപ്പെട്ടതാ.
4: ഈ പാട്ട് കേട്ടപ്പോൾ എനിക്കൊരു വികാരം തോന്നി.
3: ആ വികാരം ഈ ലോകത്തുള്ള മിക്കവാറും എല്ലാവർക്കും ഉണ്ട്. ഈ സൂചനകൾ കേൾക്കുമ്പോൾ എന്തിനാണ് മിനി ഈ പാട്ട് പാടിയതെന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് മനസ്സിലാവും.
4: എങ്കിൽ സൂചന പറഞ്ഞു.
3: സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം പ്രണയമുള്ളവൾ അല്ലെങ്കിൽ പ്രണയിക്കുന്നവൾ, സ്നേഹമുള്ളവൾ, സ്നേഹം തുളുമ്പുന്നവൾ, പ്രണയം നിറഞ്ഞവൾ എന്നൊക്കെയാണ് കേട്ടോ. ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ പ്രണയത്തിനല്ലേ?
4: അതെ. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി സൂചനകൾ പറയാം.
3: പറഞ്ഞോ.
4: ഈ വാക്കിന്റെ അർത്ഥം പ്രണയമുള്ളവൾ അല്ലെങ്കിൽ പ്രണയിക്കുന്നവൾ, സ്നേഹിക്കുന്നവൾ, സ്നേഹം തുളുമ്പുന്നവൾ, പ്രണയം നിറഞ്ഞവൾ എന്നൊക്കെയാണ്.
3: അപ്പോൾ പുരുഷന്മാർക്ക് പ്രണയമില്ല എന്നാണോ പറയുന്നത്?
4: കൂടുതലും അവർ പ്രകടിപ്പിക്കാറില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
3: അതെ, അവർ മനസ്സിൽ കൊണ്ടു നടക്കും എങ്കിലും ഉണ്ട് കേട്ടോ. അങ്ങനെ പ്രണയത്തെ കുറിച്ചുള്ള ഈ ഗാനം കൂടി കേട്ടാലോ?
4: കേൾക്കാം.

0: രണ്ടാമത്തെ വാക്കും ഇടത്തുനിന്നും വലത്തോട്ട് എഴുതാനുള്ളതാണ്. 6-7 കളങ്ങളിൽ എഴുതാനുള്ള രണ്ടക്ഷരമുള്ള വാക്ക്.
1: ഇടത്തുനിന്നും വലത്തോട്ട് 6-7 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള രണ്ടക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചന പറയാം. വളരെ ചെറിയൊരു സൂചനയാണ് കേട്ടോ, പൂവിന്റെ ഇതൾ എന്നാണ്.
1: ഒരിക്കൽ കൂടി സൂചന പറയാം, പൂവിന്റെ ഇതൾ എന്നാണ് ഇതിന്റെ അർത്ഥം.
0: അങ്ങനെ പൂവിന്റെ ഇതൾ പോലും മൃദുലമായ ഈ ഗാനം കൂടി കേട്ടാലോ?
1: കേൾക്കാം.
0: ഈ ഗാനത്തിനകത്ത് ആ വാക്കുണ്ട്, കണ്ടുപിടിച്ച് കളത്തിൽ എഴുതിക്കൊള്ളൂ, രണ്ടക്ഷരമേ ഉള്ളൂ.

0: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
1: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
2: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
5: ഇടത്തു നിന്നും വലത്തോട്ട് പൂരിപ്പിക്കേണ്ട മൂന്നാമത്തെ വാക്ക് പറയാം. ഇത് ഇടത്തു നിന്നും വലത്തോട്ട് പൂരിപ്പിക്കേണ്ട അവസാനത്തെ വാക്കാണ്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 21, 22, 23 കളങ്ങളിൽ

0: പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ് പൂരിപ്പിക്കേണ്ട കളങ്ങൾ 21, 22, 23. ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം.
0: കാൽച്ചിലമ്പ്, കൊലുസ്, പാദസരം, ശീലങ്ക എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം.
1: ഏതാണ്ട് പിടികെട്ടി കാണും എന്ന് തോന്നുന്നു അല്ലെ? എങ്കിലും സൂചനകൾ ഒരിക്കൽ കൂടി പറയാം, കേട്ടോളൂ. ഈ വാക്കിന്റെ അർത്ഥം കാൽച്ചിലമ്പ്, കൊലുസ്, പാദസരം, ശീലങ്ക എന്നൊക്കെയാണ്.
0: എന്നാൽ ഈ ഗാനം കൂടി കേട്ടോളൂ. ഈ ഗാനത്തിലും ആ വാക്കുണ്ട്.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
4: രണ്ട് പവനിക്കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറി.

0: ഉത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടി വി എസ് ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
1: സുബയ്യ ജ്വല്ലറി കോട്ടക്കകം. കോൾ 8891765534.
2: അങ്ങനെ ഇടത്തുനിന്നും വലത്തോട്ടുള്ള മൂന്ന് വാക്കുകൾ കഴിഞ്ഞു. ഇനി വലത്തുനിന്നും ഇടത്തോട്ട് എഴുതാനുള്ള വാക്കാണ് വലത്തുനിന്നും ഇടത്തോട്ട് 8, 7 എന്നീ രണ്ട് കളങ്ങളിൽ എഴുതാനുള്ള വാക്ക്.
3: 8, 7 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട രണ്ടക്ഷരമുള്ള വാക്കാണ് ഈ വാക്ക് പൂരിപ്പിക്കേണ്ടത്. വലത്തുനിന്നും ഇടത്തോട്ട്
2: കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയട്ടെ. തരളമായ, കോമളമായ, മൃദുവായ, എളുപ്പത്തിൽ ഇളകുന്ന, ചഞ്ചലമായ എന്നൊക്കെയാണ്.
3: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം തരളമായ, കോമളമായ, മൃദുലമായ, എളുപ്പത്തിൽ ഇളകുന്ന, ചഞ്ചലമായ എന്നൊക്കെ ഈ വാക്കിന് അർത്ഥം വരുന്നുണ്ട്.
2: ഈ വാക്ക് കണ്ടുപിടിക്കാൻ തരളമായ ഈ പാട്ട് കൂടി കേൾക്കണം അല്ലേ?
3: അതെ,
2: കേട്ടുകൊള്ളൂ.

0: അടുത്ത വാക്ക് വലത്തു നിന്നും ഇടത്തോട്ട് എഴുതാനുള്ളതാണ്. 14, 13, 12 എന്നീ മൂന്ന് കളങ്ങളിലാണ് വാക്ക് എഴുതേണ്ടത്.
1: 14, 13, 12 കളങ്ങളിൽ എഴുതേണ്ട മൂന്നക്ഷരമുള്ള വാക്കാണ് വലത്തു നിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചന പറയാം. വളരെ ചെറിയൊരു വാക്കാണ് കേട്ടോ, കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. സമുദ്രം, കടൽ എന്നൊക്കെയാണ്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. സമുദ്രം, കടൽ എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം.
0: പാട്ട് കേൾക്കുമ്പോൾ കണ്ടുപിടിക്കാൻ സാധിക്കുമായിരിക്കും അല്ലേ?
1: ആണ്, എളുപ്പമാണ്.
0: പാട്ട് കേട്ട് ഈ വാക്ക് കണ്ടുപിടിച്ച് കളങ്ങളിൽ എഴുതിക്കൊള്ളൂ.

0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 14,065 രൂപ, പവന് 112,520 രൂപ. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില.

0: നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില
2: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: അക്ഷരച്ചെപ്പ് തുടരുന്നു.
3: അടുത്ത വാക്കിലേക്ക് പോവുകയാണ്. അടുത്ത വാക്കും വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതാനുള്ളതാണ്. വലത്ത് നിന്നും ഇടത്തോട്ട് 19, 18, 17, 16 എന്നീ 4 കളങ്ങളിൽ എഴുതാനുള്ള വാക്ക്.
0: 4 അക്ഷരമുള്ള വാക്കാണ്. വലത്ത് നിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 19, 18, 17, 16 എന്നീ കളങ്ങളിൽ ഈ വാക്ക് പൂരിപ്പിക്കണം.
3: നല്ല മധുരമുള്ളൊരു വാക്കാണ് കേട്ടോ ഇത്.
0: അല്ലെങ്കിലും അക്ഷരച്ചെപ്പ് അങ്ങനെയാണല്ലോ.
3: പിന്നെ അക്ഷരച്ചെപ്പ് മുഴുവനും ചിലപ്പോൾ ഇതാണെന്ന് പറയേണ്ടി വരും. ഇതിന്റെ ഒരു കൂട്
0: എങ്കിൽ വേഗം സൂചന പറഞ്ഞാലോ.
3: സൂചന പറയാൻ കേട്ടുകൊള്ളൂ. ഈ വാക്കിന്റെ അർത്ഥം തേൻ തുള്ളി, അല്ലെങ്കിൽ തേനിന്റെ കണിക, തേനിന്റെ വളരെ ചെറിയ ഒരു അംശം എന്നൊക്കെയാണ്.
0: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം തേൻ തുള്ളി, അല്ലെങ്കിൽ തേൻ കണിക, തേനിന്റെ വളരെ ചെറിയ ഒരംശം എന്നൊക്കെയാണ്.
3: സൂചനകൾ പിടികിട്ടിയല്ലോ. മധുരമുള്ള ഈ വാക്ക് മധുരമുള്ള ഈ പാട്ടിൽ തന്നെ ഉണ്ട്. കേട്ട് എഴുതട്ടെ അല്ലേ?
0: ആണ്.

0: വലത്തു നിന്നും ഇടത്തോട്ട് ഒരു വാക്കുകൂടി പൂരിപ്പിക്കാനുണ്ട്. അത് 25, 24, 23 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്കാണ്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ് അടുത്തത്. വലത്തു നിന്നും ഇടത്തോട്ടാണ് എഴുതേണ്ടത്. 25, 24, 23 എന്നീ മൂന്ന് കളങ്ങളിലാണ് എഴുതേണ്ടത്. ഈ വാക്കും വളരെ രസകരമായ ഒരു വാക്കാണ് കേട്ടോ.
0: ആ അതെ, സൂചന ഇപ്പൊ പറഞ്ഞാലോ.
1: പറഞ്ഞോളൂ.
0: ഈ വാക്കിന്റെ അർത്ഥം ശോഭയുള്ള, പ്രകാശമുള്ള, തിളക്കമുള്ള എന്നൊക്കെയാണ്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ശോഭയുള്ള, പ്രകാശമുള്ള, തിളക്കമുള്ള എന്നൊക്കെയാണ്. ഇന്നത്തെ അക്ഷരച്ചപ്പ് മുഴുവൻ ഇങ്ങനെയാണ് കണ്ടേ,
0: തിളങ്ങി പ്രകാശിച്ചു നിൽക്കുക.
1: മധുരവുമുണ്ട്, പ്രണയവുമുണ്ട്.
0: ഇനിയും ഈ വാക്ക് കിട്ടാത്തവർക്ക് ഒരു പാട്ടുകൂടി കേൾപ്പിക്കാം.
1: പാട്ട് കേട്ടിട്ട് വാക്ക് കണ്ടുപിടിച്ച് എഴുതാൻ മറക്കണ്ട.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
3: അതിന് ഓഫർ ഇല്ല എന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
1: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാണ്.
0: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: അങ്ങനെ വലത്തുനിന്നും ഇടത്തോട്ട് 4 വാക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മുകളിൽ നിന്നും താഴേക്ക് എഴുതാനുള്ള വാക്കുകളാണ്. മുകളിൽ നിന്നും താഴേക്ക് 1, 6, 11, 16 എന്നീ 4 കളങ്ങളിൽ എഴുതാനുള്ള വാക്ക്.
6: 4 അക്ഷരമുള്ള വാക്കാണ്. മുകളിൽ നിന്നും താഴോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 1, 6, 11, 16. ഈ വാക്ക് പൂരിപ്പിക്കാൻ സൂചനകൾ പറഞ്ഞാലോ?
5: അതെ, പറയാം. ഈ വാക്കിന്റെ അർത്ഥം ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ പവിത്രമായ പ്രതിമകളും സ്ഥാനങ്ങളും വലം വയ്ക്കുക അല്ലെങ്കിൽ വലതുവശത്തുകൂടി ചുറ്റി വരിക എന്നൊക്കെയാണ്.
6: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ പവിത്രമായ പ്രതിമകളും സ്ഥാനങ്ങളും വലം വയ്ക്കുക എന്നാണ്. അല്ലെങ്കിൽ വലതുവശത്തുകൂടി ചുറ്റി വരിക എന്ന അർത്ഥവും ഇതിനുണ്ട്.
5: പാട്ട് കേട്ടുകൊള്ളൂ. പാട്ടിനുള്ളിൽ വാക്കുണ്ട്, കണ്ടുപിടിച്ച് കളങ്ങളിൽ എഴുതിക്കൊള്ളൂ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
3: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
6: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
5: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
6: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
7: ഇനി താഴെ നിന്ന് മുകളിലേക്ക് എഴുതാനുള്ള വാക്കാണ് താഴെ നിന്ന് മുകളിലേക്ക്. 19, 14, 9 എന്നീ മൂന്ന് കളങ്ങളിൽ എഴുതാനുള്ള വാക്ക്.
8: താഴെ നിന്ന് മുകളിലേക്ക് 19, 14, 9 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
7: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. ഇന്നത്തെ അക്ഷരച്ചേപ്പ് വല്ലാത്തൊരു വൈബാണ് കേട്ടോ.
8: നേരത്തെ എന്നോട് ചോദിച്ചില്ലേ സ്ത്രീകൾക്ക് മാത്രമേ പ്രണയമുള്ളോ എന്ന്?
7: അതെന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ കാരണം?
8: ഡാ, നിങ്ങളെ കുറിച്ച് ഇപ്പൊ ഈ സൂചനയിൽ പറയുന്നുണ്ട്.
7: സൂചന വായിച്ചു നോക്കാം. ഈ വാക്കിന്റെ അർത്ഥം പ്രകാശമുള്ളവൻ, തേജസ് ഉള്ളവൻ, ശക്തിയുള്ളവൻ, പ്രശസ്തനായ വ്യക്തി അല്ലെങ്കിൽ കീർത്തിമാനായ വ്യക്തി എന്നൊക്കെയാണ്. കൊള്ളാം കേട്ടോ, ഒരു രക്ഷയില്ല, നല്ല വാക്ക്.
8: ഇപ്പോൾ ആശ്വാസമായില്ലേ?
7: പിന്നെ പകുതി ആശ്വാസമായി.
8: എന്നാൽ ഞാൻ ഒരിക്കൽ കൂടി സൂചനകൾ പറയാം.
7: അപ്പോൾ മുഴുവൻ ആശ്വാസമാകും.
8: എങ്കിൽ കേട്ടോളൂ. ഈ വാക്കിന്റെ അർത്ഥം പ്രകാശമുള്ളവൻ, തേജസ് ഉള്ളവൻ, ശക്തിയുള്ളവൻ, പ്രശസ്തനായ വ്യക്തി അല്ലെങ്കിൽ കീർത്തിമാനായ വ്യക്തി എന്നൊക്കെയാണ്.
7: പ്രകാശമുള്ള വാക്ക് ഈ പാട്ടിലും ഉണ്ടാവും അല്ലേ?
8: ഉണ്ട്.
7: അങ്ങനെയാണെങ്കിൽ പാട്ട് കേൾക്കട്ടെ.
8: എന്നിട്ട് ആ വാക്ക് കണ്ടുപിടിച്ച് അവർ

ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ അവസാനത്തെ വാക്കിലേക്ക് നാം പോവുകയാണ്. ഈ വാക്ക് താഴെ നിന്നും മുകളിലേക്ക് എഴുതാനുള്ളതാണ്. 25, 20, 15

0: പത്ത് എന്നീ നാല് കളങ്ങളിൽ എഴുതാനുള്ള വാക്ക്.
1: നാലക്ഷരമുള്ള വാക്കാണ് താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 25, 20, 15, 10.
0: ഒരല്പം നീണ്ട സൂചനയാണ് കേട്ടോ ഈ വാക്കിനുള്ളത്. ഈ വാക്കിന്റെ അർത്ഥം അന്തരാർത്ഥം, വരികൾക്കിടയിലൂടെ അല്ലെങ്കിൽ വാക്കുകൾക്കിടയിലൂടെയുള്ള അർത്ഥം, ഒരു വരിയിൽ നേരിട്ട് നൽകുന്ന അർത്ഥത്തിനുപരിയായി കവി അല്ലെങ്കിൽ എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്ന ആഴത്തിലുള്ള അർത്ഥം എന്നൊക്കെയാണ്. ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണും അല്ലേ? എങ്കിലും ഒന്നുകൂടെ പറഞ്ഞോളൂ.
1: പറയാം. ഈ വാക്കിന്റെ അർത്ഥം അന്തരാർത്ഥം, വരികൾക്കിടയിലൂടെ അല്ലെങ്കിൽ വാക്കുകൾക്കിടയിലൂടെയുള്ള അർത്ഥം, ഒരു വരിയിൽ നേരിട്ട് നൽകുന്ന അർത്ഥത്തിന് ഉപരിയായി കവി അല്ലെങ്കിൽ എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്ന ആഴത്തിലുള്ള അർത്ഥം എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം.
0: ഈ പാട്ട് കേൾക്കുമ്പോൾ എന്താണ് അർത്ഥമാക്കിയത് എന്നുള്ളത് മനസ്സിലാകും അല്ലെ? പാട്ട് കേട്ടുകൊള്ളൂ, ആ പാട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന വാക്ക് കണ്ടുപിടിച്ച് കളത്തിൽ എഴുതിക്കൊള്ളൂ.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞെ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
1: അക്ഷരച്ചെപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലെ.
2: അക്ഷരക്കളം ഇഷ്ടപ്പെടുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ധാരാളം കത്തുകൾ ആകാശവാണിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതിൽ നിന്നും തെരഞ്ഞെടുത്ത ഒരു കത്ത് വായിക്കാം.

0: ഏറ്റൻകര പെരുമ്പഴുതൂറുള്ള എസ് വത്സല അയച്ച ഒരു കത്താണ് ഇത്. പ്രിയപ്പെട്ട അക്ഷരച്ചെപ്പിന് ഓരോ വാക്കും കണ്ടുപിടിക്കുന്നതിലൂടെ അർത്ഥവും അർത്ഥവ്യത്യാസങ്ങളും അറിവ് കിട്ടുന്നതിനുള്ള വഴികാട്ടിയാകുന്നു. പരിപാടി തീരുമ്പോൾ തീർന്നുപോയല്ലോ എന്ന് വിചാരിക്കുന്നു. അത് കൊള്ളാം കേട്ടോ. അപ്പോൾ ഈ പരിപാടി തീരരുതേ എന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. അങ്ങനെ അടുത്ത അക്ഷരച്ചെപ്പിനായി കാത്തിരിക്കുന്നു, മറക്കരുതേ എന്നൊക്കെയാണ് സ്നേഹത്തോടെ നെയ്യാറ്റിൻകര പെരുമ്പഴുതൂറുള്ള എസ് വത്സല എഴുതി അയച്ചിരിക്കുന്നത്.
1: അടുത്ത ഒരു ശ്രോതാവും നമുക്ക് കത്തയച്ചിട്ടുണ്ട്.
0: ആരാണ്?
1: കൊടുങ്ങല്ലൂരുള്ള ഇന്ദിരാദേവിയാണ് നമുക്ക് കത്തയച്ചിരിക്കുന്നത്.
0: അതെന്താ എഴുതിയിരിക്കുന്നത്?
1: അക്ഷരച്ചെപ്പിന്റെ സമയം മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
0: തൽക്കാലം അത് പ്രാവർത്തികമല്ല.
1: പക്ഷേ അനന്തപുരി FM-ൽ 10 മണിക്കും പരിപാടി കേൾക്കാം.
0: അതെ, തൽക്കാലം ഈ സമയത്തിന് തന്നെ പരിപാടി കേൾക്കുക. അയച്ച കത്തുകൾക്ക് നന്ദി അറിയിക്കട്ടെ. ഇനി കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ ശരി ഉത്തരങ്ങൾ ഏതൊക്കെയാണ് എന്ന് കേൾക്കാം. കഴിഞ്ഞ അക്ഷരച്ചെപ്പിൽ ആദ്യത്തെ വാക്ക് ഇടത്തുനിന്നും വലത്തോട്ട് എഴുതാനുള്ളതായിരുന്നു. 1, 2, 3, 4, 5 എന്നീ 5 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കനകാംഗുരം.
1: ഇടത്തുനിന്നും വലത്തോട്ട് 6, 7, 8 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നിസ്വനം.
0: ഇടത്തുനിന്നും വലത്തോട്ട് 22, 23, 24, 25 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് സാർത്ഥകം.
1: വലത്തുനിന്നും ഇടത്തോട്ട് 18, 19, 20 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നാടോടി.
0: വലത്തുനിന്നും ഇടത്തോട്ട് 9, 8 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പാനം.
1: വലത്തുനിന്നും ഇടത്തോട്ട് 15, 14, 13 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് തുഞ്ചത്ത്.
0: മുകളിൽ നിന്നും താഴേക്ക് 6, 11, 16, 21 എന്നീ 4 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നിഷ്പന്ദം.
1: മുകളിൽ നിന്നും താഴോട്ട് 15, 20 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് തുടി.
0: താഴെ നിന്നും മുകളിലേക്ക് 22, 17, 12 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് സാമോദം.
1: താഴെ നിന്നും മുകളിലേക്ക് 15, 10, 5 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് തുള്ളാരം.
0: പതിവ് പോലെ അക്ഷരച്ചെപ്പിൽ ധാരാളം ശരി ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ട്. കുറേ നമ്മൾ പ്രയാസപ്പെട്ടുവല്ലേ ഒരു വിജയിയെ കണ്ടെത്താൻ.
1: അതെ,
0: ഇത്രയും ശരി ഉത്തരങ്ങൾക്കിടയിൽ നിന്നും ഒരു വിജയിയെ കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു പ്രയത്നമാണ്. ഇത്തവണ വിജയിയായ വ്യക്തിയുടെ പേര് പറയാം. വിജയി കൃഷ്ണ ജി. തിരുവനന്തപുരം പടിഞ്ഞാറേക്കോട്ടയിലുള്ള കൃഷ്ണയാണ് കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ വിജയി.
1: വിജയിക്ക് അക്ഷരച്ചെപ്പിന്റെ അഭിനന്ദനങ്ങൾ.
0: കൃഷ്ണയ്ക്ക് ആകാശവാണിയോട് എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും അല്ലേ?
1: ഉണ്ട്.
0: അതെ, അതുകൂടി കേൾക്കാം, കേട്ടുകൊള്ളു.
2: നമസ്കാരം, ഞാൻ തിരുവനന്തപുരം പടിഞ്ഞാറേക്കോട്ടയിൽ നിന്നുള്ള കൃഷ്ണയാണ്. ഞാനിപ്പോൾ MSc അഗ്രികൾച്ചർ കഴിഞ്ഞ് SSC ബാങ്ക് കോമ്പറ്റീറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. അക്ഷരച്ചട്ടിൽ വിജയിയാവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്റെ വീട്ടിൽ ഞാനും അമ്മയും ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളാണ്. അക്ഷരച്ചപ്പും ഞങ്ങൾ ഒരുമിച്ചാണ് പൂരിപ്പിക്കാറുള്ളത്. പാട്ടുകളും സാഹിത്യവും ഒരുപോലെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അക്ഷരച്ചെപ്പ് പറ്റുമ്പോഴെല്ലാം കേൾക്കാറുണ്ട്. ഒത്തിരി ആസ്വദിക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ കുറച്ചു നാളായി അയച്ചിട്ടും കിട്ടാഞ്ഞപ്പോൾ വിഷമമുണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും ഒത്തിരി ഹാപ്പിയായി. ഒരുപാട് അറിവും ഒപ്പം എന്റർടൈൻമെന്റും ഒരുപോലെ പകരുന്ന ആകാശവാണി ഞങ്ങൾക്കൊരു നല്ല ഒരു വഴികാട്ടിയെ പോലെയാണ്. ഞാൻ ഈ പരിപാടിയിലെ വിജയിയാണെന്ന് അറിഞ്ഞത് ഗണേഷ് ചതുർത്ഥി ദിവസമായിരുന്നു. അതുകൊണ്ട് അഭിമന്യു എന്ന സിനിമയ്ക്കായി കൈതപ്പുറം സാർ രചിച്ച് രവീന്ദ്രൻ മാഷിന്റെ സംഗീതത്തിൽ എൻ വി ശ്രീകുമാർ സാർ പാടിയ ഗണപതി ബപ്പ മോറിയ മംഗളമൂർത്തി മോറിയ ഈ ഗാനം കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചെപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചെപ്പ് ടീം
0: എൻ ജെ ജോഷില,
1: മിനി അജു,
0: സജി. അക്ഷരച്ചെപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 10 മണിക്ക്.
2: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
3: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ് കെ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്നു മുതൽ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ഭൂട്ടാനിലെത്തും. സന്ദർശനവേളയിൽ ഭൂട്ടാൻ വിദേശകാര്യമന്ത്രി ലോൻപോ ഡി എൻ ദുങ്യേലുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ന് ലോക ഓസോൺ ദിനം. ഓസോൺ പാളിയുടെ സംരക്ഷണം വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്ന ദിവസമാണിതെന്ന് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. തെർമൽ പവർ കോർപ്പറേഷനിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്ന കാര്യം സംസാരിക്കുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിച്ചതായും മുഖ്യമന്ത്രി. വൈദ്യുതി ലഭ്യമാക്കുന്നതിന് രാജ്യത്തെ 8 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. റിപ്പോർട്ടർ ചാനലിൽ നടത്തിയ റെയ്ഡ് നിയമപരമാണെന്നും കായിക വകുപ്പിന്റെ പരാതിയിലാണ് അന്വേഷണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചാനലിന്റെ സംപ്രേഷണം തടസ്സപ്പെടുത്തിയിട്ടില്ലെന്നും എസ് ഐ ടി അന്വേഷണത്തിന്റെ ഭാഗമായാണ് പരിശോധനയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 57 ഗ്രാം എം ഡി എം എയുമായി 4 യുവാക്കളെ കൊല്ലം നഗരത്തിലെ ലോഡ്ജിൽ നിന്ന് രാത്രി പോലീസ് പിടികൂടി. വാളത്തുങ്കൽ സ്വദേശി റഫീഖ്, ഇരവിപുരം സ്വദേശി അൽത്താഫ്, പോളയത്തോട് സ്വദേശി ഹാസിഫ്, മാടന്നട സ്വദേശി അഭിജിത്ത് എന്നിവരാണ് പിടിയിലായത്. ആറന്മുള വള്ളസദ്യക്കാലത്തിന്

ഇന്ന് സമാപനമാകും. ഉച്ചയ്ക്ക് 12 മന്ത്രി പി സി വിഷ്ണുനാഥ് സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 200 രൂപ വർദ്ധിച്ച് 112,520 രൂപയായി. 14,065 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: ആകാശവാണി. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ റോബർട്ട് മാത്യു മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964311, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടിയുണ്ട് 9496596321. സ്റ്റുഡിയോയിൽ ഡോക്ടറോടൊപ്പം ആശ എം എസ്.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ പലരെയും അലട്ടുന്ന ഏറ്റവും വലിയ ഭയങ്ങളിലൊന്നാണ് ഓർമ്മക്കുറവ്. നാം ഏറെ സ്നേഹിക്കുന്നവരുടെ മുഖങ്ങളോ കടന്നുപോയ നല്ല നിമിഷങ്ങളോ എന്തിന് സ്വന്തം പേര് പോലും മറന്നുപോകുന്ന ഡിമെൻഷ്യ, അൽസൈമേഴ്സ് തുടങ്ങിയ അവസ്ഥകൾ രോഗിയെ മാത്രമല്ല അവരുടെ കുടുംബത്തെ ഒന്നാകെയാണ് ബാധിക്കുന്നത്. സെപ്റ്റംബർ 21 നാം ലോക അൽസൈമേഴ്സ് ദിനം ആചരിക്കുന്നത്. അതോടനുബന്ധിച്ച് ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത് ന്യൂറോളജി രംഗത്ത് ദീർഘകാലത്തെ അനുഭവ സമ്പത്തുള്ള ഡോക്ടർ റോബർട്ട് മാത്യു ആണ്. മറവി രോഗങ്ങളുടെ ആദ്യകാല ലക്ഷണങ്ങൾ, അൽസൈമേഴ്സിനും സാധാരണ മറവിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, പരിചരണ രീതികൾ, കൂടാതെ തലച്ചോറിന്റെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള പ്രധാന മാർഗങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം ഡോക്ടറോട് നമുക്ക് ചോദിച്ചറിയാം. പ്രോഗ്രാമിലേക്ക് ഡോക്ടറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സാർ.
2: നന്ദി.
1: അപ്പോൾ ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ ഒന്നുകൂടെ പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496556321, ഇനിയൊരു നമ്പർ കൂടെയുണ്ട് 9496596321. സാർ, ഈ വർഷത്തെ അൽസൈമേഴ്സ് ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് നോ ഏർലി നോ മോർ, ഡിമെൻഷ്യ ഡയഗ്നോസിസ് മാറ്റേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ രോഗനിർണയം നടത്തുന്നു അത്രത്തോളം രോഗിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും എല്ലാം ലഘൂകരണം സംഭവിക്കും എന്നുള്ളതാണ്. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഈ മറവി രോഗം സാധാരണ എല്ലാവർക്കും ഉള്ള മറവി എന്ന് കരുതി തള്ളിക്കളയാതെ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് ഡിമെൻഷ്യയാണോ എന്ന് തീർച്ചപ്പെടുത്തണമെന്ന് പറയുന്നത്?
2: ഈ നേരത്തെ മറവി രോഗം തിരിച്ചറിയുന്നതുകൊണ്ട് പല പ്രയോജനങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം ഒരു പക്ഷേ ആദ്യ ഘട്ടങ്ങളിൽ മറവി രോഗത്തിൻ്റെ പേരിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പല പ്രശ്നങ്ങളും അത് രോഗി ചെയ്യുന്ന പ്രവൃത്തികളാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഉദാഹരണത്തിന്, പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ സാഹചര്യത്തിന് ചേരാത്ത രീതിയിൽ പെരുമാറുക, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പെരുമാറ്റത്തിലെ വ്യതിയാനങ്ങൾ മറവി രോഗത്തിൻ്റെ ആരംഭഘട്ടങ്ങളിൽ രോഗിക്കുണ്ടാവും. പക്ഷേ ഇത് എപ്പോഴും ഉണ്ടാവില്ല, ഇത് ഏതെങ്കിലും ചില ഘട്ടങ്ങളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ബാക്കി സമയത്തെല്ലാം സാധാരണ ഒരു രോഗിയെ പോലെ തന്നെ ആയിരിക്കും പെരുമാറ്റം. അതുകൊണ്ട് തന്നെ ഒരു രോഗാവസ്ഥ ഉണ്ടെന്ന് നമ്മൾ ഒരുപക്ഷെ സംശയിക്കില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ പ്രവർത്തനത്തിൽ വരുന്ന വ്യതിയാനങ്ങളെ രോഗിയുടെ ഒരു കുറ്റമായിട്ട് തിരിച്ചറിയാനും ആ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാനും കൂടെ ഉള്ളൊരു ശ്രമിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാവും, കുടുംബത്തിനും ബുദ്ധിമുട്ടുണ്ടാവും. അത് ഒരു ഭാഗമാണ്. രണ്ടാമത്തത്, ഈ മറവി രോഗം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഇവരെ പല രീതിയിലും ഇവരെ പറ്റിക്കാനും അങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഒരു പ്രവണത സമൂഹത്തിലുണ്ട്. എന്തെങ്കിലും സങ്കടം പറഞ്ഞ് സാമ്പത്തികമായിട്ടുള്ള നേട്ടം എടുക്കുക, അല്ലെങ്കിൽ ഇവരെ കൊണ്ട് എന്തെങ്കിലും ചില ഈ സ്വത്തിൻ്റെയൊക്കെ വിവരാഹാരങ്ങൾ ചെയ്യിക്കുക, അപ്പം അങ്ങനത്തെ രീതിയിൽ ഇവർ കബളിപ്പിക്കപ്പെടുന്ന സാഹചര്യമൊക്കെ ഇപ്പോഴുണ്ട്. അത് രണ്ടാമത്തത്. മൂന്നാമത്തത്, ഇപ്പോൾ ഉള്ള മരുന്നുകൾ, ഈ മറവി രോഗത്തിന് 20 ശേഷം പുതിയ ചില മരുന്നുകൾ ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞൊരു 3-4 അതിലൊന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ അടുത്ത ഒരു 3-4 തന്നെ നമ്മുടെ രാജ്യത്തും വന്നിട്ടുണ്ട്. ഇത്തരം മരുന്നുകൾ ആരംഭത്തിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ഈ മറവി രോഗം വന്ന് ഈ തലച്ചോറിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കുന്ന ചില പ്രോട്ടീൻസ്, ചില ഘടകങ്ങൾ വന്നടിഞ്ഞ് അങ്ങനെ തലച്ചോറിന് നാശം സംഭവിച്ച് തലച്ചോറിൻ്റെ ഘടകങ്ങളായ

0: കോശങ്ങൾക്ക് നാശം സംഭവിച്ച് അതിൻ്റെ ഫലമായി തലച്ചോറ് ചുരുങ്ങി. ഇങ്ങനെയാണ് മറവി രോഗം വരുന്നത്. അപ്പോൾ ഈ ഘടകങ്ങൾ വന്ന് അടിയുന്നത് തടയാനുള്ള മരുന്നുകൾ ഇപ്പോഴുണ്ട്. പക്ഷേ അത് ആരംഭത്തിൽ തന്നെ നമ്മൾ ആ മരുന്നുകൾ ഉപയോഗിക്കണം. ഒരു പക്ഷേ മറവി രോഗം ആരംഭിക്കുന്നതിന് 10-20 വർഷം മുമ്പ് തന്നെ, അതായത് രോഗലക്ഷണങ്ങൾ കാണുന്നതിന് 10-20 വർഷം മുമ്പ് തന്നെ ഈ ഘടകങ്ങൾ ഈ കോശങ്ങളിൽ വന്ന് അടിയുന്നതായിട്ടാണ് ഇപ്പോഴത്തെ ഗവേഷണ ഫലങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ അത്ര നേരത്തെ തന്നെ നമ്മളത് തിരിച്ചറിയുകയും ഈ മരുന്ന് ആരംഭിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ രോഗം നമുക്ക് തടയാൻ സാധിക്കും. അപ്പോൾ അതിനും പിന്നെ ഇത് സംബന്ധിച്ചുള്ള ഗവേഷണങ്ങൾ പുരോഗമിക്കാനും ഇതിനൊക്കെ തന്നെയും ഈ രോഗം ആദ്യമേ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. അപ്പം സാമൂഹികമായിട്ടും ചികിത്സാപരമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ വരാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ആരംഭത്തിലെ ഇത് തിരിച്ചറിയുന്നതിലൂടെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.
1: നമുക്ക് ആദ്യത്തെ കോളറുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ,
2: ഹലോ, നമസ്തേ ഡോക്ടർ.
1: നമസ്തേ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: ഞാൻ ആലപ്പുഴ ജില്ല മാവേലിക്കരയിൽ നിന്ന് ശ്രീശുഭയാണ് വിളിക്കുന്നത്.
1: സംസാരിച്ചോളൂ, ഡോക്ടറോട് സംസാരിച്ചോളൂ.
0: നമസ്കാരം, പറയണം.
2: നമസ്കാരം സാറേ, എനിക്കാണെങ്കിൽ ഒരു 58 വയസ്സുണ്ട്. 2 കുട്ടികളുണ്ട്. അവരെല്ലാം പ്രായപൂർത്തിയായവരാണ്. എനിക്ക് ഇപ്പോഴത്തെ പ്രശ്നം കുറച്ച് നാളായിട്ടും മറവി, ഭയങ്കര മറവി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സാധനം വെച്ചാൽ വിൽക്കുന്നിടം മറന്നു പോവുക, ഗ്യാസ് ഓൺ ആക്കിയിട്ട് അത് ഓഫ് ചെയ്ത് മറന്നു പോവുക, മോട്ടർ ഓൺ ആക്കിയാൽ മറക്കുക, ഭയങ്കര മറക്കുക. ഇപ്പൊ ആരെയും ഒന്ന് വിളിക്കാൻ ഫോൺ എടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് ഓർക്ക് ഞാൻ എന്തിനായി ഫോൺ എടുത്തത്, അങ്ങനത്തെ ഒരു കുറച്ച് ഒരു ഒരു വർഷത്തോളമായി ഇങ്ങനത്തെ ഒരു ഇതായിട്ട്. ഞാൻ ഡോക്ടറെ ഒന്നും കാണിച്ചിട്ടില്ല. ഷുഗറിന് മരുന്ന് കഴിക്കുന്ന ആളാണ്.
0: അതെ അതെ,
2: വലിയൊരു
0: അതെ. അപ്പൊ ഇതില് ഈ സാധനങ്ങൾ വെച്ച് മറക്കുക എന്നുള്ളത് ഒരു പക്ഷേ മറവി രോഗത്തിൻ്റെ ലക്ഷണമായിരിക്കാം. ഇതേപോലെ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുക, പറഞ്ഞ് ഏൽപ്പിച്ച കാര്യങ്ങൾ മറന്നു പോവുക, ഇതൊക്കെ ആരംഭത്തിലുള്ള മറവി രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഗ്യാസ് തുറന്നു വയ്ക്കുന്നതുമൊക്കെ ഒരു പരിധിവരെയും ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കണക്കാക്കാൻ സാധിക്കും. 58 വയസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മറവി രോഗത്തെക്കുറിച്ച് ആലോചിക്കേണ്ട ഒരു പ്രായമാണ്. എങ്കിലും ആദ്യം ചെയ്യേണ്ടത് കാര്യങ്ങൾ കുറച്ചുകൂടെ വേണ്ട രീതിയിൽ സൂക്ഷ്മമായി മനസ്സിൽ പതിപ്പിച്ച് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും ഓർമ്മിക്കാൻ ശ്രമിക്കേണ്ട, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മിക്കാൻ ശ്രമിക്കുക. സാധനങ്ങളെ കൃത്യമായ ഒരു സ്ഥലത്ത് തന്നെ വയ്ക്കാൻ ശ്രമിക്കുക. ഇത്തരത്തിൽ സ്വയം കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുകയും എന്നിട്ടും നമുക്ക് ഓർമ്മ മെച്ചപ്പെടുന്നില്ല എന്ന് തോന്നുകയും ചെയ്യുമ്പോഴാണ് ഡോക്ടറെ കാണുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്. ശരിക്കും ഡോക്ടറിനെ കാണേണ്ടി വരുന്നത് ഈ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നമുക്ക് മറവി കാരണം നമ്മുടെ കാര്യങ്ങൾ പതിവായി തെറ്റുവരിക. ഇപ്പം പാചകം ചെയ്യുമ്പം ഉപ്പ് കൂടിപ്പോവുക, അല്ലെങ്കിൽ ചേരുവ മാറിപ്പോവുക, കടയിൽ പോയി വാങ്ങിക്കുക സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിന് പകരം മറ്റൊന്ന് വാങ്ങിക്കുക. അപ്പോൾ ഇത്തരത്തിൽ വ്യത്യാസങ്ങൾ വരികയും അപ്പോൾ അത് നമ്മുടെ ദൈനംദിന പ്രവൃത്തികളെ ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് അത് രോഗമാണെന്ന് സംശയിക്കേണ്ടത്. അപ്പം ഞാൻ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് അടുത്തൊരു 3 മാസം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മിക്കാനും താരതമ്യേന അപ്രധാനമായ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതിരിക്കാനും നോക്കുക. അതിൻ്റെ ഫലമായി നമ്മുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുന്നുണ്ടോ ഇല്ലയോ നോക്കുക. എന്നിട്ട് ശരിയാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കാണിക്കണം. ആദ്യഘട്ടത്തിൽ നമ്മുടെ ഫാമിലി ഡോക്ടറിനെ കാണിച്ചാലും മതി, അല്ലെങ്കിൽ ഒരു MD ഡിഗ്രിയുള്ള ഒരു ഫിസിഷ്യൻ എന്നുള്ള കാറ്റഗറി, അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റ്, അല്ലെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റ്. പിന്നെ ഈ ജീറിയാട്രീഷ്യൻസ് എന്ന് പറഞ്ഞുള്ള സ്പെഷ്യലിസ്റ്റും ഉണ്ട്. ഇവരെ ആരെങ്കിലും ഒന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും.
2: ഭയങ്കര ബുദ്ധിമുട്ടായി തീർന്നിരിക്കുകയാണ്.
0: എങ്കിലും ഞാൻ പറഞ്ഞ ചില മാറ്റങ്ങളൊന്നും പരിശ്രമിച്ച് നോക്കുക, 2-3 മാസം കൂടി ട്രൈ ചെയ്യുക, ഇല്ലെങ്കിൽ ഡോക്ടറിനെ കാണിക്കുക.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, ഇപ്പോൾ എല്ലാവർക്കും മറവി ഉണ്ടാകാറുണ്ടല്ലോ. ഇപ്പോൾ ഒരു പ്രായാധിക്യം കാരണം സാധാരണഗതിയിലുള്ള ഒരു മറവി മിക്കവാറും എല്ലാ ആൾക്കാർക്കും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ഏജ് അസോസിയേറ്റഡ് മെമ്മറി ഇമ്പയർമെൻറ്റും ഡിമെൻഷ്യ എന്ന അവസ്ഥയും തമ്മിൽ എങ്ങനെ വേർതിരിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിക്കും?
0: ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രായമാകുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ഓർമ്മക്കുറവ് ഉണ്ടാവും. പക്ഷേ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനുള്ള ഓർമ്മ നമുക്കെന്നും ഉണ്ടാവും. നമുക്ക് എത്ര വയസ്സായാലും, ഇപ്പോൾ 90 വയസ്സായാലും 100 വയസ്സായാലും നമ്മുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ ഒരു ഒരു ഒരു അധ്യാപകൻ്റെ ജോലി ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ട് ഇവർക്ക് വന്നേക്കാം, അല്ലെങ്കിൽ വളരെ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ട് വരാം. പക്ഷേ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ അത് ചെയ്യാനുള്ള കപ്പാസിറ്റി എപ്പോഴും ഉണ്ടാവും. അത് പോകുന്ന രീതിയിൽ ഉള്ള ഓർമ്മക്കുറവ് വരികയാണെങ്കിൽ, പ്രത്യേകിച്ചും പ്രായമായിട്ടുള്ള ഒരാൾക്കാണ് അങ്ങനെ വരുന്നതെങ്കിൽ, അവിടെയാണ് നമ്മൾ മറവി രോഗമുണ്ടോ എന്ന് സംശയിക്കുന്നത്. അപ്പം ഓർമ്മക്കുറവിൻ്റെ പേരിൽ നിരന്തരം ദൈനംദിന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുക, അത് നമ്മുടെ ജോലി സംബന്ധിച്ചുള്ളതാണെങ്കിലും ശരി, വീട്ടിലെ പ്രവർത്തനങ്ങൾ

0: റേഡിയോയിൽ ശ്രദ്ധിക്കേണ്ട, പറഞ്ഞോളൂ.
1: നമസ്കാരം, പറയണം.
2: എന്റെ പേര് സ്മിത എന്നാണേ. അപ്പൊ എന്റെ മോക്ക് വേണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ആളൊരു കാര്യം പറയുമ്പോ തന്നെ അപ്പഴും മറന്നു പോകും കേട്ടോ.
1: അതെ അതെ. എത്ര വയസ്സാ മോൾക്ക്?
2: എന്താന്നറിയാൻ വേണ്ടിട്ടായിരുന്നു. അപ്പൊ മറന്നു പോകും. പിന്നെ ആൾ എഴുതി വെച്ചിട്ടാണ് സംസാരിക്കുന്നത്.
1: മോൾക്ക് എത്ര വയസ്സുണ്ട്?
2: 24.
1: മോളിപ്പോ എന്താ ചെയ്യുന്നത്?
2: മോളിപ്പോ എംടെക് പഠിക്കുക.
1: പഠിച്ചോണ്ടിരിക്കുക. അപ്പൊ ഈ പഠിക്കുന്ന കാര്യങ്ങളാണോ മറക്കുന്നത്, നമ്മൾ വീട്ടിൽ പറയുന്ന കാര്യങ്ങളാണോ മറക്കുന്നത്?
2: ഇല്ല, വീട്ടിൽ പറയുന്ന കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആക്കി എഴുതി വെക്കാതെ പിന്നെ പറ്റത്തില്ല.
1: മനസ്സിലായി മനസ്സിലായി. അപ്പൊ നമ്മൾ ഈ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര ദിവസമായി?
2: ഒരു 3-4 മാസം.
1: ശരി. അപ്പൊ ഈ 3-4 മാസത്തില് അവിടെ എംടെക് പഠിത്തം കുറച്ചുകൂടി മുറുകിയിട്ടുണ്ടോ? പരീക്ഷ എടുത്തിട്ടുണ്ടോ? ഉറക്കം ഒഴിഞ്ഞൊക്കെ പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ? അങ്ങനത്തെ കാര്യങ്ങള്
2: ഇല്ല. ഇല്ല,
1: എല്ലാം സാധാരണ പോലെ. ശരി. അപ്പോൾ 24 വയസ്സിൽ മറവി രോഗം വരുന്നത് വളരെ വളരെ അസാധാരണമാണ്. പിന്നെ എംടെക് പഠിക്കുന്ന ഒരാൾക്ക് മറവി രോഗം വരുമ്പോൾ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് പഠനത്തിനെ അത് ബാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മോൾ പറയുന്നുണ്ടോ? പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, കാര്യങ്ങളൊന്നും തലയിൽ നിൽക്കുന്നില്ല, അതാണ് മോൾക്ക് വരേണ്ട ആദ്യത്തെ ലക്ഷണം. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ഒരു പക്ഷേ ഈ പഠിത്തത്തിൻ്റെ തിരക്കിനിടയിൽ അത് മറന്നു പോവുകയോ, നമ്മൾ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പം താരതമ്യേന അപ്രധാനമെന്ന് നമ്മുടെ മനസ്സ് കരുതുന്ന ചില കാര്യങ്ങൾ നമ്മളങ്ങ് മറവിയിലോട്ടങ്ങ് വിടും. അങ്ങനെ ഒരു ഓട്ടോമാറ്റിക്കായിട്ടൊരു അറേഞ്ച്മെൻറ്റ് നടക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും ഒരു പക്ഷേ മോള് കാര്യങ്ങൾ മറന്നു പോകുമായിരിക്കും, അല്ലെങ്കിൽ അതെല്ലാം ഓർമ്മിക്കാനുള്ള ഒരു സാവകാശം ഇല്ലാത്തതുകൊണ്ട് എഴുതി വയ്ക്കുന്നതായിരിക്കാം. അപ്പോൾ എംടെക് പഠിത്തത്തിന് സാരമായ രീതിയിൽ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അത് നമുക്ക് ഒരു രോഗമായിട്ട് കണക്കാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ എംടെക് വരെ എത്തി എന്നത് വെച്ചിട്ട് വലിയൊരു ഓർമ്മക്കുറവുള്ള ഒരാളാവാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയും വരെ പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ പറയുന്ന മറവി രോഗം അല്ല മോൾക്കുള്ളത്, മറ്റെന്തോ കാരണങ്ങൾ കൊണ്ട് മോൾക്ക് വേണ്ട രീതിയിൽ ഓർമ്മിക്കാൻ പറ്റുന്നില്ല. അതിൽ ഈ അമിതമായ ഉത്കണ്ഠ, അമിതമായ വെപ്രാളം, അമിതമായ വിഷാദം, ഇതുമൊക്കെ മറവി രോഗത്തിലേക്ക് നയിക്കാറുണ്ട്.
2: അപ്പോൾ കരച്ചിലാണ്, ഓർക്കാൻ പറ്റുന്നില്ല, അത് എന്തുകൊണ്ടാന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട്.
1: അത് ശരി. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഞാൻ ഈ 24 വയസ്സിൽ വരുന്ന മറവിയെ കുറിച്ചാണ് പറയുന്നത്, അവരുദ്ദേശിക്കുന്ന അവരുടെ ഓർമ്മയും അവർക്കുണ്ടാക്കാൻ പറ്റുന്ന റിസൾട്ട്സും തമ്മിലുള്ള ഒരു മിസ്മാച്ച് വരുമ്പോൾ ഇങ്ങനെ വരും. അതായത് ഫസ്റ്റ് റാങ്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കും, പക്ഷേ പരീക്ഷയിൽ 10-ാമത്തെ റാങ്കേ കിട്ടിയുള്ളൂ, അപ്പോൾ അവർക്ക് മറവി കാരണമാണെന്നൊക്കെ അവർ സംശയിക്കും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും മറവി രോഗം എന്ന വിഭാഗത്തിൽ പെടുത്താൻ പറ്റില്ല. നമ്മുടെ സാധാരണ ദൈനംദിന പ്രവർത്തനങ്ങളിലെ ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് രോഗം എന്ന രീതിയിൽ പറയാൻ പറ്റൂ. അപ്പോൾ മോൾക്ക് 24 വയസ്സേ ആയുള്ളൂ എന്നതുകൊണ്ടും എംടെക്കിന് പഠിക്കുന്നു എന്നതുകൊണ്ടും മറവി രോഗം ആവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. എങ്കിലും ചില കാര്യങ്ങൾ ഓർക്കാനും കൈകാര്യം ചെയ്യാനും പ്രയാസമുണ്ട്. അതിനുള്ള കാരണം എന്താണെന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളിൽ ഒന്നായിട്ട് ആവാനാണ് സാധ്യത. അത് ഒരു പക്ഷേ ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ ഫിസിഷ്യനെയോ കണ്ടാൽ അത് തിരിച്ചറിയാൻ മോളെ സഹായിക്കാം.
2: ഓക്കെ,
0: വിളിച്ചതിന് നന്ദി. സാർ, സാധാരണ എല്ലാ ആൾക്കാരും മറവി രോഗം എന്ന് പറയുമ്പോൾ അത് അൽസൈമേഴ്സ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഡിമെൻഷ്യ എന്ന് പറഞ്ഞ വേറൊരു ടേം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ അൽസൈമേഴ്സും ഡിമെൻഷ്യയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്നൊന്ന് പറയാം.
1: യഥാർത്ഥത്തിൽ ഈ ഡിമെൻഷ്യ എന്നുള്ള വാക്കിന് തുല്യമായ ഒരു മലയാളം വാക്കില്ല. അപ്പോൾ ഇടയ്ക്ക് ഇതിനെ മേധാക്ഷയം എന്നൊക്കെ ഒരു വാക്കുണ്ടായിരുന്നു, അതൊന്നും അത് പോപ്പുലർ ആയില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ മറവി രോഗം എന്നുള്ള ഒരു പേര് കൊണ്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഡിമെൻഷ്യ എന്ന് പറയുന്നത് മറവി പ്രധാന രോഗലക്ഷണമായിട്ടുള്ള തലച്ചോറ് സംബന്ധമായിട്ടുള്ള ഒരു കൂട്ടം രോഗങ്ങളാണ്, ഒരു കുടുംബം രോഗങ്ങളാണ്. അപ്പോൾ ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു 50-നും 100-നും ഇടയ്ക്കുള്ള എണ്ണം രോഗങ്ങളുണ്ട്. അപ്പോൾ ആ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനിയാണ് അൽസൈമേഴ്സ് ഡിമെൻഷ്യ. അപ്പോൾ ഡിമെൻഷ്യ എന്നുള്ളത് ഒരു സൂപ്പർ ഫാമിലിയും അതിനുള്ളിലുള്ള ഒരു സബ് ഫാമിലി ആയിട്ട് വരും അൽസൈമേഴ്സ് ഡിമെൻഷ്യ എന്നുള്ളത്. ഈ അൽസൈമേഴ്സ് ഡിമെൻഷ്യയാണ് ഡിമെൻഷ്യകളിൽ ഏറ്റവും സാധാരണയായിട്ട് കണ്ടുവരുന്നത്.
0: അപ്പോൾ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ
3: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ
3: സാർ? ഗുഡ് മോർണിംഗ് സാർ.
1: ഗുഡ് മോർണിംഗ്.
3: എന്റെ പേര് ചന്ദ്രിക, തിരുവനന്തപുരം ശ്രീവരാഹത്തു നിന്നാണ്.
1: പറയണം മേഡം.
3: എനിക്ക് 63 വയസ്സായി. ഇപ്പൊ നേരത്തെയുള്ള കോളുകളിലേക്ക് വരുന്ന അതേ സംശയം തന്നെയാണ് എന്റേതും.
1: അതെ അതെ,
3: എനിക്ക് പെട്ടെന്ന് ഓരോ സാധനങ്ങളുടെ പേരൊക്കെ മറന്നു പോകും. പിന്നെ സാധനങ്ങളുടെ പേര് പിന്നെയും എനിക്ക് പ്രശ്നം.

0: അല്ലെ,
1: അതെ
0: ആളുകളെ, ആളുകളുടെ പേര് മറന്നുപോകും. പക്ഷെ നന്നായിട്ട് പരിചയം വരുന്നുണ്ട്,
1: അതെ
0: പക്ഷെ പേര് മറന്നുപോകും.
1: അതെ അതെ
0: പിന്നെ പിന്നെ അതുപോലെ അതുപോലെ തന്നെയാണ് സാധനങ്പോലെ പേരും.
1: ഓ
0: ഇതേപോലെ എന്തെങ്കിലും പൂക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അറിയാന്നുള്ളതായിരുന്നാലും ഞാൻ അപ്പം മറന്നുപോകും.
1: അതെ അതെ
0: കുറേ ഓർത്താലേ കിട്ടുള്ളൂ.
1: അതെ അതെ
0: പിന്നെ അങ്ങനെ കുറേ ഓർക്കുമ്പോൾ കിട്ടും, പക്ഷെ അത് ഒത്തിരി സമയം കഴിയും.
1: അതെ അതെ അതെ
0: അപ്പോഴോർക്കുന്നോണ്ട് പ്രയോജനവും വരില്ല. അങ്ങനെയൊക്കെയുള്ള
1: അതെ
0: പ്രശ്നങ്ങളാണ്. പിന്നെ വേറെ അസുഖങ്ങളൊക്കെ ഇല്ല, അസുഖങ്ങളൊക്കെ ഉള്ളതാണ്.
1: അതെ അതെ
0: ഷുഗർ, ഡയബറ്റിക്, ഡയബറ്റിക് പേഷ്യന്റ് ആണ്.
1: അതെ അതെ
0: പിന്നെ ബി പി അങ്ങനെയുള്ള എല്ലാം ഉള്ളതാണ്. അതൊക്കെ ഇങ്ങനെ കൺട്രോളിലാണ് പോണത്.
1: അതെ അതെ
0: എല്ലാം തന്നെ കൺട്രോളിലാണ്. കറക്റ്റായിട്ട് ചെക്കപ്പും എല്ലാം ചെയ്യുന്നുള്ളതാണ്.
1: ഓ
0: പക്ഷെ ഇതാണ് എനിക്കൊരു
1: മനസ്സിലായി. അതെ, ഇതിപ്പോ ഒരു വർഷമായിട്ടാണ് ഈ ഒരു ബുദ്ധിമുട്ടുള്ളത്, അല്ലെങ്കിൽ മാഡം ശ്രദ്ധിച്ചു തുടങ്ങിയത്? അപ്പൊ ഈ ഒരു വർഷം, ഒരു വർഷത്തെ കണക്ക് പറയുകയാണെങ്കിൽ ഈ ബുദ്ധിമുട്ട് കൂടി കൂടി വരുന്നുണ്ടോ, ഏതാണ്ടൊക്കെ അതുപോലെ തന്നെ ഉള്ളോ?
0: ഇല്ല ഇല്ല, കൂടി കൂടിയാണ് വരുന്നത്.
1: അത് ശരി. ആ ആ അപ്പോ ഇതിനകത്ത്
0: കാര്യങ്ങളൊക്കെ, സാധനങ്ങളൊക്കെ ഞാൻ മിക്കവാറും എഴുതി വെച്ചാണ് മുന്നോട്ട് പോണത്.
1: ശരി,
0: ഇല്ലെങ്കിൽ മറന്നുപോകും.
1: ആ ശരി. അപ്പോ പ്രധാനമായിട്ടും മാഡം പറഞ്ഞിരിക്കുന്നത് പേര് ഓർമ്മ വരുന്നില്ല എന്നുള്ളതാ. അത് വ്യക്തികളുടെ ആവാം, പൂക്കളുടെ ആവാം,
0: ഓർമ്മ സാധനങ്ങളുടെ,
1: സാധനങ്ങൾ,
0: ചെടി, ചെടിയിൽ കൂടുതൽ വളർത്തുന്ന ആളാണ് ഞാൻ. അത് ഇതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ ഓർത്തിട്ട്
1: കിട്ടും. പിന്നെ മാഡം
0: കുറേ കഴിയുമ്പോൾ
1: ഓർമ്മിക്കും. പിന്നെ മാഡം പറഞ്ഞത് അതാണ്,
0: മാറി കഴിയുമ്പോഴത്തേക്ക് അത് ഓർമ്മ വരും.
1: ഓർമ്മ വരും.
0: വാങ്ങാൻ പോയാലും ശരി, ആ സ്ഥലത്ത് നിന്ന് മാറി വീട്ടിൽ വന്ന് കുറെ കഴിയുമ്പോഴത്തേക്ക് ഓർമ്മ വരും.
1: അതെ അതെ,
0: അങ്ങനെയാണ്.
1: ആ ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് പേര് മാത്രം മറന്നു പോകുന്ന അവസ്ഥ, അതുപോലെ തന്നെ അല്പം കഴിഞ്ഞ് അത് ഓർമ്മ വരുന്ന അവസ്ഥ, ഇത് രണ്ടും മറവി രോഗത്തിന്റെ ലക്ഷണങ്ങളല്ല ശരിക്ക്. ആ 63 വയസ്സില് പേരുകൾ മറക്കാം, നമുക്ക് ഓർക്കാൻ സാധിക്കുന്ന ആ കപ്പാസിറ്റി, പേരുകൾ ഓർക്കാൻ സാധിക്കുന്ന കപ്പാസിറ്റി 63 വയസ്സിൽ അല്പം കുറയാം. അപ്പോൾ പണ്ട് ഓർമ്മിച്ചിരുന്ന പോലെ അത്രയും പേരുകൾ അത്ര എഫിഷ്യൻ്റായിട്ട് ഇപ്പോൾ ഓർക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ
0: സാധനങ്ങളൊക്കെ ആണെന്ന് വെച്ചാൽ വീട്ടു സാധനങ്ങളൊക്കെ ഞാൻ എപ്പോഴും കൃത്യമായിട്ടേ വയ്ക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് വലുതായിട്ട് ബുദ്ധിമുട്ട്
1: വരുന്നില്ല.
0: ഒരേ സ്ഥലങ്ങളിൽ മാത്രമേ വയ്ക്കുള്ളൂ. എത്ര തിരക്കായാലും ശരി, അതേ സാധനങ്ങൾ അവിടെ വയ്ക്കുള്ളൂ. അത് ഇതാണ് പ്രശ്നം, പിന്നീട് മറന്നുപോകുന്നുള്ള പ്രശ്നം
1: കൊണ്ട്. അത് അത് നല്ലൊരു കാര്യമാണ്. ഒരു പക്ഷേ അങ്ങനെ വയ്ക്കുന്നത് കൊണ്ടായിരിക്കാം. പക്ഷേ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും നമുക്ക് ശരിക്കൊരു മറവി രോഗം എന്ന് സംശയിക്കാനുള്ള രീതിയിലായിട്ടില്ല. പിന്നെ വീട്ടിലെ ജോലികളൊക്കെ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ മാഡത്തിന് ഇപ്പോഴും ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതോ അതിനകത്ത് വീഴ്ചകൾ വരുന്നുണ്ടോ?
0: ഇല്ല, അത് വീഴ്ചയൊന്നുമില്ല.
1: എഴുതി വെച്ചും
0: കൃത്യതയോടുള്ള ഒരു ടൈപ്പ് ആളാണ് ഞാൻ,
1: മനസ്സിലായി.
0: അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ടൊന്നും നടക്കുന്നു.
1: അപ്പൊ തൽക്കാലം നമുക്ക് ഒരു ഡോക്ടറിനെ കാണത്തക്ക രീതിയിലുള്ള, അല്ല അല്ല, ഡോക്ടറിനെ കാണത്തക്ക രീതിയിലൊരു അവസ്ഥയില്ല. കൂടുതൽ രക്ഷണങ്ങൾ വരാണേ കാണാം. അതെ,
2: വിളിച്ചതിന് നന്ദി. ചെറിയ ഓർമ്മക്കുറവ് കൂടാതെ രോഗിയുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ഉണ്ടാകുന്ന മറ്റ് വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്?
1: അതാണല്ലോ ഈ മറവി രോഗത്തിനെ ഒരു എന്താ ഒരു ചലഞ്ചിങ് ഇതാക്കുന്നത്. ഈ മറവി ഉള്ള ഒരാളെ പരിചരിക്കുന്നത്, ആ മറവിയെ പരിചരിക്കുന്നത് എളുപ്പമാണ്, നമ്മൾ ഓർമ്മപ്പെടുത്തിയാൽ മാത്രം മതി. പക്ഷെ അതിനോടനുബന്ധിച്ച് വരുന്ന ഒരുപാട് പെരുമാറ്റത്തിലെ വ്യതിയാനങ്ങളാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ആളുടെ വ്യക്തിത്വം തന്നെ മാറിപ്പോവും. പിന്നെ പെട്ടെന്ന് ദേഷ്യം വരിക, യുക്തിരഹിതമായിട്ടുള്ള ചിന്തകൾ, യുക്തിരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പിന്നെ ശാരീരിക ശുചിത്വം നോക്കാതിരിക്കുക, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്നുള്ള വേർതിരിവ് നഷ്ടപ്പെടുക, സാമൂഹികമായിട്ടുള്ള എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ളത് നഷ്ടപ്പെടുക, ഇങ്ങനെ ഒരു കൂട്ടം പ്രശ്നങ്ങളാണ്. പിന്നെ ഉറക്കം ഡിസ്റ്റർബ്ഡായി രാത്രി എഴുന്നേറ്റിരിക്കുക. പിന്നെ ശരിക്കും മാനസിക രോഗികൾ കാണിക്കുന്ന പോലെ വളരെ നമ്മൾ ഈ അജിറ്റേഷൻ, വയലൻസ്, നല്ല കോപം, അങ്ങനെ തനിക്കും മറ്റുള്ളവർക്കും പരുക്ക് വരുന്ന രീതിയിലുള്ള കഠിന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം മറവി രോഗികൾക്ക് ഈ അസുഖത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളിലായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ് ഈ മറവി രോഗിയെ പരിചരിക്കുന്നത് ഏറ്റവും ബുദ്ധിമുട്ടാക്കുന്ന ഒരു വിഷയം. കാരണം ഇതിൻ്റെ പേരിൽ അവർക്ക് പല പല പ്രശ്നങ്ങൾ അവർക്കും ചുറ്റുള്ളവർക്കും എല്ലാം ഉണ്ടാക്കും. അതൊരു കാര്യം. രണ്ട്, നമ്മുടെ ചികിത്സയോടൊന്നും അവർ സഹകരിക്കില്ല. 3, ഇതെല്ലാം നോക്കുന്ന ആൾക്കും ബന്ധുക്കൾക്കും വലിയ മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാവും. അപ്പം ഇതാണ് ഈ രോഗികളുടെ ഏറ്റവും വലിയ പ്രശ്നം. അത് ഇങ്ങനെ ഈ അസുഖത്തിൻ്റെ ഓരോ ഘട്ടം അനുസരിച്ച് മാറി മാറി വന്നുകൊണ്ടിരിക്കും. ആരംഭത്തിൽ പറഞ്ഞാൽ കേൾക്കാത്തതാണെങ്കിൽ പിന്നെ അമിതമായ കോപമായിരിക്കും, പിന്നെ ചില തെറ്റായ ചിന്തകൾ വെച്ചുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത്.
2: നമുക്ക് അടുത്ത ശ്രോതാവ് ആരാണെന്ന് നോക്കാം. ഹലോ,

0: ഹലോ,
1: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് ആരാണ് വിളിച്ചിരിക്കുന്നത്? പേര് പറയാമോ?
1: ബേബി അമ്മ അമ്പ അമ്പ അമ്പലമ്മ
0: സംസാരിച്ചോളൂ.
1: ആയിക്കോ.
0: പറയണം പറയണം അമ്മ.
1: അയ്യോ, ഇവരെല്ലാം പറഞ്ഞവരെ തന്നെ സാറേ. ഞാനും
0: ആ
1: ഈ പറഞ്ഞത് പിന്നെ സാധനങ്ങൾ എടുത്ത് വെച്ചാൽ മറന്നു പോവുക. ഇവിടുന്ന് മറ്റേ വീട്ടിലോട്ട് പോയിട്ട് ഇന്നത് എടുക്കാനാ പോകുന്നത്. അവിടെ ചെല്ലുമ്പോ അയ്യോ എന്തൊരെടുക്കാനാ വന്നത്
0: മനസ്സിലായി.
1: എന്നൊരു ഓർമ്മയാണ്. ഒരാള് എന്തെങ്കിലും സാധനം മേടിച്ചാ അത് അപ്പോഴും കുറിച്ച് വെച്ചില്ലെങ്കിൽ പിന്നെ അത് മറന്നുപോകും.
0: മനസ്സിലായി. എന്നാലും അത് കണ്ടാലൊക്കെ ഓർമ്മ വരില്ലേ? പിന്നീട്
1: കണ്ടാ ഓർമ്മ വരും.
0: വരും.
1: പിന്നെ അത് കഴിയുമ്പോ ഓർമ്മ, കുറച്ച് സമയം കഴിയുമ്പോ ഓർമ്മിക്കുകയും ചെയ്യും.
0: ആ ഈ സാധനം മേടിക്കാൻ പോകുന്നതും മേടിക്കാതെ വരുമെങ്കിലും വീട്ടിലെത്തുമ്പോൾ മേടിച്ചില്ല എന്ന് ഓർമ്മ വരുമല്ലോ.
1: ഓർമ്മ വരും.
0: വരും. ഇപ്പം മാഡത്തിന് എത്ര വയസ്സായി?
1: എനിക്ക് 70 വയസ്സായി.
0: ഈ ബുദ്ധിമുട്ടുകൾ കണ്ടു തുടങ്ങിയിട്ട് എത്ര കാലമായി?
1: കണ്ടു തുടങ്ങിയിട്ട് ഏതാണ്ട് 1.5 വർഷത്തിനകത്തേ ഉള്ളൂ. അതുവരെ ഒന്നും കുഴപ്പമില്ലായിരുന്നു.
0: അത് ശരി. അല്ല, അപ്പം ഇതിൻ്റെ പേരിൽ വീട്ടിൽ നമുക്ക് പാചകം ചെയ്യാനോ വീട് എല്ലാം വൃത്തിയാക്കാനോ ഒക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ടോ?
1: അങ്ങനെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ഒരു സാധനത്തിന് നമ്മൾ ഒരിടത്തോട്ട് ഇങ്ങോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ അയ്യോ അത് മറന്നു എന്താ ഏതാ, പിന്നെ അത് കുറേ നേരം കഴിയുമ്പോഴേ ഓർമ്മിക്കത്തുള്ളൂ. അതാണ്
0: അല്ല, ഈ
1: എല്ലാ
0: ഈ കുറച്ച് കഴിയുമ്പോൾ ഓർമ്മിക്കുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 70 വയസ്സായതുകൊണ്ട് നമുക്കത് ഒരു രോഗമെന്ന് കണക്കാക്കാൻ പറ്റില്ല. പിന്നെ ഒരുപാട് ജോലി തിരക്കുള്ള ഒരാളാണോ അതോ അത്യാവശ്യത്തിന് മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ആളാണോ?
1: ഒരു കൊച്ചു കടയുണ്ട്, ഇരിക്കുക കാര്യങ്ങളൊക്കെയാ നോക്കുന്നത്. അപ്പൊ അതിലാ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട്.
0: മനസ്സിലായി മനസ്സിലായി. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെയോ? വീട്ടിലെ കാര്യങ്ങളൊക്കെ
1: മക്കളുണ്ട് നോക്കാൻ.
0: അങ്ങനെ ശരി. പിന്നെ കടയിൽ നമ്മുടെ നോട്ടം എത്താത്തതിൻ്റെ പേരിലേ നമുക്ക് നഷ്ടം വരുന്നുണ്ടോ? കച്ചവടം നഷ്ടം.
1: എഴുതാൻ മറന്നുപോകും.
0: അപ്പം നമുക്ക് നിരന്തരമായിട്ട് ഇങ്ങനെ മറന്നൊക്കെ പോയി അങ്ങനെ നമുക്ക് നഷ്ടം വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കാണിക്കുന്നത് നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എഴുതി വെച്ചൊക്കെ അങ്ങ് നോക്കിപ്പോയാൽ മതി. മനസ്സിലായി. കാരണം 70 വയസ്സിൽ കുറച്ച് ഓർമ്മക്കുറവ് പ്രതീക്ഷിക്കുന്നു. അതിനപ്പുറം നമുക്ക് തുടർച്ചയായി വീഴ്ചകൾ വരുമ്പോഴാണ് നമ്മൾ നഷ്ടത്തിലോട്ട് പോകുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ ഡോക്ടറിനെ കാണിക്കണം. നന്ദി. ശരി, അൽസൈമേഴ്സോ അല്ലെങ്കിൽ മറ്റ് മറവി രോഗങ്ങളോ പാരമ്പര്യമായിട്ട് അടുത്ത തലമുറയിലേക്ക് പകരാൻ സാധ്യതയുണ്ടോ? പകരാൻ സാധ്യതയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിന് വലിയൊരു പ്രാധാന്യം കൊടുക്കണമെന്നില്ല. അതായത് നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്കുണ്ടായിരുന്നെങ്കിൽ അടുത്ത തലമുറയ്ക്ക് എല്ലാവർക്കും വരും, അങ്ങനെയില്ല. ഒരു ഒരു ചെറിയൊരു ശതമാനം പേർക്ക് വന്നാലായി, അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഈ നമുക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങളുടെ ഒരു ലിസ്റ്റ് എടുക്കുമ്പോൾ ഇത് വലിയൊരു വിഷയമായിട്ട് വരില്ല. അതുകൊണ്ട് ഈ പാരമ്പര്യം ഗവേഷണത്തിനൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്കുണ്ട്, അതുകൊണ്ട് നമുക്കും വരുമെന്ന് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. എങ്കിലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഓർമ്മക്കുറവ് വന്നാലും നമ്മൾ ഡോക്ടറിനെ കാണിക്കുക, അതിനുള്ള പരിശോധനകൾ ചെയ്യുക. അല്ലാതെ ഓ എൻ്റെ ഭാവി ഇരുളടഞ്ഞതാണ് എന്നുള്ള രീതിയിൽ ഇത് നോക്കിക്കാണേണ്ട കാര്യമില്ല.
2: ഓക്കെ. അതുപോലെ സ്ട്രോക്ക് അല്ലെങ്കിൽ അതുപോലെ തലച്ചോറിനെ ഏൽക്കുന്ന പരിക്കുകൾ ഡിമെൻഷ്യയിലേക്ക്
0: നയിക്കാം. അപ്പം ഞാൻ ആദ്യം ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ ഒരുപാട് രോഗങ്ങൾ അതിനകത്തുണ്ട്. അതിനകത്തുള്ളതാണ് ഈ വാസ്കുലാർ ഡിമെൻഷ്യ എന്നുള്ള രോഗം. വാസ്കുലാർ ഡിമെൻഷ്യ എന്ന് വെച്ചാൽ പല പല സ്ട്രോക്കുകൾ വന്ന് ഈ ഓർമ്മയ്ക്ക് ആവശ്യമായ ഭാഗങ്ങളിൽ സ്ട്രോക്ക് വന്ന് അതിൻ്റെ ഭാഗമായിട്ട് ഓർമ്മ നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ്. അത് സാമാന്യം സാധാരണമായിട്ട് കാണുന്ന ഈ അൽസൈമേഴ്സ് പോലെ അത്രയ്ക്ക് കാണാറില്ലെങ്കിലും ഈ വാസ്കുലർ ഡിമെൻഷ്യ വരാറുണ്ട്. അതേപോലെ ട്രൊമാറ്റിക്, ഒരു തവണ തലയിടിച്ചെന്ന് പറഞ്ഞ് മറവി രോഗം വരണമെന്നില്ല. പക്ഷേ ആവർത്തിച്ചാർച്ച് തലക്കിടിയിട്ടുമ്പം ചില പ്രത്യേക തരത്തിലുള്ള മറവി രോഗം വരാൻ സാധ്യതയുണ്ട്.
2: ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രമേഹവും ബി പിയും കൊളസ്ട്രോളും തുടങ്ങിയ കാര്യങ്ങൾ കൂടി നിൽക്കുന്നത് മറവി രോഗത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു സാധ്യത കൂട്ടുമല്ലോ?
0: ഉണ്ടാവും ഉണ്ടാവും തീർച്ചയായിട്ടും. ജീവിതശൈലി രോഗങ്ങൾ വരുത്തുന്ന ഘടകങ്ങൾ ഒരു പരിധിവരെയും മറവി രോഗവും വരുത്തും. അതെ.
2: നമുക്ക് അടുത്ത കോള് ലൈനിലുണ്ട്. കോള് കട്ടായെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ മാനസിക പ്രശ്നങ്ങൾ, നമ്മുടെ ശാരീരിക പ്രശ്നങ്ങളെ പോലെ തന്നെ മാനസിക പ്രശ്നങ്ങളും ഈ രോഗത്തെ ബാധിക്കുന്ന ഒന്നാണല്ലോ. ഇപ്പോൾ വിഷാദ രോഗമോ അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ എന്തെങ്കിലും കാരണം കൊണ്ട് തുടർച്ചയായിട്ട് കുറച്ച് ദിവസം നമുക്ക് ഉറങ്ങാൻ പ്രോപ്പർലി ഉറങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമിതമായ മാനസിക സമ്മർദ്ദം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് താൽക്കാലികമായിട്ട് കുറച്ച് ദിവസത്തേക്ക് മെമ്മറി, പ്രത്യേകിച്ച് നമുക്ക് ഓർമ്മക്കുറവ് പോലെ

0: ഒക്കെ തോന്നാറുണ്ടല്ലോ, അത് താൽക്കാലികമായിട്ടുള്ളൊരു കാര്യമാണ്.
1: അതെ അതെ അതെ, താൽക്കാലികമായിട്ട് അങ്ങനെ വരാം. അപ്പം ഈ താൽക്കാലികമായിട്ട് വരുന്നതിന് നമ്മൾ ശരിക്കും മറവി രോഗം എന്നുള്ളൊരു രീതിയിൽ വിളിക്കില്ല. മറവി രോഗം എന്ന് പറയുമ്പോൾ അത് കൂടിക്കൊണ്ടേയിരിക്കണം, അങ്ങനെയാണ്. പക്ഷേ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടും വരാം.
0: നമുക്ക് അടുത്ത ശ്രോതാവ് ആരാണ് നോക്കാം. ഹലോ, ഹലോ,
2: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: തിരുവനന്തപുരം ജില്ലയിൽനിന്നാണ്, വിജിയാണ്.
0: ആ, നമ്മോടൊപ്പം ഡോക്ടർ റോബർട്ട് മാത്യു ഉണ്ട്, സംസാരിച്ചോളൂ.
2: ഡോക്ടർ, ഞാനൊരു ആങ്സൈറ്റി കൊണ്ട് വിളിച്ചതാണ്. വിളിക്കാൻ കാര്യം, എന്റെ അമ്മയ്ക്ക് 86 വയസ്സായി അമ്മയ്ക്ക്. അപ്പൊ അമ്മയും അച്ഛനും ഒന്ന് ഒരു വീട്ടിലാണ് കഴിയുന്നത്, ഞങ്ങള് അടുത്ത വീട്ടിലാണ്.
1: അപ്പൊ
2: അമ്മയ്ക്ക് ഒരു 6-7 വർഷമായിട്ട് ഇങ്ങനെ ഓർമ്മക്കുറവുണ്ട്. അമ്മയുടെ ഡെയിലി കാര്യങ്ങളൊന്നും അമ്മ ചെയ്യാറില്ല, അച്ഛനാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത്.
1: അപ്പൊ
2: മെലിഞ്ഞാന്ന് അച്ഛൻ പറയുന്നുണ്ട്, അമ്മ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നു.
1: അപ്പൊ
2: ഞങ്ങളെയൊക്കെ കാണണമെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് വിളിച്ചു. പഴയ കാര്യങ്ങളൊക്കെ, അതായത് എന്റെ മോള് ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കുകയാണ്.
1: അപ്പൊ
2: മോള് അമ്മയാണ് വളർത്തിയിട്ടുള്ളത്. അപ്പൊ അമ്മ അവള് 10-ാം ക്ലാസ്സിലാണെന്നുള്ള അർത്ഥത്തില് മോള് പോയോ പഠിച്ചോ, മോക്ക് അത് വാങ്ങണ്ടേ ഇത് വാങ്ങണ്ടേ
1: എന്നൊക്കെ
2: ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അടുത്ത ദിവസം ആയപ്പോ അച്ഛൻ പറയുന്നുണ്ട് അതുപോലെയൊന്നും അല്ല, അമ്മ ഇപ്പൊ ഒന്നും അമ്മ ഇന്നലെ കാണിച്ച പോലുള്ള ഇതൊന്നും കാണിക്കുന്നില്ല, അപ്പൊ കമ്മലിടണം, വള കൊണ്ടുവരും, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അടുത്ത ദിവസം അമ്മ ഒരു അനക്കോയില്ല, അമ്മയ്ക്ക് ആ ഒരു റെസ്പോൺസ് ഇല്ലാത്ത പോലെ.
1: അപ്പൊ
2: ഇന്നത്തെ വെറുതെ കിടന്ന് ഉറങ്ങുകയാണ് അമ്മ പകല്,
1: അച്ഛനാണ്
2: എല്ലാം നോക്കുന്നത്. അപ്പൊ അതെന്താ അങ്ങനെ വരുന്നത്?
1: അതെ അതെ, ഈ പറഞ്ഞതിൽ നിന്ന് അമ്മയ്ക്ക് മറവി രോഗമാണ് ഉള്ളതെന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. മിക്കവാറും അത് അൽസൈമേഴ്സിനുള്ള മറവി രോഗം ആവാനാണ് സാധ്യത. അപ്പോൾ ആരംഭഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളുണ്ട്. അതായത് ഇടയ്ക്കിടയ്ക്ക് അവർ വളരെ സാധാരണ എന്നുള്ള രീതിയിൽ പെരുമാറും, മറ്റ് ചിലപ്പോൾ തീരെ ഒരു ബോധമില്ലാത്ത രീതിയിൽ പെരുമാറും. അപ്പം നമുക്ക് തന്നെ അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. പക്ഷേ ആരംഭത്തിൽ അങ്ങനെ അതിനെ ഫ്ലക്ച്വേഷൻസ് എന്ന് പറയും.
2: ആ,
1: അതേപോലെ മറവി രോഗം വരുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങളാണ് മറക്കുക. അപ്പം ഇന്നലെ രാവിലെ എന്ത് കഴിച്ചു എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കല്യാണം എന്നാലും ചോദിച്ചാൽ കൃത്യമായിട്ട് പറയും. അപ്പം സ്വാഭാവികമായിട്ടും ആ, അപ്പം നമുക്കും തോന്നും ഇത്രയും പഴയ കാര്യം ഓർമ്മിക്കാൻ പറ്റുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇന്നലത്തെ ഓർത്തില്ല എന്ന് നമുക്ക്
2: വെഡിങ് ആനിവേഴ്സറി എല്ലാം അമ്മ പറയുന്നുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം ഓർക്കുന്നുണ്ട്. അമ്മ ടീച്ചറായിരുന്നു, ഹിന്ദി ടീച്ചറാണ്. അപ്പൊ അമ്മ റിട്ടയർ ആയത് എല്ലാം പറയുന്നുണ്ട്.
1: പക്ഷേ
2: ഇപ്പോഴത്തെ ഒന്നും അറിയില്ല.
1: പക്ഷെ ഇതെല്ലാം ഈ അൽസൈമേഴ്സ് ഡിമെൻഷ്യയുടെ പ്രത്യേകതകളാണ്, പുതിയ കാര്യങ്ങളാണ് മറക്കുന്നത്. പിന്നെ ചില ദിവസങ്ങളിൽ നന്നായിട്ട് പെരുമാറും, അതേപോലെ സന്ധ്യ ആകുമ്പോൾ കൂടുതൽ മോശമായിട്ട് മോശമായി പോവും. അപ്പം ഇങ്ങനെ ഇത് കൂടിയും കുറഞ്ഞും ഏറ്റക്കുറച്ചിലുണ്ടാവും. പക്ഷേ അമ്മയ്ക്ക് അപ്പം ഇപ്പം നമുക്ക് ഇതിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ, മോശമാകുന്നതിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ ഉതകുന്ന ചില മെഡിസിൻസ് നമ്മുടെ മാർക്കറ്റിലുണ്ട്, ഗുളികളുണ്ട്. അപ്പം അത് കൊടുക്കുമ്പോൾ 10 വർഷം കൊണ്ട് മോശമാവുന്ന ആൾ ഒരു പക്ഷേ 15 വർഷം കൊണ്ടേ മോശമാവുള്ളൂ. ആ രീതിയിൽ നമുക്ക് കുറച്ച് കാലം കൂടി ആളിനെ കിട്ടും. ഡോക്ടറിനെ കാണിക്കേണ്ടത് ഒരു നമ്മുടെ കുടുംബ ഡോക്ടറിനെ കാണിച്ചാലും മതി, അല്ലെങ്കിൽ ഒരു ഫിസീഷ്യൻ, അല്ലെങ്കിൽ മാനസിക ഡോക്ടർ, സൈക്യാട്രിസ്റ്റ്, അല്ലെങ്കിൽ ന്യൂറോളജി ഡോക്ടർ, അല്ലെങ്കിൽ ജീരിയാട്രിഷ്യൻ എന്നുള്ള പേരിലുള്ള ഡോക്ടർ, ഇവരൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഇതിലാരെങ്കിലും ഒരാളെ കാണിക്കുന്നത് നല്ലതായിരിക്കും. അതെ,
3: മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ റോബർട്ട് മാത്യു മറുപടി നൽകുന്ന ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ പറയാം. 9495964321. മറ്റൊരു നമ്പർ 9495563211. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. പരിപാടിയുടെ സമയം 12 മണി വരെയാണ്. പരിപാടി തുടരുന്നു.
0: ഡോക്ടർ, വൈറ്റമിൻ ഡെഫിഷ്യൻസി, ഇപ്പോൾ B12, D അങ്ങനെയൊക്കെയുള്ള വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ തൈറോയിഡ് പ്രശ്നങ്ങളോ കാരണമൊക്കെ മറവി രോഗം, അല്ലെങ്കിൽ മറവി രോഗം എന്നുള്ളതല്ല, മറവി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
1: തീർച്ചയായിട്ടും അതിന് മറവി രോഗവും തന്നെ വിളിക്കാം. വൈറ്റമിൻ്റെ കുറവുകൊണ്ടും തൈറോയിഡിൻ്റെ കുറവ്, അപ്പം മറവി രോഗങ്ങൾ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ചികിത്സ ഉള്ള രോഗങ്ങളും ചികിത്സ ഇല്ലാത്ത രോഗങ്ങളും. അപ്പോൾ ഈ ചികിത്സ ഉള്ള മറവി രോഗങ്ങൾ എന്നുള്ള വിഭാഗത്തിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഇതെല്ലാം വരുന്നത്. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. കാരണം ചികിത്സ മാറ്റാൻ പറ്റുന്ന ഒരു അവസരമാണ് അവിടെ നമുക്ക് കണ്ടുപിടിക്കാതിരുന്നാൽ നഷ്ടപ്പെടുന്നത്. നമ്മളൊരു 100 മറവി രോഗികളെ എടുത്താൽ അതിലൊരു 10

0: പേർക്കോ ഒരു പക്ഷേ 15 പേർക്കോ ഭാഗ്യമുള്ളവർക്ക് ചികിത്സ മാറ്റാൻ പറ്റുന്ന ഒരു രോഗം ഉണ്ടാവും. അക്കൂട്ടത്തിൽ വരുന്നതാണ് ഈ ബി 12 ഡെഫിഷ്യൻസി. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി അത്രയ്ക്ക് പ്രധാനമല്ല, പക്ഷേ തൈറോയിഡിൻ്റെ കുറവ്, വൈറ്റമിൻ ബി 12 കുറവ്, പിന്നെ തലച്ചോറിനെ ബാധിക്കുന്ന ചില അണുബാധകൾ, തലച്ചോറിനെ ബാധിക്കുന്ന TB, ഇതെല്ലാം ചികിത്സ മാറ്റാൻ പറ്റുന്ന വിഭാഗത്തിൽപ്പെടുന്ന മറവി രോഗങ്ങളാണ്.
1: നമുക്ക് അടുത്ത ശ്രോതാവിനോട് സംസാരിക്കാം. ഹലോ,
2: ഞാൻ നെടുമങ്ങാട്ട് നിന്ന് ജാനകിയാണ്.
1: സ്വാഗതം, സംസാരിച്ചു,
0: പറയണം.
2: താങ്ക് യു സാർ. എനിക്ക് ഒരു സംശയമുണ്ട്, കൈ വിറയലും മറവിയും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് അറിയാൻ. സാറ് ന്യൂറോളജി
0: മനസ്സിലായി, മനസ്സിലായി. അതായത് നമുക്കതിനെ ഇങ്ങനെ ഈ രീതിയിലാക്കാം, വിറയൽ രോഗവും മറവി രോഗവും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഈ വിറയൽ രോഗങ്ങൾ പലതരമുണ്ട്. അക്കൂട്ടത്തിലെ പാർക്കിൻസോൺസം എന്ന വിഭാഗത്തിൽപ്പെടുന്ന വിറയൽ രോഗം, ആ രോഗമുള്ളവർക്ക് അതിലൊരു ചെറിയ ശതമാനം, ഒരു 30-40% പേർക്ക് അസുഖത്തിൻ്റെ ഒരു കാലക്രമേണ ഈ മറവി രോഗത്തിൻ്റെ ലക്ഷണങ്ങളും വരാറുണ്ട്.
2: ഞാനല്ലേ കൈ എനിക്ക് ഇടത്ത കൈ ഭയങ്കര വിറയലാണ്. അപ്പൊ അതിന് കഴിഞ്ഞ ആഴ്ച ഡോക്ടറെ കണ്ടിട്ട് ഒരു ഗുളിക കഴിക്കുന്നുണ്ട്, ഗുളിയുടെ അരഭാഗം വെച്ച് 3 നേരം
0: കഴിക്കുന്നുണ്ട്.
2: കൈ വിറയൽ ചെറുതായിട്ട് മാറ്റമുണ്ട്. എല്ലാരും പലരും ചോദിച്ച പോലെ ഫോണെടുത്ത് ഒരാളെ വിളിക്കാൻ അടുത്ത നമ്പർ അടിക്കാൻ മറന്നു പോകും. എല്ലാവരുടെ നമ്പറും എനിക്ക് വൈകാട്ടാണ്, ഞാൻ ഒന്നും സേവ് ചെയ്തിടാറില്ല. പക്ഷേ അതൊന്നും എനിക്ക് കുഴപ്പമില്ല, വിളിക്കാൻ ആരെയാണ് വിളിക്കാൻ ഞാൻ എടുത്തത് എന്ന് എനിക്ക് ഓർമ്മ കിട്ടില്ല.
0: അതെ അതെ, പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഓർമ്മ കിട്ടുകയും ചെയ്യും അല്ലേ, അങ്ങനെയാണല്ലോ.
2: അതെ.
0: ആ നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ മറക്കുകയാണെങ്കിൽ മാത്രമേ അതിനെ ഗൗരവമായിട്ട് കാണേണ്ടതായിട്ടുള്ളൂ. പിന്നെ ഫോൺ നമ്പറൊക്കെ ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ മറവി രോഗം ഉണ്ടെന്ന് സംശയിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈ അല്ല, ബന്ധം വിറയലുണ്ട് അതുകൊണ്ട് മറവി രോഗം വരും എന്നുള്ളൊരു ചിന്ത വേണ്ട. ചില വിറയൽ രോഗം, ചില വിറയൽ രോഗികൾക്ക് കാലക്രമേണ മറവി വരാറുണ്ട്. ഇത് ലക്ഷണങ്ങൾ കേട്ടിട്ട് ഈ പാർക്കിൻസോണിസം എന്നുള്ള ഒരു വിറയലാണെന്ന് തോന്നുന്നു, അര വെച്ച് 3 നേരം കഴിക്കുന്നൊക്കെ പറയുന്ന വെച്ചിട്ട്. അപ്പൊ അതിൽ ചിലർക്കൊക്കെ കാലക്രമേണ വരാറുണ്ട്, പക്ഷെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ ലക്ഷണങ്ങളൊന്നും മറവി രോഗത്തിന്റെ അല്ല. അപ്പൊ നമുക്ക് തൽക്കാലം വിറയലിന്റെ ചികിത്സ മാത്രം
2: മതിയാവും.
1: സാർ, ഈ വിപണിയിൽ ലഭ്യമാകുന്ന ഓർമ്മശക്തി വർദ്ധിപ്പിക്കുമെന്ന് അവകാശപ്പെടുന്ന മരുന്നുകളും ലേഹ്യങ്ങളും സപ്ലിമെന്റുകളും ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ എത്രത്തോളം അതൊക്കെ ഫലപ്രദമാണ്?
0: ആ ശരിക്കും മറവി രോഗത്തിനുള്ള മരുന്നുകൾ എന്ന് പറയുമ്പം, ഒന്ന് ഈ കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ വിറ്റാമിൻ്റെ കുറവോ തൈറോയിഡിൻ്റെ കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് മറവി മെച്ചപ്പെടും. അതല്ലാതെ അൽസൈമേഴ്സ് ഡിമെൻഷ്യ തുടങ്ങിയ മറവി രോഗങ്ങൾ, അതിനെ ഡീജനറേറ്റീവ് ഡിമെൻഷ്യാസ് എന്ന് പറയും. അപ്പോൾ അവയ്ക്ക് ഫലപ്രദമായിട്ടുള്ള ഗുളികളെന്ന് പറയുന്നത് ഒരു 4-5 ഗുളികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ശാസ്ത്രീയമായിട്ടും അത് ഉപയോഗിച്ചിട്ട് അത് പ്രയോജനം ഉണ്ടെന്ന് കണ്ടിരിക്കുന്നു. പ്രയോജനം എന്ന് വെച്ചാൽ രോഗത്തിനെ മാറ്റാനോ തടയാനോ അതിന് സാധിക്കില്ല, പക്ഷേ രോഗം മോശമാവുന്നതിൻ്റെ ഒരു വേഗത കുറയ്ക്കാനോ അതിൻ്റെ വീര്യം ഒരല്പം കുറയ്ക്കാനോ മാത്രമേ സാധിക്കുള്ളൂ. അതൊരു 3-4 മരുന്നുകൾ മാത്രമേ ഇന്ന് വിപണിയിലുള്ളൂ. ബാക്കിയുള്ളതെല്ലാം തന്നെയും ശാസ്ത്രീയമായിട്ട് വ്യക്തമായി തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത വിഭാഗത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ അതിൽ ഒരുപക്ഷെ ചിലർക്കത് കഴിക്കുമ്പോൾ ചില പ്രയോജനം ഉണ്ടായിരിക്കാം, പക്ഷേ അത് നമുക്കൊരു എന്താ പറയുന്ന ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു പ്രയോജനം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല.
1: അപ്പോൾ അടുത്ത ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഹലോ, ഹലോ,
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: എന്റെ പേര് അഭിലാഷ് എന്നാണ് ഡോക്ടർ, ഞാൻ മുംബൈന്ന് വിളിക്കുകയാണ്.
1: ഓക്കെ, സംസാരിച്ചോളൂ,
0: പറയണം.
3: ഡോക്ടർ, ഈ കൊറോണയുടെ വാക്സിൻ എടുക്കുമ്പോഴത്തേക്ക് ഈ മറവി പ്രശ്നം ഉണ്ടാവും അങ്ങനെ കേൾക്കുന്നുണ്ട്, അതിൽ എന്തെങ്കിലും വിശ്വാസമുണ്ടോ?
0: ഇല്ല, അത് വ്യക്തമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ്. ഈ കൊറോണ വാക്സിൻ്റെ പേരിലും കൊറോണയുടെ പേരിലും ഒരുപാട് ന്യൂറോപരമായ രോഗങ്ങൾ വരുന്നതായിട്ട് സംശയിക്കപ്പെട്ടിട്ടുണ്ട്, നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കൊറോണ വാക്സിൻ്റെ പേരിൽ മറവി രോഗം വരും എന്ന് ഇതുവരെയും തെളിയിക്കപ്പെട്ടിട്ടില്ല.
3: ഞാൻ വർക്ക്ഷോപ്പ് ഇട്ടിരിക്കുന്നതാണ്.
0: അതെ അതെ,
3: അന്നേരം ഒരുപാട് കസ്റ്റമറൊക്കെ വരുന്നതാണ്. അന്നേരം രാവിലെ വന്ന് കാണുന്ന ഒരാൾ ചിലപ്പോൾ ഒരു അഡ്വാൻസ് തന്നിട്ട് പോയാൽ പോലും വൈകുന്നേരം വരുമ്പോ എനിക്ക് ഫേസ് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. ആളെ പിന്നെ ഇങ്ങോട്ട് പറഞ്ഞു തരേണ്ട ഒരു
0: സിറ്റുവേഷനാണ്.
3: നമ്മള് ഡോക്ടറെ കാണിക്കേണ്ട ഒരു ഇതാണോ?
0: അത് സൂക്ഷിക്കേണ്ടതാണല്ലോ. എന്തായാലും
3: നല്ല ഹൈ പവർ ടെൻഷൻ ആണ്, ഒരുപാട് ടെൻഷൻ ഉള്ള ആൾ തന്നെയാണ്.
0: അതെ അതെ, സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ

0: റോഡ് പേരെ കൈകാര്യം ചെയ്യുമ്പോഴേ ഒരുപക്ഷെ നമുക്കതെല്ലാം ഓർമ്മിച്ച് വയ്ക്കാൻ പ്രയാസമായിരിക്കും. എങ്കിലും നമ്മൾ ആലോചിച്ച് ആ സാഹചര്യമൊക്കെ ഓർത്തിട്ട് ആ രാവിലെ 10 മണി അടുപ്പിച്ച് വന്ന ആളാണ്, ഇന്ന വണ്ടിയായിരുന്നു എന്നൊക്കെ ആലോചിച്ച് വരുമ്പോൾ നമുക്ക് പിടിയിട്ട് ഓർമ്മ കിട്ടുന്നെങ്കിലേ.
1: അതെ, ഞാനത് നോട്ട് ചെയ്ത് വെക്കും. ഞാൻ എപ്പോഴും എടുത്ത് പിന്നെ അത് നോക്കിയിട്ടാണ് ഞാൻ എനിക്ക് ആളിനെ പെട്ടെന്ന് പറയാൻ പറ്റും.
0: ആ, അതായിരിക്കും ഏറ്റവും നല്ലത്.
1: രാവിലെ വന്ന് ഒരുപാട് സംസാരിച്ച് പോകുന്ന ആൾ പോലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പിന്നീട് എപ്പോഴും വന്നു കഴിഞ്ഞാൽ എനിക്കത്
0: അതെ അതെ
1: ഓർമ്മ കിട്ടിയെന്ന് വരത്തില്ല പെട്ടെന്ന്.
0: ആ അല്ല, അതിനകത്ത് നമുക്ക് തിരക്കുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ മറക്കും, പക്ഷെ ആള് കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഓർമ്മ കിട്ടുന്നുണ്ടെങ്കിൽ
1: ഓർമ്മ
0: കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ രോഗവും സംശയിക്കണ്ട. എത്ര വയസ്സുണ്ട് മിസ്റ്റർ അഭിലാഷിന്?
1: എനിക്ക് 43.
0: 43. അപ്പോൾ ഈ 43 വയസ്സിൽ സാധാരണ ഉണ്ടാകുന്ന മറവി എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പം വരുന്ന ഒരു തരത്തിലുള്ള മറവിയാണ്. അതിന് സൂഡോ ഡിമെൻഷ്യ എന്ന് പറയും. അത് യഥാർത്ഥത്തിലുള്ള മറവി രോഗമല്ല. പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഒരുപക്ഷെ താരതമ്യേന അപ്രധാനമായിട്ട് ചിലത് വിട്ടുപോകുന്നതാണ്. അത് നമ്മൾ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് മെച്ചപ്പെടുത്താൻ പറ്റും. ആ, അപ്പം ഇതിൻ്റെ പേരിൽ ഇപ്പം ടെൻഷൻ അടിക്കണ്ട. ഡോക്ടറിനെ കാണേണ്ട ഒരു സാഹചര്യം ഇല്ല. ഈ പറഞ്ഞ പോലെ എഴുതി വെച്ചൊക്കെ അത് കൈകാര്യം ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ,
2: വിളിച്ചതിന് നന്ദി. ഡോക്ടർ, മറവി രോഗങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രധാന പരിശോധനകളും സ്കാനിങ്ങുകളും ഒക്കെ എന്തെല്ലാമാണ്? ഇപ്പോൾ മറവി അല്ലെങ്കിൽ അത് മറന്നുപോകുന്നു എന്നതുകൊണ്ട് മാത്രം നമുക്കത് മറവി രോഗമാണ് അല്ലെങ്കിൽ തലച്ചോറിനുണ്ടാകുന്ന എന്തെങ്കിലും വ്യതിയാനമാണെന്ന് ഉറപ്പിക്കാനായിട്ട് സാധിക്കില്ലല്ലോ.
0: ഇല്ല,
2: പല പരിശോധനകളും ആവശ്യമായി വരാറുണ്ട്.
0: അതെ, കേവലം മറവി ഉണ്ടെങ്കിൽ ഉണ്ട്, അതുകൊണ്ട് മറവി രോഗം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം ഇതിനുള്ള രീതി ആരംഭത്തിൽ ഡോക്ടർ തന്നെ ഒരു വൈദ്യ പരിശോധനയിലൂടെ ഒരു തീരുമാനത്തിലെത്തുന്ന ഒരു രീതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷേ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ബ്രെയിനിൻ്റെ തന്നെ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കാൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്ത് അത് വന്നിട്ടില്ല. പാശ്ചാത്യ രാജ്യങ്ങളിൽ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കാൻസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആരംഭത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ ഇവിടെ പ്രചാരത്തിലുള്ളത് ബ്രെയിൻ സംബന്ധിച്ചുള്ളത് CT സ്കാൻ എന്നുള്ള ഒരു സ്കാനിങ്ങും പിന്നെ MRI സ്കാൻ എന്നുള്ളൊരു സ്കാനിങ്ങാണ് നമ്മുടെ ഇവിടെ പ്രചാരത്തിലുള്ളത്. പിന്നെ PET സ്കാൻ എന്നൊരു സ്കാൻ ഇപ്പം ആയി വരുന്നുണ്ട്. അപ്പോൾ ഈ CT സ്കാനും MRI സ്കാനും അൽസൈമേഴ്സ് മറവി രോഗം തുടങ്ങിയ രോഗങ്ങളെ ആരംഭത്തിൽ കണ്ടുപിടിക്കുന്നതിന് വളരെ ഫലപ്രദമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു PET സ്കാൻ ഒരു CT സ്കാനോ അല്ലെങ്കിൽ MRI സ്കാനോ ചെയ്ത് അത് നോർമലാണെന്ന് പറഞ്ഞാൽ മറവി രോഗം ഇല്ല എന്നൊരു തീരുമാനത്തിൽ നമുക്ക് എത്താൻ പറ്റില്ല. എങ്കിലും തലച്ചോറിനെ ബാധിക്കുന്ന ചില മുഴകൾ, തലച്ചോറിൽ വരുന്ന ചില പ്രത്യേക തരത്തിലുള്ള ബ്ലീഡിങ്, ഇതെല്ലാം നമുക്ക് ആരംഭത്തിൽ അതിനെ കണ്ടുപിടിച്ച് പരിഹരിക്കാവുന്ന തരത്തിലുള്ള കുറച്ച് രോഗങ്ങളുണ്ട്. അതും മറവി രോഗമായിട്ട് പ്രത്യക്ഷപ്പെടാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ MRI സ്കാൻ വെച്ചിട്ടും ഒരു പരിധിവരെ CT സ്കാൻ വെച്ചിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം സ്കാനുകൾക്ക് ആരംഭത്തിൽ തന്നെ ഒരു അതിൻ്റെതായ ഒരു റോളുണ്ട്. പക്ഷേ ഈ നമ്മൾ സാധാരണയായിട്ട് കാണുന്ന അൽസൈമേഴ്സ് ഡിമെൻഷ്യ ഒരു പക്ഷേ കണ്ടുപിടിക്കാൻ ഈ രണ്ട് സ്കാനും പ്രാപ്തമല്ല.
2: അപ്പോൾ അടുത്ത ശ്രോതാവാരാണെന്ന് നോക്കാം. ഹലോ ഹലോ
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: പേര് സോണിയ. സ്ഥലം പേരുസ്ഥല.
2: സംസാരിച്ചു.
3: എനിക്ക് 58 വയസ്സുണ്ട്. അപ്പോ എനിക്ക് റീസെന്റ്ലി ഒരു ദിവസം ഞാൻ പുറത്ത് നിൽക്കുമ്പോ എനിക്ക് കണ്ണിന്റെ വലതുവശത്തായിട്ടൊരു ഫ്ലിക്കറിങ് പോലെ ഇങ്ങനെ വരികയും കുറച്ച് അത് കഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് എനിക്ക് ഒന്നും ഓർത്തെടുക്കാൻ പറ്റാതിരിക്കുകയും ചെയ്തു. ഓൾമോസ്റ്റ് 1 മണിക്കൂർ എനിക്ക് ഞാൻ പലതും സംസാരിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നുണ്ടായിരുന്നു.
0: അപ്പൊ
3: ഒരു മണിക്കൂർ നേരത്തോളം അതുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം പൂർവസ്ഥിതിയിലേക്ക് ആവുകയും ചെയ്തു.
0: ആ സമയത്ത് തലവേദന എന്തെങ്കിലും ഉണ്ടായോ അതിനുശേഷം?
3: ഇല്ല, ഒന്നും ഉണ്ടായില്ല.
0: ഓ, അപ്പൊ ഈ ഫ്ലിക്കറിങ് വന്നപ്പോ മാഡം എന്ത് ചെയ്തു ആ സമയത്ത്?
3: ഒന്നും ചെയ്തില്ല. ഞാനൊരു ഷോപ്പിൽ നിൽക്കുകയായിരുന്നു. അവിടെ എനിക്കൊരു സാധനം വാങ്ങണമായിരുന്നു. ആ സാധനത്തിന്റെ പേര് പോലും എനിക്ക് ഓർത്തെടുക്കാൻ പറ്റിയില്ല.
0: അപ്പോൾ ചുറ്റുമുള്ളവര് മാഡത്തിന്റെ പെരുമാറ്റത്തിൽ ഒരു അപാകത ഉണ്ടെന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയോ? അതോ
3: മനസ്സിലാക്കിയില്ല. ഞാൻ അത് അവരത് മനസ്സിലാക്കാതിരിക്കാനായി ഞാൻ അവിടുന്ന് എന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങുന്ന ആളിന്റെ കൂടെ നിൽക്കുന്നത് പോലെ അവരും പലതും എന്നോട് ചോദിക്കുന്നുണ്ട്, അഭിപ്രായം ചോദിക്കുന്നുണ്ട്. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാൻ അങ്ങനെയൊക്കെ മുളിയൊക്കെ നിന്നിട്ട് അവിടുന്ന് പുറത്തേക്ക് വരികയായിരുന്നു. പിന്നെ വണ്ടിയിലിരുന്നു. എന്റെ കൂടെ ഉള്ള ആളിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി. അന്നല്ലാതെ അവരും കൂടുതലൊന്നും എന്നോട് ചോദിച്ചില്ല, ഞാൻ പറഞ്ഞു.
0: അത് ശരി. പക്ഷേ എന്തൊക്കെയാണ് സംഭവിച്ചതിനെ കുറിച്ച് മാഡത്തിനൊരു റഫ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടല്ലേ? അറിയാം.
3: ഉണ്ട്. എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. എന്റെ മോൻ അതിനടുത്ത് ഫോണിൽ വിളിച്ചിരുന്നു. അപ്പം ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല.
0: എന്തെങ്കിലും അമിതമായ ഒരു ഉത്കണ്ഠ ഉണ്ടായിരുന്ന സാഹചര്യം ആയിരുന്നു അത്? അല്ല. അപ്പം

0: അങ്ങനെയാണെങ്കിൽ പ്രായം കൂടി പരിഗണിക്കുമ്പം നമ്മളത് അല്പം ഗൗരവമായിട്ട് എടുക്കുന്നതാണ് നല്ലത്. അത് ഒരു പക്ഷേ ഈ ചെറിയ സ്ട്രോക്കിന് മുന്നോടിയായിട്ട് വരുന്നതോ, അപ്പോൾ അങ്ങനത്തെ തീരെ നിസ്സാരമല്ലാത്ത ഒരു ബ്രെയിനിൻ്റെ അസുഖം ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വേണ്ട ഒരു ന്യൂറോളജിസ്റ്റിനെ കാണേണ്ടത് ആവശ്യമായിട്ടുണ്ട്. ഒരു പക്ഷേ പരിശോധനകളും വേണ്ടി വന്നേക്കാം. പേടിക്കണ്ട, എങ്കിലും അതിന് നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. ആ ഓക്കെ മാഡം,
1: വിളിച്ചത്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ സാധാരണ രീതിയിൽ നല്ല ആക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന ആൾക്കാർ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇപ്പോൾ ഈ സാറ് പറഞ്ഞ പോലെ ഒക്കേഷണലി ഒക്കെയുള്ള മെമ്മറി ലോസ് വരുന്നതിനെ ഭയക്കേണ്ടതുണ്ടോ?
0: തീർച്ചയായിട്ടും ഇല്ല, അത് നമ്മുടെ സാഹചര്യമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും ചെറുപ്പക്കാർ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പം ചില കാര്യങ്ങൾ മറന്നു പോകുന്നത്. അപ്പോൾ അത് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുമ്പം കാര്യങ്ങൾ മെച്ചപ്പെടുന്നോ ഇല്ലയെന്നുള്ളത് സ്വയം പരിശോധിക്കുക. അങ്ങനെ മെച്ചപ്പെടുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോകേണ്ട കാര്യമില്ല.
1: ശ്രദ്ധയോടെ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മെമ്മറിയിൽ രജിസ്റ്റർ ആകുന്ന തരത്തിൽ ഒരു ശ്രദ്ധ, ഒരു ടൈം കൊടുത്തിട്ട്.
0: അതെ, അതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. നമ്മൾ ക്ലാസിഫൈ ചെയ്യണം, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതാണ്, അപ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ പതിപ്പിക്കുന്ന രീതിയിൽ തന്നെ അത് തിരക്കേറി ചെയ്യാൻ പാടില്ല, സമയമെടുത്ത് തന്നെ ചെയ്യണം. അപ്രധാനപ്പെട്ട കാര്യങ്ങൾ മറക്കുന്നേ മറന്നോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങ് വിട്ടേക്കണം. പിന്നെ ഒരു സീക്വൻഷ്യലായിട്ട് അല്ലെങ്കിൽ യുക്തിക്ക് ചേരുന്ന രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അങ്ങനെ ബോധപൂർവം പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിൽ പതിപ്പിക്കുകയും അപ്രധാനമായിട്ടുള്ളത് പതിക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ സാരമില്ല എന്നുള്ളൊരു നിലപാടെടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് കാര്യങ്ങൾ മെച്ചപ്പെടുന്നോ ഇല്ല എന്നുള്ളത് നോക്കുകയും ചെയ്യണം. അപ്പം നമ്മൾ അങ്ങനെ ശ്രമിച്ചിട്ടും പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ പേരിൽ നമുക്ക് നിരന്തരം പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഡോക്ടറെ കാണണം.
1: അടുത്ത ശ്രോതാവുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാം. പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പേര് പറഞ്ഞിട്ട് നമുക്ക് സംസാരിച്ചാലോ.
2: എന്റെ പേര് ബാലസുബ്രഹ്മണ്യം, കല്ലിയൂരാണ്.
1: ഓക്കെ, സംസാരിച്ചു.
2: 63 വയസ്സാണ്. നമസ്കാരം ഡോക്ടർ.
0: ആ നമസ്കാരം, പറയണേ സാറേ.
2: ഞാൻ ആദ്യം എന്റെ രണ്ട് അനുഭവം പറയാം. അത് പറഞ്ഞിട്ട് സാറിന്റെ മറുപടി കേട്ടിട്ട് പിന്നെ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് സംഭവം കൂടെ ഞാൻ പറയാം. അതിന് കൂടെ സാറ്
0: ചുരുക്കി പറഞ്ഞ നന്നായിരിക്കും.
2: ആ, ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളുമായിട്ട് ഒരു പരിചയപ്പെട്ടു.
0: അപ്പൊ
2: അദ്ദേഹം പറഞ്ഞത് ബാലരാമപുരത്ത് കാട്ടാക്കട പോകുന്ന വഴിക്കാണ് വീടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എവിടെയാണെന്ന് ചോദിച്ചാൽ അവിടെ വരുത്താവ് എന്ന് ക്ഷേത്രമുണ്ട്, ക്ഷേത്രം കഴിഞ്ഞു അല്ലെ അതുവരെ ഒന്നും പോകേണ്ട കുറച്ചാണെന്ന് പറഞ്ഞു. അപ്പൊ പരിചയപ്പെട്ടു. അത് ഇന്നലെ ഞാനത് ആലോചിച്ചപ്പോ ഞാൻ ആരോടാണ് സംസാരിച്ചത് എന്ന് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. ഒരു സംഭവം രണ്ടാമത്, ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ എന്റെ വസ്ത്രങ്ങളൊക്കെ കഴുകിയിട്ട് വീട്ടിന്റെ മുൻവശത്തെ മുറ്റത്ത് കൊണ്ട് ഉണക്കാനിട്ടു. ഉണക്കാനിട്ടപ്പോ അയയില് എല്ലാ വസ്ത്രവും ഇടാൻ പറ്റിയില്ല. ഞാൻ എന്ത് ചെയ്ത്, ബാക്കിയുള്ളത് തൊട്ടിയിൽ വെച്ചിട്ട് ടെറസിൽ കൊണ്ട് ഇടാന്ന് പറഞ്ഞിട്ട് വീട്ടിനകത്തു കൂടെ ചെന്ന് കുറച്ച് ഇടാനായിട്ട് പോകും. അന്നേരം ഞാൻ വിചാരിച്ചു ആ അടുക്കളയിൽ വർക്ക് ഏരിയയില് മറ്റേ തേയിലക്കൊത്തുണ്ടല്ലോ അത് മൂന്നാല് ദിവസത്തേക്കുള്ള സമയത്തിൽ പുഴുവായിരിക്കും, അതിനെ കൊണ്ട് ഉണക്കാനിടും. അപ്പൊ അത് എടുത്തിട്ട് പോവാന്ന് പറഞ്ഞ് ഞാൻ അടുക്കള വഴി പോയിട്ടോ ഈ തേയിലക്കൊത്തെടുക്കാൻ പറഞ്ഞു. മുകളിൽ ചെന്ന് അയയിൽ ഇട്ടപ്പോണ്ട് അവിടെ നേരത്തെ ഉണക്കാട്ട തേയിലക്കൊത്ത് കിടപ്പുണ്ട്. അയ്യോ ഇത് തേയിലക്കൊത്ത്, എനിക്ക് മുട്ടുവേദന ഉള്ളതുകൊണ്ട് എപ്പോഴും ഞാൻ ടെറസിലൊന്നും കയറാറില്ല. അത് ഇങ്ങനത്തെ ഒരു ഒരു മറവി രോഗമല്ല, ഇങ്ങനത്തെ മറവിയാണ്.
0: അത്
2: അത് അത് കാരണം എന്താണ് സാർ? അത്
0: അല്ല, ഇത് രണ്ടും നമ്മൾ വലിയൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം വളരെ ഗൗരവമായിട്ട് ചെയ്ത ഒരവസ്ഥ അല്ലല്ലോ. നമ്മൾ പല കാര്യങ്ങളും ആലോചിച്ച് പല തിരക്കിനിടയിലും കൂടി സംഭവിച്ച രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ അതിനകത്ത് അത് മറന്നത് നമുക്കൊരു രോഗമായിട്ട് കണക്കാക്കാൻ പറ്റില്ല, ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രം വിചാരിച്ചു.
2: എനിക്കറിയാം ആ സംഭവിക്കുന്നത് ഈ എന്തുകൊണ്ടാണെന്നാണ്, ഈ കോവിഡ് വന്നതുകൊണ്ടാണ്. കോവിഡ് ഒക്കെ എനിക്ക് വന്നിട്ടുണ്ട്, വേറെ ചോദിക്കുന്നുണ്ട്.
0: അങ്ങനെ അങ്ങനെ കോവിഡ് കൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് നമുക്ക് പറയാൻ പ്രയാസമായിരിക്കും. ഇതൊരു രോഗാവസ്ഥ എന്ന് തന്നെയും പറയാൻ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. ഒറ്റപ്പെട്ട രണ്ട് സംഭവങ്ങളായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതിനെ കുറിച്ച് ഇപ്പൊ വിഷമിക്കേണ്ട കാര്യമില്ല.
2: വേറെ രണ്ടാം ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള ഒരു കാര്യം ഞാൻ പറയാൻ പോയാണ്.
0: ചുരുക്കി പറയാമെങ്കിൽ,
2: അതായത് ഞാൻ എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, അവര് റിട്ടയർ ചെയ്യും. അവര് അവരുടെ ജോലിക്ക് ആശീർവാദമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്റെ മോനെ കൊണ്ട് അവരെ കൊണ്ട് ആശീർവാദം വാങ്ങിക്കണം താല്പര്യം ഉണ്ടായിരുന്നു. അവരെ ഞാൻ വസ്ത്രങ്ങളിൽ ഒന്ന് അന്വേഷിക്കുമ്പോ അവരെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ രണ്ടു മാസം വരുമ്പോ അവരെ മോക്ക് SSLC ഡിഗ്രിക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോഴാണ് അവരെ മോളെ ഞാൻ കണ്ടത്. എന്റെ ജോലിക്ക് ആശീർവാദം വാങ്ങിക്കാൻ പോയപ്പോ പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോ കണ്ടില്ല. അവസാനം ഈ ഇടയ്ക്ക് ഒരു രണ്ടു മാസം മുമ്പ് കിഴക്കേക്ക് വിട്ട് വെച്ച് ഈ ടീച്ചറിന്റെ മകളെ കണ്ടു. അപ്പൊ ഞാൻ അങ്ങോട്ട് വരെ ചോദിച്ചു, കൃഷ്ണമ ടീച്ചറിന്റെ മകളല്ലേ പേരൊക്കെ ചോദിച്ചപ്പോ എനിക്ക് മുഖം എത്ര കൊല്ലത്തിന് മുമ്പുള്ളതാണെങ്കിലും ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പോയി ചോദിച്ച് പരിചയപ്പെടും.
0: ആൾ
2: അതല്ലായിരിക്കും. അത് 77 SSC കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ SSC കംപ്ലീറ്റ് ചെയ്ത ഒരു രണ്ട് ക്ലാസ് ക്ലാസ്മേറ്റിന് അടുത്ത കാലത്ത് ഒരു 6 മാസം മുമ്പ്

0: കണ്ടു. പക്ഷെ എനിക്ക് അങ്ങനെ പഴയ ചിലത് കഴിഞ്ഞ് ഓർത്തെടുക്കാൻ പറ്റും, ഈ മുഖം വെച്ച് ഇന്ന ആയിരിക്കും എന്ന്, അങ്ങനത്തെ എനിക്ക് ഒരു കഴിവുണ്ട്.
1: ഉണ്ട്, അത് വളരെ നന്നാണ്. അപ്പോ തൽക്കാലം പേടിക്കാനുള്ള രോഗാവസ്ഥയൊന്നും ഇല്ലാന്ന് വിചാരിക്കാം. വിളിച്ചാൽ വളരെ സന്തോഷം.
2: ഈ മറവി രോഗമുള്ള രോഗിയെ വീട്ടിൽ പരിചരിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊന്നും പറയാമോ? ചിലപ്പോൾ രാത്രിയാകുമ്പോൾ വാശി വിഷാദം, ഇന്ന ആളിനെ വിളിക്കണം, അല്ലെങ്കിൽ ഇന്ന ആളിനെ കാണണം, ഇന്ന സ്ഥലത്ത് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം വാശി നിർബന്ധവും കാണിച്ചിട്ട് വീട്ടിലുള്ളവരെ ആകെ ആശങ്കാകുലരാക്കുന്ന പ്രവണതയൊക്കെ കാണാറുണ്ടല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്?
1: അപ്പോൾ ഈ മറവി രോഗികളുടെ പെരുമാറ്റത്തിൻ്റെ വ്യത്യാസങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ ഘട്ടത്തിലും ഓരോ രീതിയിലാണ്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഇതിനകത്ത് തീരുമാനങ്ങൾ എടുക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും. പക്ഷേ പൊതുവായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇവരോട് നമ്മൾ വളരെ ക്ഷമയോടുകൂടി മാത്രമേ പെരുമാറാവൂ. വളരെ ഗൗരവത്തോടു കൂടി പെരുമാറുമ്പോൾ അത് തന്നെ അതുപോലും അവർക്കുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തും. പിന്നെ അവരോട് നമ്മൾ അല്പമെങ്കിലും ദേഷ്യപ്പെടുകയാണെങ്കിൽ അവർക്കുള്ള ഒരു ബാലൻസ് പോലും അങ്ങ് പോവും. അപ്പോൾ എപ്പോഴും സ്നേഹമായിട്ട് സംസാരിക്കുക. പിന്നെ വലിയ ഗൗരവത്തിലുള്ള വലിയ വാചകങ്ങൾ, നീളത്തിലുള്ള വാചകങ്ങൾ, അപ്പോൾ അത്തരത്തിലൊക്കെ പറയുമ്പോൾ അവർക്ക് വേണ്ട രീതിയിൽ അത് മനസ്സിലാക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് അവർ ചിലപ്പോൾ പറയണമെന്നില്ല, പ്രകടിപ്പിക്കണമെന്നില്ല. അപ്പം എപ്പോഴും സ്നേഹമായിട്ട് സംസാരിക്കുക, ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, ചെറിയ ചെറിയ വാക്കുകളിലൂടെ സംസാരിക്കുക. പിന്നെ അതേസമയം ഇവർ കാണിക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം തന്നെയും അവരുടെ രോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്, അല്ലാതെ അവരുടെ കുറ്റമല്ല എന്ന് നമ്മുടെ മനസ്സിലാകത്ത് ഒരു ചിന്ത ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത്. പിന്നെ ഇവർക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങൾക്കും ഒരു കാരണമുണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് മൂത്രമൊഴിക്കുമ്പോൾ വേദന വന്നിട്ടായിരിക്കും അവർ ദേഷ്യം കാണിക്കുന്നത്, പക്ഷേ അത് അവർ പറയണമെന്നില്ല. അപ്പം നമ്മളത് ചോദിച്ച് മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ എന്തെങ്കിലും ഇപ്പം ചിലർ പരിചരിക്കുമ്പോൾ ഇവർക്ക് അവരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവർ ദേഷ്യം കാണിക്കും. അപ്പോൾ ഇവർ പലപ്പോഴും ദേഷ്യം കാണിക്കുമ്പം അടുത്ത് അതിന് കാരണമായ ഒരു സംഭവം ഉണ്ടാവും. അത് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ച് അത് പരിഹരിക്കാൻ പറ്റുമെന്ന് നോക്കണം. പിന്നെ ഇവർക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങളും അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചാണ് നമ്മൾ കൈകാര്യം ചെയ്തു പോകുന്നത്.
2: അതുപോലെ തന്നെ ഈ രോഗിയെ പരിചരിക്കുന്നവർ അനുഭവിക്കുന്ന, ഇപ്പോൾ ദീർഘനാളായി 10 വർഷമായി അല്ലെങ്കിൽ 5 വർഷമൊക്കെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഈ രോഗിയെ പരിചരിച്ച് ഇതുപോലെ സ്നേഹത്തോടെയൊക്കെ പെരുമാറി വരുമ്പം ആ ബൈസ്റ്റാൻഡറിൻ്റെ ഒരു മാനസികവും ശാരീരികവുമായിട്ടുള്ള തളർച്ച, അല്ലെങ്കിൽ ഒരു കെയർ ഗീവർ ബേൺ ഔട്ട് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള അവസ്ഥ ഉണ്ടാകാറുണ്ടല്ലോ, അപ്പോൾ അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ എന്തൊക്കെയാണ്?
1: അതെ അതെ, ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവരെ പരിചരിക്കുന്ന 50% പേര് വിഷാദ രോഗത്തിലേക്ക് പോകുന്നൊക്കെയുള്ള പഠനങ്ങളൊക്കെ ഉണ്ട്. കാരണം 24 മണിക്കൂറും ഇത് ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പെരുമാറുന്ന ഒരാൾ കൂടി ഇരിക്കുന്നത് അത്ര എളുപ്പമല്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം അവരെ ഇതേക്കുറിച്ച് നല്ല രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതെല്ലാം രോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് എന്നുള്ളതും ആ രോഗത്തിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ കുറേയൊക്കെ അവർക്കൊരു ആശ്വാസം ഉണ്ടാകും. പിന്നെ ഇത് ഓരോ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാനുള്ള പ്രത്യേക സ്കിൽസ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. മൂന്നാമത് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് കൊടുക്കുക. അവർക്ക് ഒന്ന് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ പകുതി ദിവസം അവർക്ക് മറ്റ് അവരുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിൽ വ്യാപരിക്കാനുള്ള അവസരം കൊടുക്കുക. പിന്നെ പലപ്പോഴും ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തീരാത്ത ഒരവസ്ഥയാണ്. എല്ലാ ദിവസവും ഇത് തന്നെ നമ്മൾ പറയുമല്ലോ, ടണലിൻ്റെ അറ്റത്ത് ഒരു വെളിച്ചവും കാണുന്നില്ല, പ്രതീക്ഷിക്കാനൊന്നും കാണുന്നില്ല, അങ്ങനെ ഒരു ചിന്തയിലോട്ട് അവർ പോവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് അതിനുള്ള കൗൺസിലിംഗ്, ഇത് വെറും ഒരു താൽക്കാലികമായിട്ടുള്ള അവസ്ഥയാണ്, ഇതൊരു രോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്, ഇത് നാളെ ആകുമ്പോൾ ഇത് മാറും, നല്ല കാലം വരും എന്നുള്ള രീതിയിലുള്ള ഒരു കൗൺസിലിങ്ങും സപ്പോർട്ടും ഇങ്ങനെയൊക്കെയാണ് നമ്മളിവരെ. അപ്പോൾ അത് നമ്മളെപ്പോഴും നമ്മൾ പരിഗണിക്കണം. ഈ നോക്കുന്ന ആൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മനസ്സിനകത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം.
2: അപ്പം ആ ഒരു വ്യക്തിയുടെ മാത്രം ഉത്തരവാദിത്തം അല്ലെന്നും കുടുംബത്തിൻ്റെ കൂട്ടായ ഒരു സപ്പോർട്ട് വേണം എന്നുള്ളത്
1: തീർച്ചയായിട്ടും കുടുംബത്തിൻ്റെ മാത്രമല്ല. ശരിക്കും മറവി രോഗി പരിചരണം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ്. ഒരു കുടുംബത്തിന് പോലും അത് കൈകാര്യം ചെയ്ത് പോകാൻ പറ്റില്ല. ഒരു വ്യക്തിയായിരിക്കും അതിനകത്ത് ആക്റ്റീവായിട്ട് എല്ലാം ചെയ്ത് പോകുന്നെങ്കിലും ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുടുംബത്തിലെ അംഗങ്ങളും പിന്നെ സമൂഹവും തന്നെ വിചാരിച്ചാൽ മാത്രമേ കാര്യങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ.
2: നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ ഹലോ
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഈ സമയം തീരാറായിട്ടുണ്ട് പരിപാടിയുടെ, അതുകൊണ്ട് പെട്ടെന്ന് ചോദിക്കണേ, പേര് പറഞ്ഞോളൂ.
3: എൻ്റെ പേര് സീന എന്നാണ്, എനിക്ക് 62 വയസ്സുണ്ട്. ഞാൻ KCB നിന്ന് റിട്ടയർ ചെയ്തതാണ്. എൻ്റെ പേരുകൾ ഞാൻ ആളുകളുടെയൊക്കെ മറന്നു പോകുന്നുണ്ട്.
1: ചിലപ്പോ
3: ഫ്രിഡ്ജ് തുറന്ന് എന്തെങ്കിലും എടുക്കാൻ പോയാല് ഞാൻ എന്താ എടുക്കാൻ പോയെന്ന് ചിലപ്പം ഫ്രിഡ്ജ് തുറന്ന് വെച്ചിട്ടങ്ങ് മറക്കും.
1: അതെ അതെ,
3: അടുപ്പിൽ എന്തെങ്കിലും സാധനം വെച്ചാല് പിന്നെ മണം വരുമ്പോഴായിരിക്കും ഓർക്കുന്നത്.
1: അതെ,
3: എവിടെങ്കിലും വെച്ച സാധനങ്ങൾ മറന്നു പോകും. പിന്നെ ഓർക്കാൻ കഴിയാത്തതുകൊണ്ട് എനിക്ക് നല്ല ദേഷ്യം വരുന്നു. മറവി രോഗത്തിന്റെ ആരംഭമാണോ
1: മാഡം? ഈ വ്യത്യാസങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ട് എത്ര കാലമായി?
3: ഏതാണ്ട് 1 വർഷമൊക്കെ ആയി.
1: ശരി ശരി, അപ്പൊ ഇതിനു മുമ്പുള്ള ചോദ്യങ്ങളൊക്കെ മാഡം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യം ഇതിനു മുമ്പ് വന്നിരുന്നു. അപ്പൊ ഈ

0: ആ ഞാൻ ശ്രദ്ധിച്ചു.
1: ആ കുറച്ച് പേരുകൾ മറക്കുക അല്ലെങ്കിൽ അടുപ്പിൽ വെച്ച് മറക്കുക, അതൊന്നും വലിയൊരു രോഗത്തിൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്ത 3 മാസത്തിൽ കുറച്ചുകൂടി ശ്രദ്ധയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ മാഡം ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചിട്ടും കാര്യങ്ങൾ മെച്ചപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് ഡോക്ടറിനെ കാണിക്കേണ്ടതായിട്ട് വരും. ഇപ്പോഴത്തെ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ മാത്രം വെച്ചിട്ട് രോഗമുണ്ട് എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. ഒരു പക്ഷേ ആരംഭമായിരിക്കാം, ഒരു പക്ഷേ നമ്മൾ അശ്രദ്ധമായിട്ട് ചെയ്യുന്നതുകൊണ്ടുമായിരിക്കാം. അപ്പോൾ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത 2-3 മാസത്തിൽ കാര്യങ്ങൾ മെച്ചപ്പെടുന്നോ ഇല്ലെന്ന് നോക്കുക. ഇല്ലെങ്കിൽ രോഗമൊന്ന് ആലോചിച്ച് തുടങ്ങണം.
2: വിളിച്ചതിന് നന്ദി. സാറേ, ഈ പ്രായമാകുന്ന സമയത്ത് നമുക്ക് തലച്ചോറിനെ സജീവമായി നിർത്താനും മറവി രോഗങ്ങൾ തടയാനും സഹായിക്കുന്ന രീതികൾ എന്തൊക്കെയുണ്ട്? ചില ആൾക്കാർ പസിലുകൾ ചെയ്യും, പുതിയ ഭാഷകൾ പഠിക്കും, വായന തുടങ്ങിയ കാര്യങ്ങൾ ഓർമ്മശക്തി നിലനിർത്താനും.
1: തീർച്ചയായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉള്ള എല്ലാ പ്രവർത്തനങ്ങളും മറവി രോഗത്തിന് തടയും. നല്ല രീതിയിൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അത് രോഗത്തിന് തടയുന്നതായിട്ട് കാണും. അപ്പം ശരിക്കും ഇതെല്ലാം നമ്മൾ മധ്യവയസ്സിലും അതിനു മുമ്പുമാണ് പ്രാക്ടീസ് ചെയ്യേണ്ടെങ്കിലും അപ്പം വയസ്സായി കഴിയുമ്പോഴും ഇങ്ങനെ മനസ്സിന് എന്താ ഒരു ഉത്തേജനം നൽകുന്ന അല്ലെങ്കിൽ വ്യായാമം നൽകുന്ന പ്രവർത്തനങ്ങൾ, അതിനകത്ത് ഈ പറഞ്ഞ രീതിയിലുള്ള ചെസ്സ് കളി, ഈ ക്രോസ് വേർഡ് പസിൽസ്, സുഡോക്ക്, ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെടും. എങ്കിലും പ്രായോഗികമായിട്ട് കണ്ടുവരുന്നത് നമ്മൾ പെട്ടെന്ന് ഒരാളോട് ചെസ്സ് കളി പഠിച്ച് പഠിക്കാൻ പറഞ്ഞാൽ അവർ ചെയ്യണമെന്നില്ല. അപ്പോൾ അവർ എന്ത് ജോലിയാണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തുടർന്ന് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം വളരെ പ്രായോഗികമായിരിക്കും. ഉദാഹരണത്തിന് ഒരു സ്കൂൾ ടീച്ചർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ട്യൂഷൻ കുറച്ച് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുക, അപ്പോൾ അതാകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തനമായിരിക്കും, അത് നടക്കുകയും പ്രായോഗികമായിട്ട് നടക്കുകയും ചെയ്യും. അപ്പം മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള ഈ എക്സസൈസുകൾ തീർച്ചയായിട്ടും മറവി രോഗത്തിനെ തടയാൻ ഒരു പരിധിവരെ സഹായിക്കും.
2: അതുപോലെ തന്നെ മദ്യം, പുകവലി തുടങ്ങിയവയുടെ ഉപയോഗം
1: തീർച്ചയായിട്ടും മറവി രോഗം ഉണ്ടാക്കും. അപ്പോൾ അതെല്ലാം ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്.
2: സാറ് ഒരുപാട് നാളുകളായിട്ട് ഈ ഫീൽഡിൽ സജീവമായി നിൽക്കുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ സമൂഹത്തിൽ മറവി രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിൽ വന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് കാണുന്നത്?
1: വലിയ രീതിയിലുള്ള മാറ്റമാണ്. കഴിഞ്ഞ 20-25 വർഷത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ഒരുപക്ഷെ തോന്നുന്നത് പണ്ട് ഈ പ്രൈമറി ഡോക്ടേഴ്സിനും ഡോക്ടേഴ്സിനും പോലും അറിയില്ലായിരുന്നു. അപ്പം ആ ലെവലിലോട്ട് ഇത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഓർമ്മക്കുറവ്, മറവി രോഗം അങ്ങനെ ഒരു സംഗതി ഉണ്ട്. അപ്പോൾ പ്രായമായിട്ടുള്ളവർക്ക് ഓർമ്മക്കുറവുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു അവബോധം ഇപ്പം എല്ലാ രീതിയിലും ഉണ്ട്. അപ്പോൾ അത് വലിയ 25 വർഷത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണയില്ല. പിന്നെ ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ധാരണ വ്യക്തമായിട്ടില്ല. അപ്പം ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു എന്താ നമ്മൾ ഈ സ്റ്റിഗ്മറ്റൈസേഷൻ എന്നൊക്കെ പറയും. അപ്പോൾ അത് അവരുടെ ഒരു കുറ്റമായിട്ട് കാണുക. പിന്നെ മറവി രോഗി പരിചരിക്കുന്നതിൽ വേണ്ട രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അതിനോട് മെച്ചൂരിറ്റി ഇപ്പോഴും വ്യക്തികൾക്കോ സമൂഹത്തിനോ വന്നിട്ടില്ല. പിന്നെ മറവി രോഗി പരിചരണ കേന്ദ്രം എന്നുള്ളത് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളും കാര്യങ്ങളും ഉണ്ട്. അപ്പം അവബോധം ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടൊക്കെ നോക്കുമ്പം മാത്രമല്ല, മറവി രോഗികൾക്ക് നല്ലൊരു പരിചരണം നൽകണമെന്നുണ്ടെങ്കിൽ ഇനിയും നല്ല രീതിയിലുള്ള അവബോധം വരേണ്ടിയിരിക്കുന്നു.
2: അപ്പോൾ നമ്മുടെ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓർമ്മക്കുറവ് എന്നത് പ്രായമാകുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണെന്ന് കരുതി തള്ളിക്കളയാതെ കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ആവശ്യമായ കരുതലും ചികിത്സയും നൽകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. ഡിമെൻഷ്യയോ അൽസൈമേഴ്സോ ബാധിച്ച രോഗികൾക്ക് മരുന്നുകളേക്കാൾ പ്രധാനം നമ്മൾ നൽകുന്ന സ്നേഹവും ക്ഷമയും നിറഞ്ഞ പരിചരണമാണ്. തലച്ചോറിനെ സജീവമായി നിർത്താനും ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരാനും ഇന്നു മുതൽ തന്നെ നമുക്ക് ശ്രദ്ധിക്കാം. വിലപ്പെട്ട വിവരങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ റോബർട്ട് മാത്യുവിന് ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം ഈ പരിപാടിയിലേക്ക് വിളിച്ച മറ്റ് ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
1: നന്ദി, നമസ്കാരം.

0: നാളെ ശാസ്ത്രലോകത്തിൽ എപ്പിജെനറ്റിക്സ്, ജീനുകൾക്കപ്പുറമുള്ള ശാസ്ത്രം. ഡോക്ടർ മായാ മാധവൻ സംസാരിക്കുന്നു.
1: ആധുനിക വൈദ്യശാസ്ത്ര ലോകം ഇന്ന് നമ്മളോട് പറയുന്നത് മറ്റൊന്നാണ്. നമ്മൾ ജനിക്കുമ്പോൾ ലഭിക്കുന്ന ജീനുകളുടെ ഘടന മാറ്റാൻ കഴിയില്ല എന്നത് ശരി തന്നെ. പക്ഷേ അവ എപ്പോൾ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നിശ്ചയിക്കാൻ നമ്മുടെ ദൈനംദിന ജീവിതശൈലിക്ക് കഴിയും.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 മണി വരെ ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സബ് ജഡ്ജും തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ ലക്ഷ്മി കെ തമ്പി മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 മണി വരെ.

0: ലംഹെ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45. ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30.
1: പ്രായോജകർ
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജുവല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: PSC നിയമന തട്ടിപ്പ് കേസിൽ ചെയർമാനും അംഗങ്ങൾക്കും പ്രത്യേകത ഒന്നുമില്ലെന്നും അവർ അന്വേഷണവുമായി സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. ഇവർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ മൊഴി നൽകാൻ പോയില്ലെങ്കിൽ പോലീസ് അതിന് മാർഗം സ്വീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മാസപ്പടിക്കേസിൽ പിണറായി വിജയനും മുഹമ്മദ് റിയാസും പറഞ്ഞത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണെന്നും മുഖ്യമന്ത്രി. ED DGP നൽകിയ കത്ത് ഗവൺമെന്റ് പരിശോധിച്ചു വരികയാണെന്നും ഇക്കാര്യത്തിൽ CPIM പോളിറ്റ് ബ്യൂറോയല്ല തീരുമാനമെടുക്കേണ്ടതെന്നും VD സതീശൻ പറഞ്ഞു. കളമശ്ശേരിയിൽ വാർത്താ ചാനലിലെ റെയ്ഡ് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമാണെന്നും മുഖ്യമന്ത്രി. വാർത്താ പ്രക്ഷേപണം പോലീസ് തടസ്സപ്പെടുത്തിയെന്ന വാർത്ത ശരിയല്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സപ്ലൈകോ ഒന്നാം വിള നെല്ല് സംഭരണ രജിസ്ട്രേഷൻ ഈ മാസം 30 സമാപിക്കും. പാലക്കാട് ജില്ലയിൽ ഇതുവരെ 25,000 കർഷകരാണ് നെല്ല് സംഭരണത്തിന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് തിരുവമ്പാടി ആനക്കാംപൊയിൽ കാലമ്പാറ തൂക്കുപാലത്തിന് താഴെ ഇരുവഞ്ഞിപ്പുഴയിൽ കാണാതായ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം കിഴിശ്ശേരി സ്വദേശിനി ജസ്നയാണ് മരിച്ചത്. മഹാശിലായുഗ സ്മാരകങ്ങളായ കണ്ണൂർ കരിവെള്ളൂർ മാലാപ്പ് ചെമ്പൊട്ടിക്കുന്നിലെ കൂടക്കല്ലുകളുടെ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾ ആർക്കിയോളജി വകുപ്പ് ആരംഭിച്ചു. 2,800 വർഷം പഴക്കമുണ്ട് ഈ കൂടക്കല്ലുകൾക്ക്. കവരത്തിയിൽ യുവാക്കൾക്കും ചെറുകിട കർഷകർക്കുമായി പോഷകത്തോട്ടം, മണ്ണിര കമ്പോസ്റ്റിംഗ് എന്നിവയിൽ 3 പരിശീലന പരിപാടിക്ക് തുടക്കമായി. കൃഷിവിജ്ഞാൻ കേന്ദ്രം ലക്ഷദ്വീപ് പ്രിൻസിപ്പൽ സയന്റിസ്റ്റും മേധാവിയുമായ ഡോക്ടർ PN ആനന്ദ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിന് നാളെ ജപ്പാനിലെ ടോക്കിയോവിൽ തുടക്കമാകും. ഇന്ത്യയുടെ വനിതാ ടീം ആദ്യ കളിയിൽ ജപ്പാനുമായി ഏറ്റുമുട്ടും.

0: കൂട്ടുകാരി.
1: മരണത്തിലേക്കല്ല, ജീവിതത്തിലേക്ക്. ആത്മഹത്യക്കെതിരെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന എൻ ജി ഒയുടെ സ്ഥാപക ഷെറിൻ നൂറുദ്ദീനുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം കേൾക്കാം ഇന്ന്.
2: നോർമലി നമ്മള് ഒരാളെ കാണുമ്പോൾ ആദ്യം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, സുഖാണോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പലപ്പോഴും കാണുമ്പോൾ ഇവർക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് തന്നെ തോന്നും. പക്ഷെ അവർ പറയുന്ന ഉത്തരം, ആ സുഖമാണ്, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഉള്ളവരെ കണ്ടിട്ടുണ്ടോ? അതിനെ കുറിച്ചുള്ള ആ ഒരു എക്സ്പീരിയൻസ്.
3: നമ്മള് സുഖമാണോ എന്നൊരാളെ കാണുമ്പോൾ ചോദിക്കുന്നത് ഇംഗ്ലീഷിലൊരു ഹലോ പറയുന്നതിന്റെ ഇക്വലന്റ് ആണ്, ഒരു ഗ്രീറ്റിംഗ് എന്ന രീതിയിലാണ്. പിന്നെ അല്ലാണ്ട് ഒരാളുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി സുഖമാണോ എന്ന് എത്ര പേര് ചോദിക്കും എന്ന് എനിക്കറിയത്തില്ല. അല്ലെ, നമ്മളൊരാളെ പുതുതായിട്ട് കാണുമ്പോൾ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യണം, അതിന് ഹലോയ്ക്ക് പകരം സുഖമാണോ എന്ന് ചോദിക്കും. ഇത് നമ്മൾ ശീലിച്ച് അറിയാതെ വന്നു പോകുന്നതാണ്. പക്ഷെ നമ്മൾ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു 3 സെക്കൻഡ് എടുത്ത് ആലോചിച്ചിട്ട് പറയും. ചിലപ്പോൾ നമുക്ക് ഐ കോണ്ടാക്ട് ഇല്ലാണ്ട്, ആ സുഖമാണ്, കുഴപ്പമില്ല, ഓ എന്ത് പറയാൻ, ഇങ്ങനത്തെ കുറേ റെസ്പോൺസ് കിട്ടും. അപ്പോൾ അവരുടെ വെർബൽ റെസ്പോൺസ് മാത്രമല്ലാണ്ട് അവരുടെ നോൺ വെർബൽ, അതായത് അവരുടെ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അവരുടെ ബോഡി എങ്ങനെയാണ്, അവരുടെ മൊത്തത്തിൽ അവരുടെ മുഖം, അപ്പോൾ കുറേ ആൾക്കാരെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ശരീരത്തിൻ്റെ ആ ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് അറിയാൻ പറ്റും അവർ സുഖമാണോ ഇല്ലേ എന്നുള്ളത്. ദെൻ കംസ് നമുക്കിനി ഇവരുടെ പ്രശ്നം എന്താണ് എന്ന് അറിയാൻ ജെനുവിൻലി ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നനുസരിച്ചിട്ട് പിന്നെ നമ്മുടെ കോൺവെർസേഷൻ ഫോക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം എൻ്റെ അടുത്താണ് ഞാൻ ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോൾ ഒരാളിങ്ങനെ സുഖമാണോ എന്ന് ചോദിക്കുന്നതെന്ന് വെച്ചോ. അപ്പം അങ്ങനെ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതൊരു ഹെലോ എന്ന രീതിയിലാണ് ചോദിക്കണമെങ്കിൽ ഞാൻ ആ എന്ന് പറഞ്ഞങ്ങ്
2: ഒഴിഞ്ഞു.
3: പക്ഷെ ജെനുവിൻലി സുഖമാണോ എന്ന് ചോദിക്കുകയും എനിക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടാവുകയും എന്നെ മനസ്സിലാക്കുന്ന ഒരാളാണ് ചോദിക്കുകയെങ്കിൽ പ്രോബ്ലി ഞാൻ ചെയ്യുമ്പോൾ അത്ര സുഖമൊന്നുമല്ല എന്ന് പറയുമായിരിക്കാം. അത് അപ്പുറ സൈഡിലിരിക്കുന്ന ആളെ കൂടെ കണ്ടിട്ടായിരിക്കാം. അപ്പൊ അതൊരു സുഖമാണോ എന്ന് നമ്മൾ വളരെ കാഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ഫ്രേസിന് ഭയങ്കര ഡീപ്പർ മീനിങ്സ് ഉണ്ട്, ബേസ്ഡ് ഓൺ പീപ്പിൾ, ബേസ്ഡ് ഓൺ സിറ്റുവേഷൻസ്, ഓൾസോ എത്രത്തോളം റിസെപ്റ്റീവ് ആണ് ആ ചോദ്യം ചോദിക്കുന്ന ആൾ ഉത്തരം കേൾക്കാൻ എന്നതിനെ വെച്ചിട്ട്.
2: പറഞ്ഞ ഇതേ ചോദ്യത്തില് മാമിനോട് ഇപ്പൊ ഡെയിലി കുറേ സെഷൻസ് അല്ലെങ്കിൽ ആളുകളെ കേൾക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുന്ന ഇൻസിഡൻസ്,
3: ഞാൻ 3-4 മാസം മുന്നേ കൊച്ചിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോറം മോളിൽ മേലിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. അപ്പം ഞാനും ഹസ്ബൻഡും കൂടെ കഴിക്കാൻ ഇരിക്കുകയാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ മൊബൈലിൽ വർക്ക് അങ്ങോട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ ബോറടിച്ചിട്ട് അപ്പുറത്തെ ഇപ്പുറത്തെ ടേബിൾസൊക്കെ നോക്കുകയാണ്, എല്ലാവരും ഫോണിലാണോ എങ്ങനെയാണ്. അപ്പോൾ എൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ ഇരുന്ന ടേബിളിൽ 3 ഒരു യങ്സ്റ്റേഴ്സ്, ടീനേജിലുള്ള ഒരു 17, 18, 19 വയസ്സ് ആ ഏജിലുള്ള ഒരു 3 യങ് ബോയ്സും അങ്ങനെ ഒരു അനിയൻ, അതിൽ ആദ്യം അനിയൻ ഒരു 7 വയസ്സുള്ള ഒരു പയ്യനുണ്ട്. അങ്ങനെ ഇവർ 4 അപ്പുറത്തെ ടേബിളിൽ ഇരിക്കുക. കുറച്ചു നേരം ഞാൻ നോക്കിക്കൊണ്ടിരുന്നിട്ട് എനിക്ക് തോന്നി അവിടെ പോയി ഇരുന്നാലോ. അപ്പോൾ ഒരു ടേബിളുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ ഈ ടേബിളിൽ ഇരുന്നോട്ടേന്ന് ചോദിച്ചു. അപ്പോൾ അവർ 3 എൻ്റെ മുഖത്തോട്ട് നോക്കി, എന്നിട്ട് ആ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് ഇരുന്ന് എന്താ ചെയ്യുന്ന ചേച്ചിയും ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ യൂത്ത് സൂയിസൈഡ് പ്രിവെൻഷനിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പയ്യൻ പറഞ്ഞു, ആ കറക്റ്റ് ടേബിളാണ് വന്നിരുന്നത് എന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ പറഞ്ഞതിൻ്റെ ഇപ്പം അടുത്തിരുന്ന ഈ ഒരു 2 ബ്രദേഴ്സും ആ ഒരു മൂത്ത ബ്രദറിൻ്റെ കൂട്ടുകാരനാണ് ഇരുന്നത്. ആ നടുക്കുള്ള പയ്യൻ 1 ആഴ്ച മുന്നേ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. അപ്പോൾ കൈയെടുത്ത് ഇങ്ങനെ കാണിച്ചു, കയ്യിൽ ഫുൾ ഇങ്ങനെ മുറിവും സ്റ്റിച്ചൊക്കെ ഇട്ടേക്കുന്നത്. ഇവിടെ ആണ് ഈ പറയുന്ന ഈ സുഖമാണോ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ ഒരു റെലവൻസ് വരുന്നത്. അതായത് ഞാനൊരു മെൻ്റൽ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്ന് അവർക്കോ ആ ഒരു കോണ്ടെക്സ്റ്റിലേ അല്ല, അതൊരു മോളാണ്. എന്നിട്ട് ഞാൻ ഇപ്പുറത്തെ ടേബിളിൽ നിന്ന് ഇവിടെ വന്നിരുന്നിട്ട് എന്തുണ്ട് വിശേഷം എന്നിങ്ങനെ ഇളയ അനിയനോട് ചോദിച്ചപ്പോൾ പറയാണ്, ചേട്ടനിങ്ങനെ ബൈക്കിൽ നിന്ന് വീണുകൊണ്ട് ഇപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ല, കൈ മുറിഞ്ഞത് കൊണ്ട്.

0: എന്ന് പറഞ്ഞ കോൺവെർസേഷൻ്റെ അടുത്ത സെൻറ്റൻസിൽ ഞാൻ ഈ മെന്റൽ ഹെൽത്തിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞാണ് ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് എന്നുള്ളൊരു സംഭവം. പിന്നെ അവിടെ ഇരുന്നിട്ട് ഒരു മണിക്കൂർ അതിൻ്റെ പ്രശ്നങ്ങളും സാധനങ്ങളും എല്ലാം പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇപ്പുറത്തെ ടേബിളിലിരുന്ന് പ്രോബബ്ലി കഴിച്ച് അല്ലെങ്കിൽ ഞാൻ എണീറ്റ് പോകുന്നതിനേയും കാട്ടിലും ആ ഒരു ഇവിടെ വന്നിരുന്നോട്ടെ എന്നിട്ട് നിങ്ങൾ സുഖമാണോ എന്ന് ആ ചോദിച്ച കോണ്ടെക്സ്റ്റിലകത്ത് ആ ഒരു സെന്റൻസ് കൊണ്ടുള്ള വ്യത്യാസം ഭയങ്കര വലുതായിരുന്നു.
1: വളരെ യാദൃച്ഛികമായിട്ട് സംഭവിച്ചതാണെങ്കിലും ഇത്തരത്തിലല്ലേ നമ്മളൊന്ന് കണ്ണോടിക്കുമ്പോൾ ചിലപ്പം ഒരുപാട് പേരെ അങ്ങനെ കാണാൻ പറ്റും തോന്നുന്നു.
0: നമ്മളിപ്പോൾ അതിനാദ്യം മൊബൈലിൽ നിന്ന് തല ഉയർത്തിയിട്ട് ചുറ്റുമുള്ളവരെ നമ്മൾ നോക്കുക എന്നുള്ളതും നോക്കിയിട്ട് അടുത്ത ഒരു മനുഷ്യനോട് നമ്മൾ മുഖാമുഖം സംസാരിക്കാനുള്ള ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് അവിടെ പോയി ഇരിക്കുക, ആ ഒരു റിയൽ വേൾഡ് സോഷ്യലൈസേഷൻ ഇല്ലേ, അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്.
1: ഇന്ത്യയിൽ കണക്കുകൾ എടുത്താൽ ഇതൊരു കണക്ക് മാത്രമല്ല, ഓരോ സംഖ്യകൾക്കും പിന്നിൽ ഓരോരുത്തരുടെ ജീവിതവും അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ വേദനയും പറയാതെ പോയ ഒരുപാട് കഥകളും ഉണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാം.
0: നമുക്ക് ഒരിക്കലും സൂയിസൈഡ് ചെയ്ത് മരിച്ച വ്യക്തി മരിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് ഈ വ്യക്തി ആത്മഹത്യ ചെയ്യുന്നത് പറയാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാനാണ് ആത്മഹത്യ ചെയ്യുന്നത് എങ്കിൽ എന്നെ അറിയാവുന്ന ആളുകൾക്ക് അവരുടെ വേർഷനിൽ പല പല റീസൺ പറയാമായിരിക്കാം, എന്നല്ലാണ്ട് ജെനുവിൻലി ഞാൻ മരിക്കാനുണ്ടായ റീസൺ എനിക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഞാൻ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റീസൺ എന്നോട് കൂടി തന്നെ പോവും, ലെറ്ററിൽ തന്നെ എഴുതി വെച്ചാലും എത്രത്തോളം വരും. അപ്പൊ മരിച്ചു കഴിഞ്ഞിട്ടുള്ള എന്തുകൊണ്ടായിരിക്കും എന്നുള്ളതെല്ലാം ഓരോരുത്തരുടെ അസംഷൻസ് ആയിരിക്കണം, അതിൽ ആക്യുറസി വരണം എന്നില്ല. പക്ഷെ ഈ പറയുന്നത് പോലെ മരിക്കുന്നതിന് മുന്നേ ഭൂരിപക്ഷം ജനങ്ങളും ഹെൽപ്പിന് വേണ്ടി അവര് ശ്രമിച്ചിട്ടുണ്ടാവും, ഹെൽപ്പ് സീക്ക് ചെയ്യാനായിട്ട്. അതിപ്പോൾ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെ അന്വേഷിച്ച് പോയിട്ടുണ്ടാവാം, നമ്മളെ കേൾക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ അത് വാട്സാപ്പിൽ ഇൻസ്റ്റാഗ്രാമിൽ അവർ സ്റ്റേറ്റസ് വഴി ഏതെങ്കിലും ഇട്ടിട്ട് അതിൽ കൂടെ കണ്ടിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ഹെൽപ്പ് കിട്ടും എന്ന് വിചാരിക്കുന്നവരാവാം, പല രീതിയിൽ അവർ ശ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷേ നമ്മൾ ഈ മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്തിൽ അത്രയും എഡ്യൂക്കേറ്റഡ് അല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ ചെറിയ സട്ടിൽ ക്യൂസ് ഒന്നും മനസ്സിലാക്കാനായിട്ട് നോർമൽ ആൾക്കാർക്ക് കുറച്ച് പാടായിരിക്കാം. മനപ്പൂർവ്വം മിസ്സാവണമെന്നല്ല. ഇപ്പം നമ്മൾ മെന്റൽ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ ഒരു സ്റ്റേറ്റസ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ആളുടെ ഇമോഷൻ എന്താണ്, ക്രിട്ടിക്കാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഒരു സാധാരണ ഒരു ഓഫീസിൽ പോകുന്ന ഒരാളോ കോളേജിൽ പോകുന്ന ഒരാൾക്കോ ഇങ്ങനൊരു മെസ്സേജ് കണ്ട് ആ ഒരു മെസ്സേജ് എന്നതിനപ്പുറം ഇത് ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ നമ്മൾ വിളിച്ച് ഓക്കെ ആണോ ചോദിക്കേണ്ടതാണ് എന്നുള്ള നോളജ് ഇല്ലാത്തത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ ആ ഗ്യാപ്സൊക്കെ ഫില്ല് ചെയ്യാനാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാവുന്ന ഒരു വ്യക്തി ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആസ് എ ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു കൊളീഗ് അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് ആളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കറക്റ്റ് ഒരു തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് എങ്ങനെ എത്തിക്കാം, എങ്ങനെയാണ് ഹെൽപ്പ് കൊടുക്കേണ്ടത്, ഹെൽപ്പ് കൊടുക്കുന്ന ആൾക്കാരൊക്കെയാണ് എന്നൊക്കെയുള്ള അവയർനെസ് ജനങ്ങൾക്ക് കുറവായത് കൊണ്ടാവാം ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത. കാരണം മരിച്ചു കഴിയുമ്പോൾ എല്ലാവരും പറയും എന്നോട് ഒരു പക്ഷേ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്തതിന് എന്നെ അറിയിച്ചിരുന്നെങ്കിൽ എന്നുള്ളത്. പക്ഷെ അറിയിക്കുന്നുണ്ടാവും, ഇവര് മനസ്സിലാക്കുന്ന ഭാഷയിലായിരിക്കണം എന്നില്ല. മോസ്റ്റ്ലി ഒരുപാട് പേര് പ്രത്യേകിച്ച് മൂവീസിലും എല്ലാം ഈ പറയുന്ന മെന്റൽ ഹെൽത്തിനെ പോർട്രേ ചെയ്തേക്കുന്ന കുറച്ച് നെഗറ്റീവായിട്ടും നീ അങ്ങനെ ചെയ്തില്ലേ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് അല്ലെങ്കിൽ നീ എന്നെ വിട്ടുപോയി കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നുള്ള രീതിയിലൊക്കെയുള്ള അറ്റൻഷൻ സീക്കിംഗ് ആയിട്ട് മീഡിയ പോർട്രേയലും മാത്രമല്ല കുറച്ച് പേര് അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി ചെയ്യുന്നുണ്ട്.
1: പക്ഷെ അങ്ങനെ പറയുമ്പോൾ നോർമലി ആളുകൾ വിചാരിക്കുമല്ലോ ഓക്കെ ഇത് സ്ഥിരം പറയുന്ന ഡയലോഗാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയും സംഭവിക്കുന്ന
0: അങ്ങനത്തെ കേസസ് ഉണ്ട്. അതിനകത്ത് ഈ പറയുന്ന പോലെ പുലി വരുന്നേ എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി പുലി വരുമ്പോൾ ആ സിനാരിയോ പോലെയാണ്. ഇപ്പൊ 100 പേര് നമ്മളുടെ അടുത്ത് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിന്റെ സപ്പോർട്ട് ചോദിച്ചു വരുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് 5 അറ്റൻഷൻ സീക്കിംഗ് ആയിരിക്കാം, അതിൽ 2 ഫേക്ക് ആയിരിക്കാം, പക്ഷെ 95 റിയൽ ആണ്. ആ 5 പേര് അങ്ങനെയാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ 95 അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളിപ്പോ തിരിച്ചാണ് ചെയ്യുന്നത്, വരുന്ന 100 ജെനുവിൻലി പ്രശ്നമുള്ളവരാണ്, അവർക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയും കുറച്ച് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും എന്താണ്, ചിലപ്പോൾ അത് ഫേക്കാണ്, അറ്റൻഷന് വേണ്ടിയാണ് എന്നുള്ളത് ചിലപ്പോൾ ഓൺ ദ വേ മനസ്സിലാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് 95 ആൾക്കാരിനെ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇത് കുറേയൊക്കെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. ഈവൻ മരിച്ചു കളയും എന്ന് പറഞ്ഞ് അറ്റൻഷൻ സീക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു റിലേഷനെ റീഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. അതായത് എനിക്ക് സ്നേഹം വേണം അല്ലെങ്കിൽ എനിക്ക് അറ്റൻഷൻ വേണം എന്നുള്ളത് വെർബലി ഇങ്ങനെ എന്നെ ശ്രദ്ധിക്കൂ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാവണമല്ലോ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ അത്ര കടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്ന രീതിയിൽ ശ്രദ്ധ കിട്ടാത്ത രീതിയിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്തുകൊണ്ടാണ് അറ്റൻഷൻ കിട്ടുന്നില്ല എന്ന് ആദ്യം അന്വേഷിച്ച് മനസ്സിലാക്കി ആ റൂട്ട് കോസ് ഇറാഡിക്കേറ്റ് ചെയ്യുന്നതാണ് വെറുതെ നീ അറ്റൻഷൻ ചെയ്യാൻ വേണ്ടി അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതല്ലേ എന്ന് കുറ്റപ്പെടുത്തുന്നതിനെക്കാട്ടിലും ബെറ്റർ. ഒരാൾ മരിച്ചു കഴിഞ്ഞാലേ അറിയാൻ പറ്റത്തുള്ളൂ അത് അറ്റൻഷൻ സീക്കിംഗ് ആണോ

0: സന്തോഷത്തിന് വാല്യൂ വരണത് നമ്മൾ അതേപോലെ സങ്കടത്തിൽ കൂടെ പോയിട്ടുള്ളപ്പോഴായിരിക്കാം. പക്ഷേ ഒരുപാട് സങ്കടവും ഒരുപാട് നെഗറ്റിവിറ്റി കണ്ടന്റും കേരളത്തിൽ അവരടുത്തും സെല്ല് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ആകെ നമുക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലും ലൈക്സ് കിട്ടാനും എല്ലാം ചെയ്യാൻ പറ്റുന്നത് ആളുകൾക്ക് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് അത് സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നത് എങ്ങനെയാണ് ഹാപ്പി ആവാം എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഞാൻ സെർച്ച് ചെയ്തിട്ട് ആ ഇങ്ങനെ ചെയ്താൽ ഹാപ്പി ആവാം, അങ്ങനെ ചെയ്യാൻ ഹാപ്പി ആവാം എന്ന് പറഞ്ഞ് ഞാൻ കണ്ടന്റ് ഇറക്കും. ഒരു വട്ടം എങ്ങനെ ഹാപ്പി ആവാം എന്നുള്ള റീൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അൽഗോരിതം അനുസരിച്ച് പിന്നെ എപ്പോഴും അങ്ങനത്തെ റീലായിരിക്കും പുഷ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ അൽഗോരിതംസിന് വീണു കൊടുക്കാതെ അതിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതാണ്. രണ്ട് വിഷമം എല്ലായിടത്തും ഉള്ളതാണ്. പോസിറ്റീവ് ഇമോഷൻസ് ഉള്ളത് പോലെ തന്നെയാണ് നെഗറ്റീവ് ഇമോഷൻസ്. അപ്പൊ നമ്മൾ സന്തോഷം വരുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് സങ്കടം വരുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുക. ചിലപ്പോൾ നമുക്ക് അസൂയയായിരിക്കാം, കുശുമ്പായിരിക്കാം, വൈരാഗ്യമായിരിക്കാം. സന്തോഷം പോലെ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന വികാരങ്ങളാണ് ഇതെല്ലാം. അപ്പം ഇതെന്താണെന്ന് മനസ്സിലാക്കുകയും നമ്മുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് നമുക്ക് സിഗ്നലാണ് തരുന്നത്. ഇപ്പൊ എനിക്ക് ദേഷ്യം വരുന്നെങ്കിൽ എന്റെ എന്തോ പേടിയോ എന്തെന്തോ നീഡ് മീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാം. എൻവി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോ ഇമോഷൻസും നമ്മളെ ഒരു മെസ്സേജ് തരാൻ വരുന്നതാണ് എന്ന് വെച്ച് മനസ്സിലാക്കി അതിൽ റിയലൈസ് ചെയ്ത് അതിൽ വർക്ക് ചെയ്യുന്നതാണ്. അല്ലാണ്ട് ആ ചേച്ചിക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് എപ്പോഴും ഇരിക്കുന്നു, പക്ഷെ എനിക്ക് മാത്രം എന്താ വിഷമവും ദേഷ്യം വരുന്നത് എന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരിടത്ത് എത്തത്തില്ല. അത് അപ്പൊ നമ്മൾ റിയൽ വേൾഡിൽ നോക്കണം, നമ്മുടെ ക്ലാസ്സിൽ വരുന്നവരെ നോക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ വരുന്നവരെ നോക്കണം. ആരാ ഇങ്ങനെ ഫുൾ പോസിറ്റീവായിട്ട് ഇരിക്കുന്നത്? ബുദ്ധനെ പോലെ ഉള്ളവരാണെങ്കിൽ തന്നെ എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തില്ല എന്നാ പറയുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ താഴ്ത്തിറങ്ങും, എന്നിട്ട് നമ്മൾ വീണ്ടും വിഷമത്തിൽ കൂടെ പരിധിയിൽ കൂടെ വരും. പിന്നെ നമ്മൾ അത്രയും മെഡിറ്റേറ്റ് ചെയ്താലേ ആ ലെവലിൽ എത്തത്തുള്ളൂ. അത്രയും സ്പിരിച്വലി അല്ലെങ്കിൽ റിലീജിയസ്ലി എൻലൈറ്റ്മെന്റായ ആൾക്കാർ പോലും ആ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തപ്പോൾ സാധാരണക്കാരെ നമുക്ക് എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ് മാത്രം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്? ഇമ്പോസിബിൾ.
1: ഇപ്പോൾ ഒരുപാട് ആളുകളെ ഡെയിലി കാണുന്നുണ്ട്, അവരുടെ ഈ ഡിഫിക്കൽട്ട് ഫേസിലൂടെ കടന്നു പോകുന്ന ഇമോഷൻസ് എല്ലാം കേൾക്കുന്നുണ്ട്. ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ആളുകളുടെ പലതരം ഇമോഷൻസിൽ കേട്ട് ആളുകളെ ഒരുപാട് കണ്ട ശേഷം ഒരു വളരെ പോസിറ്റീവായിട്ട് തോന്നിയ ഒരു മാറ്റം.
0: ഞാനൊരു സ്കൂൾ ഡേയ്സിൽ ലോകത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും ജഡ്ജ്മെന്റലായ വ്യക്തി ഞാനാണ്. ലെഫ്റ്റ് റൈറ്റ് ജഡ്ജ് ചെയ്തളെ ഞാൻ. ആ ഞാൻ ഒരു നോൺ ജഡ്ജ്മെന്റൽ ആവുക എന്നുള്ളതായിരുന്നു എൻ്റെ വൺ ഓഫ് ദ ഗോൾസ്. അപ്പൊ അതൊരു 10-20-25 വർഷത്തെ ഒരു എഫേർട്ട് എടുത്തിട്ടാണ് എനിക്ക് നോൺ ജഡ്ജ്മെന്റൽ ആവാൻ കഴിഞ്ഞത്. എന്നാലും ചില സിറ്റുവേഷൻസിൽ, ഇപ്പം നമ്മളിപ്പം ഈ ഓറഞ്ച് റൂം നടത്തുന്നു, അപ്പം നമ്മൾ ലിസണിങ്ങിന് വേണ്ടിയാണ് പോകുന്നത്. അപ്പം നോൺ ജഡ്ജ്മെന്റൽ ആവുക എന്നുള്ളത് നമ്മൾ മൈൻഡ്ഫുള്ളി നമ്മൾ ഇതിനു വേണ്ടിയാണ് ഇരിക്കുന്നത് എന്ന് പറയും. പക്ഷെ ചിലപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിനോ വേറെ എവിടെയെങ്കിലും സിറ്റുവേഷനിൽ പോകുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ മാറിയിട്ട് നമ്മുടെ ഉള്ളിലെ ആ ഒരു വ്യക്തി അങ്ങ് പുറത്ത് വരുമ്പോൾ ജഡ്ജ് ചെയ്യാൻ തുടങ്ങുന്ന നിമിഷത്തിൽ ഒരു സെന്റൻസ് പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും ഞാൻ ജഡ്ജ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ തന്നെ തിരിച്ച് മാറാൻ പറ്റും. ആ ഒരു തിരിച്ചറിവ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതൊരു വലിയ അച്ചീവ്മെന്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ജഡ്ജ് ചെയ്യാതെ ഇരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ജഡ്ജ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യുന്നു അങ്ങനെ ചെയ്യരുത് എന്ന് നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലെവൽ ഓഫ് തിരിച്ചറിവ് ഒരു വലിയ സംഭവമായിട്ട് തോന്നുന്നു. അതെനിക്കൊരു വലിയ ചേഞ്ച് ആയിട്ട് തോന്നുന്നുണ്ട്.
1: നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന സാലറി അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിനേക്കാളും ഉപരി ആളുകളുടെ സന്തോഷം അല്ലെങ്കിൽ അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് ഏറ്റവും വലുതാണല്ലോ. അത്തരത്തിൽ ഓർത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഇതുപോലെ അവരുടെ പ്രശ്നം കേൾക്കാൻ ഒരാളായിട്ടിരുന്ന്, ഒന്നും ജഡ്ജ് ചെയ്യാത്ത ഒരാളായിട്ട് ഇരുന്നത് കാരണം അവർക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ കഴിഞ്ഞ ഏതെങ്കിലും ഓർമ്മകൾ നമ്മളോടൊപ്പം ഷെയർ ചെയ്യാൻ പറ്റുമോ?
0: അങ്ങനെ കുറേ പേരുണ്ട്. കുറേ പേര് അങ്ങനെ അത് കഴിഞ്ഞ് ഇങ്ങനെ മെസ്സേജ് ചെയ്യാറുണ്ട് അന്ന് അങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ. ഞാൻ ഓറഞ്ച് റൂം തുടങ്ങിയ ആദ്യ സമയത്തുള്ള ഒരു ഇൻസിഡന്റ് ആണ്. അപ്പോൾ ഒരു പയ്യൻ, അവൻ മുംബൈയിലാണ് പഠിക്കുന്നത്, നാട് ട്രിവാൻഡ്രം ഉണ്ട്. അപ്പോൾ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ കാണാൻ വന്നായിരുന്നു. ഹൈ സൂയിസൈഡൽ തോട്ട്സ് ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ രണ്ടു മൂന്ന് ദിവസം വന്ന് സംസാരിച്ചു. അത് 1 ഹവർ ലിസണിങ് അല്ല, ഒരു ദിവസം 4 മണിക്കൂർ വെച്ച് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 3-4 ദിവസം സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ പഠിത്തം ഡിസ്കണ്ടിന്യൂ ആണ് വന്നത്, തിരിച്ച് പഠിക്കാൻ പോകാം എന്നുള്ള രീതിയിലൊക്കെ പോയി. എന്നിട്ട് 6 മാസം ഞാനൊന്നും കേട്ടതൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഓറഞ്ച് റൂം ഫണ്ടൊന്നും കിട്ടാതെ പൂട്ടുന്ന ഒരു അവസ്ഥയിലൊക്കെ ആയി. അപ്പം ഞാൻ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് എനിക്കൊരു ദിവസം മെസ്സേജ് ഇട്ടായിരുന്നു വാട്സാപ്പിൽ, എന്തുണ്ട് മാം സുഖമാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഓറഞ്ച് റൂം ഫണ്ടില്ലാത്തതുകൊണ്ട് പ്രോബബ്ലി നമ്മൾ ടെമ്പററി ആയിട്ടൊന്ന് അടച്ചിട്ടാലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്കാണ് പുള്ളിക്കാരൻ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, ഫണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാം റേസ് ചെയ്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ. അന്ന് ആ മാം കേട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിരിക്കുന്നത്. ഒരു പക്ഷേ അത് അപ്പർ സൈഡ് ഇരിക്കുന്ന ആൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പർ സൈഡിൽ ഞങ്ങളെപ്പോലെ സംസാരിക്കാൻ വരുന്നവർക്ക് ലൈഫ് സേവിങ് ആയ ഒരു സംഭവമാണ്. അപ്പം ഇച്ചിരി ബുദ്ധിമുട്ടിയാലും ഓറഞ്ച് റൂം ക്ലോസ് ചെയ്യരുതെന്ന് വിളിച്ച് പറഞ്ഞു. ആ മോട്ടിവേഷനിൽ നമ്മൾ പൈസ ഇല്ലായിരുന്നിട്ട് ഓറഞ്ച് റൂം പിന്നെയും കുറേ ഓടിച്ചായിരുന്നു. അപ്പം അങ്ങനത്തെ കുറേ ഇൻസിഡൻസ് ഉണ്ട്. പക്ഷെ എനിക്കത് ഓർത്തിരിക്കാൻ കാരണം നമ്മളിതൊരു സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈമാണ് സർവീസിലോട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ അത്രയും നമ്മൾ കുറെ കൊടുത്ത് കൊടുത്ത് കൊടുത്ത് നമ്മൾ ബേൺ ഔട്ട്, നമ്മൾ എനർജിയും ഡ്രെയിൻ ആവും, നമ്മുടെ ഓർഗനൈസേഷൻ നടത്താൻ

0: പൈസ കിട്ടാനും ഭയങ്കര പാടാണ്. അങ്ങനെ ആകെ നമ്മൾ അങ്ങനെ കംപ്ലീറ്റ്ലി ലോ ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് വരുമ്പോൾ കിട്ടുന്ന എനർജിയിലാണ് പിന്നെ നമ്മൾ ഒരു 6 മാസം ഓടുന്നത്. അപ്പോ അങ്ങനെ കുറെ പേരിങ്ങനെ പറയാറുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
1: മരണത്തിലേക്കല്ല ജീവിതത്തിലേക്ക്. ആത്മഹത്യക്കെതിരെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന NGOയുടെ സ്ഥാപക ഷെറിൻ നൂറുദ്ദീനുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.

0: കൂട്ടുകാരി.
1: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാൽ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
2: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഫാം ടു സിറ്റി.
3: എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6:50
2: ഫാം ടു സിറ്റി. മറക്കാതെ കേൾക്കുക ഫാം ടു സിറ്റി.
4: ശ്രോതാക്കൾ കേൾക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കേൾക്കാം എം ജി ശ്രീകുമാറും വിധു പ്രതാപും പാടിയത് ചിത്രം ചതിക്കാത്ത ചന്തു. വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് അലക്സ് പോൾ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം CID മൂസ എന്ന ചിത്രത്തിൽ ഉദിത് നാരായണും സുജാതയും പാടിയത്. വരികളെഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് വിദ്യാസാഗർ.

0: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
1: ആരെ കാണാൻ പോവാ?
0: ഭഗവതിയെ കാണാൻ.
1: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
0: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിരിക്കുന്ന, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
2: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
3: ഗാനരചന കൈതപ്രം, സംഗീത സംവിധാനം ദീപക് ദേ. വിനി ശ്രീനിവാസനും റിമി ടോമിയും പാടിയത് ചിത്രം ഉദയനാണ് താരം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ശ്രീകുമാരൻ തമ്പിയുടെ രചന, എം എസ് വിശ്വനാഥന്റെ സംഗീതം, വാണിജ്യറാമും സംഘവും പാടിയത്, ചിത്രം ജീവിതം ഒരു ഗാനം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 12:50 കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 12 കഴിഞ്ഞ് 40 മിനിറ്റ്.
1: മൈഗ്രെയിനുള്ള ഹോമിയോ ചികിത്സയെക്കുറിച്ച് ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ സതീഷ് ജി സംസാരിക്കുന്നു.
2: ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലവേദന വരാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. തലയുടെ ഒരു വശത്ത് ശക്തമായി ഉണ്ടാകുന്ന വേദനയാണ് മൈഗ്രെയിൻ. മൈഗ്രെയിൻ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം തന്നെ തലയുടെ ഒരു വശത്തെ ബാധിക്കുന്ന വേദന എന്നാണ്. ലോക ജനസംഖ്യയുടെ 12% പേരെ മൈഗ്രെയിൻ ബാധിക്കുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത് എന്നത് കേന്ദ്ര നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ആവർത്തന സ്വഭാവമുള്ള ഒരു രോഗാവസ്ഥയായി കരുതാം. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ചിലർക്ക് ഒരാഴ്ചയിൽ ഒന്നിലധികം തവണ മൈഗ്രെയിൻ മൂലമുള്ള തലവേദന വരാം. എന്നാൽ മറ്റു ചിലർക്ക് അത് വല്ലപ്പോഴും മാത്രമേ വരികയുള്ളൂ. തലച്ചോറ് തലച്ചോറിലെയും തലയോട്ടിയിലെയും രക്തക്കുഴലുകൾ കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ വേദനാവാഹികളായ ന്യൂറോണുകൾ എന്നിവയാണ് മൈഗ്രെയിനിൽ ഉൾപ്പെട്ടിരിക്കുന്ന ശരീരഭാഗങ്ങൾ. ഇനി എന്തൊക്കെയാണ് മൈഗ്രെയിൻ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. പാരിസ്ഥിതികവും ജനിതകവുമായ കാരണങ്ങളാലാണ് മൈഗ്രെയിൻ ഉണ്ടാകുന്നത് എന്നാണ് പൊതുവെ കരുതിപ്പോരുന്നത്. ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിലും ചിലരിൽ മൈഗ്രെയിന് കാരണമാകാം. ഈ ഘടകങ്ങൾ തലച്ചോറിലെ സെറിബ്രൽ കോർട്ടെക്സിന്റെ ക്രമരഹിതവും തീവ്രവുമായ ഉത്തേജനത്തിനും അതോടൊപ്പം വേദനാവാഹികളായ ന്യൂറോണുകളുടെ അസാധാരണ പ്രവർത്തനത്തിനും കാരണമാവുകയും മൈഗ്രെയിൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇനി മൈഗ്രെയിനിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൈഗ്രെയിനിന്റെ പ്രധാന ലക്ഷണം തീവ്രമായ വിങ്ങുന്ന അല്ലെങ്കിൽ സ്പന്ദിക്കുന്ന തലവേദനയാണ്. ഈ തലവേദന നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും കൂടുതലാകുന്നു. അതിനാൽ തന്നെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരുത്തുവാനും സാധ്യതയുണ്ട്. മൈഗ്രെയിനിന്റെ തലവേദനയും അനുബന്ധ ലക്ഷണങ്ങളും ഓരോ വ്യക്തിയിലും വ്യത്യസ്തമാകാം. സാധാരണയായി ഈ തലവേദനയും മറ്റു ലക്ഷണങ്ങളും 4 ഘട്ടങ്ങളിലൂടെ കടന്നു പോകാം. അതിലാദ്യത്തേത് പ്രോഡ്രോമൽ ഘട്ടം എന്നറിയപ്പെടുന്നു. ഈ ഘട്ടം തലവേദന തുടങ്ങുന്നതിന് 24 മുതൽ 48 മണിക്കൂർ മുൻപ് ആരംഭിക്കുന്നു. അമിതമായ ക്ഷോഭം, കഴുത്തിലെ പേശികൾക്കുണ്ടാകുന്ന മുറുക്കം, വിഷാദം, ഉത്കണ്ഠ എന്നിവയൊക്കെയാണ് ഈ ഘട്ടത്തിൽ സാധാരണയായി കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. രണ്ടാമത്തേത് പ്രഭാവലയം അഥവാ ഓറ എന്ന ഘട്ടമാണ്. എല്ലാ മൈഗ്രെയിൻ ബാധിതരിലും ഈ ഘട്ടം ഉണ്ടാവണമെന്നില്ല. ഈ ഘട്ടം 5 മിനിറ്റ് മുതൽ ഏതാനും മണിക്കൂറുകൾ വരെ നീണ്ടു നിൽക്കാം. ഈ ഘട്ടത്തിൽ കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ നിന്നുമുണ്ടാകുന്ന ലക്ഷണങ്ങൾ പ്രകടമാവും. ദൃശ്യമണ്ഡലത്തിൽ നക്ഷത്രങ്ങൾ പോലെ തിളക്കമാർന്നവ കാണുക, കാഴ്ച മങ്ങുക, ചെവിയിലെ മൂളൽ, കൈകാലുകളിലെ ബലക്കുറവ്, സംസാരം, ഗന്ധം, രുചി, സ്പർശനം എന്നിവ

യിലെ മാറ്റങ്ങൾ എന്നീ ലക്ഷണങ്ങളിൽ ചിലത് ഈ ഘട്ടത്തിലുണ്ടാകാം. തലവേദനയുടെ ഘട്ടമാണ് മൂന്നാമത്തേത്. ഈ ഘട്ടം 4 മുതൽ 72 മണിക്കൂറുകൾ വരെ നീണ്ടു നിൽക്കാം. തലയുടെ ഒരു വശത്തു മാത്രമായോ മറുവശത്തേക്കും പടരുന്ന തരത്തിലോ തീവ്രമായ വിങ്ങുന്നതോ സ്പന്ദിക്കുന്നതോ ആയ തലവേദനയാണ് ഈ ഘട്ടത്തിലെ പ്രധാന ലക്ഷണം. അതോടൊപ്പം രൂക്ഷഗന്ധം, തീവ്രപ്രകാശം, ശബ്ദം, സ്പർശനം എന്നിവയോടുള്ള അസഹിഷ്ണുത, അമിത പ്രതികരണം, മനംപുരട്ടൽ, ഛർദി എന്നിവയും പ്രകടമാകാറുണ്ട്. നാലാമത്തേതും അവസാനത്തേതുമായ ഘട്ടമാണ് പോസ്റ്റ് ഡ്രോം. ഈ ഘട്ടത്തിൽ മൈഗ്രെയിൻ ബാധിതരിൽ ചിലരിൽ തലവേദനയ്ക്കു ശേഷം ക്ഷീണം, ആശയക്കുഴപ്പം, മയക്കം, ഉറക്കം എന്നിവ കാണാറുണ്ട്. ഈ ഘട്ടം ഒരു ദിവസമോ കൂടുതൽ ദിവസങ്ങളോ നീണ്ടു നിൽക്കാം. മൈഗ്രെയിൻ രോഗമുള്ളവരിൽ ചില ഘടകങ്ങൾ പെട്ടെന്ന് തലവേദനയുണ്ടാകുന്നതിന് പ്രേരകമായി പ്രവർത്തിക്കാറുണ്ട്. ഇവ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് എന്നറിയപ്പെടുന്നു. ശാരീരികവും മാനസികവുമായ പിരിമുറുക്കം, വിശന്നിരിക്കുക, ചില പ്രത്യേക ഭക്ഷണ രീതികൾ, ചോക്ലേറ്റ്, കോഫി, കഫീൻ അടങ്ങിയ പാനീയങ്ങൾ എന്നിവയുടെ ഉപയോഗം, വീട്ടിലും ഓഫീസിനുമകത്തുള്ള വായുവിന്റെ ഗുണനിലവാരം, സൂര്യപ്രകാശമേൽക്കുക, ഉച്ചത്തിലുള്ള ശബ്ദം, സ്ത്രീകളിൽ ഗർഭനിരോധന ഗുളികകളുടെ അമിത ഉപയോഗം, ആർത്തവകാലം, ആർത്തവ വിരാമത്തിനോടടുത്തു വരുന്ന സമയം, ആർത്തവ വിരാമം എന്നിവയൊക്കെ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ആകാറുണ്ട്. ഇനി മൈഗ്രെയിനിന്റെ രോഗനിർണയം അഥവാ ഡയഗ്നോസിസ് എങ്ങനെയാണെന്ന് നോക്കാം. മൈഗ്രെയിൻ കൂടാതെ അനേകം കാരണങ്ങളാൽ തലവേദനയുണ്ടാകാമെന്നതിനാൽ തലവേദന പ്രധാന ലക്ഷണമായുള്ള മറ്റു രോഗാവസ്ഥകളിൽ നിന്നും മൈഗ്രെയിനിന്റെ തലവേദന തിരിച്ചറിയേണ്ടതുണ്ട്. സൈനുസൈറ്റിസ്, ടെൻഷൻ, സെറിബ്രൽ അന്യൂറിസം, എൻസെഫലൈറ്റിസ്, മെനിഞ്ചൈറ്റിസ്, തലച്ചോറിലുണ്ടാവുന്ന രക്തസ്രാവം, ടെമ്പറൽ ആർട്ടറൈറ്റിസ് എന്നിങ്ങനെ അനേകം രോഗങ്ങളുടെ പ്രധാന ലക്ഷണം തലവേദനയാകാം. ഇത്തരം രോഗങ്ങളാലല്ല ചികിത്സിക്കുന്ന വ്യക്തിയുടെ തലവേദന എന്നത് തിരിച്ചറിയാൻ തലവേദനയുള്ള വ്യക്തിയുടെ രോഗവിവരണം, രോഗചരിത്രം, കുടുംബചരിത്രം, മറ്റു രോഗങ്ങളുടെയും വിശദ വിവരങ്ങൾ, കഴിക്കുന്ന ഔഷധങ്ങളുടെ വിവരങ്ങൾ എന്നിവ ഡോക്ടർക്ക് അറിയേണ്ടതുണ്ട്. അതോടൊപ്പം വിശദമായ മെഡിക്കൽ പരിശോധനയും ലാബ് പരിശോധനയും ആവശ്യമെന്ന് തോന്നുന്ന പക്ഷം തലയുടെ എക്സ്റേ, CT സ്കാൻ, MRI സ്കാൻ തുടങ്ങിയ പരിശോധനകളും ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. അവസാനമായി മൈഗ്രെയിനിന്റെ ഹോമിയോപ്പതി ചികിത്സയെക്കുറിച്ചറിയാം. ഹോമിയോപ്പതിയിൽ മൈഗ്രെയിന് വളരെ ഫലപ്രദമായ ചികിത്സയുണ്ട്. മൈഗ്രെയിനിന്റെ ചികിത്സയിൽ പ്രധാനമായും 3 ഘട്ടങ്ങളാണുള്ളത്. മൈഗ്രെയിൻ ഉണ്ടാക്കുന്ന ട്രിഗറിംഗ് ഫാക്ടേഴ്സ് തിരിച്ചറിഞ്ഞ് അവ ഒഴിവാക്കുകയും ഒരു ഹോമിയോപ്പതി ഡോക്ടറുടെ നിർദ്ദേശാനുസരണം അനുയോജ്യമായ ഹോമിയോ ഔഷധങ്ങൾ ഉപയോഗിച്ച് ഈ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാക്കുന്ന അസ്വസ്ഥതകളെ ചികിത്സിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യഘട്ടം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനായി മൈഗ്രെയിൻ ഉള്ളവർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ സുപ്രധാനമാണ്. അവ എന്തൊക്കെയാണ് എന്ന് ഇനി പറയാം. മൈഗ്രെയിന് കാരണമാകുന്ന ട്രിഗറിംഗ് ഫാക്ടേഴ്സ് പലതായതിനാൽ അവ സ്വയം കണ്ടെത്തി ഒഴിവാക്കുന്നതിന് ശ്രമിക്കണം. വളരെ മാനസിക പിരിമുറുക്കമുള്ള ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ മനസ്സു ശാന്തമാക്കാനുള്ള ഏതെങ്കിലും മാർഗങ്ങൾ ശീലമാക്കണം. വെയിലത്ത് നടക്കേണ്ടി വരുമ്പോൾ കുടപിടിക്കാൻ മറക്കരുത്. സ്ഥിരമായി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർ അല്പസമയം ബ്രേക്ക് എടുക്കാനും സ്ക്രീനിൽ നിന്നും ശ്രദ്ധ മാറ്റി ചുറ്റുപാടുമുള്ള കാഴ്ചകളിലേക്കോ മറ്റോ അല്പസമയം നോക്കിയിരിക്കുന്നതും നല്ലതാണ്. ഇടയ്ക്കിടെ കണ്ണിനു പുറത്ത് മൃദുവായി മസാജ് ചെയ്യാം. തലയുടെ വശങ്ങളിലും പിൻഭാഗത്തും മൃദുവായി മസാജ് ചെയ്യുന്നത് തലവേദന കുറയ്ക്കാൻ സഹായിക്കും. മൈഗ്രെയിൻ ഉള്ളവർ വാഹനത്തിനുള്ളിൽ യാത്ര ചെയ്യുമ്പോൾ വായിക്കുന്നതും കൂടുതൽ സമയം ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ എന്നിവയിൽ നോക്കിയിരിക്കുന്നതും ഒഴിവാക്കണം. ചിലതരം പെർഫ്യൂമുകൾ തലവേദനയുണ്ടാക്കുമെന്നതിനാൽ അവ ഒഴിവാക്കാൻ ശ്രമിക്കണം. ചിലർക്ക് ഗർഭനിരോധന ഗുളികകൾ തലവേദനയുണ്ടാക്കുമെന്നതിനാൽ അവയ്ക്കു പകരം മറ്റു ഗർഭനിരോധന മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് ചിലരിൽ തലവേദനയ്ക്ക് ശമനമുണ്ടാക്കുന്നതായി കാണുന്നു. ദിവസവും 7 മണിക്കൂറെങ്കിലും ഉറങ്ങണം. അധിക സമയം ഉറക്കമിളച്ചിരിക്കരുത്. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ലഘുവായി വ്യായാമം ചെയ്യാൻ ശ്രദ്ധിക്കണം. കഴുത്തിലെയും തോളിലെയും പേശികൾക്ക് അയവ് കിട്ടുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ ശീലമാക്കാം. എന്നാൽ അമിത വ്യായാമം തലവേദനയ്ക്ക് കാരണമാകുമെന്ന വസ്തുത മറക്കരുത്. മൈഗ്രെയിൻ ഉള്ളവർ വേദന വരുമ്പോൾ ശബ്ദമില്ലാത്ത വെളിച്ചം കുറവുള്ള മുറിയിൽ അല്പസമയം ഉറങ്ങുന്നത് വേദനയുടെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും. അധികം പ്രിസർവേറ്റീവ്സ് അടങ്ങിയ ഭക്ഷണം തലവേദനയുണ്ടാക്കുമെന്നതിനാൽ അവ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ജോലിത്തിരക്ക് മൂലം വിശന്നിരിക്കുന്നതും സമയം ലാഭിക്കാനായി സ്നാക്സും മറ്റും വാങ്ങി കഴിക്കുന്നതും മൈഗ്രെയിന് കാരണമാകാം. അതിനാൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. ചായ, കോഫി എന്നിവ പതിവായി കഴിക്കുന്നവർ അവ കൃത്യസമയത്ത് തന്നെ കഴിക്കാൻ ശ്രമിക്കണം.
നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ മൈഗ്രെയിൻ തീവ്രമാക്കാൻ കാരണമാകും.

0: എന്നതിനാൽ ദിവസവും കുറഞ്ഞത് 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കണം. രക്തത്തിലെ ഗ്ലൂക്കോസ് നിലയിലെ ഏറ്റക്കുറച്ചിലുകൾ മൈഗ്രെയിൻ ഉള്ളവരിൽ തലവേദന വരുന്നതിന് കാരണമാകുമെന്നതിനാൽ എത്ര തിരക്കുണ്ടെങ്കിലും പ്രഭാത ഭക്ഷണം ഒഴിവാക്കരുത്. രോഗലക്ഷണങ്ങളായ തലവേദനയുടെയും അനുബന്ധ രോഗലക്ഷണങ്ങളുടെയും ചികിത്സയാണ് 2ാം ഘട്ടം. കഴിയുന്നതും തലവേദനയുടെ ആരംഭത്തിൽ തന്നെ ഹോമിയോ ഔഷധങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് അവ വളരെ ഫലപ്രദമാകുന്നത്. അതോടൊപ്പം അനുബന്ധ രോഗലക്ഷണങ്ങളെയും ചികിത്സിക്കേണ്ടതുണ്ട്. ഇതിനായി വളരെ ഫലപ്രദമായ ഔഷധങ്ങൾ ഹോമിയോപ്പതിയിലുണ്ട്. മൈഗ്രെയിൻ രോഗപ്രതിരോധമാണ് 3ാമത്തെ ഘട്ടം. മൈഗ്രെയിൻ പ്രതിരോധിക്കുക വഴി അടിക്കടിയുണ്ടാവുന്ന തലവേദനയുടെ ആവർത്തിയും തീവ്രതയും കുറയുകയും അവ നിയന്ത്രണ വിധേയമാവുകയും ചെയ്യും. രോഗപ്രതിരോധ ഹോമിയോ ഔഷധങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ വേണ്ടി വരികയുള്ളൂ. എന്നാൽ അവ കൂടുതൽ കാലം കഴിക്കേണ്ടതായി വരാം. മൈഗ്രെയിൻ പ്രതിരോധത്തിന് ഹോമിയോ ചികിത്സയോടൊപ്പം റിലാക്സേഷൻ തെറാപ്പി, യോഗ, മെഡിറ്റേഷൻ, ഫിസിയോതെറാപ്പി, പ്രാണായാമ എന്നിവയും ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്. ചുരുക്കത്തിൽ, മറ്റു രോഗങ്ങളിലെന്ന പോലെ ഫലപ്രദമായ ഹോമിയോപ്പതി ചികിത്സയും ജീവിതശൈലിയിലും ഭക്ഷണരീതിയിലും വരുത്തേണ്ട ചില മാറ്റങ്ങളും വഴി വലിയൊരളവ് വരെ മൈഗ്രെയിനെ അകറ്റി നിർത്താവുന്നതാണ്.
1: മൈഗ്രെയിനുള്ള ഹോമിയോ ചികിത്സയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ സതീഷ് ജി.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30
3: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: പ്രിയ ശ്രോതാക്കളെ, വീണ്ടും ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. ആശാലതയും ലതികയും സംഘവും പാടിയ ഗാനമാണ് ചിത്രം ഒഴിവുകാലം. കെ ജയകുമാറിന്റെ രചന, ജോൺസന്റെ ഈണം.

ഗാനരചന പി ഭാസ്കരൻ, സംഗീത സംവിധാനം വിദ്യാധരൻ. യേശുദാസ് പാടിയത് ചിത്രം അഷ്ടപതി.

0: സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സെമിക്കോൺ ഇന്ത്യ 2026 അഞ്ചാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. 600 പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40 രാജ്യങ്ങളിലെ പ്രതിനിധി സംഘങ്ങളും 3 ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കും. സംസ്ഥാന ഗവൺമെന്റ് ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിന് 3 ദിവസത്തെ റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒന്നിച്ചു ചേർത്ത് പദ്ധതികൾക്ക് രൂപം നൽകി നടപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അറിയിച്ചു. മാലിന്യരഹിത പുതുയുഗ കേരളത്തിന് കൈകോർക്കാം എന്ന സന്ദേശമുയർത്തി സംസ്ഥാനത്ത് നടപ്പാക്കുന്ന കൈയോട് കൈ ക്യാമ്പയിനും മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനും നാളെ തുടക്കമാകും. 1 മാസത്തെ ക്യാമ്പയിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലും ശുചിത്വ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. ഇടതുമുന്നണിയുടെ പിന്തുണയോടെ പാലാ നഗരസഭ വൈസ് ചെയർമാനായി കോൺഗ്രസ് വിമതൻ ബിജു മാത്യൂസ് തിരഞ്ഞെടുക്കപ്പെട്ടു. ബിജു മാത്യൂസിന് 14 ലഭിച്ചപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ പനക്കലിന് 11 ലഭിച്ചു. കന്നിമാസ പൂജകൾക്ക് ശബരിമല നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. കന്നി 1 നാളെ രാവിലെ 5 മുതൽ പൂജകൾ ആരംഭിക്കും. കാലിക്കറ്റ് NIT ക്യാമ്പസിൽ 3 ദിവസത്തെ സ്പിക് മക്കേ കൺവെൻഷന് മറ്റന്നാൾ തുടക്കമാകും. ഇന്ത്യയുടെ ശാസ്ത്രീയവും പരമ്പരാഗതവുമായ കലാനുഭവം പ്രദാനം ചെയ്യുന്ന റെസിഡൻഷ്യൽ പരിപാടിയാണ് ഇത്. സംസ്ഥാനത്ത് ഇന്ന് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കുമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. വൈകിട്ടാണ് ടിക്കറ്റ് വിൽപ്പനയുടെ ഉദ്ഘാടനം. പ്രധാന വാർത്തകളിനി 2 മണിക്ക്.

0: പരിപാടി. പാട്ടുകളുടെ മധുരവും അറിവിന്റെ വെളിച്ചവും സമന്വയിക്കുന്ന ഇതാ ഒരു ചോദ്യത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.
1: ഈ പരിപാടിയുടെ പേര് പോലെ തന്നെ ഞങ്ങൾ ശ്രോതാക്കളോടായി ഇതാ ഒരു ചോദ്യം ചോദിക്കുന്നു.
0: അതെ,
1: ഓരോ സൂചന തന്ന് ഒടുവിൽ ഉത്തരം വരെ എത്തിക്കുന്ന ഈ പരിപാടിയിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. ചോദ്യം കേട്ടുകഴിഞ്ഞ ഉടൻ ഉത്തരം മനസ്സിലായെങ്കിൽ വാട്സപ്പ് സന്ദേശമായി ഉത്തരം ടൈപ്പ് ചെയ്ത് അയക്കുക. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 8281423055. നമ്പർ ഒരിക്കൽ കൂടി പറയാം:
0: 8281423055.
1: ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഉത്തരങ്ങൾ അയക്കുമ്പോൾ സ്വന്തം പേരും സ്ഥലവും എഴുതാൻ മറക്കരുത്. ഉത്തരം മനസ്സിലായില്ലെങ്കിൽ അടുത്ത ക്ലൂവിനായി ക്ഷമയോടെ കാത്തിരിക്കുക. ഏറ്റവും ആദ്യം ശരിയുത്തരം അയക്കുന്ന 5 പേരെ അനന്തപുരി FM വിവിധ പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നു. പരിപാടിയുടെ അവസാനം ശരി ഉത്തരവും നൽകിയ സൂചനകളുടെ വിശദീകരണവും കേൾക്കാം.
0: അപ്പോ ഈ ആദ്യത്തെ ക്ലൂവിൽ തന്നെ ശരി ഉത്തരം അയക്കണം.
1: അതെ,
0: അത് പ്രത്യേകം നോട്ട് ചെയ്യണം അല്ലേ?
1: അതെ. അപ്പോ ഇതാ ഒരു ചോദ്യം തത്സമയ പ്രശ്നോത്തരിയുമായി ശ്രോതാക്കളോടൊപ്പം ഇന്നുള്ളത്
0: രൂപി ബാബു,
1: ആതിര.
0: അപ്പോ ഇന്നത്തെ ആ ഒരു ഉത്തരം കണ്ടെത്താൻ ആരൊക്കെയാണ് ആദ്യം മുന്നോട്ട് വരുന്നതെന്ന് നമുക്ക് നോക്കാം
1: അല്ലേ?
0: ആദ്യത്തെ ക്ലൂ നിങ്ങൾക്കായിട്ട് വരികയാണ്. ഈ സിനിമയുടെ റീമേക്ക്, സിനിമയാണ് കേട്ടോ ഇന്നത്തെ ചോദ്യം, ഈ സിനിമയുടെ റീമേക്ക് ഏറെ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരുന്നു. അതുപോലെ തന്നെ യഥാർത്ഥ ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ച ഒരു പ്രധാന നടൻ ഈ റീമേക്കിൽ മറ്റൊരു വേഷവും ചെയ്തിട്ടുണ്ടായിരുന്നു.
1: അപ്പൊ സൂചന ഒരിക്കൽ കൂടി പറയാം: ഈ സിനിമയുടെ റീമേക്ക് ഏറെ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരുന്നു. യഥാർത്ഥ സിനിമയിൽ അഭിനയിച്ച ഒരു പ്രധാന നടൻ ഈ റീമേക്കിൽ ചിത്രത്തിലെ മറ്റൊരു വേഷം ചെയ്തിരുന്നു. അപ്പോൾ ശരി ഉത്തരങ്ങൾ പെട്ടെന്ന് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8281423055. അപ്പൊ നമുക്കൊരു ഗാനം കേട്ടാലോ?
0: കേൾക്കാം.

0: ഈ നമ്മുടെ സൂചന ഇതായിരുന്നു. ഈ സിനിമയുടെ റീമേക്ക് ഏറെ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരുന്നു. യഥാർത്ഥ സിനിമയിൽ അഭിനയിച്ച ഒരു പ്രധാന നടൻ ഈ റീമേക്കിൽ ചിത്രത്തിലെ മറ്റൊരു വേഷം ചെയ്തിരുന്നു.
1: അപ്പൊ ആദ്യത്തെ ക്ലൂവിൽ തന്നെ നമുക്ക് ശരിയുത്തരം അയച്ചവരുണ്ട്. ഒട്ടനവധി ശ്രോതാക്കൾ വിവിധ സിനിമകളുടെ വിവിധ ഭാഷകളിലുള്ള സിനിമകളുടെ പേര് അയച്ചിട്ടുണ്ട്. പക്ഷെ ശരിയുത്തരം അയച്ചവർ രണ്ടു പേരാണ്.
0: അതെ,
1: അവരുടെ പേര് പറയാല്ലേ?
0: പറയാം.
1: അജിത് ആലിയാട് വെഞ്ഞാറമൂട്,
0: മുംബൈയിൽ നിന്നും മല്ലിക. ഇവർ രണ്ടുപേരും മാത്രമാണ് ശരിയുത്തരം അയച്ചത്.
1: അപ്പൊ നമുക്ക് ഇനിയും ശ്രോതാക്കൾ ഈ പറയുന്ന തെറ്റായ ഉത്തരങ്ങൾ അയച്ചവരുടെ ഉത്തരങ്ങളൊക്കെ ശരിയാവണ്ടേ? അപ്പൊ നമുക്ക് അവർക്കായി
0: അടുത്ത ക്ലൂവിനായി കാത്തിരിക്കുക. നമുക്കൊരു ചെറിയ ഇടവേള എടുത്തിട്ട് തിരിച്ചു വരാം.
1: ഓ,
2: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയത്.
3: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: നാളെ ശാസ്ത്രലോകത്തിൽ എപ്പിജെനറ്റിക്സ്, ജീനുകൾക്കപ്പുറമുള്ള ശാസ്ത്രം, ഡോക്ടർ മായാമാധവൻ സംസാരിക്കുന്നു.
6: ആധുനിക വൈദ്യശാസ്ത്ര ലോകം ഇന്ന് നമ്മളോട് പറയുന്നത് മറ്റൊന്നാണ്. നമ്മൾ ജനിക്കുമ്പോൾ ലഭിക്കുന്ന ജീനുകളുടെ ഘടന മാറ്റാൻ കഴിയില്ല എന്നത് ശരി തന്നെ. പക്ഷേ അവ എപ്പോൾ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നിശ്ചയിക്കാൻ നമ്മുടെ ദൈനംദിന ജീവിതശൈലിക്ക് കഴിയും.
5: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
0: അപ്പോ ഇതാ ഒരു ചോദ്യത്തിലെ അടുത്ത സൂചനയിലേക്ക് നമുക്ക് പോയാലോ?
1: പോകാം.
0: ഈ സിനിമയിലെ ഒരു പ്രസിദ്ധ ഡയലോഗ് പിൽക്കാലത്ത് ഒരു ഹിന്ദി സിനിമയിൽ ഒരു ഗാനമായി ഉപയോഗിച്ചിരുന്നു. ഈ ഡയലോഗിനെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്താണ് ആ പാട്ടിൽ ഉപയോഗിച്ചത്.
1: പെട്ടെന്ന് കിട്ടും ഈ ക്ലൂ പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാലും ഒന്നുകൂടെ പറയാം. ഈ സിനിമയിലെ ഒരു പ്രസിദ്ധ ഡയലോഗ് പിൽക്കാലത്ത് ഒരു ഹിന്ദി സിനിമയിൽ ഗാനമായി ഉപയോഗിച്ചിരുന്നു. ഈ ഡയലോഗിനെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്താണ് ആ പാട്ടിൽ ഉപയോഗിച്ചത്.
0: ശരി ഉത്തരം പെട്ടെന്ന് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8 1 4 2 0 3 0 5.
1: ശരി ഉത്തരം അയച്ചവർ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഉത്തരം പിന്നെ മാറ്റി പറയരുത്. ഫൗൾ പ്ലേ കളിക്കരുത്. അപ്പം ഉത്തരം ശരിയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ തെറ്റ് ആയിട്ട് ഉത്തരം അയക്കുമ്പോൾ നമുക്കൊരു ഇത് തോന്നൂല്ലോ,
0: നമുക്കൊരു കൺഫ്യൂഷൻ തോന്നും.
1: അതെ, നമുക്ക് തന്നെ കൺഫ്യൂഷൻ. നമ്മളെ കൂടെ കൺഫ്യൂഷൻ അടിപ്പിക്കരുത്. അത് അപ്പോ ഈ ഉത്തരം കേട്ടിട്ട് അല്ല, ഈ ഒരു ക്ലൂ

0: നമ്മുടെ രണ്ടാമത്തെ സൂചന ഇതായിരുന്നു. ഈ സിനിമയിലെ ഒരു പ്രസിദ്ധ ഡയലോഗ് പിൽക്കാലത്ത് ഒരു ഹിന്ദി സിനിമയിൽ ഒരു ഗാനമായി ഉപയോഗിച്ചിരുന്നു. ഈ ഡയലോഗിനെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്താണ് ആ പാട്ടിൽ ഉപയോഗിച്ചത്.
1: അതെ, അപ്പോൾ ഈ സൂചനയിൽ ഒരാളും കൂടെ ഒരാൾക്കും കൂടെ ആ ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഒട്ടനവധി ശ്രോതാക്കൾ അയച്ചു, പക്ഷെ അവർക്കും ഇപ്പോൾ അവരുടെ ആ ഒരു പല പല കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ്. ശരി, ഉത്തരം അയച്ച ആളെ പറയാം അല്ലേ? കുമളിയിൽ നിന്നും ശശികല.
0: അതെ, അപ്പൊ നമുക്ക് അടുത്ത സൂചനയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള.
1: ആയിക്കോട്ടെ.
2: Attention, national recognition for your hard work, for those making outstanding

0: Granting contributions to the animal husbandry and dairy sector and embracing innovative practices. The Department of Animal Husbandry and Dairy, Government of India, invites nominations for the prestigious National Gopal Ratna Awards 2026. The awards recognize excellence in three categories: Best Dairy Farmer, Best Dairy Cooperative Society, Best Artificial Insemination Technician. And there is more. Special provisions have been made for the Northeastern region and Himalayan states. Nomination period 10th August to September 30th, 2026. So what are you waiting for? Apply today at www.awards.gov.in. Or visit your nearest CSC center to submit your nomination. National Gopal Ratna Awards 2026. Issued in public interest by the Department of Animal Husbandry and Dairy, Government of India.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: ഇതാ ഒരു ചോദ്യം തത്സമയ പ്രശ്നോത്തരീതിയിലേക്ക് വീണ്ടും സ്വാഗതം.
3: അപ്പോ നമുക്ക് മൂന്നാമത്തെ സൂചനയിലേക്ക് പോവാം അല്ലേ?
2: അതെ.
3: ഈ സിനിമയിലെ ഒരു ചെറിയ കഥാപാത്രം അഡോൾഫ് ഹിറ്റ്ലറിനെ അനുകരിച്ചാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. കഥാപാത്രം സംസാരിക്കുന്നതും ഹിറ്റ്ലറിന്റെ സംസാര ശൈലിയെ അനുകരിച്ചാണ്.
2: സൂചന ഒരിക്കൽ കൂടി പറയാം, ശ്രദ്ധിച്ചോളൂ. ഈ സിനിമയിലെ ഒരു ചെറിയ കഥാപാത്രം അഡോൾഫ് ഹിറ്റ്ലറിനെ അനുകരിച്ചാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. കഥാപാത്രം സംസാരിക്കുന്നതും ഹിറ്റ്ലറിന്റെ സംസാര ശൈലിയെ അനുകരിച്ചാണ്.
3: അപ്പോൾ വേഗം നിങ്ങളുടെ ഉത്തരങ്ങൾ അയച്ചോളൂ.
2: അയക്കേണ്ട നമ്പർ 8281420305. അതുവരെ നമുക്കൊരു പാട്ട് കേൾക്കാം.

0: സൂചന ഒരിക്കൽ കൂടി പറയാം. ഈ സിനിമയിലെ ഒരു ചെറിയ കഥാപാത്രം അഡോൾഫ് ഹിറ്റ്ലറിനെ അനുകരിച്ചാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. കഥാപാത്രം സംസാരിക്കുന്നതും ഹിറ്റ്ലറിന്റെ സംസാര ശൈലിയെ അനുകരിച്ചാണ്.
1: ഈ ഒരു സൂചനയും കൂടെ കിട്ടിയപ്പോൾ രണ്ടു പേരും കൂടെ
0: ശരി ഉത്തരം
1: അയച്ചിട്ടുണ്ട്. അവരുടെ പേരുകൾ പറയാം. കൃഷ്ണകുമാരി തിരുവല്ല,
0: പെരുന്താനിയിൽ നിന്ന് പത്മകുമാർ.
1: അതെ.
0: അപ്പോ നമുക്ക് അടുത്ത സൂചനയിലേക്ക് പോയാലോ?
1: പോവാം. ഈ സിനിമയിലെ ഒരു പ്രസിദ്ധ ഗാനം പാടിയത് ഇതിന്റെ സംഗീത സംവിധായകൻ തന്നെയാണ്. ഈ ഗാനം ഒരു ഗ്രീക്ക് ഗായകന്റെ ഇംഗ്ലീഷ് ഗാനത്തിന്റെ അനുകരണമാണ്. ഇതിലെ ഡയലോഗുകളുടെ കാസറ്റുകൾ ഇതിലെ പാട്ടുകളേക്കാൾ വിറ്റഴിഞ്ഞതുമാണ്.
0: സൂചന ഒരിക്കൽ കൂടി പറയാം. ഈ സിനിമയിലെ ഒരു പ്രസിദ്ധ ഗാനം പാടിയത് ഇതിന്റെ സംഗീത സംവിധായകൻ തന്നെയാണ്. ഈ ഗാനം ഒരു ഗ്രീക്ക് ഗായകന്റെ ഇംഗ്ലീഷ് ഗാനത്തിന്റെ അനുകരണമാണ്. ഇതിലെ ഡയലോഗുകളുടെ കാസറ്റുകൾ ഇതിലെ പാട്ടുകളേക്കാൾ വിറ്റഴിഞ്ഞതാണ്.
1: ആക്ച്വലി എല്ലാ പാട്ടുകളും ഹിറ്റുമാണ്.
0: അതെ, ഹിറ്റാണ്. അപ്പൊ നമുക്ക് ശരി ഉത്തരം അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8281 4203 05. ഒരു ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഗാനത്തിനു മുൻപ് കേട്ട സൂചന ഒരിക്കൽ കൂടി പറയാം. ഈ സിനിമയിലെ ഒരു പ്രസിദ്ധ ഗാനം പാടിയത് ഇതിന്റെ സംഗീത സംവിധായകൻ തന്നെയാണ്. ഈ ഗാനം ഒരു ഗ്രീക്ക് ഗായകന്റെ ഇംഗ്ലീഷ് ഗാനത്തിന്റെ അനുകരണമാണ്. ഇതിലെ ഡയലോഗുകളുടെ കാസറ്റുകൾ ഇതിലെ പാട്ടുകളെക്കാൾ വിറ്റഴിഞ്ഞതാണ്.
1: എനിക്ക് ഒന്ന് പാട്ടിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്കെല്ലാം ഒട്ടനവധി ശ്രോതാക്കള് നമുക്ക് ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. അതിൽ ആദ്യം ലഭിച്ച 5 പേരുടെ പേരുകൾ നമുക്ക് പറയാം. അയ്യപ്പൻ ആറയൂർ,
0: വി ശശിധരൻ പിള്ള, അദ്ദേഹം സ്ഥലം എവിടെയാണെന്ന് വെച്ചിട്ടില്ല.
1: അപ്പൊ ഇനി ഉത്തരങ്ങൾ അയക്കുന്നവർ അത് ശ്രദ്ധിക്കുമല്ലോ. രാജേശ്വരി എസ്, പ്രശാന്ത് നഗർ, തിരുവനന്തപുരം.
0: എലിസബത്ത് വെള്ളനാട്,
1: ശാന്തിക വേളി. അപ്പോ ഇനി
0: നമുക്കൊരു ചെറിയ ഇടവേള എടുത്തിട്ട് അടുത്ത സൂചന പോവാം.
2: നീന്തരാ ഈ മാസത്തെ 4 കല്യാണങ്ങളുടെയും വെഡിങ്ങുകാരുടെ അടുത്ത് കൈപിടിച്ചിരിക്കണം.
3: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിംഗ് ഗിഫ്റ്റ്സ് വാങ്ങിണ്ടേ 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
4: കേട്ടല്ലോ, വെഡിംഗ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
6: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
8: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
1: അപ്പോ നമ്മുടെ അടുത്ത സൂചന, ഈ സിനിമയിലെ നായികയുടെ പകരക്കാരിയായി സംഘടന രംഗങ്ങളിൽ അഭിനയിച്ച വ്യക്തിയെക്കുറിച്ച് പിൽക്കാലത്ത് ഒരു സിനിമ ഇറങ്ങിയിരുന്നു. ഈ സിനിമയുടെ പേരിനോട് ഗേൾ ചേർത്താണ് ആ സിനിമയുടെ പേര്.
0: സൂചന ഒരിക്കൽ കൂടി പറയാം. ഈ സിനിമയിൽ

0: നായികയുടെ പകരക്കാരിയായി സംഘടന രംഗങ്ങളിൽ അഭിനയിച്ച വ്യക്തിയെക്കുറിച്ച് പിൽക്കാലത്ത് ഒരു സിനിമ ഇറങ്ങിയിരുന്നു. ഈ സിനിമയുടെ പേരിനോട് ഗേൾ ചേർത്തതാണ് ആ സിനിമയുടെ പേര്.
1: അപ്പോ ഈ ഒരു സൂചനയും കൂടെ കേട്ട് നിങ്ങൾ വേഗം ഉത്തരം അയച്ചോളൂ. ഇതിനിടയ്ക്ക് ഒരു ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ ഈ ഇതാ ഒരു ചോദ്യം എന്ന് പറയുന്ന ഒരു ചോദ്യത്തിന്റെ 8 സൂചനകളാണ് നമ്മൾ തരുന്നത്. ഈ സൂചനകളുടെ എല്ലാം ഉത്തരം ഒന്നാണ്, അത് ഏറ്റവും അവസാനമാണ് നമ്മൾ പറയുന്നത്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ചില ശ്രോതാക്കൾ നമ്മുടെ ആ പഴയ ചോദ്യം ചോദിച്ച് ഉത്തരം തരുന്ന ഒരു ഇതാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. അങ്ങനെയല്ല, ചിലർ നമുക്ക് മെസ്സേജ് അയച്ചു ഉത്തരം പറയുന്നു. ഉത്തരം നമ്മൾ ഏറ്റവും അവസാനം എല്ലാ ശ്രോതാക്കൾക്കും ശരിയുത്തരത്തിലേക്ക് ലഭിക്കാനുള്ള അവസരം നൽകിയതിനു ശേഷം ഏറ്റവും അവസാനമാണ് നാം ശരിയുത്തരം പറയുന്നത്.
0: ഇതിന്റെ തുടക്കം കേട്ടാൽ മാത്രമേ ഈ കൺഫ്യൂഷൻ വരാതിരിക്കും. അപ്പൊ ശരിയുത്തരങ്ങൾ പ്രത്യേകം അയച്ചോളൂ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8281420305. ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

സൂചന ഒരിക്കൽ കൂടി പറയാം. ഈ സിനിമയിലെ നായികയുടെ പകരക്കാരിയായി സംഘടന രംഗങ്ങളിൽ അഭിനയിച്ച വ്യക്തിയെക്കുറിച്ച് പിൽക്കാലത്ത് ഒരു സിനിമ ഇറങ്ങിയിരുന്നു.

0: ഈ സിനിമയുടെ പേരിനോട് ഗേൾ ചേർത്തതാണ് ആ സിനിമയുടെ പേര്.
1: മിക്കവർക്കും കിട്ടിയെന്ന് തോന്നുന്നു.
0: അതെ,
1: അതിൽ നമുക്ക് നാല് പേരെയാണ് ശരിയുത്തരം ലഭിച്ചത്. അവരുടെ പേരുകൾ പറയാം. ആതിര പുളിമാത്ത്,
0: നാവായ്ക്കുളത്ത് നിന്ന് ലീന ദേവി,
1: വെസ്റ്റ് ഫോർട്ട് തിരുവനന്തപുരത്ത് നിന്ന് കൃഷ്ണജി,
0: രതീഷ് ചിറക്കൽ കോവിൽ വിളാകം. അപ്പോൾ ഈ നാല് പേരാണ് ശരിയുത്തരം അയച്ചത്.
1: പക്ഷെ ഇപ്പോഴും പല ഉത്തരങ്ങൾ അയക്കുന്ന ശ്രോതാക്കളുണ്ട്. അപ്പോൾ അവർക്കായി നമുക്ക് സൂചനകൾ നൽകിക്കൊണ്ടിരിക്കണം. എട്ട് സൂചന വരെ അവർക്കൊരു ചാൻസ് കൊടുക്കാം.
0: അതെ, സൂചനയ്ക്കായി കാത്തിരിക്കൂ. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
3: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
0: ഇതാ ഒരു ചോദ്യം തത്സമയ പ്രശ്നോത്തരിയിലെ അടുത്ത സൂചന പറയുന്നു, ശ്രദ്ധിച്ചോളൂ.
1: ഈ സിനിമ ജപ്പാനിലെ സമുറായി സിനിമകളിൽ നിന്നും വെസ്റ്റേൺ കൗബോയ് സിനിമകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. ഇത്തരം സിനിമകളെ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ ധാരാളമായി ഉപയോഗിക്കുന്ന ഒരു വസ്തുവിന്റെ പേരും വെസ്റ്റേൺ എന്ന വാക്കും ചേർത്താണ്.
0: ഒരിക്കൽ കൂടി പറയാം, ഈ സിനിമ ജപ്പാനിലെ സമുറായി സിനിമകളിൽ നിന്നും വെസ്റ്റേൺ കൗബോയ് സിനിമകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. ഇത്തരം സിനിമകളെ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ ധാരാളമായി ഉപയോഗിക്കുന്ന ഒരു വസ്തുവിന്റെ പേരും വെസ്റ്റേൺ എന്ന വാക്കും ചേർത്താണ്. അപ്പോൾ ശരി ഉത്തരം പെട്ടെന്ന് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8281-4203-05.
1: ഒരു ഗാനം.

0: സൂചന ഇതായിരുന്നു. ഈ സിനിമ ജപ്പാനിലെ സമുറായ് സിനിമകളിൽ നിന്നും വെസ്റ്റേൺ കൗബോയ് സിനിമകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. ഇത്തരം സിനിമകളെ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ ധാരാളമായി ഉപയോഗിക്കുന്ന ഒരു വസ്തുവിന്റെ പേരും വെസ്റ്റേൺ എന്ന വാക്കും ചേർത്താണ്.
1: സൂചന കുറച്ച് കടുകട്ടിയായി
0: പോയിരുന്നു,
1: കൂടുതൽ കൺഫ്യൂഷൻ കൊടുത്തു തോന്നുന്നു. അതുകൊണ്ട് ആരും ശരി ഉത്തരത്തിലേക്ക് വന്നില്ല, അയച്ച ഉത്തരങ്ങൾ ശരിയായിട്ട് വന്നില്ല.
0: അപ്പോ നമുക്ക് അടുത്ത സൂചന കൊടുത്തു നോക്കാം.
1: കൊടുക്കാം. 3 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള ഈ സിനിമയുടെ പൂർണ്ണരൂപം സിനിമയുടെ 50-ാം വാർഷികത്തിൽ തിയേറ്ററുകളിൽ വീണ്ടും റിലീസ് ചെയ്തു. ഇത് വീഡിയോ കാസറ്റ് രൂപത്തിൽ വർഷങ്ങൾക്ക് മുമ്പേ ലഭ്യമായിരുന്നു.
0: സൂചന ഒരിക്കൽ കൂടി, 3 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള ഈ സിനിമയുടെ പൂർണ്ണരൂപം സിനിമയുടെ 50-ാം വാർഷികത്തിൽ തിയേറ്ററുകളിൽ വീണ്ടും റിലീസ് ചെയ്തു. ഇത് വീഡിയോ കാസറ്റ് രൂപത്തിൽ വർഷങ്ങൾക്ക് മുമ്പേ ലഭ്യമായിരുന്നു.
1: അപ്പോൾ ഒരു ചെറിയ ഐഡിയ കിട്ടി കാണും എന്ന് വിചാരിക്കുന്നു.
0: ശരി ഉത്തരങ്ങൾ അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8281-42-03-05. ഒരു ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം.

0: മണിക്കൂറിലധികം ദൈർഘ്യമുള്ള ഈ സിനിമയുടെ പൂർണ്ണരൂപം സിനിമയുടെ 50-ാം വാർഷികത്തിൽ തിയേറ്ററുകളിൽ വീണ്ടും റിലീസ് ചെയ്തു. ഇത് വീഡിയോ കാസറ്റ് രൂപത്തിൽ വർഷങ്ങൾക്ക് മുൻപേ ലഭ്യമായിരുന്നു.
1: 7-ാമത്തെ സൂചനയായിരുന്നു അത്. ആ സൂചനയിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് കിട്ടി.
0: ശ്രോതാക്കളൊക്കെ ഉത്തരം പെട്ടെന്ന് പറയൂ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്.
1: അതെ, നിങ്ങൾക്ക് ഒരു സൂചനയും കൂടെ വെയിറ്റ് ചെയ്യും.
0: അതെ,
1: പാവം ശ്രോതാക്കൾ, കുറച്ചു പേർക്കും കൂടെ ശരി ഉത്തരം ലഭിച്ച അവരുടെ പേരും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരി ഉത്തരം പറയാം.
0: അതെ,
1: ഇപ്പോ ശരി ഉത്തരം അയച്ച് നമുക്കിവിടെ ലഭിച്ച ആദ്യത്തെ 5 പേരുടെ പേരുകൾ പറയുകയാണ്. ഷീല തൃക്കടവു,
0: രഞ്ജു കൃഷ്ണ ചെറുനിയു,
1: ഹിജാസ് വട്ടിയൂർക്കാവ്,
0: രാജേഷ് കിളിമാനു,
1: സുഭാഷ് കീരാറ്റിങ്ങൽ.
0: അപ്പോൾ നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
0: അപ്പോൾ നമുക്ക് നമ്മുടെ അവസാനത്തെ സൂചനയിലേക്ക് പോയാലോ?
1: പോകാം. ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന സ്ഥലം പിൽക്കാലത്ത് ഒരു പ്രത്യേക പക്ഷിയെ സംരക്ഷിക്കുന്ന കേന്ദ്രമായി മാറി. 2 വർഷത്തോളം ഈ സിനിമയുടെ ഷൂട്ടിംഗ് നീണ്ടുപോയിരുന്നു.
0: ഒരിക്കൽ കൂടി, ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന സ്ഥലം പിൽക്കാലത്ത് ഒരു പ്രത്യേക പക്ഷിയെ സംരക്ഷിക്കുന്ന കേന്ദ്രമായി മാറി. 2 വർഷത്തോളം ഈ സിനിമയുടെ ഷൂട്ടിംഗ് നീണ്ടുപോയിരുന്നു.
1: ഈ ഒരു സൂചന അവസാനത്തെ നിങ്ങളുടെ ചാൻസ് ആണ്.
0: അതെ,
1: ഈ ചാൻസ് നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഈ ഒരു പാട്ട് കേട്ടാൽ നിങ്ങൾക്ക്
0: ഒരുപക്ഷെ മനസ്സിലാവും.
1: അതെ,
0: അപ്പോൾ ശരി ഉത്തരങ്ങൾ അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8281 4203 05.

0: അപ്പൊ നമ്മുടെ എല്ലാ സൂചനകളും അവസാനിച്ചിരിക്കുകയാണ്. അവസാനത്തെ സൂചനയിൽ ശരി ഉത്തരം അയച്ച ഒട്ടനവധി ശ്രോതാക്കളുണ്ട്, കാരണം ഫേമസ് ആണല്ലോ. അപ്പോ ശരി ഉത്തരം അയച്ചവരുടെ പേരുകൾ നമുക്ക് പറയാം. നമുക്ക് ലഭിച്ച ആദ്യത്തെ 5 പേരുകൾ: കണ്ണൻ ചങ്ങനാശ്ശേരി,
1: കുമ്മിളിൽ നിന്ന് നസീർ,
0: ഡോക്ടർ കലാകേശവൻ പി ശ്രീകാര്യം,
1: അഭിലാഷ് പോത്തൻകോട്,
0: മാളവിക കിളിമാനൂര്. അപ്പോ എല്ലാ ശ്രോതാക്കളും കാത്തിരിക്കുന്ന ഇന്നത്തെ ശരി ഉത്തരത്തിലേക്ക് നമുക്ക് പോകാം അല്ലേ?
1: അതെ, പോകാം.
0: ഇനിയിപ്പോ പറയേണ്ട ആവശ്യമില്ല, ഏ ദോസ്തി എന്നൊരു ഗാനം നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഷോലെയാണ് ശരി ഉത്തരം.
1: ബോളിവുഡ് ചലച്ചിത്ര ചരിത്രത്തിൽ പ്രദർശന വിജയം കൊണ്ട് ചരിത്രം സൃഷ്ടിച്ച ഒരു ചലച്ചിത്രമാണ് ഷോലെ. സംവിധായകൻ രമേശ് സിപ്പിയാണ്. 1975 ഓഗസ്റ്റ് 15 ചിത്രം ആദ്യമായി പ്രദർശിപ്പിച്ചത്. തുടർച്ചയായി 286 ഈ ചിത്രം മുംബൈയിലെ മിനർവ ചലച്ചിത്രശാലയിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. ഷോലയിലെ ഉപനായക വേഷമാണ് അമിതാഭ് ബച്ചനെ ഇന്ത്യയിലെ ഏറ്റവും ജനകീയനായ സൂപ്പർ താരമായി ഉയർത്തിയത്. അംജദ് ഖാൻ തിരക്കുള്ള നടനായി മാറാനും ഈ ചിത്രം ഉപകരിച്ചു.
0: രാംഗോപാൽ വർമ്മ 2007 സംവിധാനം ചെയ്ത ആഗ് ഷോലയുടെ റീമേക്ക് ആയിരുന്നു. ഒറിജിനലിൽ ജയയായി അഭിനയിച്ച അമിതാഭ് ബച്ചൻ റീമേക്കിൽ ഗബ്ബർ സിംഗിന് സമാനമായ ബാബൻ സിംഗ് എന്ന വില്ലൻ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്.
1: ബസന്തി ഇൻ കുത്തോങ്കെ സാംനേ മത് നാച്ന എന്ന പ്രശസ്തമായ ഡയലോഗ് 2019 പുറത്തിറങ്ങിയ സൂപ്പർ 30 എന്ന ചിത്രത്തിൽ ബസന്തി നോ ഡാൻസ് എന്ന പാട്ടായി പുനരാവിഷ്കരിച്ചു.
0: അതുപോലെ അസ്രാണി അവതരിപ്പിച്ച ജയിലർ കഥാപാത്രത്തിന്റെ വേഷവും സംസാര രീതിയും ഹിറ്റ്ലറിനെയും ചാപ്ലിന്റെ ദി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന ചിത്രത്തെയും അനുകരിച്ചിട്ടുള്ളതായിരുന്നു.
1: ആർ ഡി ബർമൻ തന്നെ പാടിയ മെഹബൂബ മെഹബൂബ എന്ന ഗാനം ഗ്രീക്ക് ഗായകനായ ഡെമിസ് റൂസോസ്റ്റിന്റെ സേ യു ലവ് മി എന്ന ഗാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ്. കൂടാതെ ഷോലയുടെ ഡയലോഗുകൾ അടങ്ങിയ ഗ്രാമഫോൺ റെക്കോർഡുകളും കാസറ്റുകളും പാട്ടുകളേക്കാൾ കൂടുതൽ വിറ്റഴിക്കപ്പെട്ട് ചരിത്രം സൃഷ്ടിച്ചിരുന്നു.
0: ഹേമമാലിനിയുടെ ബസന്തിയുടെ സ്റ്റണ്ട് ഡബിളായി അഭിനയിച്ച രേഷ്മ പത്താൻ എന്ന ഇന്ത്യയിലെ ആദ്യത്തെ പ്രമുഖ സ്റ്റണ്ട് വുമണിന്റെ ജീവിതത്തെ ആസ്പദമാക്കി 2019 പുറത്തിറങ്ങിയ ചിത്രമാണ് ദ ഷോലെ ഗേൾ.
1: ഹോളിവുഡിലെ സ്പഗറ്റി വെസ്റ്റേൺ കൗബോയ് സിനിമകളിൽ നിന്നും സമുറായി സിനിമകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ഇത്തരം ഇന്ത്യൻ ഡക്കോയ് ചിത്രങ്ങളെ കറി വെസ്റ്റേൺ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്.
0: മുൻപ് വീഡിയോ കാസറ്റുകളിൽ മാത്രം ലഭ്യമായിരുന്ന 198 അതായത് 3 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള സെൻസർ ചെയ്യാത്ത ഒറിജിനൽ കട്ട് പതിപ്പ് പിന്നീട് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരുന്നു.
1: കർണാടകയിലെ ബാംഗ്ലൂരിനടുത്തുള്ള രാമനഗരിയിലാണ് 2 വർഷത്തിലധികം നീണ്ടുനിന്ന ഷൂട്ടിംഗ് നടന്നത്. ഈ പ്രദേശം ഇന്ന് രാമനഗര കഴുകൻ സങ്കേതം എന്ന പേരിൽ സംരക്ഷിക്കപ്പെടുന്ന കേന്ദ്രമാണ്.
0: അപ്പോ നമ്മുടെ ഇന്നത്തെ ഈ സൂചനകളും ഇന്നത്തെ ഈ ഇതാ ഒരു ചോദ്യത്തിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത് നമ്മുടെ രമ്യ റോഷ്നി മാഡമാണ്. അപ്പോ
1: നന്ദി പറയുന്നു.
0: അതെ, അപ്പോ ഇന്നത്തെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. പങ്കെടുത്ത എല്ലാ ശ്രോതാക്കൾക്കും, അതായത് ഇതിന്റെ ഒരു പ്രത്യേകത, നമ്മൾ തുടക്കം തൊട്ട് അവസാനം വരെ നമുക്ക് ഇരുന്നാൽ മാത്രമേ നമുക്ക് ആ മൊത്തം പിക്ചർ കിട്ടുകയുള്ളൂ, ഉത്തരം ലഭിക്കുകയുള്ളൂ.
1: എനിക്ക് തോന്നുന്നു തുടക്കം മിസ്സായവർക്കാണെന്ന് തോന്നുന്നു, ഒരു കൺഫ്യൂഷൻ വന്നത്.
0: ഒരുപാട് ശ്രോതാക്കൾ ഇപ്പൊ അവർ തെറ്റിങ്ങനെ അയച്ചു, മണിച്ചിത്രത്താഴ അയച്ചു, പല പല സിനിമകളുടെ പേരയച്ചിട്ട് ഏറ്റവും അവസാനം ഷോലെ എന്ന ഉത്തരത്തിലേക്ക് അവർ എത്തിയപ്പോൾ നമുക്കുണ്ടായൊരു സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. അപ്പോ തുടർന്നും ഞങ്ങളുടെ ഈ ഒരു പരിപാടിക്കായി നിങ്ങൾ ഒപ്പം ചേരുക. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ റൂബി ബാബു,
1: ഞാൻ ആതിര.

0: സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കേരളത്തിലെ നിക്ഷേപ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന സരൾ കേരളം പദ്ധതിക്ക് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. നിക്ഷേപ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുകയാണ് പുതിയ നിയമം ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. നേപ്പാളിലെ വടക്കുപടിഞ്ഞാറൻ ജില്ലയായ മുഗുവിൽ പുലർച്ചെ 2 ഭൂചലനങ്ങൾ ഉണ്ടായതായി ദേശീയ ഭൂകമ്പ നിരീക്ഷണ ഗവേഷണ കേന്ദ്രം. ആദ്യ ഭൂചലനം 4.5 തീവ്രത രേഖപ്പെടുത്തിയപ്പോൾ തൊട്ടുപിന്നാലെ 4.2 തീവ്രതയോടെ മറ്റൊരു ഭൂചലനവും ഉണ്ടായി. വിഴിഞ്ഞം കണ്ടെയ്നർ ഫ്രെയ്റ്റ് സ്റ്റേഷന് വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി വൈകിട്ട് 4 തറക്കല്ലിടും. സംസ്ഥാനത്തെ ആദ്യത്തെ കണ്ടെയ്നർ ഫ്രെയ്റ്റ് സ്റ്റേഷനാണിത്. വയനാട് ജില്ലയുടെ 36-ാമത് ജില്ലാ കളക്ടറായി വി ചെൽസാസിനി ചുമതലയേറ്റു. 2019 IAS ബാച്ച് ഉദ്യോഗസ്ഥയാണ് തമിഴ്നാട് നാഗർകോവിൽ സ്വദേശിനിയായ ചെൽസസിനി. അഗസ്റ്റിൻ സഹോദരങ്ങളുടെ വയനാട്ടിലെ വാഴവറ്റയിലെ വീട്ടിലെ SIT പരിശോധനയ്ക്കിടെ വിദേശ മദ്യവും വൈനും കണ്ടെടുത്തു. SIT നിർദ്ദേശത്തെ തുടർന്ന് കൽപ്പറ്റ എക്സൈസ് ഇൻസ്പെക്ടർ ഷറഫുദ്ദീന്റെ നേതൃത്വത്തിലെ സംഘമാണ് വീട്ടിൽ പരിശോധന നടത്തിയത്. വിരമിച്ച കപ്പൽ ജീവനക്കാർക്ക് ക്ഷേമാശ്വാസം നൽകാൻ സംസ്ഥാന ഗവൺമെന്റ് വിവരശേഖരണം നടത്തുന്നു എന്ന വാർത്താപ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ഓൾ കേരള സീമെന്റ്സ് അസോസിയേഷൻ. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ആറന്മുള വള്ളസദ്യക്കാലത്തിന് സമാപനമായി. പള്ളിയോട സേവാസംഘം പ്രസിഡന്റ് KV സാമ്പദേവൻ സമാപന ചടങ്ങ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ചെസ് ഒളിമ്പ്യാഡിന് ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 ഒന്നാം റൌണ്ട് മത്സരം തുടങ്ങും.

കൈവഴികൾ മരിച്ച ഒറ്റ തുരുത്തുകൾ ചിത്രീകരണം. രചന അശ്വിൻ കെ.വി. നമ്പൂതിരി.

ഓർക്കുന്നുണ്ടോ ലീലയെ? അച്ഛാ എന്ന് വിളിക്കാമോ എന്നുപോലും ഉറപ്പില്ലാത്ത ഒരു മനുഷ്യനോടൊപ്പം ശ്രീലങ്കയിൽ നിന്ന് നാട്ടിലേക്ക് വന്ന ആ സിംഹള പെൺകുട്ടിയെ ഇത്ര വേഗം മറന്നുപോയോ? മലയാളത്തിന്റെ ഏറ്റവും ആഴമുള്ള മഷിയുടെ ഉറവ പ്രിയപ്പെട്ട എം ടി വാസുദേവൻ നായരുടെ നിന്റെ ഓർമ്മയ്ക്ക് എന്ന വാക്കുകളുടെ പർദീസയിൽ വിരിഞ്ഞ ലീലയുടെ ലോകത്തിലാണ് ഒരുപക്ഷെ ഒരുപാട് കാലങ്ങൾക്കിടയിൽ ഏറ്റവുമധികം ഏകാന്തത രുചിച്ചറിയാൻ കഴിഞ്ഞത്. ഒരു ഭൂമികയിൽ നിന്ന് മറ്റൊരു ഭൂമികയിലേക്ക് താൽക്കാലികമായെങ്കിലും പറിച്ചു നടപ്പെടുമ്പോൾ ആ അവ്യക്തതകൾക്കിടയിലും അവൾ നടന്നു തീർത്തിട്ടുണ്ടാവുന്ന ഒറ്റയടി പാതകൾ അവസാനിക്കാത്തവയാണ്. സംശയം വേണ്ട, പറഞ്ഞു വരുന്നത് ഏകാന്തതയെക്കുറിച്ച് തന്നെയാണ്. മനുഷ്യർക്കിടയിലെ ഏകാന്തതയുടെ വൈവിധ്യങ്ങൾ, പല നിറങ്ങൾ, ഭാവങ്ങൾ, അർത്ഥങ്ങൾ, ആവാസ വ്യവസ്ഥകൾ, അങ്ങനെ പലതുണ്ട് നമുക്ക് പറഞ്ഞ് കാട് കയറാൻ ഇന്ന്.

0: കുട്ടിക്കാലത്ത് വെക്കേഷൻ നാളുകളിലെ കൂടപ്പിറപ്പുകൾ ഒത്തുള്ള ആ ദിവസങ്ങളിലേക്ക് ഒരു ഫ്രീ ടിക്കറ്റ് എടുത്താലോ ഒരിക്കൽ കൂടി? സാറ്റുകളി, തറവാട്ടിലെ ഹാളിൽ ഒരുമിച്ച് നീണ്ടു നിവർന്നുള്ള കിടത്തങ്ങൾ, ഒരു വർഷത്തെ കഥകളുടെ പറഞ്ഞു തീർക്കലുകൾ, ഒരുമിച്ചുണ്ട നേരങ്ങൾ, അങ്ങനെ അങ്ങനെ എന്തൊക്കെയാണ് അല്ലേ? പക്ഷേ പറയാൻ വന്നത് അതൊന്നുമല്ല. ആ കൂടപ്പിറപ്പുകളിൽ ഒരുവിധം എല്ലാവരും തിരികെ പോയിട്ട് അവസാനം പോകാൻ നിൽക്കുന്ന ഒന്നോ രണ്ടോ പേർക്ക് മാത്രം കിട്ടുന്ന ഒരനുഭവമുണ്ട്. സന്ധ്യ അങ്ങനെ ആടിയുളഞ്ഞ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ പുഴയുടെ ഒരു കിടപ്പുണ്ട്. ഒഴുക്ക് നിലച്ചതുപോലെ നിശബ്ദമായി അനക്കമറ്റ ജലനൗക കണക്കെ. അന്നേരം കണ്ണുകളൊന്ന് ഇറുക്കി അടച്ചാൽ ഓർമ്മകളുടെ തിരത്തള്ളലിൽ നീറിപ്പുകഞ്ഞൊരു വരവുണ്ട്. ഒരുതരം ഇരുണ്ട ഏകാന്തതകൾ. അതാണ് മനുഷ്യൻ അനുഭവിക്കാവുന്ന ഏകാന്തതയുടെ ഒരു ആവിഷ്കാരം.
1: സമറിൻ ബെത്ലഹേമിലെ ആമി, ലളിതം സുന്ദരത്തിലെ രാജേഷ്, 96 റാം, ലഞ്ച് ബോക്സിലെ സാജൻ ഫെർണാണ്ടസ്, അങ്ങനെ പലവിധ സത്യങ്ങൾ ചലച്ചിത്രങ്ങളിലും കാണാം. കഥാപാത്രങ്ങളുടെ മുഖംമൂടികൾക്ക് പിറകിൽ ഒറ്റയാവലിന്റെ നേർച്ചാൽ തീർക്കുന്ന മനുഷ്യക്കോലങ്ങളെ. അല്ലെങ്കിൽ തന്നെ ഒന്ന് ചോദിച്ചോട്ടെ, ഒറ്റയ്ക്കാവുക എന്നാൽ എന്താണ്? ഏകാന്തതയുടെ രൂപം എന്താണ്?
2: കാണുമ്പോൾ പെട്ടെന്ന് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണത്. ചുറ്റുത്തിരി ആളുകളുണ്ടെങ്കിലും ഉള്ളിലൊരു ശൂന്യത മാത്രം ബാക്കിയേക്കുന്ന അവസ്ഥ ഏകാന്തത എന്ന് പറയുമ്പോഴേ.
3: ജേർണലിസം വിദ്യാർത്ഥി യുവരാജ് എസ് കെ.
2: നമ്മൾ കേൾക്കാൻ, നമ്മളെ ഒന്ന് മനസ്സിലാക്കാൻ അടുത്ത ആരും ഇല്ലല്ലോ എന്ന് തോന്നുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ വേദന നമ്മൾ അറിയുന്നത്. ഒറ്റയ്ക്കൊക്കെ ആകുമ്പോൾ മനസ്സിലേക്ക് വെറുതെ ആവശ്യമില്ലാത്ത കുറെ ചിന്തകളും സങ്കടങ്ങളും കടന്നു വരും. ആ നാല് ചുവരുകൾക്കുള്ളിൽ ഇരുന്ന് ആലോചിച്ച് ആലോചിച്ച് കാട് കയറും. എന്തിനാ ജീവിക്കുന്നത് എന്ന് വരെ തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങളുണ്ട്. രാത്രിയൊക്കെ ആകുമ്പോൾ ഉറക്കം വരാതെ കിടക്കുമ്പോൾ ഈ ഒറ്റപ്പെടൽ തരുന്ന ഒരു ഭാരമുണ്ടല്ലോ, അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ. പലപ്പോഴും നമ്മളെ മാനസികമായി തളർത്തി കളയാൻ ഈ ഏകാന്തത അതൊന്ന് മാത്രം മതി.

അതെ, അതുതന്നെ ആകണം ശരി. ചിലപ്പോൾ തോന്നും അത് വാക്കുകൾ വിതറി വിവരിക്കാനാവാത്തൊരനുഭവമാണെന്ന്. ഒരുപാട് പേരുണ്ടായിട്ടും ഒറ്റയ്ക്കായി പോകുന്നവരും ആരുണ്ടായാലും ഏകാന്തതയെ ഹൃദയപൂർവം പുണർന്നാസ്വദിക്കുന്നവരും ജീവിക്കുന്നത് ഒരേ സമൂഹത്തിന്റെ രണ്ട് കോണുകളിലാണെന്ന സത്യം മരീചികയല്ലെന്ന് തന്നെ പറയട്ടെ. ജീവിക്കാൻ കാരണങ്ങൾ വൃഥാ തേടിക്കൊണ്ട് എല്ലാവരെയും ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, കൊടുക്കുവാൻ സമൃദ്ധമായ സ്നേഹം പക്കലുണ്ടായിരുന്നിട്ടും സ്വീകരിക്കുവാൻ തയ്യാറായി ആരും മുന്നോട്ട് വരാത്തവർ, ആർത്തിരമ്പുന്ന കടൽ പോലെ സ്വജീവിതത്തിന്റെ തിരയഗാധങ്ങളെ വാക്കുകളുടെ ക്ഷണവേഗത്താൽ നീർമാതളം പൂത്ത കാലത്തിലേക്ക് കൊണ്ടുപോയ മാധവിക്കുട്ടിയുടെ ഓർമ്മപ്പുറ്റിലും പറ്റിപ്പിടിച്ചിരുന്നു ഏകാന്തതയുടെ തന്മയെ.

0: മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും നമ്മളിൽ പലരും ചിരികൾ ജീർണിച്ച് വേദനകൾ കൊണ്ട് മണ്ണപ്പം ചുട്ട ദ്വീപുകളായി ചുരുങ്ങുന്നത് എന്തുകൊണ്ടാകാം? നമ്മളിൽ ചിലരുടെയെങ്കിലും പ്രതീക്ഷകളുടെ ജാലകങ്ങൾ എന്തിനാകാം പൊടുന്നനെ കൊട്ടിയടയ്ക്കുന്നത്? ആർക്കറിയാം.
1: എൻ്റെ പേര് ദിവ്യ. ഞാനൊരു നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകാന്തത എന്ന് പറയുന്ന ഒരു ഫീലിംഗ്, അനുഭൂതി എന്ന് പറയുന്നത് പലർക്കും പലതരത്തിലാണ്. എന്നെ സംബന്ധിച്ച് ഏകാന്തത നമ്മൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഏത് വികാരത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ അതിനെ അത്രമേൽ തീവ്രമാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ആണ് ഏകാന്തത. ഏകാന്തത അത് അനുഭവിക്കാൻ അറിയുന്നവർക്ക് ഏറ്റവും മനോഹരമായതാണ് എന്ന് പറയും. ഒരു ടൈം പീരീഡിനപ്പുറം ഏകാന്തത ചിലപ്പോൾ വിരസമായി തോന്നാം. ചിലപ്പോൾ ക്ഷണികമായിട്ട് നമുക്കൊരു ഏകാന്തത ആവശ്യവുമായിട്ടും വരാം. നമ്മൾ ആളും ബഹളമൊക്കെ ഉള്ളതിന്റെ ഇടയിൽ നിന്ന് നമുക്ക് കുറച്ച് വിട്ടു നിൽക്കണം. ഒറ്റയ്ക്ക് ഒരാളും ശല്യപ്പെടുത്താനില്ലാതെ ചിന്തകൾ അത്രമേൽ തീവ്രമായി നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരിടം കണ്ടെത്താൻ, അത് ചിലപ്പോൾ നമ്മൾ എപ്പോഴും ആഗ്രഹിച്ചു എന്ന് വരാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാവിലെ ചിലപ്പോ ഉറക്കം ഉണർന്ന് കുറച്ച് ചിന്തകളും കാര്യങ്ങളുമായി കുറച്ചു നേരം അടിപിടിച്ച് കിടക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കത് സാധിക്കാറില്ല. എന്റെ സറൗണ്ടിങ്സിലുള്ളവരുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കണം. അവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എനിക്കൊരു സമയം കിട്ടുമ്പോൾ അത് ചിലപ്പോൾ എന്റെ ശാരീരികമായ ഒരു ക്ഷീണം. അപ്പൊ നമുക്ക് ഏകാന്തത ആസ്വദിക്കാൻ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഫ്രഷ്നെസ് ആവശ്യമാണ്. അല്ലാതെ നമ്മൾ ഒരുപാട് മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് നമ്മുടേതായിട്ടൊരു ഇടത്ത് നമ്മുടേതായിട്ടൊരു സമയത്ത് കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ച് അതിൽ ഒരു സംതൃപ്തി കണ്ടെത്താൻ നമുക്ക് സാധിക്കില്ല. സുന്ദരമായൊരു ഏകാന്തത, അല്ലെങ്കിൽ ഒരു മഴക്കാലം അതിൽ നമ്മൾ തനിച്ച് കുറച്ച് സന്തോഷമായ ഒരു മാനസികാവസ്ഥ, അതൊക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് ഏകാന്തതയെ ആസ്വദിക്കാൻ പറ്റും. എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാല് എനിക്ക് എപ്പോഴും എൻ്റെ കുട്ടികളും ഭർത്താവും ഒന്നും എൻ്റെ അടുത്ത് വേണ്ട എന്നല്ല. രണ്ടു ദിവസോ അല്ലെങ്കിൽ ഒരു മൂന്നോ ദിവസോ അവരിൽ നിന്ന് അകന്ന് നമ്മൾ ഒറ്റയ്ക്കൊരു യാത്ര പോവുക. ഒരു ഫോണിന്റെ അകമ്പടി പോലും വേണ്ട. നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു പുസ്തകം വായിച്ച് നമ്മൾ ഒറ്റയ്ക്ക് ഒന്നോ രണ്ടോ ദിവസം എവിടെയെങ്കിലും, എത്ര ഏകാന്തതയിൽ കുറ്റം പറയുന്ന ആൾക്കാരാണെങ്കിലും എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു ഏകാന്തത ആഗ്രഹിക്കാത്ത മനുഷ്യരില്ല.
0: ഇനി ഏറെ രസകരമായ മറ്റൊന്ന് പറയട്ടെ. ചില നേരങ്ങളിൽ മനുഷ്യരുടെ ജീവിതയാത്രയുടെ സ്വാഭാവികമായ ആവിർഭാവങ്ങളിലെ താളപ്പിഴകളുടെ ഏറ്റക്കുറച്ചിലുകൾ ചെമ്പട കൊട്ടുമ്പോൾ കാര്യങ്ങളെ കുറച്ചുകൂടി നല്ല രീതിക്ക് കൈപ്പിടിയിൽ ഒതുക്കുവാൻ ഒരു ഇമോഷണൽ ക്ലാരിറ്റി അഥവാ വികാരപരമായ വ്യക്തതയ്ക്ക് വേണ്ടിയും നമ്മൾ കുറച്ചു നേരം സകല ബഹളങ്ങളിൽ നിന്നും മാറി ഒറ്റയ്ക്കിരിക്കാറുമില്ലേ? മലയാളത്തിന്റെ ജീവിതകവി റഫീഖ് അഹമ്മദ് കുറിച്ചതുപോലെ

0: ചിലർക്കിടയിലെ പ്രണയത്തിന്റെ പനിച്ചൂടിനാൽ തളിർക്കുന്ന ക്ഷണിക മൗനങ്ങളിലും വരഞ്ഞിടാറുണ്ട് രണ്ടു വ്യക്തികളുടെ സമഗ്ര ഏകാന്ത ധ്യാനങ്ങൾ. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, പരസ്പരം കുറച്ചുകൂടി ആഴത്തിൽ അറിയാനുള്ള പ്രാർത്ഥന. അതുകൊണ്ടാകാമല്ലോ ഞാൻ നിന്നെ കണ്ട കണ്ണുകളിൽ നീ കടം തന്ന കാഴ്ചകൾ എന്നെല്ലാം ഹൃദയ ആഴങ്ങളിൽ മലയാള സിനിമ കോറിയിട്ടത്.
1: ഒരു എഴുത്തുകാരന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഏകാന്തത.
2: കവിയും ഗാനരചയിതാവുമായ ഗിരീഷ് പുലിയൂർ
1: ഏകാന്തത എന്ന വിഷത്തെ പാനം ചെയ്ത് അതിനെ അമൃതാക്കി മാറ്റുന്നതാണ് സാഹിത്യ സൃഷ്ടി എന്നൊരു സങ്കല്പമുണ്ട്. ഏകാന്തനായിരിക്കുമ്പോഴാണ് ഒരു എഴുത്തുകാരൻ ഏറ്റവും കൂടുതൽ ബഹുർമുഖനാകുന്നത് എന്നും വാദിക്കാറുണ്ട്. കണ്ടതും കേട്ടതും മറ്റിന്ദ്രിയങ്ങളിലൂടെ അനുഭവിച്ചറിഞ്ഞതും എന്തൊക്കെയാണോ അതിൽ അവൻ ഏകാഗ്ര ചിത്തനാകുന്നു. അതിനുള്ള ഏറ്റവും നല്ല അന്തരീക്ഷമാണ് ഏകാന്തതയിലൂടെ സൃഷ്ടികർത്താവിന് ലഭിക്കുന്നത്. വളരെ ശബ്ദായമാനമായ ഒരു അന്തരീക്ഷത്തിലിരുന്നു കൊണ്ട് എഴുതുന്നതിനേക്കാളും ഏറ്റവും ക്രിയാത്മകമായിരിക്കും ഏകാന്തമായ ഒരു ചുറ്റുപാടിലിരുന്നു കൊണ്ട് ഒരു എഴുത്തുകാരൻ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്ന് നോക്കുമ്പോൾ. അതുകൊണ്ടായിരിക്കാം ഓരോരുത്തരും അതിന് ഉപയുക്തമാകുന്ന രീതിയിലുള്ള ഏകാന്ത സുന്ദര അന്തരീക്ഷത്തെ സ്വയം പൂൾകുന്നത്. കൂടെ നിൽക്കുന്നവർക്ക് എന്തെല്ലാം പ്രശ്നമുണ്ടായാലും പ്രയാസങ്ങൾ ഉണ്ടായാലും അതിനെയെല്ലാം തൃണവൽ ഗണിച്ചുകൊണ്ട് തൻ്റെ അന്തരാത്മാവിൽ വ്യാമർദ്ദം ചെലുത്തുന്ന എല്ലാ ആശയങ്ങളെയും അക്ഷരങ്ങളിലൂടെ ആവിഷ്കരിക്കാൻ, അല്ലെങ്കിൽ തങ്ങളുടേതായ മാധ്യമങ്ങളിലൂടെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഏകാന്തത എന്നുള്ളത് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒന്ന് തന്നെയാണ്. ഏകാന്തത എന്ന് പറയുന്ന അന്തരീക്ഷത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന തലമുറകൾ ഇന്നും ഉണ്ട്. ഒരു ലൈബ്രറിയിൽ പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സാന്നിധ്യം മറന്ന് രാവിലെ മുതൽ രാത്രി വരെ ഇരിക്കുന്ന എത്രയോ ഇളം തലമുറയിലെ ചൈതന്യങ്ങളെ ഞാൻ നേരിട്ട് കാണുന്നു. അപ്പോൾ ഏത് അന്തരീക്ഷത്തിലും ഏകാന്തമായിരിക്കാനും ഏത് ബഹളത്തിലും നിശബ്ദമായ ഒരു ലോകം സൃഷ്ടിച്ചെടുക്കാനും ശ്രമിക്കുന്നത് ഒരു ജന്മവാസനയുടെ കൂടി സിദ്ധിയുടെ പ്രക്രിയയാണ്. ഏകാന്തത എന്നും സുന്ദരമായിരിക്കും. അത് നമുക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണ്. ഒന്നുകൂടി ഞാൻ പറയാം, ഒരു എഴുത്തുകാരന് മാത്രമല്ല, ഒരു വീട്ടമ്മയ്ക്കായാലും ഒരു കർഷകനായാലും ഒരു കച്ചവടക്കാരനായാലും ആർക്കായാലും, അതൊരു പക്ഷിക്കായാലും ഒരു മൃഗത്തിനായാലും ഒരു പക്ഷേ ഒരു വൃക്ഷത്തിന് പോലും നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക, പലപ്പോഴും അത് ഏകാന്തത ഇഷ്ടപ്പെടുന്നതായിട്ട് തോന്നുന്ന തരത്തിൽ പെരുമാറുന്നത് കാണാം. നമ്മുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും ഏകാന്തത എന്ന പ്രിസത്തിലൂടെ കടത്തിവിടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉദാത്തമായ സൃഷ്ടികൾക്ക് വേണ്ടി കാലം കാത്തു നിൽക്കുന്നു.
3: അത് പറഞ്ഞപ്പോഴാ നമുക്ക് ചുറ്റിലും അമാനുഷിക ശക്തിയുള്ള ചില മായാജാലക്കാരുണ്ട്. ചിന്തകളുടെ മിന്നൽ പ്രളയത്തിൽ മരിച്ചു വീഴുന്നവർ, രാജധാനി എക്സ്പ്രസിൽ നിന്നും ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിനുകളുടെ വേഗതയിലേക്ക് ചിന്തകളെ പായിക്കാൻ കഴിയുന്നവർ, ആദ്യന്തം പുറം ലോകത്തിന്റെ മോടികളിൽ അഭിരമിക്കാതെ സ്വയം ചിന്തകളിൽ തളയ്ക്കപ്പെട്ട് മെല്ലെ പടരുന്ന ഒറ്റയാവലിനെ നോക്കി കണ്ണു ചിമ്മുന്നവർ, ആരവങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഇക്കാലത്തും വലിയ ബഹളങ്ങൾക്കിടയിലും നിശബ്ദതയുടെ ചുവർചിത്രങ്ങൾ നോക്കി അലിഞ്ഞുപോകുന്നവർ, അന്നേരം അവർക്ക് കൂട്ടായ്മയുടെ ബലമോ വാക്കുകളുടെ സൗജന്യമോ ആവശ്യമായെന്ന് വരില്ല. പേരുകൾക്കും മേൽവിലാസങ്ങൾക്കുമെല്ലാം അപ്പുറത്ത് ആൾക്കൂട്ടത്തിൽ തനിയെ.
4: ഏകാന്തതയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അല്ലെങ്കിലും പലപ്പോഴായിട്ട് സ്വയം ഞാൻ ആ ഒറ്റപ്പെടലിനെ സ്വീകരിക്കാറുണ്ട്, അതിലേക്ക് ആഴ്ന്നിറങ്ങാറുണ്ട്.
2: ബിരുദ വിദ്യാർത്ഥിനിയായ ഗായത്രി കെ പി,
4: ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വരുമ്പോൾ, സംശയങ്ങൾ വരുമ്പോൾ, കൺഫ്യൂഷൻസ് വരുമ്പോൾ, ഒറ്റയ്ക്ക് ഇരുന്ന് ആരുടെയും ബഹളമില്ലാതെ അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിനൊന്ന് സമാധാനപ്പെടുത്താൻ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഏകാന്തതയാണ് എനിക്ക് എപ്പോഴും കൂട്ടായിട്ടുള്ളത്. ഒറ്റപ്പെടലുകൾ നമ്മളെ

0: വേദനിപ്പിക്കുമെങ്കിലും ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കണം. നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കണം. ആ ഉള്ളിലേക്കുള്ള നോട്ടത്തിനെയും ആ തിരിച്ചറിവിനും ഒക്കെ സഹായിക്കുന്നത് ആ ഏകാന്തതയാണ്.
1: ജനിക്കുമ്പോൾ മുതൽ സ്നേഹവാത്സല്യങ്ങളുടെ തണല് തന്ന് നിഴലായ അച്ഛനമ്മമാർ, കഥകളുടെയും അറിവുകളുടെയും ഈറ്റില്ലമായ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും. പൊടിയുന്ന ചോര നമ്മളിൽ ആരുടേതായാലും ചുവപ്പല്ലോ നിറം, നമ്മളൊന്നല്ലേ എന്നു പാടുന്ന ഉറ്റ സുഹൃത്തുക്കൾ. ചലനാത്മകമായ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ തുടിപ്പുകളും തുടറിയുന്ന കൂടപ്പിറപ്പുകൾ. അറിഞ്ഞിട്ടുണ്ടോ ഇവരിൽ ആരുടെയെങ്കിലും ആകസ്മികമായ വേർപാടിൽ നിന്നുതിരുന്ന ശൂന്യതയും പകപ്പും നിസ്സഹായതയും ഒറ്റപ്പെടലും?
2: ഒറ്റരാവിലെ പ്രളയം ബാക്കിയാക്കിയ ചൂരൽമലയിലെ കുരുന്നകളുടെ ഏകാന്തതയുടെ മുറിവുകൾ എന്നെങ്കിലും ഉണങ്ങുമെന്ന് കരുതുന്നുണ്ടോ? കാത്തിരിക്കാൻ പ്രത്യേകിച്ച് ആരുമില്ലാതെയാവുന്ന സന്തോഷങ്ങളും നേട്ടങ്ങളും തകർച്ചകളും എല്ലാം മുറിയിലെ ചുവരുകളോടോ തലയിണകളോടോ പങ്കിടേണ്ടി വരുന്ന ആ അവസ്ഥ ഓർക്കാപ്പുറത്ത് ഞെട്ടലേൽപ്പിക്കുന്നൊരു ഹൊറർ സിനിമയേക്കാൾ കുറഞ്ഞത് 10 മടങ്ങെങ്കിലും ഭയാനകമായിരിക്കില്ലേ? മോർച്ചറിക്ക് മുന്നിൽ ഇനി ഒരിക്കലും തിരിച്ചു വരാത്തൊരാൾക്ക് വേണ്ടി സമ്മാനിക്കേണ്ടി വരുന്ന ഒടുവിലത്തെ കാത്തിരിപ്പ്, നമ്മുടെ കൈകൾ ഇറുകെ പിടിച്ച് ജീവിതത്തിലെ അവസാന നിമിഷങ്ങളോട് സന്ധി ചൊല്ലാനാവാത്ത ചിലരുടെ വെപ്രാളങ്ങൾ എന്നിങ്ങനെ പല പല ഭാഷകളുണ്ട് ഏകാന്തതയ്ക്ക്.
1: ഭ്രാന്താണെന്ന് കരുതരുത് കേട്ടോ. ഏകാന്തതയെ കൃത്യമായ ഊർജമായി സ്വാംശീകരിക്കുന്നവരുണ്ടെന്നേ. ജീവിതമാകെ സൗമ്യതയുടെ വസന്തം സൂക്ഷിക്കുന്ന, സദാസമയം ധ്യാനനിരതമായ നിമിഷങ്ങളിലൂടെ ജീവിതത്തിന്റെ അർത്ഥതലങ്ങളെ തലോടി അറിയുവാൻ ശ്രമിക്കുന്ന ഋഷിവര്യന്മാരുടെ ഏകാന്തത അവരുടെ ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ്. പൂക്കൾ പൂക്കുന്നതുപോലെ അത്രമേൽ മൃദുവായി ചുറ്റിലുമുള്ളവരുടെ ഹൃദയം തൊട്ട് കടന്നുപോകുന്ന അപൂർവ ജന്മങ്ങൾ. ഒറ്റയായിരിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രപഞ്ച സത്യങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് പൂർണ്ണ സമാധാനത്തിന്റെ സ്രോതസ്സുകളാകുന്നവർ.
2: ഇനി വീണ്ടും ഒരു ഇരുണ്ട ഇടനാഴിയിലേക്കാണ് നമ്മൾ ഒരുമിച്ച് നടന്നു നീങ്ങുന്നത്. ജീവിതത്തിന്റെ മനോഹാരിത നുണഞ്ഞു തുടങ്ങും മുമ്പേ കാലമൊറ്റയ്ക്കാക്കുന്ന കുഞ്ഞു മനസ്സുകൾ, യാത്ര മുഴുമിപ്പിക്കാതെ പറഞ്ഞുകൊണ്ടിരുന്ന കഥകൾ പാതിയിൽ നിർത്തി ഒറ്റയ്ക്ക് ജീവിതത്തിന്റെ മറുപാതി നേരത്തെ രുചിക്കാൻ തീരുമാനിച്ചു പോകുന്നവർ, കടം തീർക്കാൻ അക്കരെ പോയി ഇക്കരെ പച്ച കണ്ട് സായുജ്യമടഞ്ഞ് മൗനങ്ങളുടെ ഇടവേളകളിൽ നെടുവീർപ്പുകളിലൂടെ ബഹളം തീർക്കുന്നവർ, ഭൂമിയിലെ ജീവിതത്തിന്റെ സൗന്ദര്യമെല്ലാം ആസ്വദിച്ച് തീർന്ന് വാർദ്ധക്യത്തിന്റെ വേനലിൽ ഉരുകുമ്പോൾ തണലിനായി ഒരു കുടയില്ലാതെ ഒറ്റയ്ക്കാകുന്നവർ, വിവാഹലേലങ്ങളിൽ പെടാതെ ഒരുമിച്ച് യാത്ര തുടങ്ങിയിട്ടും ഇടയിലെപ്പോഴോ വഴിപിരിഞ്ഞവർ, ഇങ്ങനെ പകർന്നാട്ടങ്ങളുടെ ഒരു പഞ്ചാരി മേളം തന്നെ വശമുണ്ട് മനുഷ്യർക്കിടയിലെ ഏകാന്തതയ്ക്ക്.
3: ഇന്ന് കേരളത്തിലെ വൃദ്ധജനങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഏകാന്തതയാണ്. കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബമെന്ന ആ പഴയ വചനം ഇന്ന് കൂട്ടിനില്ലാത്ത വൃദ്ധജനങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ കൂടാൻ ആരുമില്ലാത്തപ്പോൾ കുടുംബം നരകം എന്ന് മാറ്റേണ്ടിയിരിക്കുന്നു.
4: തിരുവനന്തപുരം ഗവൺമെന്റ് ആർട്സ് കോളേജിലെ മുൻ പ്രിൻസിപ്പളായ എസ് പത്മകുമാരി,
3: ചെറുപ്പക്കാരെല്ലാം പഠിക്കാനും പഠിപ്പിക്കാനും മറ്റു ജോലികളുമായി വിദേശത്ത് കയറിക്കൊണ്ടിരിക്കുക, കേരളം മക്കളായിട്ട് ആരും അടുത്തില്ലാത്ത ദുഃഖത്തിലും ഏകാന്തതയിലും കഴിയുന്ന ഒരു വൃദ്ധസദനമായി മാറിയിരിക്കുന്നു. ഞാൻ ആ ഏകാന്തത അനുഭവിക്കുന്ന വ്യക്തിയാണ്. തിരുവനന്തപുരത്ത് ഒരു സ്ഥാപനത്തിലെ

0: ഒരു അന്തേവാസിയുമാണ്. പക്ഷേ എനിക്ക് ഏകാന്തത ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല. എനിക്ക് ഒരേ ഒരു മകനാണ്, ഇംഗ്ലണ്ടിലാണ്. വിധവയായ ഞാൻ ഒറ്റയ്ക്കാണ്. ഇന്ന് ഞാൻ സന്തോഷമായി സമാധാനമായി കഴിയുന്നതിൻ്റെ രഹസ്യം ഇതാണ്. മറ്റൊരു ചുമതലയും ഇല്ലാത്ത, ഭക്ഷണം, ഔഷധം, മറ്റാവശ്യങ്ങൾ എല്ലാം ലഭിക്കുന്ന ഒരു സ്ഥാപനം തരുന്നത് മനഃശാന്തിയാണ്. എന്നെപ്പോലെ മക്കളടുത്തില്ലാത്തവരുടെ കൂട്ടായ്മ ഒരു അനുഗ്രഹമായി മാറുന്നു. ഏകാന്തത ഇഷ്ടമല്ലാത്ത ഞാൻ, 86 വയസ്സായ ഞാൻ, ബന്ധുക്കളാരും അടുത്തില്ലാതെ 60 വയസ്സ് കഴിഞ്ഞ വൃദ്ധജനങ്ങളുടെ കൂട്ടായ്മ അനുഭവിക്കുമ്പോൾ ഏകാന്തത ഞാൻ അറിയുന്നേയില്ല എന്നതാണ് സത്യം. പരസ്പരം പ്രശ്നങ്ങളും പരിഹാരങ്ങളും പങ്കിടുന്നു. സ്നേഹവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ സുഖമായി ജീവിക്കാനും കഴിയുന്നു. ഏകാന്തത ഇഷ്ടമല്ലാത്ത ഞാൻ അത് അനുഭവിക്കേണ്ടി വന്നപ്പോൾ സത്യത്തിൽ ഞാനിപ്പോൾ അത് ആസ്വദിക്കുകയാണ്. ഒറ്റയ്ക്ക് കഴിയുന്നല്ലോ എന്ന നിരാശയിൽ വേദനിക്കുന്നവരോട് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഫ്യൂച്ചർ ഈസ് അൺനോൺ, സോ ലിവ് ദ പ്രസന്റ് പ്ലസന്റ്ലി ആൻഡ് ഹാപ്പിലി.
1: ഇപ്പറഞ്ഞവരെല്ലാവരുമുണ്ട്. നമ്മൾ ഈ നടക്കുന്ന ഇടനാഴിയിലെ പല മുറികളിലായി. അതാ അവിടെ ആ അവസാനത്തെ മുറിയിൽ അതാരാണ്? നിങ്ങളുടെ കണ്ണുകൾ എന്തിനാണ് നിറയുന്നത്? ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടല്ലോ. എനിക്ക് മനസ്സിലാവും, എനിക്ക് കാണാം. നിങ്ങളിലെ ആ പഴയ കുട്ടിയെ ഓർക്കാപ്പുറത്ത് കൺമുന്നിൽ കാണേണ്ടി വരുമ്പോഴുള്ള ആ പകപ്പ്, കൗതുകങ്ങൾ നിറച്ചുവച്ച് നിഷ്കളങ്കതയുടെ ചായം തേച്ച് തിളങ്ങുന്ന കണ്ണുകൾ ചുരുക്കി ചിരിമഴ പെയ്യിച്ച നിങ്ങളിലെ ആ കുട്ടിയെ നിങ്ങൾ എവിടെയാണ് മറന്നുവെച്ചത്? നിങ്ങളിലെ അന്തർമുഖത്വം കൊണ്ടോ ഒറ്റ കുഞ്ഞായി വളർന്നതുകൊണ്ടോ ഒറ്റയാവാൻ ഒരിക്കൽ തീരുമാനിച്ചതുകൊണ്ടോ എന്തുകൊണ്ടാണെന്ന് പറയാനാവാത്തൊരു സമസ്യയിൽ നിങ്ങൾ വല്ലാതെ വീർപ്പുമുട്ടുന്നുണ്ടല്ലേ? സാരമില്ല, ആ മുറിയിൽ ആ കുട്ടിയോടൊപ്പം അല്പനേരം ഇരിക്കൂ. വളർച്ചയോടും ആ യാത്രയിൽ ചുമക്കേണ്ടി വന്ന പ്രതിസന്ധികളോടും ഉത്തരവാദിത്തങ്ങളോടും സമരസപ്പെടാനാകാതെ ചിലപ്പോഴെങ്കിലും ഒരു കഠിന ഹൃദയത്തിലേക്ക് ചേക്കേറേണ്ടി വന്നതിൽ ആ കുഞ്ഞിനോട് മാപ്പ് ചോദിക്കാം നമുക്ക്. ഇതാ നോക്കൂ, ആ കരിതൊട്ട റാന്തലിന്റെ വെട്ടമൊന്ന് നോക്കൂ. അതിലെരിഞ്ഞു തീരട്ടെ ഒറ്റയാൾ പോരിന്റെ വീര്യവും അകത്തലങ്ങളിലെ രോഗശയ്യതൻ ഭൂതകാലവും മധുരമേൽക്കാത്ത അവഗണനതൻ സീൽക്കാരവും. മനുഷ്യർക്കിടയിൽ ഏകാന്തതയുണ്ട്. ചിലത് വന്നു ചേരുന്നതാവാം, മറ്റു ചിലത് സമാധാനത്തിലേക്കും വ്യക്തതയിലേക്കുമായി തിരഞ്ഞെടുക്കുന്നതുമാവാം. ഒന്നോർക്കുക, ഒടുവിൽ നാം എല്ലാവരും കഥകളാണ്. ആരുടെയോ ഭാവനകളിലെ നിറവിൻ്റെ നിറമുള്ള കഥകൾ.

കൈവഴികൾ മരിച്ച ഒറ്റത്തുരുത്തുകൾ ചിത്രീകരണം സമാപിക്കുന്നു. രചന അശ്വിൻ കെ വി നമ്പൂതിരി. ആഖ്യാനം ഗായത്രി ദേവി, എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം ധന്യ എം ടി. നിർവഹണം സെവിൽ ജിഹാൻ.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ, കൂടെ പഠിച്ചാലോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ താങ്ക് യു.
0: ഹലോ,
1: എന്റെ ദൈവം, ഇതാര്, എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ലേ. ആരേ ഇത്?
3: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതു.
4: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
3: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
4: 8281420305.
3: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.
5: സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ശ്രോതാക്കൾ കേൾക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് ചിത്രം ഇന്ദ്രപ്രസ്ഥം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീത സംവിധാനം വിദ്യാസാഗർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: തിങ്കൾ മുതൽ വെള്ളിവരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
1: ഇനി കേൾക്കാം ജിതിൻ രാജും സംഘവും പാടിയ ഗാനം, ചിത്രം ആടുജീവിതം. വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം നൽകിയത് AR റഹ്മാൻ.

0: ഒരു ഗാനം കൂടി കേൾക്കാം. എം ജി ശ്രീകുമാറും ഉണ്ണിമേനോനും പാടിയത് ചിത്രം അക്കരെ അക്കരെ അക്കരെ. ശ്രീകുമാരൻ തമ്പിയാണ് വരികൾ എഴുതിയത്. ഔസേപ്പച്ചന്റെ സംഗീതം.
1: സ്വർഗത്തിലോ

സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയിപ്പൂക്കൾ. ആദ്യം കേൾക്കാം മെല്ലെ തിരന്തത കഥവ് എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത്.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: തിരിപ്പൂക്കളിൽ ഇനി കേൾക്കാം ഹരിഹരനും ഹരിണിയും പാടിയ ഗാനം, ചിത്രം ഇന്ത്യൻ.

0: ഈ ഗാനത്തോടെ തിരീപ്പൂക്കൾ സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 3 മണി.
1: സഞ്ചാരി പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഞ്ചാരിയിൽ ഹിമാചൽ പ്രദേശിലെ വിശേഷങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നത് നിതീഷ് കുമാർ, അദ്ദേഹത്തോടൊപ്പം സെവിൽ ജിഹാൻ.
2: സഞ്ചാരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സഞ്ചാരിയുടെ ടീം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇന്ത്യയുടെ നോർത്തേൺ സൈഡിലേക്കാണ്. ഏറ്റവും മനോഹരമായ ഒരു സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. അവിടുത്തെ തന്നെ വളരെ മനോഹരമായ ഒരു സ്ഥലത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് നിതീഷ് കുമാറാണ്. അദ്ദേഹം സ്പോർട്സ് റിലേറ്റഡ് ഒരു ആപ്പിൽ കണ്ടന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. നമസ്കാരം നിതീഷ്.
3: നമസ്കാരം.
2: അപ്പോ ഞങ്ങളിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് പോവാൻ. എങ്ങനെ പോവാം നമുക്ക്?
3: നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പോകാവുന്ന മാർഗം എന്ന് പറയുന്നത് ഫ്ലൈറ്റ് ആണ്. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുക നമ്മൾ ട്രെയിനിൽ തന്നെ പോകണം എന്നാണ്. കാരണം ഓരോ യാത്രയും അതിന്റെ ഒരു കംപ്ലീഷൻ എത്തും. നമ്മൾ ആൾക്കാരായിട്ട് ഇടപെട്ട് അങ്ങനെ പോകുന്ന ഒരു യാത്രയ്ക്കാണ് തിരിഞ്ഞു നോക്കുമ്പോൾ കൂടുതൽ ഓർമ്മകൾ സമ്മാനിക്കാൻ സാധിക്കുക. തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ സമ്പർക്രാന്തി എക്സ്പ്രസ് ഉണ്ട്. 2 ദിവസത്തെ യാത്രയാണ് ഈ സമ്പർക്രാന്തി എക്സ്പ്രസ്സിൽ നമുക്ക് വേണ്ടി വരുന്നത്. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് ട്രെയിൻ ബോർഡ് ചെയ്തത്. എനിക്ക് 46 മണിക്കൂറാണ് എടുത്തത്. ഞാൻ തിങ്കളാഴ്ച ട്രെയിനിൽ കയറുന്നു. ബുധനാഴ്ച 9:30 എത്തുന്നത്. 9 സംസ്ഥാനങ്ങളാണ് നമ്മൾ കവർ ചെയ്യുന്നത്. മഡ്ഗാവുന്ന രത്നഗിരിക്കും ഇടയ്ക്കുള്ള ഒരു റൂട്ട് വളരെ ബ്യൂട്ടിഫുൾ ആണ്. പ്രത്യേകിച്ച് ഈ ഒരു മൺസൂൺ കാലത്ത് നമ്മൾ ഗോവയ്ക്കും മഹാരാഷ്ട്രയ്ക്കും ഇടയ്ക്ക്, അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ നമ്മൾ ഒരിക്കലും മിസ് ഔട്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഫ്ലൈറ്റ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ട്രെയിൻ തന്നെ ബുക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ നമുക്ക് ഒരുപാട് പുതിയ മനുഷ്യരെ കാണാൻ പറ്റും. നമുക്ക് അവരുമായിട്ട് അവരോട് സംസാരിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു യാത്ര കംപ്ലീറ്റ് ആകുന്നത്. അതെ,
2: ആ യാത്ര എങ്ങനെയുണ്ടായിരുന്നു? ഈ 2 ദിവസത്തെ
3: യാത്ര അതിമനോഹരമായിരുന്നു. ട്രെയിൻ ആണല്ലോ വൃത്തിക്കുറവ് ഉണ്ടാകുമോ എന്നൊക്കെയുള്ള പേടി പലർക്കും ഉണ്ടാകും. പക്ഷെ അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇവർ 4 മണിക്കൂർ ഇടവിട്ട് എല്ലാ കമ്പാർട്ട്മെന്റ്സും ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവരാണെങ്കിലും വളരെ ഫ്രണ്ട്ലി ആയിട്ട്, ഞാനൊരു സോളോ ട്രാവലറാണ്, ഇങ്ങനെ പോകുവാണെന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് ഈ സ്ഥലം നിങ്ങൾ മിസ് ചെയ്യരുത്, അങ്ങനെ നമുക്ക് ഓരോരോ സ്ഥലങ്ങളുടെ റെക്കമെൻഡേഷൻ ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഭക്ഷണം കരുതിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ ഒപ്പം യാത്ര ചെയ്ത പലരുമായിട്ടും പങ്കുവെച്ചൊക്കെയാണ് കഴിച്ചത്. അവരും അവരുടെ സംസ്ഥാനത്തെ ഫുഡ് എനിക്ക് ഷെയർ ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഒരു ഡെസ്റ്റിനേഷൻ കവർ ചെയ്യുന്നു എന്നതിനുപരിയായിട്ട് നമുക്ക് കൂടുതൽ മനുഷ്യരുമായിട്ട്
2: ഇന്ററാക്ട്
3: ചെയ്യാനും അങ്ങനെ കുറെ മെമ്മറീസ് നമുക്ക് കിട്ടും.
2: പിന്നെ ഇപ്പൊ പറഞ്ഞു സോളോ ട്രാവലർ ആണ്, ആദ്യമായിട്ട് സോളോ ട്രിപ്പ് പോകുന്നത് എവിടേക്കാണ് പോയിട്ട്?
3: 10 വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് സോളോ യാത്ര പോകുന്നത്. അത് അഡ്മിഷൻ സംബന്ധമായിട്ടായിരുന്നു. ഞാൻ ഹൈദരാബാദിലാണ് എന്റെ MA ചെയ്തത്, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ഹൈദരാബാദിലേക്ക് ആണ് സോളോ യാത്ര ചെയ്യുന്നത്. അതിനുശേഷം അഡ്മിഷൻ കൺഫേം ആകുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം എനിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ആ അഡ്മിഷൻ യാത്രയെ തന്നെ ഞാൻ ചാർമിനാർ, അതുപോലെ തന്നെ മക്ക മസ്ജിദ്, അങ്ങനെ ഹൈദരാബാദിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം കവർ ചെയ്തിരുന്നു. പ്ലസ് ടുവിന് ശേഷം ഏറ്റവും ആദ്യമായിട്ട് ഞാൻ വരുന്ന ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. അതിന് മുൻപ് വരെ ഞാൻ ആലപ്പുഴയിലെ സ്കൂളുകളിലാണ് പഠിച്ചതും മറ്റും. പിന്നെ തിരുവനന്തപുരം ആദ്യമായിട്ട് എക്സ്പ്ലോർ ചെയ്തപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് ആ ഒരു ഹൊറൈസൺ എക്സ്പാൻഡ് ചെയ്തുകൂടാ. അങ്ങനെ ഹൈദരാബാദ് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയി. പിന്നെ റിമോട്ട് ജോബ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ജോലിയും യാത്രയും ഏകദേശം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. പലപ്പോഴും ട്രെയിനിലിരുന്നൊക്കെ വർക്ക് ചെയ്യാറുണ്ട്. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നാറില്ല. കാരണം എനിക്കറിയാം പല സുഹൃത്തുക്കൾക്കും ഇതുപോലെ തന്നെ അവർ എങ്ങനെയാണ് അവരുടെ സ്കെഡ്യൂൾ സ്ക്വീസിൻ ചെയ്യുന്നത്, ഒരു യാത്രയും അതുപോലെ തന്നെ ജോലിയും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഈ ഒരു ജോലി നിന്നുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നു. അപ്പോൾ അത് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു.
2: പിന്നെ നമ്മൾ സാധാരണ യാത്ര പോകുമ്പോഴേ എപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കും, നമ്മൾ പോകുന്നു വാ എന്ന് പറഞ്ഞിട്ട്. ഒറ്റയ്ക്കായിട്ട് പോവാന്ന് ഏതൊരു പോയിന്റിലാണ് അങ്ങനെ ഒരു ഡിസിഷൻ?
3: എനിക്ക് ഒരിക്കൽ പോലും ആ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതായത് ഞാൻ കൂട്ടത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്, ഒറ്റയ്ക്കും യാത്ര ചെയ്തിട്ടുണ്ട്. ഇതിൽ രണ്ടിലും ഞാൻ കംഫർട്ടബിൾ ആണ്. കൂട്ടുകാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ജോലിയായി. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്ക് യാത്രകൾ ചെയ്യാനായിട്ട് പ്രായോഗികമായിട്ടുള്ള കുറേ തടസ്സങ്ങൾ വന്നു. ചിലപ്പോൾ എല്ലാവർക്കും ഒരേ സ്ഥലമായിരിക്കും ഇഷ്ടമാവുന്നത്, ചിലപ്പോൾ എല്ലാവർക്കും ഒരേ സമയം അവൈലബിൾ ആവാൻ പറ്റുന്നവരില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാനിങ്ങനെ സോളോ യാത്ര ചെയ്ത് തുടങ്ങി. അപ്പോൾ അങ്ങനെ പോയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ മനോഹരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് പ്രൊവൈഡ് ചെയ്തു. കാരണം ഇപ്പോൾ നമ്മൾ കൂട്ടത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എല്ലാവരുടെയും ഒരു സമ്മതം വേണം. പിന്നെ എല്ലാവരുടെ ഇഷ്ടങ്ങൾ വ്യത്യസ്തമാണ്. നമ്മൾ അതെല്ലാം അക്കോമഡേറ്റ് ചെയ്ത് വേണം നമ്മൾ ഓരോ യാത്രയും പൂർത്തീകരിക്കാൻ. സോളോ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. നമ്മൾ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു, അതിൽ എന്തൊക്കെയാണോ നമ്മൾ മനസ്സിലിങ്ങനെ പ്ലാൻ ചെയ്യുന്നത് ആ ബോക്സുകളെല്ലാം നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ. മാത്രമല്ല നമ്മൾ പരിചയപ്പെടാത്ത കുറെ ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുന്നു. കുറച്ചും കൂടെ അഡ്വഞ്ചറസ് ആണ് സോളോ യാത്രകൾ. അതുകൊണ്ട് തന്നെ ഞാൻ സോളോ യാത്രകൾ പ്രിഫർ ചെയ്യുന്നു കൂടുതലും.
2: അപ്പോൾ നമുക്ക് ഇനി ഒരു നല്ലൊരു പാട്ട് കേട്ടോ.
3: ആയിക്കോട്ടെ.

0: പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ അഡ്വഞ്ചറസ് ആണ് സോളോ യാത്രകൾ, അതല്ലെ ചിലപ്പോ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇതുപോലെ സോളോ ട്രിപ്പ് പോകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് എന്റെ അമ്മയും ആരെങ്കിലും കൂട്ടിയിട്ട് വന്നാൽ മതിയായിരുന്നു അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ അവസ്ഥകൾ വന്നിട്ടുണ്ടോ?
1: ഇല്ല, പക്ഷെ എനിക്ക് ചില സ്ഥലങ്ങൾ കാണുമ്പം, അതായത് ചില സ്ഥലങ്ങളിൽ ഒരു ബ്യൂട്ടി നമുക്കൊരു ഫോട്ടോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അതിമനോഹരമായിട്ടുള്ള ബ്യൂട്ടി കാണുമ്പോൾ നമുക്കിങ്ങനെ ആ ഇന്നയാൾ, എന്റെ പല ഫ്രണ്ട്സ് പലരും യാത്ര ഇഷ്ടപ്പെടുന്നവരാണ്, അപ്പൊ അവർ ആരെങ്കിലും ഒരാൾ ഈ സമയത്ത് ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ അത് കാണാമല്ലോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവാറുണ്ട്. യാത്രയ്ക്ക് ശേഷം പലപ്പോഴും എന്നെ ഫ്രണ്ട്സ് ഇങ്ങനെ വിളിക്കാറുണ്ട്, അവർ ഇങ്ങനെ യാത്ര വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇന്ന സ്ഥലം കണ്ടു എന്നുള്ളത് പറയുമ്പോൾ അത് അങ്ങനെ എനിക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. ആ ഒരു സമയത്ത് മാത്രമാണ് മിസ് ചെയ്യാറുള്ളത്. പിന്നെ ഫുൾ ഫിറ്റ്നസ് ഉള്ള സമയത്താണ് ഞാൻ എപ്പോഴും യാത്ര ചെയ്യാറുള്ളത്. ഈ യാത്രയ്ക്ക് ഒരാഴ്ച മുൻപ് മറ്റോ പനിയോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും യാത്രകൾ ക്യാൻസൽ ചെയ്യാറുണ്ട്. അപ്പോൾ അത്

0: അതുകൊണ്ട് തന്നെ ഒരു ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ആ ഒരു കാര്യം ഞാൻ ഫോളോ ഔട്ട് ചെയ്യുന്ന എല്ലാവരും ഞാൻ സജസ്റ്റും ചെയ്യുന്നു. കാരണം നമ്മൾ പൂർണ്ണ ആരോഗ്യമായിട്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്കൊരു സ്ഥലം പ്രോപ്പറായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം.
1: നമ്മളിപ്പോ ട്രെയിനിൽ കയറി ഏതാണ്ട് 46 മണിക്കൂർ
0: അല്ലേ,
1: അതര എടുത്ത് ചണ്ഡിഗഡിലെത്തി.
0: ചണ്ഡിഗറിലെ
1: അപ്പൊ ഇനി നമുക്ക് പോകണ്ടേ അങ്ങോട്ട്
0: പിന്നെ?
1: അപ്പൊ യാത്ര എങ്ങനെയാണെന്ന് പറഞ്ഞു തരും ഞങ്ങൾക്ക്.
0: അപ്പോൾ ചണ്ഡിഗറിൽ നിന്ന് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത്. അതിൽ വീണ്ടും ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് HPTC ഹിമാചൽ പ്രദേശ് ടൂറിസം കോർപ്പറേഷൻ്റെ ബസ്സുകളുണ്ട്. അപ്പോൾ അതായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുക. കാരണം നിങ്ങൾ HPTCയിലാണ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഹാടികളെ, ധർമ്മശാലയിലെ മലകളിൽ ജീവിക്കുന്ന ആളുകളെ പഹാടികൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെ നിങ്ങൾ കാണാനും അവരെന്താണ് ചെയ്യുന്നതെന്നും ഒക്കെ നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് HPTC ബസ്സാണ് നമ്മളെ സഹായിക്കുക. അതേസമയം അതല്ല, നമുക്ക് കുറച്ചും കൂടെ ഒരു കംഫർട്ടബിളായിട്ടുള്ള ഒരു യാത്രയാണ് വേണ്ടത് എന്നുള്ളവർക്ക് അവിടുന്ന് തന്നെ ഈ പ്രൈവറ്റ് ബസ്സുകൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ചണ്ഡിഗർ സെക്ഷൻ 43 നിന്ന് അങ്ങോട്ടേക്കുള്ള ബസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്, നേരത്തെ ബുക്ക് ചെയ്യാനും സാധിക്കും. അതല്ല, നമുക്ക് അവിടെ ചെന്നിട്ടാണ് ബുക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതും പ്രശ്നമില്ല. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ HPTC വെബ്സൈറ്റ് വഴി നമുക്ക് ബുക്ക് ചെയ്യാം. ഇനി അതല്ല, ഏതെങ്കിലും ആപ്പുകൾ വഴി, ഇപ്പോൾ റെഡ് ബസ് പോലുള്ള ആപ്പുകളിലും ബുക്കിംഗ് ഇൻഫർമേഷനും അതുപോലെ തന്നെ ബസ്സിന്റെ ടൈമിംഗ്സ് എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്.
1: നമ്മൾ വെബ്സൈറ്റ് ബുക്ക് ചെയ്തു, അതുപോലെ ബസ്സിൽ കയറി.
0: അതെ,
1: പിന്നെ അവിടെനിന്നുള്ള യാത്ര എങ്ങനെയായിരുന്നു?
0: അവിടെനിന്നുള്ള യാത്ര അഡ്വഞ്ചറസ് ആണ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കയറ്റ ഇറക്കമൊക്കെ കയറിയിട്ടുള്ള അങ്ങനത്തെ ഒരു യാത്രയാണ്. പ്രത്യേകിച്ച് നമ്മൾ ചണ്ഡിഗർ ബോർഡർ പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നല്ല കാഴ്ചകളാണ്. നമ്മുടെ ചുറ്റും വിൻഡോ സീറ്റ് തന്നെ എല്ലാവരും എടുക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ചുറ്റും കാണുന്ന പറഞ്ഞാൽ ധൗലധാർ പോലുള്ള മൗണ്ടൻ റേഞ്ചസ് ഒക്കെയാണ്. ധൗലധാർ എന്ന് പറയുന്നത് ഹിമാലയത്തിന്റെ ഒരു പോർഷനാണ്. അത് പല ആംഗിളിലൂടെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഓബ്സ്ട്രക്ട് ആയി പോകും. ലഡാക്കിലേക്ക് പലരും പോകുന്നത് തന്നെ ഹിമാലയത്തിന്റെ ഒരു പോർഷൻ കാണണം എന്നുള്ള ആശയോടെയാണ്. എന്നാൽ ഈ ധൗളധാറിന്റെ കാഴ്ച നിങ്ങളെ ആരെയും, ഒരു മൗണ്ടൻ ലവറിനെ സംബന്ധിച്ച് ഒരിക്കലും നിരാശപ്പെടുന്ന ഒരു കാഴ്ച ആയിരിക്കില്ല നിങ്ങളെ അവിടെ കാത്തിരിക്കുന്നത്.
1: മലനിരകളെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മനോഹരമായ കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുകയാണ്.
0: അതെ,
1: അതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറയാമോ?
0: നമുക്ക് നീലാകാശം പച്ചക്കളിൽ ചുവന്ന ഭൂമിയിലെ താഴ്വാരം എന്ന പാട്ടായാലോ?
1: തീർച്ചയായിട്ടും ആ പാട്ട് കേൾക്കാം.

0: നമ്മൾ ഈ സൈഡ് സീറ്റിലിരുന്ന് ഈ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ
1: അതെ
0: പോവുകയാണല്ലോ. ഈ ജോഗ്രഫിക്കൽ ടെറൈൻ എന്ന് പറയുന്നത് വളരെ
1: അതെ
0: ടഫാണല്ലോ.
1: അതെ
0: ബസ് തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും
1: അതെ.
0: അങ്ങനെ പോകുന്നവർ, ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു?
1: ഞാൻ പോയ അന്നാണ് ആക്ച്വലി അവിടെ മൺസൂൺ അറൈവ് ആയത്. ഇപ്പം ഡ്രൈവർ ഇതുപോലെ മുന്നിലേക്ക് പോയാൽ ചിലപ്പം മലയിടിച്ചിലൊക്കെ കാണും, അതുകൊണ്ട് നമുക്കൊന്ന് നിർത്തിയിട്ട് പോകാമെന്ന് പറഞ്ഞ് ഒരു ധാബയിൽ വണ്ടി നിർത്തുന്നു. അതിനുശേഷം ധർമ്മശാലയുള്ള ഓഫീസിലേക്ക് വിളിച്ചു ചോദിക്കുന്നത് പോകുന്ന വഴിക്ക് തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല, അങ്ങനെ ഒരു ക്ലിയറൻസ് കിട്ടിയതിന് ശേഷമാണ് പോയത്. ഒപ്പം അവര് നമ്മുടെ സേഫ്റ്റി സെക്യൂരിറ്റി ഇത് രണ്ടും എൻഷുർ ചെയ്തുള്ള ഒരു യാത്രയാണ് അവിടെ ചെയ്യുന്നത്. അത് തന്നെയാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. അതിഥി ദേവോ ഭവ എന്നാണ് നമ്മൾ പണ്ട് മുതലേ ഇന്ത്യ ഒരു ടൂറിസ്റ്റ് നേഷൻ എന്നുള്ള രീതി നമ്മൾ കാണുന്നത് തന്നെ അങ്ങനെ ഒരു രീതിയാണ്. വെസ്റ്റേണേഴ്സ് വിദേശികളൊക്കെ ഇവിടെ ഇന്ത്യ കാണാൻ വരുമ്പോഴും അവരെല്ലാവരും പറയുന്നത് അങ്ങനെ ഒരു ഹോം കമ്മിങ് അവർക്ക് കിട്ടാറുണ്ടെന്നാണ് പറയുന്നത്. അതേ ഒരു അനുഭവം തന്നെ നമുക്കും ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ നിന്നൊക്കെയാണ് വരുന്നത് പറഞ്ഞപ്പോൾ ചിലർ നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് ഇങ്ങനെ ചോദിക്കും, കേരളത്തിലെല്ലാം ഉണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാണ് ധർമ്മശാലയിലേക്ക് വരുന്നതെന്ന് ചോദിക്കാറുണ്ട്.
0: എന്താണെങ്കിലും വളരെ സ്നേഹത്തോടെ സേഫായിട്ടും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു ബസ്സിൽ അല്ലേ?
1: അതെ.
0: അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയാണ് കണ്ടത് അവിടെ?
1: പിന്നെ അവിടെ കണ്ടത് ഞാൻ ആക്ച്വലി താമസിച്ചെന്ന് പറഞ്ഞ ഒരു ഡോർമെറ്ററിലാണ്. ഈ ഡോർമെറ്ററി കാടിന്റെ അകത്താണ്, ഭാഗ്സിൽ ഒരു ഫോറസ്റ്റ് ഉണ്ട്, ആ ഫോറസ്റ്റിന്റെ സെന്ററിലായിട്ടാണ് ഈ ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് എത്തുന്നത് തന്നെ നമുക്ക് ഗൂഗിൾ മാപ്പ് ഒന്നും വഴി പറ്റില്ല. ഭാഗ്സിൽ എത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാരോട് ചോദിച്ച് ഒരു 2 കിലോമീറ്റർ നടന്നിട്ടാണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പൊ അവിടെ എത്തി ആദ്യ കാഴ്ച തന്നെ ആ ഹോം സ്റ്റേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം ഇങ്ങനെ ഒരു കാടിനകത്ത് ആ തണുത്ത വായു, അത്രയും ഒരു ബഹളവും ഇല്ല ഒന്നുമില്ല, ഭയങ്കര സെറൈൻ ആയിട്ടുള്ള എൻവയോൺമെന്റ്. മിക്സ്ഡ് ഡോർമെറ്ററീസ് ആണ് വരുന്നത്. എന്റെ ഡോർമിൽ ഞാൻ ഉൾപ്പെടെ 4 പേരായിരുന്നു. ഈ ഡോർമിറ്ററിയുടെ തന്നെ മുകളിൽ ഒരു യോഗ സെന്റർ ഉണ്ട്, അവിടെ ഇരുന്നാണ് ഞാൻ എന്റെ വർക്ക് ചെയ്യുന്നത്. അത് നല്ല വ്യൂ ആണ്, നമുക്ക് അവിടെ ഇരുന്ന് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മൗണ്ടൻ റേഞ്ച് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സൈഡിൽ കൂടെ ഒഴുകുന്ന ഭാഗ്സു വാട്ടർഫോളിന്റെ ഒരു ദൃശ്യവും നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും. പിന്നെ
0: സ്ഥലത്തിന്റെ പേരും അങ്ങനെ തന്നെയല്ലേ?
1: സ്ഥലത്തിന്റെ പേര് ഭാഗ്സു എന്നാണ്. ഭാഗ്സു ആക്ച്വലി സ്ഥലത്തിന്റെ പേരിലാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫുഡ് ഐറ്റം, അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട വാട്ടർഫോൾ. ഇത് രണ്ടും ഭാഗ്സു എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്.
0: ആ ഫുഡ് ഐറ്റം കഴിച്ചു നോക്കിയോ?
1: കഴിച്ചു നോക്കി. അതിന് 4 ഫ്ലേവേഴ്സ് ആണുള്ളത്. ഭാഗ്സു കേക്ക് എന്നാണ് അതിന് പറയുന്നത്. കേക്ക് ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടും. ഭാഗ്സു കേക്കിന് ഏകദേശം ഒരു 200 വർഷത്തെ പാരമ്പര്യമുണ്ട്. അതൊരു ഷോപ്പ് ഉണ്ട് അവിടെ, ഒരു ഭാഗ്സു ഷോപ്പ് എന്ന് ആരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ആ ഷോപ്പിൽ നിന്ന് തന്നെ കഴിക്കണം, കാരണം അവരാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ അതല്ലാതെയുള്ള പല ഷോപ്പുകളും അത് ക്ലെയിം ചെയ്യുന്നുണ്ട് ഇത് ഞങ്ങളുടേതാണെന്ന് പറയുന്നു. പക്ഷെ ഇതാണ് ഒറിജിനൽ ഷോപ്പ്, ഇവിടെ ചെന്ന് ഇത് കഴിച്ചു നോക്കണം.
0: ആ പേരെങ്ങനെയാ വന്നതെന്ന് അറിയാമോ? ഭാഗ്സു എന്ന് പറഞ്ഞിട്ട്
1: ഭാഗ്സു ആ സ്ഥലത്തിന്റെ പേര് എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ ഒരാളോട് ചോദിച്ചിരുന്നു, പക്ഷെ അദ്ദേഹം എന്നോട് കൃത്യമായിട്ടുള്ള ഒരു തൃപ്തികരമായ മറുപടി അല്ല തന്നത്.
0: ഇപ്പൊ നമ്മള് ഭാഗ്സുവിലാണ് സ്റ്റേ ചെയ്തത്, ഇനി അടുത്ത് എങ്ങോട്ടാണ് പോകുന്നത്?
1: ഭാഗ്സുവിലെ 2-3 ഡെസ്റ്റിനേഷൻസ് ഉണ്ട് കവർ ചെയ്യാനായിട്ട്. ഒന്നാമത് നമ്മൾ കവർ ചെയ്യേണ്ടത് ഈ ഭാഗ്സു വാട്ടർഫോൾ ആണ്. എഗെയിൻ നമ്മൾ അതൊരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് നമുക്ക് തരുന്നതാണ്. ഒരുപാട് ദൂരം ട്രെക്ക് ചെയ്യാൻ പറ്റാത്തവർ, ഞാനൊരു 6 കിലോമീറ്റർ ഒക്കെ ട്രെക്ക് ചെയ്താൽ എന്നെ കൊണ്ടത് പറ്റുമോ എന്നൊക്കെ ആശങ്കയുള്ളവർക്ക് തീർച്ചയായിട്ടും പോകാവുന്ന ഒരു ട്രക്കാണ് ഈ ഭാഗ്സു ഫോൾസിലേക്കുള്ള ട്രക്ക്. അതൊരു 3 കിലോമീറ്ററേ ഉള്ളൂ. ആ ഭാഗ്സു വാട്ടർഫോളിലേക്ക് പോകുന്ന വഴി തന്നെ നമുക്കൊരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിന് ഓപ്പോസിറ്റ് ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ സ്വിമ്മിംഗ് പൂളിൽ കുറച്ച് നേരം നീന്തി അതിനുശേഷം റിഫ്രഷ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എഗെയിൻ വാട്ടർഫോളിലേക്കുള്ള യാത്ര തുടങ്ങാം. പോകുന്ന വഴിക്ക് നിങ്ങൾ പഹാടികളെ കാണും, അവരുടെ തന്നെ പ്രധാനപ്പെട്ട ലോക്കൽ ആയിട്ടുള്ള ആർട്ട് വർക്ക്സ് ഒക്കെ ഉണ്ട്. നല്ല രസമാണ്, അത് വലിയ പ്രൈസ് ഒന്നും ആകത്തില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങണം, കാരണം അവർ നിങ്ങളിത് വാങ്ങുന്നുള്ള പ്രതീക്ഷയിലാണ് അവിടെ അവർ വന്ന് ഇതെല്ലാം ഈ സാധനങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നത്. അവരുടെ ഒരു ആർട്ട് വർക്ക്സ് ഒക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും.
0: എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് അവരുടെ കയ്യിലുള്ളത്?
1: അവരുടെ കയ്യിലുള്ള പല കാര്യങ്ങളും, ഒന്ന് ഹാൻഡ്മെയ്ഡ് ടിബറ്റൻ ഫ്ലാഗ്സ് ഉണ്ടാവാറുണ്ട്, പിന്നെ ഹാൻഡ്മെയ്ഡ് ബാഗ്സ് ഉണ്ട്, പിന്നെ ജേർണൽസ് വേണ്ടവർക്ക് അതുണ്ട്, പിന്നെ അതല്ലാതെ കീ ചെയിൻസ്, ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്, വളകള്, അതുപോലെ തന്നെ പല പഹാടി ആഭരണങ്ങള് ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനൊന്നും അധികം വിലയാവുന്നില്ല എന്ന് മാത്രമല്ല അവരോട് നിങ്ങൾ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ, ഭയ ആപ് ഖാന ഖായേ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്ന ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള രസകരമായിട്ടുള്ള പല അനുഭവങ്ങളും കഥകളും ഒക്കെ ആയിരിക്കും.
0: അവരെല്ലാം പരമ്പരാഗതമായ ഡ്രസ്സ് അങ്ങനെയാണ്?
1: അതെ അതെ അതെ. ഇവരുടെ ഒരു തൊപ്പിയുണ്ട്, അത് ഞാൻ എന്റെ അച്ഛന് കൊടുക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയായിരുന്നു. ഈ ഹിമാചലി ക്യാപ് എന്നാണ് അതിന് പറയുന്നത്, അവിടെ ഹിമാചലി ടോപ്പി എന്ന് പറയും.
0: സിനിമകളിലെ പാട്ടുകളിലൊക്കെ ചില
1: കാണിക്കാറുണ്ട്.
0: മുന്നോട്ട് പോകുമ്പോൾ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു?
1: മുന്നോട്ട് പോകുമ്പോൾ എഗെയിൻ നിങ്ങൾ തളരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട 2-3 ഫുഡ് ഐറ്റംസ് ഉണ്ട്. ലാഫിംഗ് എന്ന് പറഞ്ഞ ഒരു ഹിമാചലി സ്നാക്ക് ഉണ്ട്, അങ്ങനെയാണ് പറയുന്നത്. അത് കഴിച്ച് നമ്മുടെ മുഖത്തൊരു ചിരി വരും, കാരണം വലിയ സ്പൈസി അല്ല. ഇപ്പൊ മോമോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് ഐറ്റം ആണ് ലാഫിംഗ്.
0: ആക്ച്വലി അതെന്താണ്, മോമോസ് പോലെ ഇരിക്കുന്ന എന്തെങ്കിലും ആണോ?
1: കാഴ്ചയിൽ മോമോസുമായിട്ട് സാമ്യമില്ല, പക്ഷെ ടേസ്റ്റിൽ മോമോസുമായിട്ട് സാമ്യമുണ്ട്. ഇതിന്റെ തന്നെ സ്റ്റീംഡ് വേർഷൻ ഉണ്ട്, ഫ്രൈഡ് വേർഷനും ഉണ്ട്. ഞാൻ സ്റ്റീംഡ് വേർഷനാണ് ട്രൈ ചെയ്തത്. അപ്പോൾ ഇതിൽ ലാഫിങ്ങിൽ തന്നെ പല ഫ്ലേവേഴ്സ് ഉണ്ട്. വെജ് വേണ്ടവർക്ക് വെജീസ് എല്ലാം ചേർത്തുള്ള ലാഫിംഗ് ഉണ്ട്, ബീഫ് വേണ്ടവർക്ക് അതുണ്ട്, ചിക്കൻ വേണ്ടവർക്ക് അതുണ്ട്.
0: സ്നാക്സ് ആണ്,
1: സ്നാക്സ് ആണ്. സിദ്ദു എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ട്, അതും എഗെയിൻ പഹാടികളാണ് കൂടുതലായിട്ടും കഴിക്കുന്നത്. നല്ല സ്വാദാണ് സിദ്ദും. ഈ പറഞ്ഞ പോലെ നമ്മുടെ അടയൊക്കെ പോയിരിക്കും, കൊഴുത്ത അട എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും ഈ സിദ്ദു എന്ന് പറയുന്ന ഐറ്റം കാണാൻ.
0: അതിന് ഫില്ലിംഗ് എന്താ വെക്കുന്നത്?
1: അതിന് 3 ഫില്ലിംഗ്സ് ആണുള്ളത്. വെജീസ് ചേർത്തുള്ള ഫില്ലിംഗ് ഉണ്ട്, പഹാടികൾ

0: ആണല്ലോ ഇവര്. അപ്പം ഈ മലകളിൽ നിന്നുള്ള ഇലകളുണ്ട്, ആ ഇലകളാണ് ഇതിനകത്ത് ഫില്ല് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു പ്രത്യേക രുചിയാണ്, ഏകദേശം ഒരു വെജ് കട്ട്ലെറ്റിന് സമാനമായത്, എന്നാൽ മോമോസിനോട് ചേർന്ന് നിൽക്കുക, അങ്ങനത്തെ ഒരു സ്വാദാണ് ഈ ഒരു സിദ്ദു എന്ന് പറയുന്ന ഡിഷിന് ഉള്ളത്. അത് പലരും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാറുണ്ട്, ഈവനിങ് സ്നാക്ക് ആയിട്ടും കഴിക്കാറുണ്ട്.
1: വേറെ ഇനി ഏതെങ്കിലും ഡിഷ് ഉണ്ടോ ഈ പോകുന്ന വഴിക്ക്?
0: വേറെ ധർമ്മശാലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഇസ്രേലി കൾച്ചറിന്റെ ഒരു പ്രാധാന്യം ഉണ്ട്. അപ്പോൾ അവിടെ കഫേസിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇസ്രേലി ക്യുസിൻസ് ട്രൈ ചെയ്യാം. ഇസ്രേലി ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ ജർമ്മൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. പിന്നെ ഇനി അതല്ല ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടവർക്ക് അതുണ്ട്. ഇനി അതല്ല കുറച്ച് പഞ്ചാബി ഭക്ഷണം വേണമെന്നുള്ളവർക്ക് അവിടെ കാത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആലു പൊറോട്ട, അതുപോലെ തന്നെ പ്രധാനമായിട്ടും ആലു പൊറോട്ടയാണ് അവിടുത്തെ ഒരു മെയിൻ ഡിഷ്. പിന്നെ ഇനി അതൊന്നും അല്ല, ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി എന്നുള്ളവർക്ക് ബ്രെഡ് ഓംലെറ്റ്, ഓംലെറ്റ് തന്നെ പല വേരിയൻസ് ഉണ്ട്, സ്പാനിഷ് ഓംലെറ്റ്, മെക്സിക്കൻ ഓംലെറ്റ്, അങ്ങനെ പല പല വെറൈറ്റീസ് ഓഫ് ഓംലെറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഭക്ഷണപ്രേമികളെ സംബന്ധിച്ച് നല്ലൊരു സ്ഥലമാണ്.
1: ഇഷ്ടംപോലെ ഭക്ഷണം ഇങ്ങനെ കഴിച്ച് കൊതിച്ച് ഒക്കെ ഇരിക്കുകയാണ്. അപ്പൊ ഒരു പാട്ട് കേട്ടാലോ?
0: നമുക്ക് സോൾട്ട് ആൻഡ് പെപ്പറിലെ ദോശപ്പാട്ടായാലോ?
1: ആ തീർച്ചയായിട്ടും. അപ്പൊ പാട്ട് കേൾക്കാം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: നാളെ ശാസ്ത്രലോകത്തിൽ എപ്പിജെനറ്റിക്സ്, ജീനുകൾക്കപ്പുറമുള്ള ശാസ്ത്രം.

0: ഡോക്ടർ മായാമാധവൻ സംസാരിക്കുന്നു.
1: ആധുനിക വൈദ്യശാസ്ത്ര ലോകം ഇന്ന് നമ്മളോട് പറയുന്നത് മറ്റൊന്നാണ്. നമ്മൾ ജനിക്കുമ്പോൾ ലഭിക്കുന്ന ജീനുകളുടെ ഘടന മാറ്റാൻ കഴിയില്ല എന്നത് ശരി തന്നെ. പക്ഷേ അവ എപ്പോൾ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നിശ്ചയിക്കാൻ നമ്മുടെ ദൈനംദിന ജീവിതശൈലിക്ക് കഴിയും.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: ഇനി എന്തൊക്കെ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഇവിടെ?
3: ഇനിയാണ് നമ്മളെ സംബന്ധിച്ച് പ്രധാന കാഴ്ചകളുള്ളത്. അതായത് നമുക്ക് 3 പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻസ് ആണ് നമുക്ക് ധർമ്മശാല കവർ ചെയ്യാൻ പറ്റുന്നത്. ഒന്നെന്ന് പറയുന്നത് ധർമ്മകോട്ടാണ്. ധർമ്മകോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ട് ഈ ധൗളധാർ എന്ന് പറയുന്ന പർവ്വതത്തിന്റെ കുറച്ചും കൂടെ അടുത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ധർമ്മകോട്ട് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഭാഗ്സൂലിൽ നമുക്കൊരു 2 കിലോമീറ്റർ കയറ്റമുണ്ട്. ചിലരെ സംബന്ധിച്ച് കയറ്റം എന്നൊക്കെ പറയുമ്പം അയ്യോ കയറണോ ക്ഷീണിക്കില്ലേ എന്നൊക്കെ തോന്നലുണ്ടോ, പക്ഷെ ഒന്നുമില്ല. ആ കാഴ്ചകളുണ്ട്. നിങ്ങൾ പതിയെ നടക്കുക. സോളോ ട്രാവലർ ആണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ഒരു കമ്പാനിയനെ നിങ്ങൾക്ക് പോകുന്ന വഴി കിട്ടും. ഇനി അതല്ല ഒറ്റയ്ക്കാണ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പൈൻ മരങ്ങളെ നോക്കി ഇങ്ങ് പതുക്കെ നടന്നാൽ മതി. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ 10-20 മിനിറ്റിനുള്ളിൽ നിങ്ങൾ മുകളിലെത്തും. എന്നിട്ട് ആ പൈൻ ഫോറസ്റ്റുകൾക്കുള്ളിലായിട്ട് 2-3 ചെറിയ ചെറിയ മൊണാസ്ട്രീസ് ഉണ്ട്. അവിടെയെല്ലാം നിങ്ങൾ വിസിറ്റ് ചെയ്യുക. ഇനിയും ഞങ്ങൾക്ക് കുറച്ചും കൂടെ യാത്ര ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന മൈൻഡ് സെറ്റാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ട്രിയുണ്ടിലേക്ക് പോകുക. ട്രിയുണ്ട് എന്ന് പറയുന്ന ട്രക്കേഴ്സിന്റെ ഒരു സ്ഥിരം ഡെസ്റ്റിനേഷനാണ്. അവിടെ ട്രിയുണ്ട് ട്രക്കിങ്ങിന് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ധൗളധാറിന്റെ തന്നെ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യൂവും കിട്ടും. അതുപോലെ തന്നെ പോകുന്ന വഴി നമ്മൾ ഒരുപാട് ഹിമാചൽ വില്ലേജസ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടായിരിക്കും നമ്മൾ പോവുക.
2: എത്ര കിലോമീറ്റർ ഉണ്ട്
3: ട്രിയുൺ ട്രക്കിങ് നമ്മളെ സംബന്ധിച്ചിടത്തോളം? ഒരു 12 കിലോമീറ്റർ ആണ് ഇതുള്ളത്. അതെ. അപ്പൊ എഗെയിൻ അത് ഒരു വലിയ ഒരു ട്രക്ക് അല്ല. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിനെയൊക്കെ സംബന്ധിച്ച് പലരും പ്രിഫർ ചെയ്യുന്ന ഒരു ട്രക്കിംഗ് ആണ് ഈ ട്രിയുൺ ട്രക്കിംഗ്. ഇപ്പൊ അന്നപൂർണ ബേസ് ക്യാമ്പിലേക്കൊക്കെ പോകാനായിട്ട് താല്പര്യമുള്ളവർ ഇങ്ങനെ ഒരു ചെറിയ ട്രക്കിംഗ് തുടങ്ങി നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഒരു റിയാലിറ്റി ചെക്ക് നടത്തിയിട്ട് നമ്മൾ പോകുന്നത് നല്ലതായിരിക്കും.
2: ഏജ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ പോകാൻ പറ്റുമോ?
3: ഏജ്ഡ് ആയിട്ട് പോകാൻ പറ്റുന്നവർക്ക് ഞാൻ വേറൊരു ഓപ്ഷൻ പറഞ്ഞുതരാം. നിങ്ങൾ ട്രിയുണ്ട് വരെ പോകരുത്. ഉയരത്തിലേക്ക് പോകും തോറും നമ്മുടെ ശ്വാസം എടുക്കാനൊക്കെ ഉള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ട്രിയുണ്ടിലേക്ക് പോവാതെ ട്രിയുണ്ടിന് മുൻപായിട്ട് ഒരു 3 കിലോമീറ്റർ ട്രക്ക് ചെയ്യുക. നദി എന്ന് പറഞ്ഞിട്ട് വില്ലേജ് നിങ്ങൾ എത്തും. നദിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഗെയിൻ ധൗളധാറിന്റെ നല്ല വ്യൂ കിട്ടും. അത് മാത്രമല്ല ഈ നദി എന്ന് പറയുന്ന വില്ലേജ് തന്നെ നമുക്ക് എക്സ്പ്ലോറേറ്ററി വർത്തിയാണ്. അതായത് നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആൾക്കാർ പ്രോപ്പറായിട്ടുള്ള ഹിമാചൽ ഗ്രാമം, പഴയ വീടുകൾ, അതുപോലെ തന്നെ പരമ്പരാഗത ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇവരെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരുടെ പരമ്പരാഗത ഭക്ഷണം, ഒപ്പം അവിടെ ഒരുപാട് ചെറിയ ചെറിയ മൊണാസ്ട്രീസ്, അമ്പലങ്ങൾ, അതുപോലെ യോഗ സെന്റേഴ്സ് ഇവയെല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് അതെല്ലാം ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുമല്ല, നദി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ബൈനോക്കുലറുമായിട്ട് നിങ്ങളെ കാത്ത് ഒരുപാട് ആളുകളുണ്ട്. ബൈനോക്കുലർ ടെലസ്കോപ്പ്, ഇതിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രിയുണ്ടിന്റെയൊക്കെ വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. വെറും 20 രൂപയുള്ളൂ. അപ്പം നിങ്ങൾക്ക് അവിടെ പോയ ഒരു അനുഭവം തന്നെ നിങ്ങൾക്ക് നദിയിൽ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും.
2: ഉണ്ടാവും. അപ്പൊ ഏജ്ഡ് ആയിട്ടുള്ളവർ പ്രിഫറബ്ലി ഇവിടെ നിൽക്കാൻ പറ്റുന്നവര് കുറച്ചുകൂടെ പോവാം. പിന്നെ ഇനി ആ ഒരു പോയിന്റിൽ എത്തുമ്പോ എന്തൊക്കെയാണ് ഇവിടെയുള്ള കാഴ്ചകൾ?
3: ആ പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഹിമാലയത്തിന്റെ ഒരു പോർഷൻ കാണുമ്പോൾ തന്നെ, അത് ഹിമാലയം മുഴുവനായിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് എത്ര എക്സൈറ്റ്മെന്റ് ആണ് ഉണ്ടാകുന്നത്, ഏകദേശം അതേ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് ഇവിടെ ഉണ്ടാകും. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും സൂര്യൻ ഈ ഹിമാലയത്തിനെ മറയ്ക്കുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ കയറുമ്പം കാണാൻ പറ്റുമോ കാണാൻ പറ്റില്ലോ അങ്ങനെയൊക്കെ നമ്മളെ ഇങ്ങനെ മനസ്സിലിട്ട് കുഴപ്പിക്കും. അതിനുശേഷം നമ്മളിത് കാണുമ്പം പല വ്യൂ പല ആംഗിളിൽ നമുക്ക് ഇതിനെ ഒന്ന് കാണാനായിട്ട് നമുക്ക് തോന്നും. നമ്മളീ പോകുന്ന വഴി നമ്മൾ ഇത് കാണുന്നുണ്ട്. ഈ ധൗളധാറിന്റെ ഒരു പോർഷൻ നമ്മൾ കാണുന്നുണ്ടെങ്കിലും നമുക്ക് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് കാണുമ്പോൾ നമുക്കൊരു അതൊരു പ്രത്യേക ഒരു സുഖമാണ്. നമുക്ക് അവിടെ ചെന്ന് കാണുമ്പോൾ അതൊരു അത് നമുക്ക് വാക്കുകൊണ്ട് വിവരിക്കാനാവില്ല.
2: പോയി തന്നെ കാണും.
3: അതെ അതെ, ഉറപ്പായിട്ടും.
2: ഇനി നമ്മുടെ ഈ ട്രക്കിംഗ് പോയിന്റിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി എവിടേക്കാണ് നമ്മുടെ യാത്ര?
3: ഇനി ഇതിനുശേഷം നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്തു. ഇനി നിങ്ങൾ കുറച്ച് വിശ്രമിക്കേണ്ട, കുറച്ച് ലേറ്റ് ബാക്ക് ആയിട്ടിരിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് കഫേകൾ എക്സ്പ്ലോർ ചെയ്യണം. കഫേസ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഏറ്റവും പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് മക്ലിയോഡ്ഗഞ്ച് ആണ്. ഈ ധർമ്മശാല തന്നെ അപ്പർ ധർമ്മശാലയുണ്ട്, ലോവർ ധർമ്മശാലയുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മക്ലിയോഡ്ഗഞ്ചിൽ പോവുക. അവിടുത്തെ കഫേസ് പ്രധാനമായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുക, ഒരു ജർമ്മൻ ബേക്കറി ഉണ്ട് അവിടെ, ഓൾഡ് ജർമ്മൻ ബേക്കറി. ഒരു 150 വർഷമായിട്ട് അവിടെ ഈ കഫേ കം ബേക്കറി ഇത് പ്രവർത്തിച്ചു വരുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ ജർമ്മൻ ഡിഷസ്, അതുപോലെ തന്നെ പല പല ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഓപ്ഷൻസ് അവിടെ ഉണ്ട്. ഒപ്പം നല്ല ആംബിയൻസും ആണ്. നിങ്ങൾ അവിടെ പോവുക, നിങ്ങൾക്ക് അവിടെ നിന്ന് പുതിയ സുഹൃത്തുക്കളെ കിട്ടും, ഒപ്പം നല്ല രുചിയുള്ള ഭക്ഷണവും കിട്ടും. അതിനുശേഷം ഈ ധർമ്മശാല യാത്രയെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്ന 2 ഡെസ്റ്റിനേഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്.
2: ഏതൊക്കെയാണത്?
3: ഒന്ന് ധർമ്മശാല ക്രിക്കറ്റ് സ്റ്റേഡിയം ആണ്. കാരണം ഇപ്പം കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് ധർമ്മശാല എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാരെല്ലാവരും ഓർക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ധർമ്മശാല ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. അത് ക്രിക്കറ്റ് പ്രേമികൾ മാത്രമല്ല, എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയമാണ്. കാരണം നിങ്ങൾ ധർമ്മശാല ക്രിക്കറ്റ് സ്റ്റേഡിയം പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു 30 രൂപ ടിക്കറ്റ് എടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ നിങ്ങൾക്ക് എഗെയിൻ ഈ ധൗളധാറിന്റെ കുറച്ചും കൂടെ ഒരു വിശാലമായിട്ടൊരു വ്യൂ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. കഴിഞ്ഞൊരു 4-5 വർഷമായിട്ടാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയൊക്കെ വന്നതിന് ശേഷം എല്ലാവരും ധർമ്മശാല പോകുന്ന എല്ലാവരും

0: ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ട് പറയുന്ന ഒന്നാണ്
1: ധർമ്മശാല
0: സ്റ്റേഡിയം. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ധർമ്മശാല ടെമ്പിളാണ്. എന്നെ സംബന്ധിച്ചോളം ധർമ്മശാലയിൽ പോയതിൽ എനിക്ക് ഏറ്റവും ഫുൾഫില്ലിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ആ ധർമ്മശാല ടെമ്പിൾ, അതൊരു മൊണാസ്ട്രിയാണ്.
1: അപ്പോ അതിന്റെ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ ഒരു പാട്ട് കേട്ടാലോ?
0: തീർച്ചയായിട്ടും. നമുക്ക് യോധ സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട്,
1: നല്ലൊരു പാട്ട്.
0: ഓക്കെ.

0: ഈ യാത്രയിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള അമ്പലത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് പറയാൻ വന്നത് അല്ലെ.
1: അതെ.
0: ഇനി നമുക്ക് കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്.
1: അപ്പോ ധർമ്മശാലയിലേക്ക് വീണ്ടും ഞാൻ ഈ യാത്രകളെല്ലാം കൂടുതലും കാൽനട യാത്രയായിരുന്നു ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നിട്ട് തിരിച്ചു പോകാനുള്ള ഒരു യാത്രയ്ക്ക് മാത്രമാണ് ഞാൻ ഒരു വാഹനം ഉപയോഗിച്ചത്, ഒരു ബസ് ഉപയോഗിച്ചത്. അല്ലാതെ മുഴുവൻ കാൽനട യാത്രയായിരുന്നു.
0: ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക്
1: എല്ലാം കാൽനടയായിരുന്നു.
0: ഈ പറഞ്ഞ മെയിൻ മൂന്ന് സ്ഥലങ്ങളിലെ,
1: അതെ,
0: അതെല്ലാം എത്ര കിലോമീറ്റേഴ്സ് ഡിഫറൻസ്?
1: ഇതെല്ലാം ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പോകാൻ പ്രശ്നമില്ല, നമുക്ക് ഫുൾ കംപ്ലീറ്റ്ലി സേഫ് ആണ്. കാരണം അവിടെ ഏത് സമയത്താണ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആളുകളെ കാണാം. രാത്രി 12 മണിക്ക് നമ്മൾ ഇറങ്ങിയാലും കാണാം, രാവിലെ 5 മണിക്ക് ഇറങ്ങിയാലും കാണാം. എപ്പോഴും ആളുകളുള്ള ബിസി ആയിട്ടുള്ള ഒരു സ്ഥലമാണ്.
0: ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ ആളുകൾ എല്ലാരും.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: അപ്പൊ ആരും ഒട്ടും പേടിക്കേണ്ട, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും, ഏജ്ഡ് ആയിട്ടുള്ളവരാണെങ്കിലും ജെൻഡർ നോക്കാതെ എല്ലാവർക്കും പോകാവുന്ന
1: സ്ഥലമാണ്.
0: പറഞ്ഞു കാൽനടയായിട്ടാണ് പോയിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്നത്.
1: അതെ അതെ അതെ. നമ്മൾ ധർമ്മശാല ടെമ്പിളിലേക്ക് പോകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും

0: വിസിറ്റ് ചെയ്യേണ്ട രണ്ടു മൂന്ന് സ്ഥലങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ധർമ്മശാലയിലേക്ക് പോകുന്ന വഴി ഒരു ടിബറ്റൻ മ്യൂസിയം ഉണ്ട്. അപ്പോൾ ആ ടിബറ്റൻ മ്യൂസിയത്തിൽ കയറുക, ഒപ്പം ടിബറ്റൻ റെഫ്യൂജി മാർക്കറ്റ് ഉണ്ട്.
1: ടിബറ്റൻ മ്യൂസിയത്തിൽ മെയിൻ ആയിട്ടുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ്?
0: ടിബറ്റൻ മ്യൂസിയത്തിൽ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ടിബറ്റൻ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല വസ്തുക്കളുണ്ട്, പിന്നെ അവരുടെ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടുള്ള പല പല ചിത്രങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും.
1: അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് എന്താണ് നിതീഷിന്?
0: എനിക്ക് ടിബറ്റൻ റെഫ്യൂജി മാർക്കറ്റാണ് എനിക്ക് മ്യൂസിയത്തെക്കാളും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്. കാരണം ടിബറ്റൻ മ്യൂസിയം നേരത്തെ പോയിട്ടുള്ള മ്യൂസിയങ്ങളെ വെച്ച് നോക്കിയാൽ, ഹിമാലയൻ മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡാർജിലിംഗിലെ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ടിബറ്റൻ മ്യൂസിയം ഈസ് എ വർക്ക് ഇൻ പ്രോഗ്രസ്. കാരണം നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ, കൾച്ചറലി വാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ടിബറ്റ്, അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതി നമുക്ക് ഇനിയും നന്നാക്കി എടുക്കാം. പക്ഷെ ടിബറ്റൻ റെഫ്യൂജി മാർക്കറ്റ് അങ്ങനത്തെ ഒരു തോന്നലും നമുക്ക് വരുത്താത്ത ഒരു സ്ഥലമാണ്. കാരണം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ നിൽക്കുന്ന ടിബറ്റിലാണോ എന്ന് തോന്നിപ്പോകും. ടിബറ്റൻസ് അവരുടെ പ്രാദേശികമായിട്ടുള്ള ഭക്ഷണ വിഭവങ്ങൾ, അതുപോലെ തന്നെ അവരുണ്ടാക്കിയിട്ടുള്ള വസ്തുക്കൾ, ഇതെല്ലാം നമുക്ക് അവിടെ വാങ്ങാൻ കിട്ടും കുറഞ്ഞ വിലയ്ക്ക്. ഒപ്പം നമ്മൾ അവരുമായിട്ട് സ്നേഹത്തോടെ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ അവരുടെ സ്റ്റോറീസ് നമ്മളോട് പറയും. ഇപ്പം ഞാൻ അവിടെ മീറ്റ് ചെയ്ത രണ്ടു മൂന്ന് പേര്, അവർ പലരും അവരുടെ ഒരു മൂന്ന് തലമുറയ്ക്ക് മുമ്പ് ഇവിടെ ധർമ്മശാലയിൽ എത്തിയവരാണ്. അപ്പോൾ അവർ ഇങ്ങനെ പരമ്പരാഗതമായിട്ട് ഇങ്ങനെ ബിസിനസ് ചെയ്തു വരുന്നവരാണ്. അപ്പോൾ അവരുടെ സ്റ്റോറീസ് ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ചെന്ന് കഴിയുമ്പോഴാണ് ശരിക്കും നമ്മൾ ഈ ധർമ്മശാല ടെമ്പിൾ വിസിറ്റ് പൂർണ്ണമാകുന്നത്. കാരണം ധർമ്മശാലയ്ക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട്, ഒപ്പം ആ ഒരു ഹിസ്റ്ററി എന്താണെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ആൾക്കാരിലൂടെ നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്കതൊരു ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്.
1: ആ ഹിസ്റ്ററി ചുരുക്കി നമുക്കൊന്ന് പറഞ്ഞു തരാമോ?
0: പറയാം. പ്രധാനമായിട്ടും ഇവർ ടിബറ്റൻ റെഫ്യൂജീസ് ആണ്. ടിബറ്റിൽ നിന്ന് ഒരു 100 വർഷങ്ങൾക്ക് മുൻപ് ധർമ്മശാലയിലേക്ക് കുടിയേറി വന്നവരാണ് ഇവർ ഭൂരിഭാഗവും. അപ്പോൾ ഇവർക്ക് ഇന്ത്യ ഒരു അഭയസ്ഥാനം കൊടുക്കുകയാണ് ചെയ്തത്. ഒപ്പം ബുദ്ധമതത്തിന്റെ, ഇപ്പം നിലവിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ബുദ്ധമതത്തിന് ഇന്ത്യയിലെ ഏറ്റവും പ്ലേസ് ഓഫ് വർഷിപ്പ് ഏതാണെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന മൂന്ന് സ്ഥലങ്ങളിൽ ഒന്നാണ് ധർമ്മശാല. അതുകൊണ്ട് തന്നെ ബുദ്ധമതത്തിൽപ്പെട്ട ഒരുപാട് പേര്, പ്രധാനമായിട്ടും നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള ആളുകൾ ഒക്കെ ഇവിടെ ധർമ്മശാല വിസിറ്റ് ചെയ്യാറുണ്ട്. ഇവിടെയാണ് ദലൈലാമ താമസിക്കുന്നത്, അപ്പോൾ ദലൈലാമയുടെ വാസസ്ഥലമാണ്. ഒപ്പം നിങ്ങൾ ധർമ്മശാല ടെമ്പിൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധമതമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ആചാരങ്ങളും, ഇപ്പോൾ വീൽസ് എന്ന് പറഞ്ഞിട്ടൊന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇപ്പോൾ ഫെമിലിയറാണ്. വീൽസ്, അതായത് ലക്കിന്റെ ഒരു സിമ്പലായിട്ട് ഇപ്പം നിലവിൽ വീൽസിനെ നമ്മൾ കാണാറുണ്ട്, ടിബറ്റൻ വീൽസ്. അപ്പം നമ്മൾ ആ വീൽസ് നമുക്കൊന്ന് സ്പർശിക്കാൻ സാധിക്കുന്നത് ഇവിടെ ചെന്ന് കഴിഞ്ഞാലാണ്. ഒപ്പം നമ്മൾ ഈ ധർമ്മശാല ടെമ്പിളിലേക്ക് പോകുന്ന വഴി തന്നെയാണ് നമുക്ക് ഈ ഒരു കേബിൾ കാർ, അവിടുത്തെ ഒരു പുതിയതായിട്ടൊരു 4 വർഷം മറ്റേ ആയിട്ടുള്ളൂ കേബിൾ കാർ തുടങ്ങിയിട്ട്. അപ്പം കേബിൾ കാർ വഴി നിങ്ങൾക്ക് ഒരു ഹോൾ വ്യൂ, ധർമ്മശാലയുടെയും ധർമ്മകോട്ടിന്റെ ഒരു ഹോൾ വ്യൂ കിട്ടണമെന്ന് നിങ്ങൾക്ക് ആ ഒരു കാറിലൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യാം.
1: അത് എത്രയാണ് അവർ ചാർജ് ചെയ്യുന്നത്?
0: അതിന് 250 രൂപയാണ് ചാർജ് ചെയ്യുന്നത്.
1: സാധാരണ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള സ്ഥലങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്.
0: അതെ അതെ, തീർച്ചയായിട്ടും കുറവാണ്. മാത്രമല്ല നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു കാറിൽ നമ്മൾ ധർമ്മശാലയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ യാത്രയും ആക്ച്വലി ഈസൻ ആവുകയാണ്. കാരണം ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇത് കവർ ചെയ്യുന്നത്. അപ്പം നമുക്ക് യാത്രാ ക്ഷീണവും നമ്മുടെ കുറയാനും ഹെൽപ്ഫുൾ ആവും. ഒപ്പം നമുക്ക് നല്ല കാഴ്ചകളും, തീർച്ചയായിട്ടും വ്യൂ ഫ്രം ദ ടോപ്പ് എന്ന് പറയുന്നത് വളരെ രസമാണ്.
1: അമ്പലത്തിൽ പോയത് ഏത് സമയത്ത്?
0: ഞാൻ അമ്പലത്തിൽ പോയത് ഉച്ചയ്ക്ക് ശേഷമാണ്. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ നമുക്ക് ധർമ്മശാല ടെമ്പിൾ ഓപ്പൺ ആണ്. ഞാൻ എന്റെ ജോലി കാരണം ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ വിസിറ്റ് ചെയ്തത്. പക്ഷേ ഏത് സമയം വേണമെങ്കിലും നമുക്ക് വിസിറ്റ് ചെയ്യാം.
1: ഒരു സംഗീതം ഉണ്ടല്ലോ, ഒരു പ്രത്യേക, അതൊക്കെ കേൾക്കാനുള്ള ഭാഗ്യം
0: ഉണ്ടായി. മാത്രമല്ല അവിടെ ബുദ്ധിസ്റ്റ് മോങ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മൾ ധർമ്മശാല മെയിൻ ടെമ്പിളിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ മൗനമാണ്, സംസാരിക്കില്ല. സംസാരത്തിന് അവർ എന്റർടൈൻ ചെയ്യുന്നില്ല, മറിച്ച് ശാന്തരായിട്ട് ഇവിടെ ഇരിക്കൂ, നിങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിക്കൂ. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു സ്പിരിച്വൽ സെൻസേഷൻ നമുക്ക് കിട്ടും. അതായത് കേരളത്തിലുള്ളവരെ സംബന്ധിച്ച് പലരും ഒരു മെഡിറ്റേറ്റീവ് സ്പോട്ടായിട്ട് കാണുന്നത് കന്യാകുമാരി വിവേകാനന്ദ പാറയാണ്. അപ്പൊ ഏകദേശം വിവേകാനന്ദ പാറയിലേക്ക് പോകുന്നതിന് സമാനമായിട്ടുള്ള ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് നിങ്ങൾ തീർച്ചയായിട്ടും ധർമ്മശാല ടെമ്പിളിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്.
1: അപ്പൊ നമ്മള് അമ്പലം കണ്ടു, അകത്ത് കയറി ഇരുന്നു, സമാധാനം കൈവരിച്ചു. ഇനി തിരിച്ചു പോയാലോ?
0: തിരിച്ചു പോവാം. തിരിച്ചു പോകാനായിട്ട് നിങ്ങൾക്ക് രണ്ടു വഴിയാണുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും HPTC ബസ് കയറി വീണ്ടും നിങ്ങൾക്ക് ചണ്ഡീഗറിൽ ചെന്നിട്ട് നിങ്ങൾക്ക് അവിടുന്ന് ട്രെയിൻ സമ്പർക്രാന്തി എക്സ്പ്രസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സമ്പർക്രാന്തി എക്സ്പ്രസ്സിൽ നിങ്ങൾക്ക് തിരിച്ചു വരാം. പക്ഷെ ഞാൻ അങ്ങനെയല്ല വന്നത്, ഞാൻ ഡൽഹിയിലേക്ക് പോവാണ് ചെയ്തത്. ഞാനിപ്പോ HPTC ബസ് എടുത്ത് നേരെ ഡൽഹി പോകുന്നു. ഡൽഹിയിൽ നിസാമുദ്ദീനിൽ നിന്ന് രാജധാനി എക്സ്പ്രസ്, കാരണം ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ഞാൻ രാജധാനി എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് രാജധാനി എക്സ്പ്രസ്സും കൂടെ ഈ ഒരു യാത്രയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാന്ന് കരുതി അങ്ങനെ രാജധാനിയിലാണ് തിരിച്ചു വന്നത്. അതെ അതെ, സമയം ലാഭിക്കാൻ സാധിക്കും. അതായത് 38 മണിക്കൂർ കൊണ്ടാണ് ഡൽഹിയിൽ നിന്ന് ഹസ്രത്ത് നിസാമുദ്ദീൻ നിന്നാണ് രാജധാനി സ്റ്റാർട്ട് ചെയ്തത്. ഹസ്രത്ത് നിസാമുദ്ദീനിൽ നിന്ന് ആലപ്പുഴ വരെ 38 മണിക്കൂർ കൊണ്ടാണ് എത്തിയത്. സമയനിഷ്ഠത പാലിക്കുന്ന ഒരു ട്രെയിനാണ്.
1: വളരെ സമാധാനത്തോടെ ഒരു സ്ഥലത്ത് പോയി ഇരുന്ന്, ഈ തിരക്കുകളിൽ നിന്ന് മാറി ഇരുന്ന് സമാധാനം കൈവരിച്ച് തിരിച്ചു വന്നൊരു യാത്രയാണ് എനിക്ക് തോന്നുന്നത് ധർമ്മശാലയിലേക്ക് പോയത്. അപ്പോ ഇന്ന് സഞ്ചാരിയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ധർമ്മശാല, അതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞത് നിതീഷ് കുമാറാണ്. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു സോ മച്ച്.
1: അവിടെ പോയി വന്ന ഒരു പ്രതീതി എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ട്. ഒപ്പം തന്നെ ഒറ്റയ്ക്ക് പോകാൻ പേടിയുള്ളവരും അല്ലെങ്കിൽ പല പല വ്യാകുലതകൾ കാരണം ഈ യാത്രകൾ മാറ്റി വെക്കുന്നവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആണ് നിതീഷ്. തീർച്ചയായിട്ടും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എങ്ങനെ പോകണമെന്നും എവിടെ പോകണമെന്നും എന്ത് കഴിക്കണമെന്നും. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുന്നതിന് വിചാരിക്കാം. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു സോ മച്ച്.
2: ഹിമാചൽ പ്രദേശിലെ വിശേഷങ്ങൾ സെവിൽ ജിഹാനോടൊപ്പം പങ്കുവച്ചത് നിതീഷ് കുമാർ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ശേഷം കാഴ്ചയിൽ എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയത്. ഗാനരചന കോന്നിയൂർ ഭാസ്, സംഗീത സംവിധാനം ജോൺസൺ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ പ്രതിരോധത്തെക്കുറിച്ചും സംസാരിക്കുവാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജയ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഈ ഹെപ്പറ്റൈറ്റിസിന്റെ പകർച്ചാ രീതികളെ കുറിച്ച് ഒന്ന് പറയൂ.
2: പൊതുവെ അഞ്ചു തരത്തിലാണ് ഹെപ്പറ്റൈറ്റിസ് വൈറസ്, എ ബി സി ഡി ഇ. അതില് എ ഇ ഒരു തരത്തിലുള്ള സ്വഭാവക്കാരും ബി സി ഡി കൂടുതൽ സിവിയർ ആയിട്ടുള്ള സ്വഭാവക്കാരുമാണ്. എ ഇ ജലത്തിൽ കൂടി പകരുന്നു, അത് കൂടുതൽ മൈൽഡ് ആയിട്ടുള്ള അസുഖം ആണ് ഉണ്ടാക്കുന്നത്. രോഗബാധിതന്റെ മലകണികകൾ വഴിയാണ് വൈറസ് മറ്റുള്ളവരിലേക്ക് ജലം, ഭക്ഷണം എന്നിവ വഴി എത്തുന്നത്. വ്യക്തി ശുചിത്വമാണ് പരമപ്രധാനം. ലോകത്തെ എല്ലാ സ്ഥലത്ത് ഫുഡും ഇപ്പോൾ കേരളത്തിൽ ലഭ്യമാണ്. സ്ട്രീറ്റ് ഫുഡ് തന്നെ, പാനിപൂരി, ബേൽപൂരി, അങ്ങനത്തെ ഒരുപാട് സാധനം എല്ലാം നമ്മൾ കഴിക്കുന്നതാണ്. അപ്പോഴാണ് ഇതൊക്കെ കൂടുതൽ വരാൻ സാധ്യത ഇപ്പോൾ കൂടി വരുന്നത്. പണ്ട് ഈ കേരളത്തിൽ കാണുന്ന ഒരു അസുഖമല്ല, ഇപ്പോഴും ഈ തീർത്തും ഇല്ല എന്ന് തന്നെ പറയാം. ഒരുപാട് കാണുന്നുണ്ട്. ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴുകിയോ എന്നറിയാൻ യാതൊരു മാർഗവും ഇല്ല. അതുകൊണ്ട് സാലഡ്സ്, ഫ്രൂട്ട്സ് ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതാണ് സുരക്ഷിതം. ഇതുവഴി ടേപ്പ് വേം, ഹൈഡാറ്റഡ് സിസ്റ്റ് എന്നുള്ള അസുഖത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ സാധിക്കുന്നതാണ്. ഇനി ബി സി ഡി എന്ന് പറയുന്ന വൈറസ് രക്തത്തിൽ കൂടെയാണ് പകരുന്നത്. അണുബാധയുള്ള നീഡിൽ, ബ്ലഡ്, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം ഇവയിൽ കൂടിയാണ് പകരുന്നത്. ബി സി ഡി വൈറസ് അകത്ത് കടന്നാൽ 6 മാസത്തിലധികം കാലം അകത്ത് നിൽക്കാൻ സാധ്യത ഏറെയാണ്. അപ്പോൾ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ്, ലിവർ ക്യാൻസർ എന്നിവ വരാനും സാധ്യതയുണ്ട്.
1: മാഡം, ഒരു വ്യക്തിക്ക് ഹെപ്പറ്റൈറ്റിസ് ബാധിച്ചിട്ടുണ്ടോ എന്ന് തുടക്കത്തിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? ഇതിൽ പ്രകടമാകുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
2: അതായത് സിംപ്റ്റംസ്, അപ്പൊ പ്രോഡ്രോം എന്ന് പറയും. അതായത് ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഉള്ള കുറച്ച് ലക്ഷണങ്ങൾ, 2-3 ദിവസം ചെറിയ ഒരു പനി, ചെറിയ ക്ഷീണം, ശരീരവേദന, മൈൽഡായിട്ടുള്ള ജോയിന്റ് പെയിൻ, വിശപ്പില്ലാത്ത ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. പിന്നെ ചെറിയ ഓക്കാനം, കുറച്ച് ഛർദില്, അപ്പം എപ്പോഴും കിടക്കുന്നു 2-3 ദിവസം. അപ്പം ഇത് കഴിഞ്ഞാൽ നമ്മൾ അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസിനെ പറ്റിയാണ് ഈ പറയുന്നത്. അപ്പം അതിൽ ഈ 2-3 ദിവസം കഴിയുമ്പോൾ മഞ്ഞ കണ്ടു തുടങ്ങും. അപ്പോഴാണ് ആളിന് മനസ്സിലാകുന്നത്, ചിലപ്പോൾ രാവിലെ കണ്ണാടി നോക്കുമ്പോൾ കണ്ണ് മഞ്ഞ ആയിരിക്കും, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രം മഞ്ഞ കളർ കൂടുതൽ തോന്നും. അപ്പൊ നോക്കുമ്പോഴാണ്. പക്ഷേ മഞ്ഞ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പുള്ള പ്രോഡ്രോമിലെ എല്ലാ സിംറ്റംസും മാറി ആളിന് നല്ല വിശപ്പ് വരും, ക്ഷീണം മാറും. മഞ്ഞപ്പിത്തം ഉള്ള മാത്രമേ കാണൂ, വിശപ്പൊക്കെ നല്ലോണം ഉണ്ടാവും. അപ്പോൾ മഞ്ഞ പക്ഷേ പിന്നെ കുറച്ചൊന്ന് കൂടി 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ കുറയും. പക്ഷേ ചില സിറ്റുവേഷനിൽ മാത്രമാണ് ഇത് സിവിയറായിട്ട് വരുന്നത്. സിവിയറായിട്ട് വരുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, 2-3 ദിവസം കഴിഞ്ഞിട്ട് ഈ പ്രോഡ്രോം ചിലർക്ക് കാണില്ല, നേരെ മഞ്ഞപ്പിത്തമായിരിക്കും. മഞ്ഞപ്പിത്തം തുടങ്ങിയാലും ഓക്കാനവും ഛർദിലും മാറുന്നില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ അത് ഹോസ്പിറ്റലിൽ പോകണം, അടുത്തുള്ള നല്ല ഹോസ്പിറ്റലിലോ പോയിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ തന്നെ ബെറ്റർ ആവാൻ സാധ്യത കുറവാണ്. അതിന് നല്ല സപ്പോർട്ടും ചികിത്സയൊക്കെ ആവശ്യമുണ്ട്. നോർമൽ ലിവറിലാണ് ഇത് വരുന്നെങ്കിൽ ബെറ്ററായി തന്നെ ശരിയാവാനുള്ള സാധ്യതകളാണ് ഉള്ളത്. പക്ഷേ അടിസ്ഥാനപരമായി അണ്ടർലൈങ് ലിവർ ഡിസീസ് ഉണ്ട്, അതായത് മദ്യം ഉപയോഗിക്കുന്ന ആളാണ്,

0: അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വൈറസ് ഓൾറെഡി BOC എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഫാറ്റി ലിവർ, അല്ലെങ്കിൽ ആളിന് അമിത വണ്ണമുള്ള ആളാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന മരുന്ന് കഴിക്കുന്ന ആളാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ചില മരുന്നുകൾ ചില ആൾക്കാർ വെറുതെ വെളുക്കാനായിട്ട് മരുന്ന് കഴിക്കും, ജിമ്മിൽ പോയിട്ട് മസിൽ വെക്കാനായിട്ട് മരുന്ന്, സ്റ്റീറോയിഡ് എന്തെങ്കിലുമൊക്കെ വേറെ തരം മരുന്നുകൾ എന്ത് കഴിച്ചാലും അത് ലിവറിലാണ് ആദ്യം പോകുന്നത്, അത് അകത്ത് കിടന്ന് അത് പ്രശ്നം ഉണ്ടാക്കുക. അപ്പം അങ്ങനത്തെ മരുന്നുകളൊക്കെ കഴിക്കുന്ന ആൾക്കാർ ഇവർക്കൊക്കെയാണ് മഞ്ഞപ്പിത്തം വന്ന് വലിയ കൂടിയ രീതിയിൽ വരുന്നത്. ഇതൊന്നും ഇല്ലാതെ തന്നെ ചെറിയ കുട്ടികളും മഞ്ഞപ്പിത്തം വന്ന് കൂടാറുണ്ട്. അത് വൈൽഡ് ടൈപ്പ് ഓഫ് വൈറസ് എന്ന് പറയും, വളരെ ചുരുക്കം ഈ വൈറസിന്റെ വൈൽഡ് ടൈപ്പ് എന്ന്. അത് വന്നാലും ലിവർ ഫെയിലിയറിലേക്ക് പോകാം.
1: മാഡം, ഈ രോഗത്തിന്റെ സങ്കീർണതകളെ കുറിച്ച് ഒന്ന് പറയൂ.
0: കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കരള് ചുരുങ്ങാം, പിന്നെ അത് ഇതുപോലെ ഹെപ്പറ്റോ റീനൽ എന്ന് പറയും, അടുത്തുള്ള കിഡ്നിയെ ബാധിക്കാം, പിന്നെ ഹെപ്പാറ്റിക് എൻകെഫലോപ്പതി എന്ന് പറയും ബ്രെയിനെ ബാധിക്കാം. ഇത് കൂടാതെ തന്നെ ക്യാൻസർ ഉണ്ടാവാം, ഞരമ്പിൽ ബ്ലോക്ക് ഉണ്ടാവാം, വയറിൽ വെള്ളങ്ങൾ, പല പ്രശ്നങ്ങളും ഉണ്ടാവാം. അപ്പം അതിന് മുമ്പ് തന്നെ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യണം. വൈറസ് വന്നു കഴിഞ്ഞാൽ 6 മാസത്തിലധികം കിടക്കുന്നു, ശരീരത്തിൽ കിടക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് ക്രോണിക് എന്ന് പറയും. എയ്ക്കും ഇക്കും അങ്ങനെ ഒരു പ്രശ്നമില്ല. Hepatitis B, Hepatitis C ആണ് ക്രോണിക് ആവാനുള്ള സാധ്യത കൂടുതൽ. അപ്പം നമ്മൾ മഞ്ഞപ്പിത്തം വന്ന് അത് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും പോയിന്ന്. പക്ഷേ 6 മാസം കഴിഞ്ഞ് Hepatitis B ടെസ്റ്റ് ചെയ്ത് നോക്കണം, Cയുടെ ടെസ്റ്റ് ചെയ്ത് നോക്കണം, അതുണ്ടോ ഇല്ലയോ. സാധാരണഗതിയിൽ സി വളരെ മൈൽഡായിട്ടാണ്, ചെറിയ മഞ്ഞപ്പിത്തേ കാണും, അറിയത്തില്ല. ബി അങ്ങനെയല്ല, നല്ല രീതിയിൽ മഞ്ഞപ്പിത്തത്തിൽ വരും. ചുരുക്കം ചിലത് സൈലന്റ് ആയിട്ടും വരും, അറിയാതെ കിടക്കും. ഈ Hepatitis B വന്നു കഴിഞ്ഞാൽ 95% ക്ലിയർ ആവും, 6 മാസം കഴിയുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. സി ആണെങ്കിൽ 5% മാത്രമേ ക്ലിയർ ആവും, 95% ആൾക്കാർക്കും അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പം ഇത് ട്രീറ്റ് ചെയ്യണം. അപ്പം ഇതിൻ്റെ സങ്കീർണതകൾ എന്തുകൊണ്ടാണ്, എന്തിനാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്? അത് വെറുതെ അല്ലേ തിരികെ നമ്മൾ ടെസ്റ്റ്, നമ്മൾ എന്തെങ്കിലും ഒരു കയ്യോ കാലോ മുറിഞ്ഞു അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയി, ഇപ്പം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറണമെങ്കിൽ Hepatitis B, C, HIV ഇത് മൂന്നും നോക്കിയാലേ തിയേറ്ററിൽ അത് ചെയ്യൂ, അപ്പോഴാണ് കണ്ടുപിടിച്ചത്, ശരി അത് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയല്ല, അറിയാതെ അകത്ത് കിടക്കുന്ന പൂച്ച പാല് കുടിക്കുന്ന പോലെ നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. അത് അകത്ത് കിടന്ന് കരള് പതിയെ പതിയെ ചുരുങ്ങി ചുരുങ്ങി മദ്യപാനികളെ പോലെയുള്ള സിറോസിസ് വന്നതിന് ശേഷം പിന്നെ വന്നിട്ട് നമുക്ക് അധികം ചികിത്സ അതിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനു മുമ്പ് ആദ്യമേ തന്നെ വന്ന് അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യണം.
1: മാഡം, ഈ രോഗത്തിന്റെ പരിശോധനാ രീതികൾ എന്തെല്ലാമാണ്?
0: ഹെപ്പറ്റൈറ്റിസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത്, നമ്മളിപ്പോൾ ഒരുപാട് പേര് ഈ ഗൾഫിലൊക്കെ പോകാനുള്ള മെഡിക്കൽ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അയ്യോ Hepatitis B, Hepatitis C എന്ന് പറഞ്ഞാൽ, നമ്മൾ ചികിത്സ ചെയ്ഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട്, അവർ ഗൾഫിൽ പോകാറുമുണ്ട്. പിന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ ലിവർ ഫംഗ്ഷൻ SGOT, SGPT അല്ലെങ്കിൽ ബിൽറുബിൻ കൂടിയിരിക്കുക, അപ്പോഴാണ് Hepatitis B, C എന്തുകൊണ്ടാണ് ഈ ലിവർ ഫംഗ്ഷൻ കൂടിയെന്ന് നോക്കി അപ്പം അറിയുന്നു Hepatitis B, C. പിന്നെ സ്കാൻ ചെയ്യുമ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ ലിവറിൽ ചെറിയ ഫാറ്റി ലിവർ ഉണ്ട്, ഇല്ലെങ്കിൽ സിറോസിസിൻ്റെ തുടക്കമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ലിവറിൽ ഒരു ചെറിയ ഒരു ലീഷൻ കാണുന്നു, അപ്പോഴൊക്കെ നോക്കുമ്പോഴേ Hepatitis C ഒക്കെ പോകും. പിന്നെ AFP എന്ന് പറഞ്ഞ ഒരു ട്യൂമർ മാർക്കർ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ഈ Hepatitis B, C വന്നു കഴിഞ്ഞാൽ 6 മാസത്തിലൊരിക്കൽ നിങ്ങൾ നിർബന്ധമായി ഡോക്ടർ പോയി കാണുകയും റുട്ടീനായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുക അത്യന്താപേക്ഷിതമാണ്.
1: മാഡം, ഈ രോഗം പിടിപെടാതിരിക്കുവാനായി സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണ്?
0: Hepatitis A, E എന്നുള്ളത് ജലത്തിൽ കൂടെ വരുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിന് ശുചിത്വം ഏറ്റവും പ്രധാനപ്പെട്ടത്. എയ്ക്ക് വാക്സിൻ ഉണ്ട്, അത് Hepatitis A മുമ്പ് നമ്മുടെ നാട്ടിൽ ഇല്ലായിരുന്നതാണ്, പക്ഷെ ഇപ്പം വരുന്നുണ്ട്. വൈൽഡ് വൈറസിൻ്റെത് വാക്സിൻ എടുക്കുന്ന എന്തുകൊണ്ടും പ്രതിരോധ ശേഷിക്ക് നല്ലതാണ്. പിന്നെ കേരളത്തിന് പുറത്തോട്ട് പോകുന്നവർക്ക്, പല കുട്ടികളും പഠിക്കാൻ പുറത്തോട്ട് പോകുമ്പോഴാണ് അവർ ഈ പാനിപ്പൂരി കഴിക്കുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ റോഡ് സൈഡിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഒരുപാട് പേര് വരാറുണ്ട്. ട്രെയിനിലിരുന്ന് ട്രെയിനിൽ കൊണ്ടുവരുന്ന സാധനം കഴിച്ചിട്ട് വളരെ അസുഖം കൂടിയൊക്കെ വരുന്നവരൊക്കെയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കേരളത്തിന് പുറത്തോട്ട് പഠിക്കാൻ പോകുമ്പോൾ തന്നെ നമ്മൾ അവരെ ഉപദേശിക്കുക, നമ്മുടെ അടുത്ത് വരുന്നവരോട് പറയാറുണ്ട്, നിങ്ങൾ Hepatitis A, ചിക്കൻ പോക്സ്, ടൈഫോയിഡ് ഈ 3 വാക്സിൻ നിങ്ങൾ നിർബന്ധമായി എടുക്കണം എന്ന് പറയാറുണ്ട്. അപ്പം എയുടെ അതാണ്. പിന്നെ ഇ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു അസുഖമായിട്ട് കാണാറില്ല, പക്ഷേ ഇതുപോലെ കേരളത്തിന് പുറത്ത് Hepatitis E ഉണ്ട്, ഈയുടെ വാക്സിൻ ഉണ്ട്, ചൈനീസ് വാക്സിനാണ്, വളരെ എക്സ്പെൻസീവ് ആണ്. ഈ നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് ഡേഞ്ചർ ഉണ്ടാക്കുന്നത് പ്രഗ്നന്റ് വിമനാണ്. പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് Hepatitis E ആ കുട്ടിയുടെ ശരീരത്തിൽ വളരെ വിചിത്രമായിട്ടാണ് പെരുമാറുന്നത്. മരണം വരെ സംഭവിക്കുന്ന ഒരു അസുഖമാണ് Hepatitis E പ്രഗ്നൻസിയിൽ വന്നു കഴിഞ്ഞാൽ. പിന്നെ Hepatitis B യുടെ വാക്സിൻ നമ്മൾ എല്ലാവരും 2011 മുമ്പ് ജനിച്ച എല്ലാവരും

0: HBSAG എന്നുള്ള ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ വാക്സിൻ 3 ഡോസ് ഉണ്ട്. ഫസ്റ്റ് ഡോസ് 1 മാസം, സെക്കൻഡ് ഡോസ് 1 മാസം, പിന്നെ തേർഡ് ഡോസ് 6 മാസം കഴിഞ്ഞ് എടുക്കുന്നത്. എന്തുകൊണ്ട് ഇഫക്റ്റ്? നമ്മളെല്ലാവരും വീട്ടിലൊരു കുട വാങ്ങിച്ചു വെക്കുന്ന പോലെയാണ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ എടുക്കുന്നത്. ബിക്കോസ് ആ വൈറസിന് കരൾ ചുരുങ്ങാനും ലിവർ ക്യാൻസർ ഉണ്ടാക്കാനും വരെ സാധ്യത ഉള്ള വൈറസാണ്. വൈറസ് അല്ല ആ വാക്സിനുള്ളത്, പാർട്ടിക്കിൾ വാക്സിൻ എന്ന് പറയും. വൈറസിൻ്റെ ഒരു കോട്ട് മാത്രമാണ് അതിലുള്ളത്. അതുകൊണ്ട് അത് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇൻഫെക്ഷൻ വരില്ല. പക്ഷേ നല്ല പ്രൊട്ടക്ഷൻ ഉള്ള വാക്സിനാണ്. അത് നമ്മളെല്ലാവരും ടെസ്റ്റ് ചെയ്യുകയും എടുക്കുകയും വേണം. അത് നമ്മൾ ലിവർ ക്യാൻസറിൻ്റെ റിസ്ക് ഇപ്പം പല സ്ഥലത്തും കൂടി വരികയാണ്. അത് ഹെപ്പറ്റൈറ്റിസ് ബിക്ക് നല്ല പങ്കുണ്ട്. നമ്മൾ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ വളരെ പ്രൊട്ടക്ഷൻ അതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ വാക്സിൻ എന്ന് പറയുന്നത് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള സാധനം. ഏത് കാര്യവും വരാതിരിക്കാൻ ഒരു വഴിയുണ്ടെങ്കിൽ നമ്മൾ അത് എപ്പോഴും അത് ചെയ്യണം. ഹെപ്പറ്റൈറ്റിസ് ബിയുടെയാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഹെപ്പറ്റൈറ്റിസ് ബി, നമ്മൾ ഇന്ത്യ മീസോ എൻഡമിക് കൺട്രി എന്നാണ് പറയുന്നത്. അതായത് 4 മുതൽ 8% ആൾക്കാരെ, 100 പേരെ ടെസ്റ്റ് ചെയ്താൽ 4 മുതൽ 8 പേർക്ക് ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ആയിരിക്കും. പലർക്കും അറിയാതെ കിടക്കുന്ന, അവർ പിന്നെ സിറോസിസ് ആയിട്ടോ രക്തം ഛർദ്ദിച്ചിട്ടോ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വയറിൽ വെള്ളം കെട്ടിയോ ഒക്കെ വരുമ്പോൾ പലപ്പോഴും കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. എന്നാൽ കാര്യമില്ല എന്നല്ല, വളരെ കുറച്ചേ ആ സമയം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ നേരത്തെ തന്നെ എല്ലാവരെയും ഹോൾ കൺട്രി വാക്സിനേറ്റ്. തൈവാനിൽ ഇതുപോലെ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. 25-30 വയസ്സുള്ള ആൾക്കാരിൽ 40% ലിവർ ക്യാൻസർ വെച്ച് മരിക്കാൻ തുടങ്ങിയ സമയത്ത് ഹോൾ കൺട്രി വാക്സിനേറ്റ് ചെയ്തപ്പോൾ ലിവർ ക്യാൻസർ എന്നുള്ള അസുഖം തന്നെ ഇപ്പം അവിടെ വളരെ കുറച്ചേ ഉള്ളൂ. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് വാക്സിൻ. അത് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കാര്യമാണ്. സിക്ക് വാക്സിൻ ഇല്ല. HIV പോലൊരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് സി. അത് മാറിക്കൊണ്ടേയിരിക്കും വൈറസ്, അതിന് വാക്സിൻ ഇല്ല. എക്ക് വാക്സിൻ ഉണ്ട്, ഇക്ക് വാക്സിൻ ഉണ്ട്, ബിക്ക് വാക്സിൻ ഉണ്ട്. ഇതെല്ലാം എടുക്കാവുന്നതാണ്.
1: മാഡം, ഈ രോഗത്തെ ചെറുക്കുവാനായി സർക്കാർ തലത്തിൽ നൽകി വരുന്ന സേവനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
0: നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വളരെ വലിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ളതാണ്. അല്ലെ, ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ചികിത്സ ആവശ്യമായി വരുമ്പോൾ അത് ജീവിതകാലം മുഴുവൻ അതിന്റെ മരുന്ന് കഴിക്കേണ്ടതാണ്. അത് വൈറസിനെ സപ്രസ് ചെയ്ത് വെക്കുന്ന മരുന്നാണ്. അത് തുടർച്ചയായി കഴിക്കേണ്ടതാണ്. അത് മാസം 1500 രൂപയുടെ മരുന്ന് ഗവൺമെന്റ് ഫ്രീ ആയി ചെയ്യുന്നുണ്ട്. ഈ ടെസ്റ്റുകളെല്ലാം പബ്ലിക് ഹെൽത്ത് ലാബിൽ ഫ്രീ ആയി ചെയ്യുന്നുണ്ട്. PCR ടെസ്റ്റ് 2500 രൂപയുടെ ടെസ്റ്റും ഫ്രീ ആണ്. 6 മാസത്തെ ഒരിക്കൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് സിയുടേത് 3 മാസം മുതൽ 6 മാസം വരെയാണ് അതിന്റെ ചികിത്സ. അത് 1 മാസം ഏകദേശം 10 മുതൽ 15,000 രൂപ വരെയുള്ള മെഡിസിൻസ് ആണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. കൂടാതെ ടെസ്റ്റ് 3000 രൂപയുടെ ടെസ്റ്റ്, PCR ഫ്രീ, അല്ലാതെയുള്ള ടെസ്റ്റുകളും പബ്ലിക് ഹെൽത്ത് ലാബിൽ ഫ്രീ ആയി ചെയ്യുന്നുണ്ട്. ഇതിനുവേണ്ടി NVHCP മാത്രമായിട്ടുള്ള മെഡിസിൻ സപ്ലൈ ചെയ്യാനും അതിന്റെ പേഷ്യൻസിന്റെ എൻട്രി രജിസ്റ്റർ ചെയ്യാനും അവരെ കോണ്ടാക്ട് ചെയ്യാനും ഇതിനുവേണ്ടി മാത്രം ഒരു പിയർ സപ്പോർട്ടറെയും ഗവൺമെന്റ് നിയോഗിച്ചിട്ടുണ്ട്. അത്രയും ഇമ്പോർട്ടൻസിലാണ് ഗവൺമെന്റ് അതിനുവേണ്ടി ചികിത്സ ചെയ്യുന്നത്. നിങ്ങൾ വന്നാൽ മതി, അതിനുവേണ്ട എല്ലാ സഹായവും ചികിത്സയും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കേൾക്കാം അച്ചാണി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. പി ഭാസ്കരന്റെ വരികൾക്ക് ദേവരാജന്റെ സംഗീതം.

ഇനി കേൾക്കാം തറവാട്ടമ്മ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം. വരികൾ എഴുതിയത് പി ഭാസ്കരൻ, സംഗീതം നൽകിയത് എം എസ് ബാബുരാജ്.

0: അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമ സേവനങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സബ് ജഡ്ജും തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ ലക്ഷ്മി കെ തമ്പി മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയുന്നു. 9495964321 9495654321 9495654321 ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമ സേവനങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
2: അതിന് ഓഫർ ഇല്ല എന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
0: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി എം എസ് വിശ്വനാഥൻ ഈണം പകർന്ന് ജയചന്ദ്രൻ പാടിയത് ചിത്രം ലങ്കാദഹനം.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ഗാനരചന ബിച്ചു തിരുമല, സംഗീത സംവിധാനം എസ് ബാലകൃഷ്ണൻ. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത് ചിത്രം റാംജി റാവു സ്പീക്കിംഗ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
4: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം യുദ്ധഭൂമി എന്ന ചിത്രത്തിൽ വാണി ജയറാം പാടിയത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ് വരികൾ എഴുതിയത്. ആർ കെ ശേഖറിന്റെ സംഗീതം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: കടത്തനാട്ടു മാക്കം എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ വരികളെഴുതി, ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ്.

അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സബ് ജഡ്ജും തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ ലക്ഷ്മി കെ തമ്പി മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയുന്നു. 9495964431 അല്ലെങ്കിൽ 9495563231. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ബിജു തിരുമല വരികൾ എഴുതി ഔസേപ്പച്ചൻ സംഗീതം പകർന്ന ചിത്ര പാടിയത് ചിത്രം ആചാര്യൻ.

പ്രിയ ശ്രോതാക്കളെ, എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ തുടരും. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 5 മണി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമിക്കോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. തൊഴിലാളികളുടെ ഇപിഎഫ്ഒ പരിധിയിലെ പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്താൻ കേന്ദ്ര മന്ത്രിസഭാ യോഗ തീരുമാനം. രാജ്യത്തെ 51 ലക്ഷത്തിലധികം ജീവനക്കാർ കൂടി ഇപിഎഫ്ഒ പരിരക്ഷയുടെ പരിധിയിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിലേക്കുള്ള നിക്ഷേപങ്ങളുടെ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുന്നതിന് സരൾ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. എറണാകുളത്ത് 2 NIA കോടതികൾ ആരംഭിക്കുന്നതിനും അനുമതി. ഒരു മാസം നീളുന്ന സ്വച്ഛതാ ഹി സേവ ശുചീകരണ ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കം. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ നടക്കും. വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം 5 കിലോ വരെ വർദ്ധിപ്പിക്കാൻ പരിഗണനയിലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുന്ന പീപ്പിൾസ് ഐ മൊബൈൽ ആപ്പ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും വൈദ്യുതി ഉപഭോഗം പരമാവധി നിയന്ത്രിക്കാൻ കർശന നിർദ്ദേശവുമായി മന്ത്രി കെ എ തുളസി. വനം വന്യജീവി വകുപ്പ് 2027 ഫെബ്രുവരിയിൽ നടത്തുന്ന ഇന്റർനാഷണൽ നേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരളത്തിന്റെ ലോഗോ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രകാശനം ചെയ്തു. കന്നിമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് തുറക്കും. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക് കേൾക്കാം.

സച്ചിൻ വാര്യരും രമ്യ നബീശനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം തട്ടത്തിൻ മറയത്ത്. അനു എലിസബത്ത് ജോസിന്റെ വരികൾക്ക് ഷാൻ റഹ്മാന്റെ സംഗീതം.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേ.
3: അതിന് ഓഫർ ഇല്ല എന്നാരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: നാളെ ശാസ്ത്രലോകത്തിൽ എപ്പിജെനറ്റിക്സ്, ജീനുകൾക്കപ്പുറമുള്ള ശാസ്ത്രം, ഡോക്ടർ മായാ മാധവൻ സംസാരിക്കുന്നു.
6: ആധുനിക വൈദ്യശാസ്ത്ര ലോകം ഇന്ന് നമ്മളോട് പറയുന്നത് മറ്റൊന്നാണ്. നമ്മൾ ജനിക്കുമ്പോൾ ലഭിക്കുന്ന ജീനുകളുടെ ഘടന മാറ്റാൻ കഴിയില്ല എന്നത് ശരി തന്നെ. പക്ഷേ അവ എപ്പോൾ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നിശ്ചയിക്കാൻ നമ്മുടെ ദൈനംദിന ജീവിതശൈലിക്ക് കഴിയും.
5: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
7: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം വാർദ്ധക്യ പുരാണം. IS കൊണ്ടൂരിന്റെ വരികൾ, കണ്ണൂർ രാജന്റെ സംഗീതം.

യേശുദാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് എസ് രമേശൻ നായർ, സംഗീതം വിദ്യാസാഗറിന്റേത്.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ എന്നാലോചിക്കാം.
4: ആര്യശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയാ മതി, അപ്പൊ കാർ കിട്ടും.
3: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
4: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
5: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
6: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
7: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
9: ആരെ കാണാൻ പോവാ?
8: ഭഗവതിയെ കാണാൻ.
9: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
8: ഇത് വിശ്വാസമാ. കഴിഞ്ഞ തവണത്തെ ഓണം മെമ്പർ അടിച്ചത് ഭഗവതി നടത്തിരിക്കലിന്, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം മെമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
10: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
11: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
8: നീ എന്തിനാ ഈ മാസത്തെ 4 കല്യാണങ്ങളുടെയും വെഡിംഗ് കാർഡ് എടുത്ത് കൈ പിടിച്ചിരിക്കുന്നത്?
12: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിംഗ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ? 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
8: കേട്ടല്ലോ, വെഡിംഗ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
13: പ്രിയശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കൃഷ്ണചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം, ചിത്രം ഇണ. ബിജു തിരുമലയുടെ വരികളും എ ടി ഉമ്മറിന്റെ സംഗീതവും.

0: രാജ്യത്തെ പൂജപുര ശ്രീ നാഗരികാവ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം, കണമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
1: ഒന്നാം ഉത്സവം ഒക്ടോബർ 4 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും.
0: രണ്ടാം ഉത്സവം ഒക്ടോബർ 5 തീയതി തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
1: മൂന്നാം ഉത്സവം ഒക്ടോബർ 6 നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
0: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാമവഴി ദേവൻ കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.
2: നിനക്കല്ലേ പട്ടുസാരി വേണം എന്ന് പറഞ്ഞു
3: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
4: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
5: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
6: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ KK ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
7: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
8: ആന്റിക് ചെട്ടിനാട്.

0: നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
2: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
3: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ് കെ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
4: ध्यान दें, आपकी मेहनत को राष्ट्रीय पहचान. पशुपालन क्षेत्र में उत्कृष्ट योगदान देने और नवीन प्रौद्योगिकी प्रथाओं को अपनाने वालों को भारत सरकार का पशुपालन एवं डेयरी विभाग प्रदान करता है राष्ट्रीय सम्मान. आज ही नामांकन करें राष्ट्रीय गोपाल रत्न पुरस्कार 2026 के लिए. इस पुरस्कार के लिए 3 श्रेणियों में होता है चयन: सर्वश्रेष्ठ डेयरी किसान, सर्वश्रेष्ठ डेयरी सहकारी समिति और सर्वश्रेष्ठ AI टेक्नीशियन. उत्तर पूर्वी क्षेत्र और हिमालयी राज्यों के लिए विशेष पुरस्कार का प्रावधान. नामांकन की तिथि 10 अगस्त से 30 सितम्बर 2026 तक, तो देर किस बात की. आज ही आवेदन करें www.awards.gov.in पर या संपर्क करें नजदीकी CSC केंद्र पर. राष्ट्रीय गोपाल रत्न पुरस्कार 2026 पशुपालन एवं डेयरी विभाग भारत सरकार द्वारा जनहित में जारी.
5: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
6: ഇനി ഹരിശങ്കർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം കക്ഷി അമ്മിണിപ്പിള്ള, റഫീഖ് അഹമ്മദിന്റെ വരികൾ, അരുൺ മുരളീധരന്റെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9 കേൾക്കാം.
1: കരുണാസായി മനോയാനം, പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: കരുണാസായി, ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472283856.
3: മനോയാനം.
4: നമ്മുടെ ശരീരത്തിന്റെ ആകൃതിയിലോ രൂപത്തിലോ ഉള്ള ചെറിയ പോരായ്മകളിൽ ആകുലപ്പെടുന്നത് സ്വാഭാവികമാണ്. ഏതൊരാളും അങ്ങനെ ആകുലപ്പെടാം. എന്നാൽ മറ്റുള്ളവർക്ക് ശ്രദ്ധിക്കാൻ പോലും കഴിയാത്ത വിധം നിസ്സാരമായ ഒരു ശാരീരിക പ്രത്യേകതയെ, ഉദാഹരണത്തിന് മൂക്കിന്റെ വലിപ്പം, ചർമ്മത്തിലെ ചെറിയ പാട് തുടങ്ങിയവ വലിയൊരു വൈകല്യമായി കാണുകയും അതിൽ മണിക്കൂറുകളോളം ആശങ്കപ്പെടുകയും ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ഈ അവസ്ഥയാണ് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ അഥവാ BDD എന്ന് വിളിക്കുന്നത്. ഇത് കേവലം സൗന്ദര്യത്തോടുള്ള അമിത താൽപര്യമല്ല, മറിച്ച് ഗൗരവകരമായൊരു മാനസികാരോഗ്യാവസ്ഥയാണ്. ഇത് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന വിഭാഗത്തിലാണ് വരുന്നത്. ശരീരത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തെക്കുറിച്ച്, ചർമ്മം, മുടി, മൂക്ക്, മുഖം എന്നിവയെക്കുറിച്ച് അമിതമായ ഉത്കണ്ഠയുണ്ടാവുക, ദീർഘനേരം കണ്ണാടിയിൽ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ ആ ഭാഗം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുക, വസ്ത്രം, മേക്കപ്പ് അല്ലെങ്കിൽ തൊപ്പി എന്നിവ ഉപയോഗിച്ച് താൻ പോരായ്മയായി കാണുന്ന ഭാഗം എപ്പോഴും മറച്ചുപിടിക്കാൻ ശ്രമിക്കുക, സ്വന്തം രൂപത്തെ എപ്പോഴും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുകയും താൻ മോശമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുക, തന്റെ രൂപത്തെക്കുറിച്ച് മറ്റുള്ളവർ പരിഹസിക്കുമോ എന്ന പേടി കാരണം ആൾക്കൂട്ടങ്ങളിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക എന്നിവയാണ് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ ബാധിച്ച ഒരാളിൽ കാണപ്പെടുന്ന പ്രധാന ലക്ഷണങ്ങൾ. ബോഡി ഡിസ്മോർഫിക് ഡിസോർഡറിന്റെ കൃത്യമായ കാരണം ഇപ്പോഴും ഗവേഷണ വിഷയമാണെങ്കിലും പ്രധാനമായും 3 ഘടകങ്ങൾ ഇതിൽ പങ്കുവഹിക്കുന്നു. 1. ജനിതക കാരണങ്ങൾ. കുടുംബത്തിൽ ആർക്കെങ്കിലും ഇത്തരം മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. 2. തലച്ചോറിലെ മാറ്റങ്ങൾ. തലച്ചോറിലെ സെറോട്ടോണിൻ പോലുള്ള രാസവസ്തുക്കളുടെ അസന്തുലിതാവസ്ഥ ഇതിന് കാരണമാകാറുണ്ട്. 3. സാമൂഹിക ഘടകങ്ങൾ. കുട്ടിക്കാലത്തെ മോശം അനുഭവങ്ങൾ, ബോഡി ഷെയ്മിംഗ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നൽകുന്ന അയഥാർത്ഥമായ സൗന്ദര്യ സങ്കല്പങ്ങൾ എന്നിവ ഈ അവസ്ഥയെ വഷളാക്കും. യേൽ ബ്രൌൺ ഒബ്സസീവ് കമ്പൾസീവ് സ്കെയിൽ പോലുള്ള പരിശോധനകൾ വഴി ഒരു സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന് ഈ അവസ്ഥ തിരിച്ചറിയാൻ സാധിക്കും. കൃത്യമായ ചികിത്സയിലൂടെ ഇതിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടാനും കഴിയും. തെറ്റായ ചിന്തകളെ തിരിച്ചറിയാനും അവ മാറ്റിയെടുക്കാനും സഹായിക്കുന്ന ഫലപ്രദമായ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഇതിന് അനിവാര്യമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നൽകുന്ന സെറോട്ടോണിൻ നിയന്ത്രിക്കുന്ന മരുന്നുകളും ഇത്തരം ഉത്കണ്ഠ കുറയ്ക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ശരീരത്തോടുള്ള പോസിറ്റീവ് മനോഭാവം വളർത്താനും കൗൺസിലിംഗും സഹായിക്കും. ശാരീരിക രൂപത്തേക്കാൾ പ്രധാനം മാനസികാരോഗ്യമാണ്. ഇത്തരം അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് മറച്ചുവെക്കാതെ വിദഗ്ധ സഹായം തേടുകയാണ് വേണ്ടത്. സ്വയം സ്നേഹിക്കാനും അംഗീകരിക്കാനും പഠിക്കുക എന്നതാണ് രോഗമുക്തിയിലേക്കുള്ള ആദ്യപടി. പിന്നെ ഇതാണ് ഞാൻ, ഇതാണ് എന്റെ ശരീരം, ഇതൊക്കെ ചേർന്നതാണ് എന്റെ വ്യക്തിത്വം, അങ്ങനെ ചിന്തിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നു മാത്രം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവം വിട പറയുന്നു.
0: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ.
1: കരുണാസായി മനോയാനം, പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 5:45. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി കേൾക്കാം. ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക്

0: ക്ക് സ്വാഗതം. സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നും വിലയും വിപണിയും നേടിത്തരുന്നവയാണ്. കേരളത്തിന്റെ കാലാവസ്ഥയ്ക്കനുസൃതമായി മികച്ച വിളവ് ലഭിക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ കർഷകർക്കെന്നും ലാഭകരമായി ചെയ്യാവുന്ന കൃഷികളിലൊന്നാണ്. ഇന്ന് നമുക്ക് പ്രധാന സുഗന്ധവ്യഞ്ജന ഇനങ്ങളിൽ ഒന്നായ മഞ്ഞളിന്റെ പ്രാധാന്യത്തെയും അതിന്റെ നടീൽ രീതികളെയും വിപണന സാധ്യതകളെയും കുറിച്ചൊക്കെ മനസ്സിലാക്കാം. മഞ്ഞളിന്റെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെള്ളായണി കാർഷിക കോളേജിലെ ഗവേഷണ വിദ്യാർത്ഥിനിയായ ശ്രീമതി സ്വാതി ബി എസ് ആണ്. നമസ്കാരം സ്വാതി.
1: നമസ്കാരം.
0: ഏറെ ഔഷധ ഗുണവും രോഗപ്രതിരോധ ശേഷിയുമുള്ള മഞ്ഞളിന്റെ പ്രാധാന്യം വളരെ വലുതാണല്ലോ. ആമുഖമായി അവിടെ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ?
1: തീർച്ചയായും. കുരുമുളകും ഇഞ്ചിയും കഴിഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട സുഗന്ധവ്യഞ്ജനം തന്നെയാണ് മഞ്ഞൾ. ഏകദേശം ഇന്ത്യയിൽ ശരാശരി 130,000 ഹെക്ടറോളം കൃഷിസ്ഥലത്ത് മഞ്ഞൾ കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. മഞ്ഞൾ കൃഷിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. സൗന്ദര്യവർദ്ധക വസ്തുവായും വസ്ത്രങ്ങൾക്ക് വർണ്ണം നൽകുന്ന ഒരു വസ്തുവായും ഔഷധ സസ്യമായും ഒക്കെ നമുക്ക് മഞ്ഞൾ ഉപയോഗിക്കാവുന്നവയാണ്. കേരളീയരുടെ അടുക്കളയിൽ മിക്കവാറും എല്ലാ ദിവസവും തന്നെ ഉപയോഗിക്കുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണ് മഞ്ഞൾ. കറികൾക്ക് നിറവും രുചിയും പകരുന്നതോടൊപ്പം ആരോഗ്യത്തിനും മഞ്ഞൾ ഗുണം ചെയ്യുന്നുണ്ട്. മഞ്ഞളിലെ ആന്റി ഫംഗൽ, ആന്റി ബാക്ടീരിയൽ, ആന്റി വൈറൽ ഗുണങ്ങളാണ് ഏറ്റവും പ്രധാനമായി ഉള്ളത്. വീട്ടിൽ കൃഷി ചെയ്യുന്ന മഞ്ഞൾ ഉപയോഗിച്ച് ശുദ്ധമായ മഞ്ഞൾപ്പൊടി തയ്യാറാക്കാനും അത് വിപണിയിൽ വളരെ ലാഭം കർഷകർക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റുന്നവയാണ്. കൂടാതെ അത് നമുക്ക് സ്വന്തം ആവശ്യത്തിന് വീട്ടിൽ ഉപയോഗിക്കാവുന്നതുമാണ്.
0: ഇപ്പൊ മഞ്ഞളിന്റെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, ഈ മഞ്ഞൾ എങ്ങനെയാണ് നടുന്നത്, അതിന്റെ നടീൽ രീതികളെ കുറിച്ചൊന്ന് പറയാമോ?
1: പൊതുവെ ആദ്യത്തെ വേനൽമഴ കഴിഞ്ഞ് ഒരു മാർച്ച് ഏപ്രിൽ മാസമാണ് മഞ്ഞൾ നടുന്നതിന് ഏറ്റവും അനുയോജ്യം. കീടരോഗബാധയില്ലാത്തതും ജൈവകൃഷിയിലൂടെ ഉൽപ്പാദിപ്പിച്ചെടുത്തതുമായ വിത്താണ് നമ്മൾ നടാനായി തിരഞ്ഞെടുക്കേണ്ടത്. സാധാരണ കർഷകരിൽ നിന്നുമുള്ള വിത്തും നടീലിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കിട്ടുന്ന വിത്തിൽ മാലകൾ കുറവാണെങ്കിൽ നനഞ്ഞ വൈക്കോൽ കൊണ്ട് മൂടി നല്ലവണ്ണം മുളപ്പിച്ചെടുത്തതിനു ശേഷം നടുന്നതായിരിക്കും നല്ലത്. 1 മീറ്റർ വീതിയിലും 15 സെന്റിമീറ്റർ ഉയരത്തിലും സൗകര്യപ്രദമായ നീളത്തിലും നമുക്ക് വാരങ്ങൾ തയ്യാറാക്കാം. വാരങ്ങൾ തമ്മിൽ ചുരുങ്ങിയത് ഒരു 1.5 മീറ്റർ നീളമെങ്കിലും അകലം ഉണ്ടായിരിക്കേണ്ടതാണ്. ഇത് നീർവാർച്ചയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാണ്. ഏകദേശം 3 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ഒരു വാരം നടാൻ 750 ഗ്രാം മുതൽ 1 കിലോഗ്രാം വരെ നടീൽ വസ്തു നമുക്ക് വേണ്ടിവരും. ഹെക്ടർ 1 40 ടൺ എന്ന തോതിലാണ് കാലിവളമോ കമ്പോസ്റ്റ് വളമോ നമ്മൾ അടിവളമായി ചേർത്ത് കൊടുക്കേണ്ടത്. എടുത്ത വാരങ്ങളിൽ 25x25 സെന്റിമീറ്റർ അകലത്തിൽ ചെറുകുഴികളെടുത്ത് മഞ്ഞൾ വിത്ത് നടണം. നടുന്ന സമയത്ത് 25 ഗ്രാം പൊടിച്ച വേപ്പിൻ പിണ്ണാക്ക് ഓരോ കുഴിയിലും ഇട്ട ശേഷം മണ്ണുമായി നമുക്ക് കൂട്ടിക്കലർത്തണം. അതിനുശേഷം വിത്ത് നമുക്ക് കുഴിയിൽ നടാം. നല്ലതുപോലെ അഴുകിയ കാലിവളത്തിലോ കമ്പോസ്റ്റിലോ 1 ടണ്ണിന് 1 കിലോഗ്രാം എന്ന തോതിൽ ട്രൈക്കോഡർമ കലർത്തിയതിനു ശേഷം 10 ഗ്രാം തോതിൽ ഓരോ കുഴിയിലും ഇട്ടതിനു ശേഷം കുഴി മൂടണം.
0: ഏതൊരു വിളയുടെയും വളർച്ചയുടെയും വിളവിന്റെയും അടിസ്ഥാനം അതിന്റെ വളപ്രയോഗമാണ്. ഇപ്പൊ മഞ്ഞളിന്റെ നടീലിനെ കുറിച്ച് പറഞ്ഞല്ലോ, തുടർന്നുള്ള വളപ്രയോഗം എങ്ങനെയാണ്?
1: മഞ്ഞൾ നട്ടതിന് ശേഷം ഹെക്ടർ 1 40 ടൺ എന്ന തോതിൽ കാലിവളമോ കമ്പോസ്റ്റ് വളമോ നമുക്ക് അടിവളമായി ചേർത്ത് കൊടുക്കാം. നട്ട ഉടനെ തന്നെ 1 ഹെക്ടറിന് 15 ടൺ എന്ന തോതിൽ പച്ചിലയോ കരിയിലോ ഉപയോഗിച്ച് നമുക്ക് വാരങ്ങളിൽ പുതയിടാം. മഴ സമയത്ത് മണ്ണൊലിപ്പ് തടയുന്നതിനും പുതയിടുന്നത് സഹായിക്കും. 50 ദിവസത്തിന് ശേഷം 1 ഹെക്ടറിന് 15 ടൺ എന്ന തോതിൽ വീണ്ടും പുതയിടണം. ഓരോ പുതയിടലിന് ശേഷവും വാരങ്ങളിൽ ചാണകക്കുഴമ്പ് ഒഴിക്കണം. ഇങ്ങനെ ചെയ്യുന്നത് വഴി സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം വർദ്ധിക്കുകയും പോഷകലഭ്യത കൂടുകയും ചെയ്യും. കളകൾ വരുന്നതനുസരിച്ച് അവ നീക്കം ചെയ്യാം. അങ്ങനെ നീക്കം ചെയ്ത കളകളെ നമുക്ക് പുതയിടലിനായും ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ജൈവകൃഷി അവലംബിക്കുമ്പോൾ കീടനാശിനികൾ ഉപയോഗിക്കാൻ പാടില്ല.
0: ഈ മഞ്ഞൾ നട്ട് എത്ര മാസം കഴിയുമ്പോഴാണ് ഇതിന്റെ വിളവെടുപ്പ്, അതേക്കുറിച്ചൊന്ന് പറയാമോ?
1: നടുന്ന ഇനമനുസരിച്ചാണ് മഞ്ഞളിന്റെ വിളവെടുപ്പ്. ഇനമനുസരിച്ച് നമുക്ക് 7 മുതൽ 9 മാസം വരെയുള്ള കാലയളവിൽ മഞ്ഞൾ വിളവെടുക്കാം. ഇലകളും തണ്ടുകളും കരിഞ്ഞുണങ്ങിയാൽ മഞ്ഞൾ നമ്മൾക്ക് പറിച്ചെടുക്കാം. വിളവെടുത്ത ശേഷം മണ്ണും വേരും നീക്കി മഞ്ഞൾ സംഭരിച്ചു വെക്കാവുന്നതാണ്.
0: ഇപ്പൊ മഞ്ഞളിന്റെ നടിയിലും വളപ്രയോഗമൊക്കെ പറഞ്ഞല്ലോ, മഞ്ഞൾ നടുന്നതിനുള്ള മേൽത്തരം വിത്തുകൾ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്?

0: ഏതൊക്കെ ഇനങ്ങളാണ് നമുക്ക് നടാൻ അനുയോജ്യമായിട്ടുള്ളത്?
1: കേരള കാർഷിക സർവകലാശാലയും ISR പ്രാദേശികമായി പുറത്തിറക്കിയ ചില വിത്തനങ്ങളും നമുക്ക് ലഭ്യമാണ്. അവയിൽ ചിലതാണ് സുവർണ, സുഗുണ, പ്രതിഭ, സുദർശന, പ്രഭ, ആലപ്പി സുപ്രീം, കേദാരം, രംഗ, രശ്മി തുടങ്ങിയവ. ഇതുകൂടാതെ നമുക്ക് കർഷകരിൽ നിന്ന് ലഭിക്കുന്ന മുന്തിയനം വിത്തുകളും ഉപയോഗിക്കാവുന്നതാണ്.
0: അപ്പോൾ ഈ നടീൽ വസ്തുക്കൾ കർഷകർക്ക് എവിടെ നിന്നാണ് വാങ്ങാൻ പറ്റുന്നത്?
1: കേരള കാർഷിക സർവകലാശാലയുടെ വിവിധ കേന്ദ്രങ്ങളിലും സർക്കാർ അംഗീകൃതമായിട്ടുള്ള പല കേന്ദ്രങ്ങളിലും വിവിധ ഫാമുകളിലും നമുക്ക് ഈ മുന്തിയനം വിത്തുകൾ ലഭിക്കുന്നതാണ്.
0: ഇപ്പൊ മഞ്ഞൾ കൃഷി നടത്തുന്ന ഒരു ചെറുകിട കർഷകൻ മഞ്ഞൾ വിളവെടുത്തു കഴിഞ്ഞാൽ സംസ്കരണം നടത്തിയല്ലേ നമുക്ക് വിപണിയിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ സംസ്കരണ രീതിയെ കുറിച്ചൊന്ന് പറയാമോ?
1: മഞ്ഞൾ സംസ്കരിക്കുന്നതിന് വേണ്ടി നമ്മൾ യാതൊരു രാസവസ്തുക്കളും ചേർക്കാൻ പാടില്ല. ശുദ്ധജലമാണ് മഞ്ഞൾ തിളപ്പിക്കാൻ ഉപയോഗിക്കേണ്ടത്. ചെമ്പോ നാഗത്തകിടോ കൊണ്ടുള്ള പാത്രമോ മൺപാത്രമോ മഞ്ഞൾ തിളപ്പിക്കാനായി നമുക്ക് ഉപയോഗിക്കാം. മഞ്ഞൾ മൂടുന്നതുവരെ വെള്ളമൊഴിച്ച് 45 മുതൽ 60 മിനിറ്റ് നേരം തിളപ്പിക്കണം. മഞ്ഞൾ പറിച്ചെടുത്ത ശേഷം 2-3 ദിവസത്തിനുള്ളിൽ തന്നെ വാട്ടിയെടുക്കേണ്ടതാണ്. ഇങ്ങനെ വേവിച്ചെടുത്ത മഞ്ഞൾ 5 മുതൽ 7 സെന്റിമീറ്റർ കനത്തിൽ സിമന്റ് തറയിൽ നിരത്തി വെയിലത്തുണക്കിയെടുക്കണം. രാത്രി സമയമാവുമ്പോൾ നമ്മൾ ഈ മഞ്ഞൾ കൂനകൂട്ടി വെക്കണം. 10 മുതൽ 15 ദിവസത്തിനുള്ളിൽ തന്നെ മഞ്ഞൾ ഉണങ്ങിക്കിട്ടും. ഇങ്ങനെ ഉണക്കിയെടുക്കുന്ന മഞ്ഞൾ പരുപരുത്തതും നിറം കുറഞ്ഞതുമായിരിക്കും. യന്ത്രമുപയോഗിച്ചോ അല്ലെങ്കിൽ കൈകൊണ്ടോ അവയെ മിനുസപ്പെടുത്തിയെടുക്കാവുന്നതാണ്. മഞ്ഞൾ സംസ്കരിക്കുന്ന സമയത്ത് അവ വെയിലത്തുണക്കുമ്പോൾ അവയുടെ ഗുണനിലവാരം കുറയാൻ സാധ്യതയുണ്ട്. അതിനാൽ നമുക്കവയെ ഡ്രയർ വഴി ഉണക്കിയാൽ ഗുണമേന്മയുള്ള മഞ്ഞൾ ലഭിക്കുന്നതാണ്. 10 കിലോഗ്രാം പച്ചമഞ്ഞൾ സംസ്കരിക്കുമ്പോൾ ഏതാണ്ട് 2-2.5 കിലോഗ്രാം മഞ്ഞളാണ് നമുക്ക് ലഭിക്കുന്നത്.
0: പൊതുവെ ഈ മഞ്ഞൾ കൃഷി കർഷകരെ സംബന്ധിച്ചിടത്തോളം ലാഭകരമാണോ?
1: തീർച്ചയായും ലാഭകരം തന്നെയാണ്. മഞ്ഞൾ നേരിട്ട് വിപണിയിൽ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അത് സംസ്കരിച്ച് മഞ്ഞൾ പൊടിയായി വിപണിയിൽ എത്തിക്കുന്നതാണ് കർഷകർക്ക് ലാഭകരം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ലാഭം ഇരട്ടിയിലധികമാണ്.
0: നാം നിത്യേന ഉപയോഗിക്കുന്ന മഞ്ഞളിന്റെ പ്രാധാന്യത്തെയും നടീലിനെയും സംസ്കരണത്തെയും കുറിച്ചൊക്കെ ശ്രോതാക്കൾക്ക് മനസ്സിലായല്ലോ. ഇത്രയും നേരം ഇതേക്കുറിച്ച് വിശദമായി പറഞ്ഞതെന്ന് വെള്ളായണി കാർഷിക കോളേജിലെ ഗവേഷണ വിദ്യാർത്ഥിനിയായ ശ്രീമതി സ്വാതിക്ക് നന്ദി. ഞാറ്റുവേലയിൽ ഇനി
2: പഴമൊഴിച്ചെപ്പ്.
0: പഴമൊഴിച്ചെപ്പിൽ ഇന്ന് തവിടുള്ളപ്പോൾ ചക്കരയില്ല, ചക്കരയുള്ളപ്പോൾ തവിടില്ല, തവിടും ചക്കരയും ഉള്ളപ്പോൾ ഏനക്കരയാ. പ്രക്ഷേപകനും എഴുത്തുകാരനുമായ ശ്രീ മുരളീധരൻ തഴക്കര തയ്യാറാക്കി അവതരിപ്പിക്കുന്നു.
3: ഏതോ ശുദ്ധ ഗ്രാമീണനായ ഒരു പഴവന്റെ മനസ്സിൽ ഉരുവം കൊണ്ട അർത്ഥസമ്പുഷ്ടവും അതേസമയം കൃഷിയോടും ഭക്ഷണത്തോടും അലിഞ്ഞു ചേർന്നതുമായ ഒരു നാട്ടുപഴമൊഴിയാണിത്. തവിടും ചക്കരയും ചേർത്തുണ്ടാക്കുന്ന തവിടപ്പമെന്ന രുചിദായകവും പോഷകപ്രധാനവുമായ ഒരു പലഹാരത്തെ നടുവിൽ നിർത്തിയാണ് ഈ പഴമൊഴി സൃഷ്ടിച്ചിരിക്കുന്നത്. അമ്പുകുമ്പളത്തും വില്ലി ചേപ്പാട്ടും എയ്യാനുള്ളവൻ അയ്യന്തോളും എന്ന പഴഞ്ചൊല്ലിനോട് ചേർത്ത് വായിക്കാവുന്ന ഒരു ചൊല്ലാണിത്. എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാം എന്ന് വിചാരിക്കുമ്പോൾ അതിനാവശ്യമായ സാഹചര്യങ്ങൾ അനുകൂലമല്ലാതാവുകയും അത് സമയത്ത് നടക്കാതെ പോവുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷത്തെയാണ് ഈ പഴഞ്ചൊല്ല് വ്യക്തമാക്കുന്നത്. ഒന്നൊത്തുവരുമ്പോൾ മറ്റൊന്നൊക്കാതെ വരിക എന്ന് സാരം. ഉരലിൽ നെല്ലുകുത്തിയെടുക്കുമ്പോൾ അതിൻ്റെ തവിട് നമുക്ക് വേർതിരിച്ചെടുക്കാം. പ്രത്യേകിച്ച് ചുവന്ന അരിയുള്ള പഴയ നാടൻ നെല്ലിനങ്ങളുടെ തവിടിന് സവിശേഷമായ നിറവും മണവും രുചിയുമാണുള്ളത്. മാത്രമല്ല ഈ തവിട് ഏറെ പോഷക സമ്പുഷ്ടവുമാണ്. ധാതുക്കളാലും ജീവകങ്ങളാലും വളരെയേറെ സമ്പന്നം. ഇതിൽ നിന്നാണ് ഔഷധ സമാനമായ തവിടെണ്ണ നിർമ്മിച്ചെടുക്കുന്നതും. സ്മൃതിഗന്ധികൾ പൂക്കുന്ന ബാല്യകാലത്തിൻ്റെ രുചിപ്പെരുമയിൽ ഈ തവിടും ചക്കര അഥവാ കരിപ്പെട്ടിയും ലേശം തേങ്ങാ ചിരകിയതും ചേർത്തുണ്ടാക്കുന്ന തവിടപ്പം കഴിച്ചത് ഇന്നും നാവിൻ തുമ്പിലെ പകരം വയ്ക്കാനില്ലാത്ത സ്വാദായി ബാക്കി നിൽക്കുകയാണ്. ഈ തവിടപ്പമാണ് ഇവിടെ പഴമൊഴിയിലെ പരാമർശവും. നാടൻ നെല്ലിൻ്റെ തവിട് കിട്ടുമ്പോൾ ചക്കര അഥവാ കരിപ്പെട്ടി ഉണ്ടാകില്ല. ഇത് രണ്ടും കൂടി ഒത്തുവരുമ്പോൾ അത് യഥാവിധി ഉപയോഗപ്പെടുത്തി തവിടപ്പം ഉണ്ടാക്കി കഴിക്കുവാൻ ആളുണ്ടാകില്ല. തവിടും ചക്കരയും എന്നത് പ്രതീകങ്ങളായി മാത്രം കണ്ടു.

0: നമ്മുടെ നിത്യജീവിതത്തിലെ അവസ്ഥാവിശേഷങ്ങളോട് ചേർത്ത് വയ്ക്കാവുന്ന ഇങ്ങനെയുള്ള എത്രയെത്ര അനുഭവങ്ങളാണ് ഓരോരുത്തർക്കും പറയാനുണ്ടാവുക. കൃഷിയുടെ കാര്യത്തിലും ഏറെ പ്രസക്തമാണ് ഈ പഴമൊഴി. ഏതൊരു കൃഷിയുടെ കാര്യത്തിലും ആദ്യം വേണ്ടത് മൂന്ന് മായാണ്: മണ്ണ്, മനസ്സ്, മനോഭാവം. ഇത് മൂന്നും ഉണ്ടാവുക എന്നതാണ് കൃഷിയോട് മമതയുള്ള ഏതൊരാൾക്കും ആദ്യം ഉണ്ടാവേണ്ടത്. ആവശ്യത്തിന് കൃഷിയോഗ്യമായ സ്ഥലമുണ്ട്, ജലസേചന സൗകര്യമുണ്ട്, വിൽപ്പനയ്ക്കുള്ള സംവിധാനവുമുണ്ട്. എല്ലാമുണ്ടെങ്കിലും മണ്ണിലേക്കിറങ്ങുവാനുള്ള മനസ്സും ഒരു തൈ നട്ടു നനച്ചു വളർത്തുവാനുള്ള മനോഭാവവുമില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് എന്ത് കാര്യം? മലയാളി സമൂഹത്തിന് കൃഷിയോട് ഹൃദയപക്ഷം ചേർന്ന താല്പര്യമുണ്ടെങ്കിലേ ഏത് കാർഷിക പദ്ധതിയും മണ്ണിൽ വേരൂടൂ. എന്നാൽ അധ്വാനിക്കുവാനും മണ്ണിൽ കഠിനാധ്വാനം ചെയ്യുവാനും മനസ്സും മനോഭാവവുമുള്ള ഒരാളിനെ സംബന്ധിച്ച് സ്വന്തമായി കൃഷി ചെയ്യുവാൻ ഭൂമിയില്ലാത്ത അവസ്ഥയുണ്ടായാലോ? അപ്പോഴും ഈ പഴഞ്ചൊല്ല് പ്രസക്തം തന്നെ. എല്ലാം കൂടി ഒത്തുവന്നാലേ വിചാരിക്കുന്ന രീതിയിൽ ഏതൊരു കാര്യവും നടക്കൂ എന്ന ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ഈ പഴമൊഴിയുടെ സാരാംശം. അരിനാഴിയേ ഉള്ളെങ്കിലും അടുപ്പുകല്ല് മൂന്നു വേണം എന്ന പ്രയോഗവും ഇതിനോട് ചേർത്ത് ഇവിടെ പരാമർശിക്കേണ്ടതുണ്ട്. പോയ കാലത്തിൻ്റെ ഗ്രാമീണ ശാലീനതയുള്ള ഹൃദ്യവും സരളവും താളാത്മകവുമായ ഇത്തരം പഴമൊഴികൾ നമ്മുടെ വർത്തമാനത്തിൽ നിന്ന് ഏറെക്കുറെ അന്യമാവുകയാണ്. പുതിയ തലമുറയെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പഴമൊഴികൾ കേൾക്കാനുള്ള സാധ്യതയും നന്നേ കുറഞ്ഞിരിക്കുന്നു. ഈ പഴമൊഴികളുടെയൊക്കെ വേരുതേടിപ്പോയാൽ ഈ വിധ പഴമൊഴികളുടെയൊക്കെ ഞാറ്റടി കൃഷിയും കൃഷിയോട് ചേർന്ന ജീവിതവുമായിരുന്നു എന്നതിൽ സംശയമില്ല. ജീവിതത്തിൽ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും എന്തെങ്കിലും കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോഴും കൃത്യമായ പ്ലാനിങ്ങും മുന്നൊരുക്കങ്ങളും വിലയിരുത്തലും അവശ്യം ആവശ്യമാണെന്ന ഉദ്ബോധനം കൂടിയാണ് ഈ പഴമൊഴി നമുക്ക് മുന്നിൽ വയ്ക്കുന്നത്. മുൻകൂട്ടിയുള്ള ആലോചനയും ആസൂത്രണവുമില്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാകട്ടെ പ്രവൃത്തികളാകട്ടെ അതിന് അതിൻ്റെതായ അപാകതകൾ ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പും ഈ പഴഞ്ചൊല്ല് നമ്മളോട് പറയുന്നുണ്ട്. ഈ പഴമൊഴിയെ കൂടുതൽ ഹൃദ്യമാക്കുന്നത് ഇതിൻ്റെ പദവിന്യാസവും പ്രാസവും തന്നെയാണ്. മനോഹരമായ ഒരു കവിതാശകലം പോലെ ബിംബസൃഷ്ടിയിലൂടെയും ഏതൊരാളിൻ്റെയും മനസ്സിൽ അർത്ഥതലങ്ങളേറെയുള്ള ഈ പഴമൊഴി മായാതെ മറയാതെ നിൽക്കും.
1: പഴമൊഴി ചെപ്പിൽ ഇതുവരെ കേട്ടത്: തവിടുള്ളപ്പോൾ ചക്കരയില്ല, ചക്കരയുള്ളപ്പോൾ തവിടില്ല, തവിടും ചക്കരയും ഉള്ളപ്പോൾ ഏനക്കരയാ. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രക്ഷേപകനും എഴുത്തുകാരനുമായ ശ്രീ മുരളീധരൻ തഴക്കൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
3: നമസ്കാരം, പ്രധാന വാർത്തകൾ.
2: ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. തൊഴിലാളികളുടെ EPFO പരിധിയിലെ പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. രാജ്യത്തെ 51 ലക്ഷത്തിലധികം ജീവനക്കാർ കൂടി EPFO പരിരക്ഷയുടെ പരിധിയിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പുതുയുഗ കേരളം കെട്ടിപ്പടുക്കാനുള്ള യാത്രയിൽ പ്രഖ്യാപനങ്ങൾ.

െ യാഥാർത്ഥ്യമാക്കാനുള്ള സുപ്രധാന ചുവടുവയ്പാണ് റീ എമാജിനിംഗ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കേരളത്തിലേക്കുള്ള നിക്ഷേപങ്ങളുടെ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുന്നതിന് സരൾ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. എറണാകുളത്ത് രണ്ട് NIA കോടതികൾ ആരംഭിക്കുന്നതിനും അനുമതി. ഒരു മാസം നീളുന്ന സ്വച്ഛതാ ഹി സേവ ശുചീകരണ ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കം. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ നടക്കും. പാലക്കാട് ജില്ലാ സഹോദയ കലോത്സവം ജ്വാല 2026 നാളെ തുടക്കമാകും. ജില്ലയിലെ 73 CBSE സ്കൂളുകളിൽ നിന്നായി 4356 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KCB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം 5 കിലോ വരെ വർദ്ധിപ്പിക്കൽ പരിഗണനയിലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കന്നിമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി രാത്രി 8 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി FM 101.9 പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയുടെ അറിയിപ്പുകൾ ശ്രദ്ധിക്കൂ. ഇന്ന് ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 ഫാം ടു സിറ്റി, 7:20 8:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 മൊഴിയാം ഒരു കഥ, ഒ വി വിജയൻ എഴുതിയ കഥ കടൽ തീരത്ത്, 9:30 ഗാൻ സംഗീതസുധയിൽ ആനയടി ധനലക്ഷ്മി പാടിയ സംഗീത കച്ചേരി, 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ വിവിധ് ഭാരതി റിലേ കേൾക്കാം. നാളെ രാവിലെ 5:55 സുഭാഷിതം കരിപ്പൂർ ജീവി നായർ അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ജി കുമാരപിള്ള എഴുതിയ മഴക്കാലം എന്ന കവിത ആലാപനം എസ് ജയ, ഉദയഗീതം മധു ബാലകൃഷ്ണൻ പാടുന്നു, തുടർന്ന് പ്രഭാതപേരി. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ, ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, ഗുഡ് ഇംഗ്ലീഷ്, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ ജ്വലേഴ്സ് നോവൽ സഞ്ചാരം, ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 143-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വലേഴ്സ് സ്മൃതിമധുരം, 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൌഖ്യം, 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 ഹലോ സന്ദേശഗാനം, 10:30 റീഗൽ ജ്വലേഴ്സ് ഇന്നത്തെ സ്വർണവില, 10:31 ഹലോ സന്ദേശഗാനം തുടരും, 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി, ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സബ് ജഡ്ജും തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ ലക്ഷ്മി കെ തമ്പി മറുപടി നൽകുന്നു. 12:02 ശാസ്ത്രലോകത്തിൽ എപ്പിജനറ്റിക്സ്, ജീനുകൾക്കപ്പുറമുള്ള ശാസ്ത്രം, ഡോക്ടർ മായ മാധവൻ സംസാരിക്കുന്നു. 12:40 നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര, കാഴ്ച വ്യക്തമായതുകൊണ്ട് മാത്രം നേത്രരോഗങ്ങൾ ഇല്ല എന്ന് ഉറപ്പിക്കാനാകുമോ, പ്രായാധിക്യം മൂലമുണ്ടാകുന്ന നേത്രരോഗങ്ങൾ, ഡോക്ടർ ജാസ്മിൻ എൽബി സംസാരിക്കുന്നു. 1:02 ഒരുവട്ടം കൂടി, 2:02 നാടകം പോക്കുവരവ്, രചന SRC നായർ, സംവിധാനം അരുവിക്കര വിജയകുമാർ, ശബ്ദം നൽകുന്നവർ KP ഷാജികുമാർ, പി തങ്കച്ചൻ, ആലംകോട് അനിയൻ, KK തങ്കച്ചൻ, രവി കെ പപ്പാട്, മിനി ചന്ദ്രൻ, ആശാറാണി, ലളിതാംബിക, ഗോറി പി കൃഷ്ണൻ എന്നിവർ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരൈപ്പൂക്കൾ, 3:00 ഹലോ പ്രിയഗീതം പുനഃപ്രക്ഷേപണം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി, 4:00 കാതിലൊരു പാട്ട്, 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഞാറ്റുവേല സ്പോൺസർ പരിപാടി, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, അക്വാപോണിക്സ്, അറിയേണ്ടതെല്ലാം ഡോക്ടർ അൻസാർ CPയുമായി അഭിമുഖം, 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം, 9:30 സംഗീതസുധയിൽ TR സുബ്രഹ്മണ്യം അവതരിപ്പിച്ച സംഗീത കച്ചേരി കേൾക്കാം, 10:30

സുരഭി. 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം. കരിപ്പൂര് ജി വി നായർ അവതരിപ്പിച്ചത്. 11:05 മുതൽ വിവിധ് ഭാരതിയിലെ കേൾക്കാം. പരിപാടിയുടെ അറിയിപ്പ് കഴിഞ്ഞു. ഇനി കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കും. തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 35.4°C, കുറഞ്ഞ താപനില 25.2°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.5°C, കുറഞ്ഞ താപനില 25.8°C. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയ ഗാനമാണ് ചിത്രം പക്ഷേ. കെ ജയകുമാറിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
5: ക്രിസ്റ്റ്യൻ ജോസും ദിവ്യാസ് നായരും പാടിയ ഗാനം കേൾക്കാം. ചിത്രം 100 ഡേയ്സ് ഓഫ് ലവ്. എം ആർ വിപിന്റെ വരികൾ, ഗോവിന്ദ് വസന്തയുടെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, കെ പി ബ്രഹ്മാനന്ദൻ പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം കള്ളിച്ചെല്ലമ്മ, പി ഭാസ്കരന്റെ വരികളും കെ രാഘവന്റെ സംഗീതവും. ആകാശവാണി അനന്തപുരി FM 101.9 സന്ധ്യാഗീതം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
3: സന്ധ്യാഗീതത്തിൽ ഇനി ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം 5-സ്റ്റാർ ഹോസ്പിറ്റൽ. ഗാനത്തിന് വരികൾ എഴുതിയത് യൂസഫ് അലി കേച്ചേരി, സംഗീതം രവി ബോംബെ.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: പ്രിയ ശ്രോതാക്കളെ, പ്രാദേശിക വാർത്തകൾക്ക് ശേഷം സന്ധ്യാഗീതം തുടരും.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 29 മിനിറ്റും 52 സെക്കൻഡും. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ധീൻ. പ്രധാന വാർത്തകൾ. ഇ പി എഫ് പദ്ധതിക്കായുള്ള പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്തി കേന്ദ്രമന്ത്രിസഭായോഗം. സൌദി അറേബ്യയിലെ മക്കയ്ക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണമെന്ന് വിദേശകാര്യമന്ത്രാലയം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ പുതിയ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള സേവാ സങ്കല്പ അഭിയാന് രാജ്യത്ത് നാളെ തുടക്കം. വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം 5 കിലോ വരെ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കന്നിമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. വാർത്തകൾ വിശദമായി. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതിക്കായുള്ള പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്തി കേന്ദ്രമന്ത്രിസഭായോഗം. 51 ലക്ഷത്തിലധികം ജീവനക്കാർ കൂടി ഇതിലൂടെ ഇ പി എഫ് പരിരക്ഷയുടെ പരിധിയിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. 25,000 രൂപ വരെ ശമ്പളമുള്ള തൊഴിലാളികൾക്ക് ഇതിലൂടെ ഇ പി എഫ് പരിരക്ഷ നിർബന്ധമായും ലഭിക്കും. പ്രതിവർഷം 11,339 കോടിയോളം രൂപയുടെ അധിക ചെലവാണ് ഇതിനായി വേണ്ടിവരികയെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു.
2: 25,000 rupees per month salary will be the new ceiling for PF deductions. Isse kareeb 51 lakh employees ko iska benefit milega, jo ki 15 to 25 wale band mein the, they will start getting covered in the new PF rules. Bharat sarkar ka is pe estimated government expenditure rahega about 11,339 crore rupees every year.
1: സൌദി അറേബ്യയിലെ മക്കയ്ക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സാധാരണക്കാരുടെ ജീവനും അടിസ്ഥാന സൌകര്യങ്ങൾക്കും ഭീഷണിയാകുന്ന ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിക്കുന്നതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. മേഖലയിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന പ്രത്യാശയും അദ്ദേഹം പങ്കുവച്ചു. സംസ്ഥാനത്ത് നിക്ഷേപ പദ്ധതികൾക്കുള്ള അനുമതികൾ ഏകീകരിക്കുന്നതിനും വേഗത്തിലാക്കുന്നതിനുമായി സരൽ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. 25 മുതൽ 50 കോടി രൂപ വരെ നിക്ഷേപമുള്ള പദ്ധതികൾക്ക് ജില്ലാതല സമിതിയും 50 കോടി രൂപയ്ക്ക് മുകളിലുള്ള പദ്ധതികൾക്ക് സംസ്ഥാനതല സമിതിയും രൂപീകരിക്കുമെന്ന് മന്ത്രിസഭായോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. എറണാകുളത്ത് 2 പ്രത്യേക NIA കോടതികൾ സ്ഥാപിക്കാനും ആരോഗ്യവകുപ്പിൽ 18 റേഡിയോഗ്രാഫർ ഗ്രേഡ് 2 തസ്തികകൾ സൃഷ്ടിക്കാനും തീരുമാനമായി. പുതുയുഗ കേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള യാത്രയിൽ പ്രഖ്യാപനങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് റീ ഇമാജിനിംഗ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 3 ദിവസങ്ങളിലായി നടക്കുന്ന റൌണ്ട് ടേബിൾ കോൺഫറൻസ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എത്ര പദ്ധതികൾ പ്രഖ്യാപിച്ചു എന്നതല്ല, അതിൽ എത്രയെണ്ണം ഗുണമേന്മയോടെ സമയബന്ധിതമായി നടപ്പാക്കി എന്നതാണ് പ്രധാനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
3: ഒരു പുതുയുഗ കേരളം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയിൽ പ്രഖ്യാപനങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഈ റൌണ്ട് ടേബിൾ കോൺഫറൻസ്. റിയൽ ടെസ്റ്റ് ഓഫ് ദ ഗവൺമെന്റ് ഈസ് നോട്ട് ദ നമ്പർ ഓഫ് പ്രോജക്ട്സ് ദ ഗവൺമെന്റ് അനൗൺസസ് ബട്ട് ദ നമ്പർ ഓഫ് പ്രോജക്ട്സ് വി ഇംപ്ലിമെന്റ്സ്. പുതിയ കാലത്തിന് അനുസരിച്ചിട്ടുള്ള പ്രോജക്ടുകൾ ഉണ്ടാകും, സമയബന്ധിതമായി ആ പ്രോജക്ടുകൾ തീർക്കണം. കൃത്യമായിട്ടുള്ള ആശയങ്ങളെ ചൂസ് ചെയ്ത് ഏറ്റവും പുതിയ കാലത്തുള്ള മോഡലുകൾ ക്രിയേറ്റ് ചെയ്ത് നോളജ് പാർട്ണറുടെ സഹായത്തോടുകൂടി പ്രോജക്ടുകൾ.
1: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് പുതിയ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സൌരോർജ്ജം ഉൾപ്പെടെയുള്ള പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ബാറ്ററി സ്റ്റോറേജ്, പമ്പ്ഡ് സ്റ്റോറേജ് തുടങ്ങിയ സംവിധാനങ്ങൾ വ്യാപിപ്പിക്കും. KSEB സ്വകാര്യവൽക്കരിക്കില്ലെന്നും മറിച്ച് കൂടുതൽ സ്വയം പര്യാപ്തമാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KSEB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. 600+ പ്രദർശകരും 300+ അന്താരാഷ്ട്ര കമ്പനികളും 40+ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. സ്റ്റാർട്ടപ്പുകൾക്കായി പ്രത്യേക പവലിയനും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള സേവാ സങ്കല്പ അഭിയാന് രാജ്യത്ത് നാളെ തുടക്കം. കേന്ദ്രമന്ത്രിമാർ പരിപാടിയിൽ പങ്കെടുത്ത് ദീപങ്ങൾ തെളിയിക്കും. ഒരു മാസം നീളുന്ന പരിപാടികളിൽ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളും അണിനിരക്കും. സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിനും രാജ്യത്ത് നാളെ തുടക്കമാകും. പൊതു ഇടങ്ങളുടെ ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് 17 വരെയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. സ്വച്ഛസാഗർ സുരക്ഷിത സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി കടൽ തീരങ്ങളിൽ വിപുലമായ ശുചീകരണ പരിപാടികളും വരും ദിവസങ്ങളിൽ നടക്കും. 2024 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കന്നഡ നടൻ അനന്ത് നാഗിന്. ചലച്ചിത്ര മേഖലയിൽ 5 ദശാബ്ദങ്ങളായി നൽകി വരുന്ന സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. ഗുജറാത്തിലെ കെവാഡിയയിൽ ഈ മാസം 22 നടക്കുന്ന 72 ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം 5 കിലോ വരെ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയില്ലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഗ്രാമീണ ബാങ്ക് സേവനങ്ങൾ കൂടി റേഷൻ കടകളിൽ ഏർപ്പെടുത്തുന്നതിന്റെ സാധ്യത പരിഗണനയിലുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ചില്ലറ റേഷൻ വ്യാപാരികളുടെ വേതന വർധന പാക്കേജ് സംബന്ധിച്ച ഫയൽ എത്രയും വേഗം സർക്കാരിന്റെ പരിഗണനയ്ക്ക് വിടാനും മന്ത്രി നിർദ്ദേശം നൽകി. കന്നിമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. കന്നി 1 നാളെ രാവിലെ 5 മണി മുതലാണ് പൂജകൾ ആരംഭിക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
5: തന്ത്രി കണ്ഠര ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ ഡി പ്രസാദ് നട തുറന്ന ദീപം തെളിച്ചു. തുടർന്ന് 18-ാം പടിക്ക് താഴെ ആഴിയിൽ അഗ്നി പകർന്നതോടെ 18-ാം പടി കയറി ദർശനം നടത്താൻ ഭക്തജനങ്ങൾക്ക് അനുമതി ലഭിച്ചു. കന്നി 1 നാളെ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകൾ ഉൾപ്പെടെ വിശേഷാൽ പൂജകളും നടക്കും. നാളെ മുതൽ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം 18-ാം പടിയിൽ പടിപൂജയും ഉണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21 രാത്രി 10 നട അടയ്ക്കും.

വിനായക ചതുർത്ഥി ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് രാത്രി 9 മണിവരെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. കിഴക്കേക്കോട്ടയിൽ നിന്നാരംഭിച്ച് പാളയം വഴി ശംഖുമുഖത്താണ് ഘോഷയാത്ര സമാപിക്കുക. KSRTC ബജറ്റ് ടൂറിസം സെല്ലിന്റെ ലക്ഷദ്വീപ് ഹൈദരാബാദ് പാക്കേജ് സർവീസ് ഈ മാസം 22-ന് മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പുതിയ ഓൺലൈൻ ബുക്കിംഗ് സോഫ്റ്റ്വെയറും അന്നേ ദിവസം പ്രവർത്തന സജ്ജമാകും. ഇന്ത്യൻ റെയിൽവേയുടെ മാതൃകയിൽ ടിക്കറ്റ് റിസർവേഷന് വെയ്റ്റിംഗ് ലിസ്റ്റ് സംവിധാനവും ഇതിലൂടെ ഏർപ്പെടുത്തുന്നുണ്ട്. ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിന്റെ കാക്കനാട്ടെ ഫ്ളാറ്റിലും ചാനലിന്റെ കൊച്ചി ഓഫീസിലും പോലീസ് റെയ്ഡ് നടത്തി. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് ആന്റോ അഗസ്റ്റിൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ചാനലിന്റെ ന്യൂസ് റൂമിൽ പോലീസ് സംഘം പരിശോധനയ്ക്കെത്തിയതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ്. അതിനിടെ അഗസ്റ്റിൻ സഹോദരങ്ങളുടെ വയനാട്ടിലെ വസതിയിൽ SIT നടത്തിയ പരിശോധനയ്ക്കിടെ 43 ലിറ്റർ വിദേശ മദ്യവും 7 ലിറ്റർ വൈനും കണ്ടെടുത്ത സംഭവത്തിൽ എക്സൈസ് തുടർ നടപടികൾ ആരംഭിച്ചു. വഴുതക്കാട് സർക്കാർ അന്ധവിദ്യാലയ പ്രഥമ അധ്യാപക ചുമതല വഹിക്കുന്ന കാഴ്ചയില്ലാത്ത അധ്യാപകൻ ബി വിനോദിനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രകടനവും പ്രതിഷേധ ധർണയും നടത്തി കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്. വിദ്യാലയത്തിൽ മുൻപ് പ്രഥമ അധ്യാപക ചുമതല വഹിച്ചിരുന്ന ലീന സി ലംബോദരനെ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. അറബിക്കടലിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഈൽ മത്സ്യം ഇനി CMFRI പേരിൽ അറിയപ്പെടും. കൊല്ലം തീരത്ത് നിന്ന് ഏകദേശം 300 മീറ്റർ ആഴക്കടലിൽ നിന്ന് കഴിഞ്ഞ ജനുവരിയിൽ കണ്ടെത്തിയ മീനിന് അരിയോസോമ CMFRINSE എന്ന നാമകരണം ചെയ്തു. CMFRIയിലെ ഗവേഷകരാണ് ഇത് പുതിയ ഇനം ഈൽ മത്സ്യമാണെന്ന് തിരിച്ചറിഞ്ഞത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 333 പോയിന്റ് നേട്ടത്തിലും നിഫ്റ്റി 99 പോയിന്റ് നേട്ടത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 200 രൂപ വർദ്ധിച്ച് 112,520 രൂപയും ഗ്രാമിന് 14,065 രൂപയുമാണ് ഇന്നത്തെ വില. കോഴിക്കോട് ചേവായൂർ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പ് സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ 2 പേർ അറസ്റ്റിൽ. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ഗിരീഷ് ഉൾപ്പെടെയാണ് അറസ്റ്റിലായത്. ആറന്മുള വള്ളസദ്യക്കാലത്തിന് സമാപനമായി. 7 വള്ളസദ്യകളാണ് ഇന്ന് നടന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നായ വള്ളസദ്യ പള്ളിയോട സേവാ സംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായാണ് കഴിഞ്ഞ 2 മാസക്കാലമായി നടത്തിവന്നത്. ലക്ഷദ്വീപ് കവരത്തിയിൽ യുവാക്കൾക്കും ചെറുകിട കർഷകർക്കുമായി പോഷകത്തോട്ടം, മണ്ണിര കമ്പോസ്റ്റിംഗ് എന്നിവയിൽ 3 ദിവസത്തെ പരിശീലന പരിപാടിക്ക് തുടക്കമായി. കൃഷി വിജ്ഞാൻ കേന്ദ്രം ലക്ഷദ്വീപിന്റെ ആഭിമുഖ്യത്തിലാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. EPF പദ്ധതിക്കായുള്ള പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്തി കേന്ദ്രമന്ത്രിസഭായോഗം. സൌദി അറേബ്യയിലെ മക്കയ്ക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ പുതിയ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള സേവാസങ്കല്പ് അഭിയാന് രാജ്യത്ത് നാളെ തുടക്കം. വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം 5 കിലോ വരെ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയില്ലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കന്നിമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.

പ്രിയ ശ്രോതാക്കളെ, സന്ധ്യാഗീതം തുടരുന്നു. സന്ധ്യാഗീതത്തിൽ വാണിജ്യറാമും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആനക്കളരി. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, എം കെ അർജുനന്റെ സംഗീതം.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: സന്ധ്യാഗീതത്തിൽ ഇനി സരിതാ രാജീവ് പാടിയ ഗാനം കേൾക്കാം, ചിത്രം ആശംസകളോടെ അന്ന. ഗാനത്തിന് വരികൾ എഴുതിയത് സംഗീത് ലൂയിസ്, സംഗീതം പാർത്ഥസാരഥി.

0: सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण।
1: फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण।
0: प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय।
2: എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഫാം ടു സിറ്റിയിലേക്ക് സ്വാഗതം. ഫാം ടു സിറ്റിയിൽ നമ്മളിന്ന് പോകുന്നത് ഹിൽ പാലസിനടുത്ത് കൊല്ലമ്പടിയിലാണ് കേട്ടോ. ഹിൽ പാലസ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം ഒരു 700 മീറ്റർ ദൂരമാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ളത്. അപ്പം അവിടെ രമേശൻ കെ എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട് കേട്ടോ. അദ്ദേഹം മട്ടുപ്പാവില് കൃഷിയൊക്കെ ചെയ്ത് തിരുവാങ്കുളം കൃഷിഭവനിൽ മികച്ച കർഷകനുള്ള അവാർഡുകളൊക്കെ കരസ്ഥമാക്കിയിട്ടുള്ള വ്യക്തിയാണ്. എനിക്ക് തിരുവാങ്കുളം കൃഷിഭവനിൽ നിന്നാണ് കേട്ടോ ഇദ്ദേഹത്തിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പൊ എന്നാ പിന്നെ താമസിക്കണ്ട, അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ചെന്ന് നമുക്ക് നേരിട്ട് കണ്ടുകളയാം. നമുക്ക് എന്നാ അങ്ങോട്ട് പോയാലോ. ഞാനിപ്പോ ഹിൽ പാലസ് ജംഗ്ഷനിൽ നിന്ന് ഈ പറയുന്ന 700 മീറ്റർ ദൂരമൊക്കെ താണ്ടി ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിട്ടോ. രണ്ടു നില കെട്ടിടമാണ്. അപ്പൊ നമുക്ക് പുറമേ നിന്ന് വരുമ്പോ തന്നെ, അതായത് ഈ ഒരു വഴിയിൽ നിന്ന് ഇങ്ങനെ കേറുന്ന ആ ഒരു ഭാഗത്തു നിന്ന് തന്നെ കാണാം, മോളില് ചട്ടിയില് ബന്ദിപ്പൂക്കളും ഒക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അദ്ദേഹം അവിടെ ഉണ്ടോന്ന് നോക്കാം. ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിച്ച് വിവരങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ചേട്ടാ, ചേട്ടനാണോ രമേശൻ? ഞാൻ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോന്റെ ഫാം ടു സിറ്റി എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നിന്നായിരുന്നു. തിരുവാങ്കുളം കൃഷിഭവനിൽ നിന്നാണ് ചേട്ടന്റെ നമ്പർ എനിക്ക് തന്നത് കേട്ടോ. ഇവിടെ കൃഷിഭവനില് മികച്ച കർഷകനുള്ള അവാർഡുകളൊക്കെ കരസ്ഥമാക്കിയ ആളാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ എന്നാ ഒന്ന് കണ്ടിട്ട് പോവാന്നോർത്ത് വന്നതാ. എവിടെയാ മോളിലല്ലേ കൃഷി ഉള്ളത്? അപ്പൊ അവിടെ നിന്ന് വരുമ്പോ ഈ ബന്ദിപ്പൂക്കളൊക്കെ നിക്കുന്നത് കാണാം, അതല്ലേ?
3: ബന്ദി, പയറ്, പഴുതനം, പടവലം, തക്കാളി, പച്ചമുളക്, പാവല് എല്ലാം അത്യാവശ്യം ചെയ്തിട്ടുണ്ട്.
2: ഒക്കെ ഇവിടെ ഉണ്ടല്ലേ. തിക്കായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ. അതായത് അടുത്ത് തന്നെയാണ് കേട്ടോ വീടുകളൊക്കെയും. ഇവിടെ ഇപ്പൊ ഏകദേശം എത്ര സെന്റ് സ്ഥലമുണ്ട്?
3: 4 സെന്റ്.
2: അപ്പൊ 4 സെന്റിന്റെ മുകളിലുള്ള ടെറസിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അല്ലേ? ടെറസ് ഏരിയ എത്ര വരുന്നുണ്ട്?
3: ടെറസ് ഏതാണ്ട് 900 സ്ക്വയർ ഫീറ്റ്.
2: ഈ 900 സ്ക്വയർ ഫീറ്റിലാണ് അത്രയും കൃഷിയൊക്കെ ചെയ്തിരിക്കുന്നത് അല്ലേ?
3: എല്ലാം സ്റ്റാൻഡ് വെച്ചാ ചെയ്തിരിക്കുന്നത്. നമ്മള് മെറ്റലിന്റെ സ്റ്റാൻഡ് ഉണ്ടാക്കി അതിന്റെ പുറത്താണ് വെച്ചിരിക്കുന്നത്. അപ്പം ഈർപ്പം അടിക്കുക അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല.
2: അപ്പൊ നമുക്ക് ഒരു പാട്ട് കേട്ടിട്ട് കൃഷിയിടം കാണാൻ പോയാലോ?
3: ഓക്കെ, പാട്ട് കേൾക്കുന്നത് നല്ലതാണ്.

0: നമുക്കെന്നാ ഈ കൃഷിയുടെ ഒന്ന് കണ്ടാലോ.
1: അപ്പൊ
0: ഇങ്ങനെ ഞങ്ങള് മുകളിലേക്ക് ഈ കൃഷിയുടെ ഒക്കെ കാണാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ. അപ്പൊ ഇവിടെ മുകളിലേക്ക് കയറുമ്പോ തന്നെ ഒന്നാം നിലയുടെ ഒരു ചെറിയൊരു പാരപ്പറ്റ് പോലെയുള്ള ഏരിയ ഉണ്ട് കേട്ടോ. അവിടെയായിട്ട് മഞ്ഞള്, ചേമ്പ്, പപ്പായ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചേട്ടാ, ഈ പെയിന്റിന്റെ ഈ ബക്കറ്റില് ഇത് എന്താണ്?
1: ഉരുളക്കിഴങ്ങ് ഞാനൊന്ന് സാമ്പിള് ചെയ്ത് നോക്കുന്ന എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി. ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് ഞാൻ തട്ടിട്ടുണ്ട്, ഒഴിച്ചു വന്നിട്ടുണ്ട്. ഫലം എടുക്കുമ്പോ എങ്ങനെ ഉണ്ടോന്ന് അറിയില്ല, പരീക്ഷണത്തിൽ നോക്കിയത്.
0: ഇതിന്റെ മീതിയാണ് ശരിക്കുള്ള കൃഷിസ്ഥലം കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ മുകളിലേക്ക് പോകുമ്പോ ഈ സൈഡിലൊക്കെ ചെറുതായിട്ട് ചെടികളൊക്കെ നട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ചട്ടികളിലൊക്കെ നട്ട് വെച്ചിരിക്കുന്നത് മുകളിലേക്ക് മാറ്റി വെക്കാനുള്ളതാണോ?
1: ആ, മുകളിലേക്ക് മാറ്റി വെക്കാനുള്ള, കാരണം ഇന്നലെ നട്ടതാ. രണ്ടു ദിവസം വെയിൽ വെള്ളം അതിനുശേഷം മുകളിലേക്ക് മാറ്റും.
0: മുകളിലത്തെ ഒരു രീതി എങ്ങനെയാണെന്ന് അറിയാമോ? സൈഡില് മുഴുവനും ചട്ടികൾ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്താണ് കേട്ടോ ഈ ചട്ടികളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ചട്ടികളിലൊക്കെ നിലവില് പച്ചക്കറികള് മാറ്റി നടുന്നൊരു സമയമാണ് അല്ലേ ചേട്ടാ?
1: പുതിയ നടന്നതാണ്, ഓണത്തിന് മുമ്പായിട്ട് നട്ടതെല്ലാം വിളവെടുത്ത് കഴിഞ്ഞ് അടുത്തത് നടാനുള്ള തയ്യാറെടുപ്പില്ല. തയ്യെല്ലാം നട്ടിട്ടുണ്ട്, ഇനിയിപ്പോ അതിനെ മേളിലേക്ക് റീഅറേഞ്ച് ചെയ്യണമല്ലോ.
0: മുകളിലേക്ക് കയറി വരുമ്പോ പന്തലിൽ നിറച്ച് കുപ്പികളൊക്കെ തൂക്കിയിട്ടുണ്ട്. ഇതും പച്ചക്കറികളാണല്ലോ, പയറൊക്കെ ഉണ്ടല്ലോ.
1: അതും പരീക്ഷണ കുപ്പിയിൽ പയർ നട്ട് നോക്കിയതാ. പക്ഷെ അത് വലിയ ഗുണമില്ല, എന്നാലും അത്യാവശ്യം പയറ് കിട്ടും നമുക്ക്. അതിനകത്ത് മണ്ണിന്റെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് പെട്ടെന്ന് ചൂട് പിടിച്ചത് വേര് പഴുത്തുവാനുള്ള ഒരു സാധ്യതയുണ്ട്.
0: ശരിയാണ്, ഇവിടെ നല്ല ചൂടാണ്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും അത്യാവശ്യം പയറൊക്കെ ഇതിൽ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഈ ഒരു കൃഷി ഒരുക്കുന്ന രീതി, അതിന്റെ ചട്ടികളൊക്കെ തയ്യാറാക്കുന്നത്, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ?
1: ഇതിനകത്ത് നിറയ്ക്കുന്നതിന് ഞാൻ കൂടുതലും കരിയില്ല, വേസ്റ്റ് എല്ലാം ഉപയോഗിക്കും. ചുറ്റും വാഴ നട്ടിട്ടുണ്ട്, വാഴയുടെ വേസ്റ്റ് ഒക്കെ കൊണ്ട് കളയാൻ

0: ബുദ്ധിമുട്ട്.
1: താഴെയോ?
0: താഴെ
1: ഓ ശരി.
0: ആ വാഴ ഇപ്പം തന്നെ മൂന്ന് നാല് വാഴ കൊലച്ചിട്ടുണ്ട്. ഈ വാഴയുടെ വേസ്റ്റ് ചെറുതായിട്ട് പീസാക്കി ഞാനത് മുകളിൽ കയറ്റി, ആദ്യം തൊണ്ടുണ്ടെങ്കിൽ തൊണ്ട് കട്ട് ചെയ്ത് വിട്ട് അതിന്റെ മുകളിലെ കരിയിലിടും. കരിയിലെ മുകളിൽ വാഴയുടെ വേസ്റ്റ്, വാഴ തണ്ടൊക്കെ മുറിച്ചതായിട്ട് മുറിച്ചതിട്ട് ഇലയൊക്കെ. അതിനുശേഷമാണ് പോട്ടി മിശ്രം. പോട്ടി മിശ്രം എന്ന് പറഞ്ഞാൽ 15 ദിവസത്തേക്ക് മുമ്പേ നീറ്റയൊക്കെ ട്രീറ്റ് ചെയ്ത് മണ്ണിനകത്ത് മിക്സ് ചെയ്ത് അവിടെ ഇട്ടിരിക്കും. നീറ്റയൊക്കെ മതിയെന്നാണ് കൃഷി ഓഫീസിൽ എന്ന് പറഞ്ഞത്. പച്ചക്കൊക്കെ പെട്ടെന്ന് ഇതാവില്ല, വർഷങ്ങളെടുക്കും. അങ്ങനെ 15 ദിവസം കഴിഞ്ഞിട്ട് അതിനകത്ത് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക്, പിന്നെ ഞാൻ ബയോ കമ്പോസ്റ്റ് കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ബയോ കമ്പോസ്റ്റ് കൂടെ മിക്സ് ചെയ്ത് അതൊരു 4 പിടി ഒരു ചട്ടിക്കകത്ത് മതിയാകും, 4 അല്ലെങ്കിൽ 5 പിടി മതിയാകും. മണ്ണിട്ട് ബാക്കിയെല്ലാം ഫില്ല് ചെയ്തു. അതിനുശേഷം തൈ നടുന്നത്, ഞാൻ വിത്ത് നട്ട് കഴിയുമ്പോൾ സമയമെടുക്കും. അത് തൈ മേടിച്ച് തരും.
1: BFPCK
0: കേരള ഗവൺമെന്റിന്റെ കാക്കനാടുള്ള നല്ല തൈ അവിടെ നിന്ന് കിട്ടുന്നത്, 3 രൂപയുള്ളൊരു തൈക്ക്. അത് ഒന്നും തന്നെ അവിടെ നഷ്ടപ്പെട്ടു പോകില്ല, എല്ലാം ഫലത്തിൽ കിട്ടും. അതിനുശേഷം പിന്നെ കരിയിലേക്ക് അമങ്ങി ഇരിക്കുന്ന അനുസരിച്ച് പിന്നെ മണ്ണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം.
1: മഴയുടെ തടയ വെട്ടി അതിലിടുന്നു പറഞ്ഞു. വേനൽക്കാലത്ത് നമുക്ക് കുറച്ചൊരു അനുഗ്രഹമാണ് അല്ലെ, കുറച്ച് നാളത്തേക്കൊക്കെ വെള്ളത്തിന്റെ ഒരു അംശം ഒക്കെ അതിലുണ്ടാവും. വർഷക്കാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അതുകൊണ്ടുണ്ടോ?
0: വേറെ ദോഷം ഒന്നുമില്ല, ഒന്നുമില്ല. കാരണം ചട്ടിക്ക് ആവശ്യത്തിന് ഹോൾ ഉണ്ടായതിന്റെ ഹോളിൽ കൂടെ വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് ആയിപ്പോയിക്കോളൂ. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് രണ്ടു ഗുണമുണ്ട്. ഒന്ന്, വേസ്റ്റ് നമുക്ക് ഡിസ്പോസ് ചെയ്യാനും പറ്റും. നേരത്തെ ഒരു 100 താഴെ ചട്ടിയായിരുന്നു, അത്രയും മണ്ണുകൊണ്ട് തന്നെ 170 ചട്ടിയാക്കാൻ
1: പറ്റും.
0: വ്യത്യാസമുണ്ട്.
1: ഈ ഒരു പറമ്പിലുള്ള ചെടികളുടെ വേസ്റ്റ് ഒന്നും തന്നെ ഇവർ പുറത്തൊന്നും കളയുകയോ അല്ലെങ്കിൽ കത്തിച്ച് കളയുകയോ അത്തരത്തിലൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അതൊക്കെ ഇവർ ഈ ചട്ടികളിൽ വീണ്ടും ചെടികൾ നടാനുള്ള മിക്സ്ചർ തയ്യാറാക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നമുക്ക് ഒരു പാട്ട് കൂടി ഒന്ന് കേട്ടിട്ട് വരാം അല്ലേ?
0: ശരി.

0: രമേശൻ ചേട്ടൻ്റെ കൃഷിയിടത്തിലെ വിശേഷങ്ങളായിരുന്നു കേട്ടോ നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. നമുക്ക് കൃഷിയിടത്തിലെ വിശേഷങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാം. ഈ വാഴയ്ക്ക് വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള കേടുകളോ രോഗബാധകളോ അങ്ങനെയുള്ളതൊക്കെ ഈ ചെടിക്ക് ദൂഷ്യം ചെയ്യുക അങ്ങനെ തോന്നിയിട്ടുണ്ടോ?
1: കൃഷി ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ വാഴയ്ക്ക് വരുന്ന അസുഖങ്ങൾ പച്ചക്കറിയിലോട്ട് വരില്ലെന്നാണ് പറഞ്ഞത്. വാഴയ്ക്ക് കൂടുതലായിട്ട് ഇവിടെ കണ്ടുവരുന്ന അസുഖം എന്ന് പറഞ്ഞാൽ ചെല്ലിയുടെ അസുഖം, അത് എന്തായാലും പച്ചക്കറിയിലോട്ട് വരില്ല. വേറെ ഒന്നും വാഴയ്ക്ക് അസുഖം വന്നിട്ടില്ല. പിന്നെ മണ്ടയടപ്പ് രോഗമുണ്ട്, ആ വാഴയുടെ എടുക്കില്ല, അങ്കളയത്തെ ഉള്ളു. ബാക്കിയുള്ള കുഴപ്പമില്ല. വാഴയുടെ അസുഖം ചെടികളിലേക്ക് പച്ചക്കറികളിലേക്ക് വന്നിട്ടില്ല ഇതുവരെ.
0: ചെടിയൊക്കെ നട്ട് കഴിഞ്ഞിട്ടുള്ള അതിന്റെ പരിചരണം അതെങ്ങനെയാണ്?
1: രണ്ടാഴ്ച കഴിയുമ്പോൾ പിന്നെ കപ്പലിന്റെ പിണ്ണാക്ക് വേപ്പ് പിണ്ണാക്കും കൂടെ കഞ്ഞവെള്ളത്തിനകത്ത് മിക്സ് ചെയ്ത് 4 ദിവസം പുളിപ്പിച്ചിട്ട് അത് ഡൈലൂട്ട് ചെയ്ത് 1 കപ്പിന് 6 കപ്പ് ഉണ്ടാക്കുന്ന മിശ്രിതത്തിന്റെ കട്ടി അനുസരിച്ച് അത് ഡൈലൂട്ട് ചെയ്യുന്നത്. വേറെ ഒന്നുമില്ല, ഡൈലൂട്ട് ചെയ്തില്ലെങ്കിൽ മണ്ണ് മേളിൽ പാട് പിടിച്ചു കിടക്കും. മാക്സിമം ഡൈലൂട്ട് ചെയ്ത് അതൊരു 10 ദിവസം കൂടുമ്പോൾ പിടിച്ചു കൊടുക്കും. മെയിനായിട്ട് ചെയ്യുന്നതാ പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റിന്റെ വളം ഇട്ട് കൊടുക്കും. മറ്റേ അടിവളമായിട്ട് ചേർക്കുന്നത് വേറെ ഒന്നുമില്ല. പിന്നെ 19 19 19 1 മാസത്തിലൊരിക്കലും സ്പ്രേ ചെയ്ത് കൊടുക്കും ഇലകളിലേക്ക്. അത് മഴയുള്ള സമയങ്ങളിൽ മാത്രം. ചേർന്ന കൂട്ടുകാരുടെ ഇവിടെ ഞങ്ങൾക്ക് 2 വീട്ടുകാർക്ക് ലാവിഷായിട്ടുള്ള എല്ലാ പച്ചക്കറികളും 2.5 മാസം കൊണ്ട് കിട്ടുന്നുണ്ട്. പയറ്, വഴുതനം, വെണ്ടയ്ക്ക ഇങ്ങനെയുള്ള സാധനങ്ങൾ ഓണത്തിന് അതുപോലെ ചേന കുമ്പളങ്ങി ഇതൊന്നും വാങ്ങിക്കേണ്ടി വന്നില്ല. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള കിട്ടുന്നുണ്ട്. പിന്നെ വിൽപ്പനയ്ക്കുള്ളതായിട്ടില്ല, ഇനി നോക്കണം അത്. ബാക്കി അതിനൊന്ന് 2 വീട്ടുകാർക്കുള്ള ആവശ്യത്തിനുള്ള കിട്ടും. പയറൊക്കെ ആവശ്യത്തിന് വരുമ്പോൾ തക്കാളിയൊക്കെ ആവശ്യത്തിനുണ്ട്. ഇനത്തിന്റെ പേരാണ് മറന്നു ചോദിക്കണത്.
0: തക്കാളിയൊക്കെ ഇവിടെ ധാരാളം ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. പഴുത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. തക്കാളി ഇങ്ങനെ പുറമേക്കൊക്കെ വിൽക്കുന്നുണ്ടോ? അതോ ഒന്നും വിറ്റ് തുടങ്ങിയിട്ടില്ല?
1: ഒന്നും വിറ്റ് തുടങ്ങിയിട്ടില്ല. പൂ മാത്രമേ വിട്ടുള്ളൂ ഓണത്തിന്.
0: ഓണത്തെ ഉദ്ദേശിച്ചാണ് ഇപ്പോൾ കൃഷി ചെയ്തത് അല്ലേ?
1: ഇപ്പം ധാരാളം പൂക്കളുണ്ട്, പക്ഷെ അതിന് വിപണി കിട്ടുന്നില്ല. ഏറ്റവും വലിയ പ്രശ്നം കാരണം നമ്മൾ ഓണത്തിന് കൊടുത്തിട്ട് പോലും എനിക്ക് 50 രൂപ താഴെ കിലോയ്ക്ക് കിട്ടിയത്. പിന്നെ അത് വീട്ടുകാർക്ക് കൊടുക്കുമ്പം കൃഷിഭവനെ തന്നെ കൊടുത്ത് അവരുടെ അടുത്ത് നിന്ന് അവരുടെ അവരെ ഞാൻ 100 രൂപ മേടിച്ചോളൂ. അല്ലാതെ നമുക്ക് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പൂവിന് വിപണി വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഓണ സീസണിൽ ഇഷ്ടം മാതിരി വരുമല്ലോ. സമൂഹ മാധ്യമത്തിൽ കൂടെ എല്ലാം വിൽക്കാനേ പറ്റുള്ളൂ. അത് അടുത്ത പ്രാവശ്യം അങ്ങനെ നോക്കണം, എങ്കിലേ നമുക്ക് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെ വെജിറ്റബിൾ ആയതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഉപയോഗിക്കാമല്ലോ, കാരണം ഫ്രിഡ്ജ് സൂക്ഷിക്കാൻ പെട്ടെന്ന് കേടാകുന്നില്ല. പയറാണെങ്കിലും വെണ്ടയ്ക്കാണെങ്കിലും ഇരുന്നുള്ളൂ.
0: ഇവിടെ തക്കാളിയൊക്കെ ധാരാളം ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം ഓറഞ്ച് കളറുള്ള ജമന്തിപ്പൂവ്, മഞ്ഞ നിറത്തിലുള്ള ജമന്തിപ്പൂവ് ഒക്കെ നല്ലൊരു വസന്തം വിരിച്ച് തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓണത്തിന്റെ സമയത്ത് നട്ടതാണ്, എന്നിരുന്നാലും ഇപ്പോഴും അതിന് ധാരാളം പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഡ്രമ്മില് നിൽക്കുന്നത് ഇത് പേരയും മാവും ഒക്കെയാണ് അല്ലേ? ഏത് ഇനത്തിൽപ്പെട്ടതാണിത്?
1: മംഗോസ്റ്റിൻ എന്ന് പറഞ്ഞ മാവ്, നല്ല മധുരമുള്ള മാങ്ങയാണ്. എങ്ങനെയായാലും 10-25 എണ്ണം കിട്ടും ഒരു വർഷം.
0: ഇതിലോ വളരെ ചെറുതാണല്ലോ.
1: അത് പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഇപ്പൊ ഒരു പേരയ്ക്ക് നല്ല പേരയ്ക്ക തന്നെയാണ്. പിന്നെ പേരയ്ക്കുള്ള ഉഴപ്പ് ഇതിലെല്ലാം കീടശല്യങ്ങൾ ഉണ്ടാവും. മാങ്ങയൊക്കെ ഒഴിച്ച് കറിവേപ്പുണ്ട്. കറിവേപ്പിലും കറിവേപ്പില ഇത് വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ കറിവേപ്പിലും ഇലകളിൽ ഒരു ചാഴിമാരി ഒരു ജീവികൾ വന്നിട്ടുണ്ട്.
0: ഇപ്പൊ ഈ ബന്ധിയൊക്കെ നട്ടിട്ട് അതിന് എന്തെങ്കിലും കുറവോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ?
1: ബന്ധി നട്ടതുകൊണ്ടാണെന്ന് ആയിരിക്കണം, കാരണം പച്ചക്കറിയിലേക്ക് ഇപ്രാവശ്യം കാര്യമായിട്ട് കൃമിശല്യം ഉണ്ടായിട്ടില്ലായിരുന്നു. ബന്ധികളുടെ ഉണ്ടായിരിക്കും എന്ന് തോന്നുന്നു, കാരണം ഒരു മരുന്ന് അടിക്കേണ്ടി വന്നിട്ടില്ല. മരുന്ന് അടിക്കാതെ തന്നെ ഒരു കേടുപാടും വന്നില്ല. വരുതനത്തിന് മാത്രം ഒരു ഫംഗസ് ബാധ ഉണ്ടായി. അതിപ്പം കൃഷിഭവനിൽ നിന്നൊരു എന്തോ ഒരു മരുന്ന് അവര് അതടിച്ച് അത് കുറഞ്ഞ് ബയോ മരുന്ന് തന്നെ തുടർന്ന് അതടിച്ച് അത് മാറിയിട്ടില്ല, കുറഞ്ഞിട്ടുണ്ട്. പപ്പായക്ക് ഫംഗസ് ബാധ ഒന്ന് നശിപ്പിച്ച് കളയാൻ പറഞ്ഞു. അതിന് ട്രീറ്റ്മെന്റ് ഒന്നും ആയിട്ടില്ല.
0: കീടബാധ വരാണ്ടിരിക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്തിരുന്നത്?
1: ഒന്ന്, നമ്മൾ എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം നോക്കണം, ഏറ്റവും മെയിനായിട്ട്. പിന്നെ പടവലത്തിനും പാവലിനും ഒക്കെ പുഴു, അതിന് നമുക്കൊന്നും മരുന്നടിക്കാൻ പറ്റില്ല. അതിനെ പെറുക്കി നശിപ്പിച്ച് കളയാനേ പറ്റുകയുള്ളൂ. പയറിന് വരുന്ന മുഞ്ഞ, അതിന് ആദ്യം തന്നെ കയറായിരിക്കാൻ വേപ്പെണ്ണ അതുപോലുള്ള മിശ്രിതം അടിക്കുക. വേപ്പം പിണ്ണാക്ക് ചുവട്ടിലിട്ട് കൊടുക്കുക. നമ്മൾ പുളിപ്പിച്ച് കഞ്ഞവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതൊക്കെ കൊണ്ടായിരിക്കണം എന്തായാലും ഇപ്രാവശ്യം കീടബാധ വന്നില്ല. പിന്നെ ഒരു ചുവന്ന ഒരു ഉറുമ്പുണ്ട്, അതിനെ കയറ്റി വിട്ടാൽ മതി. അത് നമ്മൾ പയറ് വരയ്ക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. അതുണ്ടെങ്കിൽ ഒരിക്കലും മുഞ്ഞ കയറി വരില്ല. ഇതിനായി ഇതത്രയും ചെയ്തോളൂ, കാരണം കാര്യമായിട്ട് കീടബാധ വരാത്തതുകൊണ്ട് എനിക്കങ്ങനെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല.
0: ഒരു വിളവ് കഴിഞ്ഞ് പുതിയ വിള നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ആ ഒരു ഒരുക്കങ്ങളൊക്കെ?
1: അത് വീണ്ടും മണ്ണ് ട്രീറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ കുമ്മായം ഇടണ്ട. കുമ്മായം വർഷത്തിൽ ഒരു പ്രാവശ്യം ഇടുകയുള്ളൂ. രണ്ടാമതിടുമ്പോൾ വീണ്ടും ചട്ടയിൽ നിന്ന് മണ്ണെല്ലാം ടാർപ്പ വിരിച്ച് ടെറസിൽ തന്നെ ഇട്ട് അതെല്ലാം നല്ല പൗഡർ മാതിരി ആക്കിയിട്ട് അതിനകത്ത് വീണ്ടും ഇതേപോലെ തന്നെ വേപ്പം പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടി, പിന്നെ കമ്പോസ്റ്റ് ഇതത്രയും കൂടെ മിക്സ് ചെയ്ത് നേരത്തെ ചെയ്ത മാതിരി തന്നെ വാഴയുടെ വേസ്റ്റും കരിയിലേക്ക് ഇട്ട് തന്നെ രണ്ടാമത് അതേ രീതി തന്നെ വിളിക്കും. കുമ്മായം മാത്രം വർഷത്തിൽ ഒരു പ്രാവശ്യം ഇട്ടാൽ മതി. കാരണം കുമ്മായം കൂടുതലായി കഴിഞ്ഞാലും ശരിയാകില്ല. ബാക്കിയെല്ലാം അതേപോലെ തന്നെ ചെയ്ത് പോരണം. ഒരു 2 ആഴ്ച കൂടുമ്പോൾ മണ്ണ് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ടയായിപ്പോ ശരിക്കും വേരോടാനൊക്കെ ആയിട്ട്. ജമന്തിക്ക് മാത്രം അങ്ങനെ ഇളക്കാൻ പറ്റില്ല, ജമന്തിയുടെ വേര് മുകളിലോട്ട് വരും. അത് പിന്നെ ആദ്യത്തെ വളം കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വെള്ളം ധാരാളം വേണം, മറ്റു പരിചരണം അതിന് വേണ്ട. ജമന്തി സംബന്ധിച്ച്
0: നമ്മളിപ്പോ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു പാട്ടൊക്കെ കേൾക്കുക, അത് കുറച്ചും കൂടി ഒക്കെ ഒരു എനർജി നമുക്ക് കിട്ടും അല്ലേ? നമുക്ക് ഒരു പാട്ട് കൂടി ഒന്ന് കേട്ടിട്ട് വന്നാലോ?
1: ആ പാട്ട് കേൾക്കാം, അതെല്ലാം നല്ലൊരു സന്തോഷമാണ്.
0: അതെ അതെ.

0: അപ്പൊ നമുക്ക് ഈ കൃഷിയിലേക്ക് തന്നെ ഒന്നുകൂടി തിരിച്ചു വരാം കേട്ടോ.
1: ഇത്ര ചെറിയൊരു സ്ഥലമാണ്, ജലസേചനത്തിന്റെ സൗകര്യങ്ങള്, ജലസേചനം നടത്തുന്ന രീതി ഒക്കെ എങ്ങനെയാണ്?
2: കിണറുകളിൽ ഉണ്ടായതുകൊണ്ട് ഇതൊരു ബുദ്ധിമുട്ടില്ല, വെള്ളത്തിന് പ്രശ്നമില്ല. എല്ലാ ചട്ടിയുടെ അടിയിൽ ഞാൻ വേറെ ഒരു ഡ്രൈ വെച്ചിട്ടുണ്ട്. നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിന്റെ ആ ഡ്രോപ്പ് അതിനകത്ത് തന്നെ വീണ് കിടക്കും. വൈകുന്നേരം പേപ്പറായി പോയില്ലെങ്കിൽ നമുക്ക് എടുക്കാതെ. കാരണം വെള്ളം അത്ര കാര്യമായിട്ടൊന്നും വരുന്നില്ല. എനിക്കൊരു കൂടി വന്ന ഒരു 100 ലിറ്ററിന് അടുത്ത് വെള്ളം ഒരു നേരം ഇത്രയും ചെടിയൊക്കെ ആവുകയുള്ളൂ. കുറച്ച് വെള്ളം മതി, രാവിലെ വൈകുന്നേരം നനയ്ക്കണം.
0: ഇപ്പൊ ഇവിടെ ഏകദേശം എത്ര ചട്ടികളാണുള്ളത്?
2: 175 തുടങ്ങി, അതിപ്പോ 300 ആക്കാൻ മതി. 275 വരെ ആയി.
0: ശരി, 275 ചട്ടികളുണ്ട് ഇവിടെ അല്ലേ?
2: 175 ഓണത്തിന് മുന്നേ ചെയ്തത്, അതിപ്പോ 300 വേണ്ടി 275 വരെ ആയി.
0: ഈ ചെറിയ ഒരു സ്ഥലത്ത് ആണോട്ടോ ഈ പറഞ്ഞ ഈ 100 ചട്ടികളോളം ഇവിടെ ഇരിക്കുന്നത്. ഇപ്പൊ പല ചട്ടികളും മണ്ണ് നിറയ്ക്കുന്നു, പലതിലും ചെടികള് നടാനായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ചിലത് ചെടി നട്ട് വാടാതിരിക്കാനായിട്ട് തണലിലേക്ക് വെച്ചിരിക്കുന്നു, മറ്റു ചിലത് കൃഷിയിടത്തിലേക്ക് തന്നെ ഇറക്കി വെച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ ഇവിടെ ഇപ്പൊ ഉള്ളത്. ഈ മുരിങ്ങയൊക്കെ ഏതായിനത്തിലുള്ളതാണ്?
2: ചെടി മുരിങ്ങ എന്ന് പറഞ്ഞത് ഏതാണെന്നറിയില്ല. അവര് പറഞ്ഞത് 6 കൊണ്ട്, ഇപ്പൊ 3 ഉള്ള 6 കൊണ്ട് കഴിക്കുമെന്നാണ് പറഞ്ഞത്. അതൊരു പ്രൈവറ്റ് നഴ്സറി വാങ്ങിച്ച, കൃഷിഭവനിൽ അത് കിട്ടിയില്ലായിരുന്നു. എന്റെ
0: എങ്ങനെയാണ് കൃഷിഭവന്റെ ഭാഗത്തുനിന്നുള്ള ഒരു സഹായം?
2: കൃഷിഭവനും നല്ല സപ്പോർട്ട്. കാരണം അവരിപ്പോ ഏത് സമയത്തും നമ്മള് നല്ല രീതിയിൽ കൃഷി ഓഫീസർ ആണെങ്കിലും എല്ലാം നല്ല സപ്പോർട്ട്.

ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ദുൽഖർ സൽമാനും അന്ന കാതറീന വലയിലും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ABCD. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് സന്തോഷ് വർമ്മയും അന്ന കാതറീന വലയിലും ചേർന്ന്. സംഗീതം ഗോപി സുന്ദർ.

പ്രിയ ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സബ് ജഡ്ജും തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ ലക്ഷ്മി കെ തമ്പി മറുപടി നൽകുന്നു.

സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടി 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം, ചിത്രം അന്ന. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ്റേതാണ്.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
2: ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനം കേൾക്കാം. ചിത്രം 1983. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഗോപി സുന്ദറിന്റെ സംഗീതം.

ഇനി ഹരിചരണം സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഉസ്താദ് ഹോട്ടൽ. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

പ്രിയ ശ്രോതാക്കളെ, ഉണ്ണിമേനോനും സുഷിൻ ശ്യാമും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ഭീഷ്മ പർവ്വം. ഈ ഗാനത്തിൽ വരികൾ എഴുതിയത് വിനായക് ശശികുമാർ, സംഗീതം സുഷിൻ ശ്യാമിന്റേതും.

0: ഇപ്പോൾ സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് പദ്ധതിക്കായുള്ള തൊഴിലാളികളുടെ പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. ഒരു മാസം നീളുന്ന സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ സേവാ സങ്കൽപ് അഭിയാനും നാളെ തുടക്കമാകും. 2024 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കന്നഡ നടൻ അനന്ത് നാഗിന്. അഭിനന്ദനം അറിയിച്ച് പ്രധാനമന്ത്രി. കേരളത്തിൽ വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. അന്താരാഷ്ട്ര സമുദ്രമേഖലയിൽ ഇന്ത്യൻ നാവികസേനാ കപ്പലിൽ പാകിസ്ഥാൻ നാവികസേനാ കപ്പൽ ഇടിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. ഡോക്യുമെന്ററി ഹ്രസ്വചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 18th IDSFFKയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് പ്രമുഖ അനിമേഷൻ ചലച്ചിത്രകാരി നിന സപ്നാനിക്ക് സമ്മാനിക്കും. വിദേശത്തുനിന്ന് പഠനത്തിനായി എത്തുന്ന വിദ്യാർത്ഥികൾ സ്വന്തം രാജ്യങ്ങളുടെയും സർവകലാശാലയുടെയും ബ്രാൻഡ് അംബാസഡർമാരെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ. FM ന്യൂസ് ഹെഡ്ലൈൻസിനി നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
3: ഇനി സൂരജ് സന്തോഷ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആശാൻ, വിനായക് ശശികുമാറിന്റെ വരികൾ, ജോൺ പോൾ ജോർജിന്റെ സംഗീതം.

പ്രേക്ഷോതാക്കളെ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഹരിചരണും നവരാജ് ഹാൻസും പാടിയ ഗാനം കേൾക്കാം. ചിത്രം മല്ലു സിംഗ്, രാജീവ് ആലുങ്കലിന്റെ വരികൾ, MJ ചന്ദ്രന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സബ് ജഡ്ജും തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ ലക്ഷ്മി കെ തമ്പി മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടി 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

ഇനി പ്രീതി പിള്ളയും ശ്രീകുമാർ വക്കീലും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആമീൻ. പി എസ് റഫീഖിന്റെ വരികൾ, പ്രശാന്ത് പിള്ളയുടെ സംഗീതം.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: ബെന്നി ദയാൽ, പ്രണവം ശശി, മൈമ ജേക്സ് ബിജോയ് എന്നിവ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ലോക ചാപ്റ്റർ 1 ചന്ദ്ര. വിനായക് ശശികുമാറിന്റെ വരികൾ, ജേക്സ് ബിജോയുടെ സംഗീതം.

കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താര ഈണം നൽകി വിധു പ്രതാപ്, ഷീലാമണി, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, സുനിൽ എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം തന്മാത്രം.

ಗ

യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഇഷ്ടം. ഈ ഗാനത്തിന് വരികളെഴുതിയത് സച്ചിദാനന്ദൻ പുഴൻകര, സംഗീതം മോഹൻ സിത്താറ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 9 മണി.
1: മൊഴിയാം ഒരു കഥ.
2: മൊഴിയാം ഒരു കഥയിൽ ഇന്ന് OV വിജയൻ എഴുതിയ കഥ കടൽ തീരത്ത്, അവതരിപ്പിക്കുന്നത് സന്ദീപ് സുരേഷ്.
3: വെള്ളായപ്പൻ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്നും കൂട്ട നിലവിളി ഉയർന്നു. അപ്പുറത്ത് അമ്മേണിയുടെ വീട്ടിലും അതിനുമപ്പുറത്ത് മുത്തുരാവുത്തൻ്റെ വീട്ടിലും ആളുകൾ ശ്രദ്ധാലുക്കളായി, വിഷാദവാന്മാരായി. ആ വീടുകൾക്കും അപ്പുറത്ത് പാഴുതറയിലെ 50 ചില്ലുവാനം കുടികളിലത്രയും ഈ വിഷാദവും സഹാനുഭൂതിയും നിറഞ്ഞു. വെള്ളായപ്പൻ കണ്ണൂരിലേക്ക് പോവുകയാണ്. വെള്ളായപ്പൻ്റെ കൂടെ തീവണ്ടി കയറാൻ പണമുണ്ടായിരുന്നെങ്കിൽ അമ്മിണിയേടത്തെയും മുത്തുവണ്ണനും നാഗേലച്ചനും കോമ്പിപ്പൂശാരിയും പിന്നെ പാഴുതറയിലുള്ളവരത്രയും തന്നെ കണ്ണൂരിലേക്ക് പോകുമായിരുന്നു. കണ്ണൂരിലേക്കുള്ള തീവണ്ടി യാത്ര പാഴുതറ എന്ന ഗ്രാമത്തിന് വേണ്ടിയായിരുന്നു. വെള്ളായപ്പൻ കുടിയിരുപ്പുകൾ വിട്ട് നെടുവരമ്പത്തൂടെ പാടം മുറിച്ചു നടന്നു. പിന്നിൽ നിലവിളി അകന്ന് ശമിച്ചു. ഇപ്പോൾ നെടുവരമ്പ് വിട്ട് വെള്ളായപ്പൻ പറമ്പിലേക്ക് കയറി. പറമ്പിലെ മഞ്ഞപ്പുല്ലിലൂടെ ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായി ചവിട്ടടിപ്പാത നീണ്ടുപോകുന്നു. ദൈവങ്ങളെ, തമ്പിരാക്കന്മാരെ, വെള്ളായപ്പൻ വിളിച്ചു. ചവിട്ടടിപ്പാതക്കിരുവശവും നിന്ന കരിമ്പനകളിൽ കാറ്റുപിടിച്ചു. പട്ടകളിൽ കാറ്റിരമ്പുന്നത് വെള്ളായപ്പന് അന്നാദ്യമായി അപരിചിതമായി തോന്നി. പനമ്പട്ടകൾ സംസാരിക്കുന്നത് പോലെ. പനമ്പട്ടകളിൽ ഊട്ടുദൈവങ്ങളും കാരണവന്മാരും സംസാരിക്കുന്നത് പോലെ. തുവർത്തിൽ കെട്ടിയ പുതിച്ചോറിൻ്റെ കഞ്ഞി നനവ് കയ്യിൽ തട്ടി. തൻ്റെ കോടച്ചി ഈ ചോറുപുതി കെട്ടുമ്പോൾ അതിലേക്കൊരുപാട് കണ്ണുനീർ വീഴ്ത്തിയിരിക്കണം. കണ്ണുനീരിൻ്റെ ഓതം തോർത്തിൻ്റെ കെട്ടിലൂടെ കുതിർന്നു പിടിക്കുന്നു. തീവണ്ടിയാപ്പീസ് എത്താൻ ഇനിയും 4 കല്ല് നടക്കണം. കുറച്ച് നടന്നപ്പോൾ കുട്ടിയസൻ മാപ്പിള എതിരെ വരുന്നു. കുട്ടിയസൻ മാപ്പിള ആദരവോടെ വഴിമാറി നിന്നു. വെള്ളായിയേ, മാപ്പിള പറഞ്ഞു. മരക്കാരെ, വെള്ളായപ്പൻ പ്രതിവചിച്ചു. അത്രമാത്രം, 2 വാക്കുകൾ, പേരുകൾ. എന്നാൽ ആ വാക്കുകളിൽ ദീർഘങ്ങളും സമ്പന്നങ്ങളുമായ സംഭാഷണ പരമ്പരകൾ അടങ്ങിയത് വെള്ളായപ്പനും കുട്ടിയസൻ മാപ്പിളയും അറിഞ്ഞു. മരക്കാരെ, നിങ്ങൾക്ക് ഞാൻ 15 റുപ്യ കടം വീട്ടാനുണ്ട്. അല്ല, 15 റുപ്യയും 4 അണയും. വെള്ളായി ഈ യാത്രയിൽ അതിനെക്കുറിച്ച് ഓർക്കരുത്.

0: മറയ്ക്കാരെ, ഇനി ഒരിക്കലും എനിക്കത് വീട്ടാൻ കഴിഞ്ഞെന്ന് വരില്ല. വീടാത്ത കടങ്ങൾ പടച്ചവന്റെ സൂക്ഷിപ്പുകളാണ്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്റെ ഉള്ളു പൊട്ടുന്നു, എന്റെ പ്രാണൻ പറയുന്നു, പടച്ചവൻ തുണയ്ക്കട്ടെ, മുത്തുനബി തുണയ്ക്കട്ടെ, നിന്റെയും എന്റെയും ദൈവങ്ങൾ തുണയ്ക്കട്ടെ. കരിമ്പനപ്പട്ടകളിലെ കാറ്റ് ദൈവസാന്ദ്രമായി. കുട്ടിയസൻ മാപ്പിളയെ വിട്ടുകൊണ്ട് വെള്ളായപ്പൻ യാത്ര തുടർന്നു. ഇനിയും നാലുകല്ല് നടക്കണം. വഴിയിൽ പിന്നെയും ഒരഭിമുഖം. അലക്കിയ തുണികളുടെ കെട്ട് ചുമലിൽ ഞാത്തി എതിരെ വന്ന നീലി വഴിമാറി നിന്നു. വെള്ളായിച്ചോ? അവൾ പറഞ്ഞു, അത്രമാത്രം. നീലിയേ, വെള്ളായപ്പൻ പറഞ്ഞു, അത്രമാത്രം. രണ്ടു വാക്കുകൾ മാത്രം. രണ്ടു വാക്കുകൾക്കിടയ്ക്ക് സാന്ത്വനത്തിൻ്റെ നിറവ്. വെള്ളായപ്പൻ നടന്നു. ചവിട്ടടിപ്പാത വെട്ടുവഴിയിൽ ചേർന്നു. വെള്ളായപ്പൻ വെട്ടുവഴിയിലൂടെ നടന്നു. വെട്ടുവഴി പുഴയിലേക്കിറങ്ങി. പുഴ കടന്ന് മേട് കയറിയാൽ പിന്നെ തീവണ്ടി ആപ്പീസിലേക്കുള്ള വഴിയാണ്. പുഴമണലിൽ നിന്ന് വെള്ളായപ്പൻ പുഴവെള്ളത്തിലേക്കിറങ്ങി. കാൽവണ്ണയെ തഴുകിക്കൊണ്ട് പരൽമീനുകളെ പേറിക്കൊണ്ട് പുഴയൊഴുകി. പുഴയുടെ നടുക്കെത്തിയപ്പോൾ കുളിയുടെ അനുഭവം വെള്ളായപ്പനെ തളർത്തി. അപ്പന്റെ ശവത്തെ കുളിപ്പിച്ചത്, മകനെ അവൻ്റെ കുട്ടിക്കാലത്ത് കുളത്തിൽ കുളിപ്പിച്ചത്, ഇളം ചൂടുള്ള വെള്ളം, അതൊക്കെയും ഓർമ്മിപ്പിച്ചു. പുഴ കടന്ന് അപ്പുറത്തെ മേട് കയറുവോളം വെള്ളായപ്പൻ കരഞ്ഞു. തീവണ്ടി ആപ്പീസിലെത്തിയ വെള്ളായപ്പൻ ചീട്ട് വാങ്ങുന്നിടത്ത് വരിയിൽ നിന്നു. ഉടുമുണ്ടിന്റെ കോന്തലയഴിച്ച് പണം പുറത്തെടുത്തു. കണ്ണൂര്, വെള്ളായപ്പൻ പറഞ്ഞു. ഗുമസ്തൻ ചീട്ടെടുത്ത് അച്ചുകുത്തി ജനാലയിലൂടെ പുറത്തേക്കിട്ടപ്പോൾ യാത്രയിൽ ഒരു ഘട്ടം താണ്ടിയതുപോലെ വെള്ളായപ്പന് തോന്നി. ചീട്ടിനെ മുണ്ടിന്റെ കോന്തലയിൽ കിട്ടി. വെള്ളായപ്പൻ പടവുകയറി പ്ലാറ്റ്ഫോറത്തിലെത്തി. ബെഞ്ചിൽ വണ്ടിക്കായി കാത്തിരുന്നു. അകലെ സൂര്യൻ താഴുന്നു. ഇരുണ്ടു തുടങ്ങിയ കരിമ്പനകൾക്ക് മുകളിലൂടെ പക്ഷികൾ പറന്ന് കൂടുപറ്റുന്നു. മുണ്ടകപ്പാടത്തിൻ്റെ വരമ്പത്ത് തൻ്റെ ചെറുവിരലിൽ പിടിച്ചുകൊണ്ട് അസ്തമയത്തിൻ്റെ പക്ഷികളെ നോക്കി അത്ഭുതപ്പെട്ട മകനെ വെള്ളായപ്പൻ ഓർത്തു. അസ്തമയത്തിലൂടെ പാടത്തേക്കിറങ്ങി നടക്കുന്ന സ്വന്തം അപ്പനെ ഓർത്തു. രണ്ടു ചിത്രങ്ങൾ, അവയ്ക്കിടയിൽ രണ്ട് പേരുകൾക്കിടയിൽ എന്ന പോലെ, രണ്ട് വാക്കുകൾക്കിടയിൽ എന്ന പോലെ, എന്തിൻ്റെയൊക്കെയോ നിറവ്. ബെഞ്ചിൽ ബാക്കിയുണ്ടായിരുന്ന സ്ഥലത്ത് വന്നിരിപ്പുറപ്പിച്ച ഒരു കാരണവർ ചോദിച്ചു. കോയമ്പത്തൂർക്കാ? കണ്ണൂർക്ക്, വെള്ളായപ്പൻ പറഞ്ഞു. നാന് കോയമ്പത്തൂർക്കാണ്. ഓ, കണ്ണൂര് വണ്ടി 10 മണിയാകും. ഓ, കണ്ണൂര് എന്താ പണി? വിജയിച്ചൊന്നുമില്ല, വെറുതെ ബുക്കാണ്. അപരിചിതന്റെ സംഭാഷണം ഒരു കൊലക്കയറിനെ പോലെ വെള്ളായപ്പന്റെ കഴുത്തിൽ ചുറ്റിമുറുകി. പാഴുതറയുടെ നെടുവരമ്പ് കടന്നാൽ ലോകം മുഴുവൻ അപരിചിതരാണ്. അപരിചിതരുടെ താൽപ്പര്യരഹിതമായ സംഭാഷണം എണ്ണമറ്റ കൊലക്കയറുകളായി. കോയമ്പത്തൂരിലേക്കുള്ള വണ്ടി നേരത്തെ വരികയാൽ ബഞ്ചിൽ സമീപത്തിരുന്ന കാരണവർ എഴുന്നേറ്റുപോയി. വെള്ളായപ്പൻ തനിച്ചായി. ചോറുപൊതി അഴിക്കാൻ തോന്നിയില്ല. തുവർത്തിലൂടെ പുറത്തേക്ക് കുതിർന്ന അതിൻ്റെ നനവിൽ കൈവച്ചുകൊണ്ട് വെള്ളായപ്പൻ ഇരുന്നു. അങ്ങനെ ഇരുന്നുറങ്ങി. ഉറക്കത്തിൽ കിനാവ് കണ്ടു. കിനാവിൽ വെള്ളായപ്പൻ പറഞ്ഞു, കണ്ടുണ്ണിയെ, മകനെ. തീവണ്ടിയുടെ ചീറ്റലും നടുക്കവും വെള്ളായപ്പനെ ഉണർത്തി. വെള്ളായപ്പൻ തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. മുണ്ടിന്റെ കോന്തലയിലെ ചീട്ട് അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കി നിജം വരുത്തി. പതുക്കെ വണ്ടിയിലേക്ക് നടന്നു. ഒഴിവ് കണ്ടിടത്ത് കേറാൻ തുടങ്ങി. ഇത് 1-ാം ക്ലാസ്സാണ് കടന്നോരെ?
1: തന്നെ.
0: അപ്പുറത്തെ പെട്ടിയിൽ.
1: റിസർവ്ഡ് ആണ്.
0: തന്നെ.
1: അപ്പുറത്ത് നോക്കിക്കോളൂ കടന്നോരെ.
0: അപരിചിതരുടെ സ്വരങ്ങൾ. ഒടുവിൽ ഒരു പെട്ടിയിൽ കയറിക്കൂടി. ഇരിക്കാനിടമില്ല, പിടിച്ചു നിൽക്കാം. ഞാൻ നിന്നുകൊള്ളാം, എനിക്കുറങ്ങേണ്ട. ഈ രാത്രിയിൽ എന്റെ മകൻ ഉറക്കമിളയ്ക്കുന്നു. തീവണ്ടിയുടെ താളം നിലം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ താളഭേദം, വഴിവിളക്കുകൾ, പുഴമണൽ തിട്ടുകൾ, മരങ്ങൾ. വളരെ മുമ്പൊരിക്കലാണ് തീവണ്ടിയിൽ സഞ്ചരിച്ചിട്ടുള്ളത്, പകലിന്റെ വെളിച്ചത്തിൽ. ഇത് രാത്രി വണ്ടിയാണ്. മങ്ങിയ ചിത്രങ്ങൾ പതിച്ച ചുവരുകളുള്ള ഒരു തുരങ്കത്തിലൂടെ അത് പായുന്നു. കണ്ണൂരെത്തിയപ്പോൾ നേരം പുലർന്നിട്ടില്ല. അപ്പോഴും കെട്ടഴിക്കാതെ പൊതിച്ചോറ് കയ്യിലിരുന്നു. ഗേറ്റിൽ ചീട്ട് തിരിച്ചു കൊടുത്തുകൊണ്ട് വെള്ളായപ്പൻ പുറത്തു കടന്നു. ആകാശത്തിന്റെ ഇരുട്ടിൽ അകലെ എവിടെയോ വിടരുന്ന പുലരിയുടെ സൂചന. തീവണ്ടി ആപ്പീസിന്റെ മുറ്റത്ത് കൂട്ടം തട്ടി നിന്ന കുതിരവണ്ടിക്കാർ

വണ്ടി വേണോ എന്ന് വെള്ളായപ്പനോട് ചോദിച്ചില്ല. വെള്ളായപ്പൻ ചോദിച്ചു, ജയിലിക്ക് ഏതിയാണ് വഷി? ആരോ ചിരിച്ചു. ഇതാ ഒരു കിഴവൻ നേരം പുലരുന്നതിന് മുമ്പേ ജയിലിലേക്കുള്ള വഴി തേടുന്നു. വീണ്ടും ആരോ ചിരിച്ചു. കാരണവരെ, കട്ടാൽ മതി, ജയിലിൽ എത്തിച്ചേരാ. അപരിചിതരുടെ സ്വരങ്ങൾ കഴുത്തിനു ചുറ്റും പിരിഞ്ഞു മുറുകി. വെള്ളായപ്പന് ശ്വാസം മുട്ടി. അവസാനം ആരോ വഴി പറഞ്ഞുകൊടുത്തു. വെള്ളായപ്പൻ നടന്നു. കാക്കക്കരച്ചിലോടെ മുകളിൽ പതുക്കെ ആകാശങ്ങൾ തെളിഞ്ഞു. ജയിലിന്റെ പടിക്കൽ പാറാവുകാരൻ വെള്ളായപ്പനെ തടഞ്ഞു. എങ്ങട്ടാ ഈ രാവിലെ? വെള്ളായപ്പൻ വെങ്ങി. ഒരു കുട്ടിയുടെ നിസ്സഹായതയോടെ അയാൾ പാറാവുകാരന്റെ മുന്നിൽ നിന്നു. എന്നിട്ട് പതുക്കെ മുണ്ടിന്റെ കോന്തലെഴിച്ച് മഞ്ഞ നിറത്തിലുള്ള ഒരു കടലാസ് പുറത്തെടുത്തു. കടലാസ് ചുരുണ്ട് അലങ്കോലമായിരുന്നു. എന്താത്? പാറാവുകാരൻ ചോദിച്ചു. വെള്ളായപ്പൻ കടലാസ് പാറാവുകാരനെ ഏൽപ്പിച്ചു. പാറാവുകാരൻ കടലാസിലേക്ക് നോക്കിയില്ല. വെള്ളായപ്പൻ പറഞ്ഞു, എന്റെ കുട്ടി ഇവിടെയുണ്ട്. ഈ പുലർച്ചെ ആരാ വരാൻ പറഞ്ഞത്? പാറാവുകാരൻ പരുക്കനായി പറഞ്ഞു. ആ പീസ് തുറക്കട്ടെ. ഏതോ ശീലത്തിന്റെ സ്വാധീനത്തിൽ പാറാവുകാരൻ കടലാസ് നിവർത്തി നോക്കി. പാറാവുകാരന്റെ മുഖം പൊടുന്നനെ കനിവുറ്റതായി. നാളെയാണ് അല്ലേ? പാറാവുകാരൻ പറഞ്ഞു. എനിക്ക് പിടിയില്ല, വെള്ളായപ്പൻ പറഞ്ഞു. കടലാസില് എന്താണ് ഇഷ്ടിക്കിടക്കുന്നതാവോ? പാറാവുകാരൻ കടലാസിലെ വിവരങ്ങൾ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചു വായിച്ചു. അതെ, നാളെ രാവിലെ 5 മണിക്ക്, അയാൾ പറഞ്ഞു. വെള്ളായപ്പന്റെ കണ്ണുകൾ വിടർന്നു. അവയിൽ അന്ധാളിപ്പ് നിറഞ്ഞു. തന്നെ, വെള്ളായപ്പൻ പറഞ്ഞു. കാർന്നവരിവിടെ ഇരിക്കൂ. ഓ, ജയിലിന്റെ ഉമ്മറത്തെ ചാരുപടിയിൽ വെള്ളായപ്പൻ ഇരുന്നു, അമ്പലത്തിലെ നട തുറക്കാൻ കാത്തിരിക്കുന്നത് പോലെ. കാർന്നോർക്ക് ചായയോ മറ്റോ വേണോ? വേണ്ട. എന്റെ മകൻ ഈ രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ടാവില്ല, ഉറങ്ങാതെ ഉണർന്നിട്ടുണ്ടാവില്ല. ഉറങ്ങാതെ ഉണരാതെ അവന് ചായ കുടിക്കാൻ മനസ്സ് വരുന്നതെങ്ങനെ? വെള്ളായപ്പന്റെ കൈപ്പടം പൊതിച്ചോറിലമർന്നു. മകനെ, ഈ പൊതിച്ചോറ് നിന്റെ അമ്മ എനിക്ക് വേണ്ടി പൊതിഞ്ഞതാണ്. യാത്രയിൽ ഞാനിത് കഴിക്കാതെ ഇവിടെ വരെ എത്തിച്ചു. ഇനി നിനക്ക് തരാൻ എന്റെ കയ്യിൽ ഇത് മാത്രമേയുള്ളൂ. തുവർത്തിനകത്ത് കെട്ടഴിക്കാതെ കിടന്ന പാഥേയം പുളിച്ചു. നേരം പതുക്കെ പതുക്കെ വെളുത്തു. നേരം പതുക്കെ പതുക്കെ കനച്ചു. ആപീസ് തുറന്നു. ആളുകൾ മേശയ്ക്ക് പുറകിൽ സ്ഥലം പിടിച്ചു. പാറാവുകാർ കവാത്തു നടത്തി. തടവറ സജീവമായി. മേധാവികൾ കടലാസ് പരിശോധിക്കുന്നു. മേധാവികൾ ഉത്തരവിടുന്നു. ഉത്തരവുകളുടെ അപരിചിത സ്വരങ്ങൾ, വിദ്വേഷവും നിന്ദയും പകയുമില്ലാത്ത കുരുക്കുകൾ. അവ ചുറ്റിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുന്നു. വെയിലിന് ചൂടുകൂടുന്നു. ഇവിടെ കാത്തിരിക്കൂ, വെള്ളായപ്പൻ കാത്തിരിക്കുന്നു. നീണ്ടു നീണ്ട കാത്തിരിപ്പിന് ശേഷം ഒരു പാറാവുകാരൻ വെള്ളായപ്പനെ തടവറയുടെ ഉള്ളുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. വെയിലിന്റെ ചൂടറിയാത്ത തണുത്ത ഇടനാഴികൾ. ഇതാ ഇവിടെയാണ്. ഇരുമ്പഴികൾക്ക് പിന്നിൽ കണ്ടുണി നിന്നു. അപരിചിതനെ പോലെ കണ്ടുണി വെള്ളായപ്പനെ നോക്കി. സാന്ത്വനം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാനാവാത്ത മനസ്സിന്റെ മറ. പാറാവുകാരൻ അഴിവാതിൽ തുറന്ന് വെള്ളായപ്പനെ അകത്ത് പ്രവേശിപ്പിച്ചു. അച്ഛനും മകനും നേരോടു നേരായി തെല്ലിട നേരം നിന്നു. പിന്നെ വെള്ളായപ്പൻ മകനെ കെട്ടിപ്പിടിച്ചു. കണ്ടുണ്ണി ശ്രവണത്തിനപ്പുറത്തുള്ള ഒരു സ്ഥായിയിൽ നിലവിളിച്ചു. വെള്ളായപ്പൻ കരഞ്ഞു വിളിച്ചു. മകനെ! കണ്ടുണ്ണി മറുവിളി വിളിച്ചു. അപ്പാ! രണ്ടു വാക്കുകൾ മാത്രം. രണ്ടു വാക്കുകൾക്കിടയ്ക്ക് ദുഃഖത്തിൽ മൗനത്തിൽ അച്ഛനും മകനും അറിവുകൾ കൈമാറി. മകനെ, നീ എന്തു ചെയ്തു? എനിക്ക് ഓർമ്മയില്ലപ്പാ. മകനെ, നീ കൊലപാതകം നടത്തിയോ? എനിക്ക് ഓർമ്മയില്ല. സാരമില്ല മകനെ, ഇനി ഒന്നും ഓർമ്മിക്കേണ്ടതില്ല. പാറാവുകാർ ഓർമ്മിക്കുമോ? ഇല്ല മകനെ. അപ്പൻ എന്റെ വേദന ഓർമ്മിക്കുമോ? ഉച്ചസ്ഥായിയിലുള്ള നിശബ്ദമായ നിലവിളി. അപ്പാ, എന്നെ തൂക്കിക്കൊല്ലാൻ സമ്മതിക്കരുതേ. രണ്ടു വാക്കുകൾക്കിടയ്ക്ക് ഈ വിനിമയം അത്രയും. കാർന്നോരെ, പുറത്തു വരൂ, സമയം കഴിഞ്ഞു. വെള്ളായപ്പൻ പുറത്തു വരുന്നു. അയാൾക്ക് പിന്നിൽ ഇരുമ്പഴി വാതിൽ അടയുന്നു. നീങ്ങുന്ന തീവണ്ടി മുറിയിൽ നിന്ന് പുറത്തേക്ക് നോക്കും പോലെ ഇരുമ്പഴിയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അപരിചിതനായി കണ്ടുണ്ണി നിന്നു. അവസാനത്തെ തിരിഞ്ഞു നോട്ടത്തിന്റെ ശ്രദ്ധാഞ്ജലിയോടെ

0: വെള്ളായപ്പൻ നടന്നകന്നു. ജയിലിന്റെ പരിസരങ്ങളിൽ വെള്ളായപ്പൻ അങ്ങുമിങ്ങുമായി കാത്തുകിടന്നു. സൂര്യൻ ഉച്ചയിലെത്തി. നേരം താണു. ഈ രാത്രിയിൽ കണ്ടുണി ഉറങ്ങുമോ? രാത്രി പിന്നിടുന്നു. മതിലുകൾക്കകത്ത് കണ്ടുണി ജീവിക്കുന്നു. പുലർച്ചയ്ക്ക് മുമ്പ് കൊമ്പുവിളികൾ മുഴങ്ങുന്നത് വെള്ളായപ്പൻ കേട്ടു. അത് വധശിക്ഷയുടെ ചടങ്ങാണെന്ന് വെള്ളായപ്പൻ അറിഞ്ഞിരുന്നില്ല. രാവിലെ 5 മണിക്കാണെന്ന് അവർ പറഞ്ഞിരുന്നു. കയ്യിൽ ഘടികാരമില്ലെങ്കിലും ഒരു കർഷകന്റെ ജന്മസിദ്ധിയിലൂടെ വെള്ളായപ്പൻ സമയമറിഞ്ഞു. ഒരു പേറ്റിച്ചയെപ്പോലെ തന്റെ മകന്റെ ദേഹത്തെ വെള്ളായപ്പൻ പാറാവുകാരിൽ നിന്ന് ഏറ്റുവാങ്ങി. കാരണം അവർക്ക് താല്പര്യമുള്ള പോലെ ശവം സംസ്കരിക്കാം. വേണ്ട, എനിക്ക് താല്പര്യമില്ല. ശവത്തിന്റെ ചുമതല നിങ്ങൾ ഏൽക്കുന്നില്ലേ? യജമാനന്മാരെ, എന്റെ കയ്യിൽ പണമില്ല. ഉന്തുവണ്ടിയുടെ പുറകെ തോട്ടികളുടെ കൂടെ വെള്ളായപ്പൻ നടന്നു. പട്ടണത്തിന് പുറത്തുള്ള വെളിനിലങ്ങൾക്ക് മുകളിൽ കഴുകന്മാർ ചുറ്റിപ്പറന്നു. മണ്ണ് മൂടുന്നതിന് മുമ്പ് കണ്ടുണ്ണിയുടെ മുഖം വെള്ളായപ്പൻ ഒരു നോക്ക് കണ്ടു. ആ നെറ്റിയിൽ കൈപ്പടം വെച്ച് അനുഗ്രഹിച്ചു. വെള്ളായപ്പൻ വെയിലത്ത് അലഞ്ഞു നടന്ന് കടൽപ്പുറത്തെത്തി. ആദ്യമായി കടൽ കാണുകയാണ്. കൈപ്പടങ്ങളിൽ എന്തോ നനഞ്ഞു കുതിരുന്നു. കോടച്ച് കെട്ടിത്തന്ന പൊതിച്ചോറാണ്. വെള്ളായപ്പൻ പൊതിയഴിച്ചു. വെള്ളായപ്പൻ അന്നം നിലത്തേക്കെറിഞ്ഞു. വെയിലിന്റെ മുകൾ തട്ടുകളിൽ എവിടെ നിന്നു ബലിക്കാക്കകൾ അന്നം കൊത്താൻ ഇറങ്ങി വന്നു.
1: മുഴിയാം ഒരു കഥയിൽ ഇതുവരെ കേട്ടത് OV വിജയൻ എഴുതിയ കഥ കടൽ തീരത്ത്, അവതരിപ്പിച്ചത് സന്ദീപ് സുരേഷ്.
2: ആകാശവാണി.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഹലോ മൈ ഡിയർ റോങ് നമ്പർ. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് എസ് രമേശൻ നായർ, സംഗീതം രഘുകുമാർ.
1: Is it 66557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.

ഇനി വിജയ് യേശുദാസ്, സച്ചിൻ വാര്യർ, ദിവ്യ മേനോൻ എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ബാംഗ്ലൂർ ഡേയ്സ്. ഈ ഗാനത്തിന് സംഗീതം നൽകിയത് ഗോപി സുന്ദർ.

കെ എസ് ഹരിശങ്കറും ദിവ്യാസ് മേനോനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം മധുവിധു. അരുൺ ആലാത്തിന്റെ വരികൾക്ക് ഹേഷം അബ്ദുൽ വഹാബിന്റെ സംഗീതം.

0: വിനായക് ശശികുമാറിന്റെ വരികൾക്ക് സുഷിൻ ശ്യാം ഈണം നൽകി ഡബ്സി പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രമാവേശം.
1: ആകാശവാണി. ഇപ്പോൾ ആനയടി ധനലക്ഷ്മിയുടെ സംഗീത കച്ചേരി. ആർ സ്വാമിനാഥൻ വയലിൻ, സി എൻ ശ്രീരാജ് മൃദംഗം, താമരക്കുടി രാജശേഖരൻ മുഖർശങ്ക്. സിദ്ധിവിനായകം എന്നു തുടങ്ങുന്ന ദീക്ഷിതർ കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു. രാഗം ചാമരം, രൂപകതാളം.

ആനയടി ധനലക്ഷ്മിയുടെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആർ സ്വാമിനാഥൻ വയലിൻ, സി എൻ ശ്രീരാജ് മൃദംഗം, താമരക്കുടി രാജശേഖരൻ മുഖർശങ്ക്. തുടർന്ന് വസുന്ധര തനയ എന്ന സ്വാതി തിരുനാൾ കൃതി, രാഗം ഭൈരവി, ആദിതാളം.

അവസാനമായി രാമനെ തരുവായ് എന്ന അരുണാചല കവിരായർ രചന, രാഗം സിന്ധു ഭൈരവി, ആദിതാളം.

ആനയടി ധനലക്ഷ്മിയുടെ സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. ആർ സ്വാമിനാഥൻ വയലിൻ, സി എൻ ശ്രീരാജ് മൃദംഗം, താമരക്കുടി രാജശേഖരൻ മുഖർശംഖം. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

നിശാസുരഭിയിൽ അൻവറലി വരികളെഴുതിയ ഒരു ഗാനം കൂടെ കേൾക്കാം. സുഷിൻ ശ്യാമിൻ്റെ സംഗീതം, സൂരജ് സന്തോഷും ആനമ്മയും പാടിയത്, ചിത്രം കുമ്പളങ്ങി നൈറ്റ്സ്.

നിശാസുരഭേലിനി വിഷ്ണുകുറുപ്പ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ചട്ടക്കാരി. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് മുരുകൻ കാട്ടാക്കട, സംഗീതം എം ജയചന്ദ്രൻ്റേത്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി. ഇപ്പോൾ ഷിജി ജോൺസൺ അവതരിപ്പിച്ച സുഭാഷിതത്തിന്റെ പുനഃപ്രക്ഷേപണം കേൾക്കാം.
1: കളിയിൽ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചൊരു 3-ാം ക്ലാസ്സുകാരൻ തയ്യാറാക്കിയ കുറിപ്പ് നമ്മളാരും മറക്കാൻ സമയമായിട്ടില്ല. 3-ാം ക്ലാസ് പരീക്ഷയുടെ ചോദ്യപേപ്പറിലാണ് നിങ്ങൾക്കിഷ്ടപ്പെട്ട കളിയുടെ നിയമാവലി തയ്യാറാക്കാമോ എന്ന ചോദ്യം വന്നത്. അഹാൻ എഴുതിയത് നാരങ്ങയും സ്പൂണും എന്ന കളിയെക്കുറിച്ചായിരുന്നു. നമുക്കെല്ലാം അറിയുന്ന 5 നിയമങ്ങൾ എഴുതിയ ശേഷം ആ കൊച്ചുമിടുക്കൻ 6-ാമതായി എഴുതിയത് ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്നതായിരുന്നു. ആലോചിച്ചാൽ നമ്മുടെ കുടുംബജീവിതത്തെയും സമൂഹ ജീവിതത്തെയും ഇതുപോലെ പ്രകാശമാനമാക്കുന്ന മറ്റൊരു നിയമമില്ല. ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്ന ഒരു ലിഖിത നിയമം ലോകത്തെവിടെയും ഇല്ല. ഒരു ഭരണഘടനയും അതനുശാസിക്കുന്നുമില്ല. പക്ഷേ അഹങ്കാരം വെടിയാനും അപരനെ ചേർത്ത് നിർത്തുവാനുമുള്ള ഈ സൂത്രവാക്യം നമ്മുടെ സംസ്കാരത്തെ പുതുക്കിപ്പണിയാനുള്ളതാണ്. കളിയിലായാലും ജീവിതത്തിലായാലും തോറ്റവരെ, പിന്നോക്കമായവരെ, ദൗർബല്യങ്ങളുള്ളവരെ, ന്യൂനപക്ഷങ്ങളെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, ദരിദ്രരെ ആരെയും കളിയാക്കരുത്, അപമാനിക്കരുത്, അവരുടെ തല കുനിയാനിടയാക്കരുത്. ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്ന സന്ദേശത്തിൻ്റെ വ്യാപ്തി നമ്മുടെ നാട്ടിൽ മാത്രം ഒതുങ്ങില്ല. യുദ്ധത്തിൽ വിജയിച്ചെന്ന് അവകാശപ്പെടുന്നവർ തോൽക്കുന്നവരെ കളിയാക്കുന്ന വിധം അപഹാസ്യമായ ഉടമ്പടികളിൽ ഒപ്പിടുവിക്കുന്നത് അടുത്തൊരു യുദ്ധത്തിന് തന്നെ കാരണമാകുന്നത് നാം കണ്ടിട്ടുണ്ട്. വിജയത്തിനൊടുവിൽ പരാജിതർക്ക് കൈകൊടുത്ത് പിരിയുന്ന കായിക താരങ്ങൾ നല്ല മാതൃകയാണ് കാട്ടിത്തരുന്നത്. വിജയിച്ചവർ മാത്രമല്ല, വിജയികളുടെ അനുയായികളും തോൽക്കുന്നവരെ കളിയാക്കാറുണ്ട്. എതിരാളികളെ നേരിട്ടും സമൂഹ മാധ്യമങ്ങളിൽ കൂടിയും വ്യക്തിഹത്യ ചെയ്യുന്നത് ഇന്ന് സാധാരണയാണ്. സമൂഹ മാധ്യമ പോസ്റ്റുകളിലെ കമൻറ്റുകൾ അസഹ്യമാകുന്നതായുള്ള പരാതികൾ നാം കേൾക്കാറില്ലേ? എതിരാളി അപമാനിക്കപ്പെടാതിരിക്കാൻ പരമാവധി ശ്രദ്ധ വയ്ക്കുന്നിടത്താണ് കളിക്കാർ മാത്രമല്ല നമ്മളെല്ലാവരും അന്തസ്സുള്ളവർ എന്ന പദവിയിലേക്ക് ഉയരുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നമ്മെ പരിചയപ്പെടുത്തിയ സ്പോർട്സ്മാൻഷിപ്പ് ഓർക്കണം. കളി അന്തസ് എന്നും പറയാം. ഒരിക്കൽ പാകിസ്ഥാൻ ടീം ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ത്യയിലെത്തി. 10 ലക്ഷത്തിലേറെ പച്ച മനുഷ്യർ ഇരു രാജ്യങ്ങളിലുമായി പരസ്പരം കശാപ്പ് ചെയ്യപ്പെട്ട വിഭജനത്തിൻ്റെ ഓർമ്മയിൽ പാകിസ്ഥാൻ താരങ്ങളെ കൂവി വിളിച്ചാണ് കാണികൾ ഗ്രൗണ്ടിലേക്ക് എതിരേറ്റത്. വിവരമറിഞ്ഞ ഉടൻ നെഹ്റു അന്നത്തെ BCCI പ്രസിഡന്റിന് കത്തെഴുതിയത് ഇങ്ങനെയാണ്: ദ വേർഡ് ക്രിക്കറ്റ് ഇറ്റ്സെൽഫ് ഹാസ് കം ടു മീൻ ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഗുഡ് സ്പോർട്സ്മാൻഷിപ്പ്. ഇറ്റ് ഈസ് ഇൻ ദാറ്റ് സ്പിരിറ്റ് ദ ക്രിക്കറ്റ് ഓർ ഇൻഡീഡ് എനി ഗെയിം ഷുഡ് ബി പ്ലെയ്ഡ്. വി പ്ലേ ടു വിൻ ഓഫ് കോഴ്സ് ആൻഡ് ട്രൈ അവർ അറ്റ്മോസ്റ്റ് ടു ഡു സോ, ബട്ട് ഈവൻ മോർ ദാൻ ദാറ്റ് വി പ്ലേ ക്രിക്കറ്റ് ടു മെയിൻറ്റെയിൻ ദ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് സ്പോർട്സ്മാൻഷിപ്പ്. കളിയിലായാലും ജീവിതത്തിലായാലും പരാജിതരെ ധൈര്യപ്പെടുത്തുന്നവർ വീണെടുത്തു നിന്ന് എഴുന്നേൽക്കാൻ അവർക്കൊരു കൈ കൊടുക്കുകയാണ്. ആ കൈ വിജയിച്ചവൻ്റേത് തന്നെ ആയാൽ പരാജിതൻ പുതിയൊരു മനുഷ്യനാകും.
0: ഷിജി ജോൺസൺ അവതരിപ്പിച്ച സുഭാഷിതത്തിന്റെ പുനഃപ്രക്ഷേപണമാണ് ഇപ്പോൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്, തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-ോ 2-ോ തവണ മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതിയിലേക്ക് കേൾക്കാം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേരുന്നു.

और हमारे श्रोताओं ने बिल्कुल